0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Attention.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM സ്റ്റേഷനിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സുസ്വാഗതം. ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ നമുക്ക് ഇവിടെ ആരംഭിക്കാം. എൻ എൻ കക്കാടിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാല് വരി കവിത അതിങ്ങനെ മനസ്സിൽ തത്തിക്കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ വീക്കെൻഡ് മുതൽ എന്തോ വായിച്ചപ്പോൾ കിട്ടിയതാണ്. അതെന്തായാലും ഇന്ന് ഓപ്പണിംഗിൽ തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ ഇതളിനും പൂ വരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. പണ്ട് മലയാളം ക്ലാസ്സിൽ പഠിച്ചതാണ്, കുറച്ചു പേർക്കൊക്കെ ഓർമ്മയുണ്ടാകും. പക്ഷെ എത്ര സിമ്പിളാണ്, ആ ഓരോ ദിവസം ഇത്രയും ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആലോചിച്ചു പോവുകയാണ്, എങ്ങോട്ടാണ് ഈ നെട്ടോട്ടം, എവിടെയാണ് ആ ഫിനിഷിംഗ് പോയിന്റ്. എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 2026 തുടങ്ങിയിട്ടിപ്പോ ഇതാ 7 മാസങ്ങളായി. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നതെന്ന്, എന്തെല്ലാം നമ്മൾ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയല്ലേ. ഇനിയിപ്പോ എന്താ, ഓഗസ്റ്റിലാണ് ഇപ്പം ഓണം വരുന്നത്. എല്ലാം വീണ്ടും വീണ്ടും നമ്മൾ ഒന്നേന്ന് ആഘോഷങ്ങളിലേക്ക് മാറി വരും. അങ്ങനെ ചില കവിതകൾ, ചില വരികൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ തള്ളിക്കയറി വന്നത് മാത്രമാണ്. ഏതായാലും മനസ്സിൽ നല്ലത് മാത്രം സൂക്ഷിക്കുക. ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ വിവേകമാണ്. ഏറ്റവും കരുത്തുറ്റ ഒരു വെപ്പൺ, ഒരു ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷമ തന്നെയാണ്. പേഷ്യൻസ് ഇസ് ദ ബെസ്റ്റ് വെപ്പൺ. അതുപോലെ എന്താണ് ഏറ്റവും നല്ല ഔഷധം, അത് നിങ്ങളുടെ ചിരിയാണ്. ഏറ്റവും മികച്ച ഒരു സുരക്ഷാ വലയം എന്നത് ട്രസ്റ്റ്, നമ്മുടെ വിശ്വാസമാണ്. ഇതെല്ലാം തന്നെ ഏറ്റവും അതിശയമെന്ന് തോന്നുന്നത് എവ്രിതിങ് ഇസ് ഫ്രീ, ഇറ്റ് ഇസ് ഓൾ അറൌണ്ട് അസ്. ഇതിനൊന്നും പൈസ കൊടുക്കണ്ട, കടയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത്. നല്ലൊരു ചിരിയോടുകൂടി നമുക്ക് ആരംഭിക്കാം. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: പ്ലാനുകളും പദ്ധതികളും നമ്മുടെ പക്കലുണ്ടല്ലേ. ചില കാര്യങ്ങൾക്ക് ഭയങ്കര പ്ലാനിംഗ് ആണ്, ഭയങ്കരമായ പദ്ധതികളൊക്കെ നമ്മൾ സ്ട്രാറ്റജിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യും. പക്ഷെ എന്താ, ചുരുക്കത്തിൽ ഒന്നും നടക്കാതെ പോയിട്ടുള്ള അവസരങ്ങളായിരിക്കും കൂടുതൽ വരിക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും നമ്മളിങ്ങനെ വലിയൊരു പ്ലാനിട്ട് വലിയ പദ്ധതിയായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ തീർന്നു ഡിം, പിന്നെ അത് മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഒരു കെണി ആരോ വെച്ചതുപോലെ നമുക്ക് തോന്നിപ്പോവും. പലപ്പോഴും ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന നിമിഷം നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിനേക്കാൾ സന്തോഷം അത് പറഞ്ഞ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതങ്ങ് നിർത്തിയേക്കാനാണ് സയൻസ് പറയുന്നത്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലക്ഷ്യത്തിലെത്തുമ്പോഴാണ് ആ സന്തോഷം നമുക്ക് കിട്ടേണ്ടത്. അതിങ്ങനെ വെറുതെ ബ്ലാബ്ലാ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു പദ്ധതി ഉണ്ടേ, ഞാനൊരു വലിയൊരു ആനക്കാരിയും കൊണ്ട് വരികയാണേ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ഫലിക്കാതെ പോയേക്കാം. പിന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി ആക്ഷൻ പ്ലാൻ നമ്മൾ കൊണ്ടുവരും, അതിന്റെ എഫേർട്സ് ഇടാൻ തന്നെ ഒരു പക്ഷേ പിന്നീട് നമുക്ക് മടി വരുന്നതും ഇതുകൊണ്ടെന്നാണ് പറയുന്നത്. കാരണം കിട്ടാനുള്ള സന്തോഷം ഓൾറെഡി ഈ പറഞ്ഞ പരിധിയിലൂടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ആ എഫേർട്ട് എടുക്കാൻ നമ്മുടെ ബ്രെയിനിന് മടി, നമ്മുടെ ശരീരത്തിന് മടി. അധ്വാനിക്കാതെ അതിന് കിട്ടുന്ന സുഖം ബ്രെയിനിന് കിട്ടിക്കഴിഞ്ഞു, നമ്മുടെ മനസ്സിനും കിട്ടിക്കഴിഞ്ഞു. ഓ, ഞാൻ ഈ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞതുപോലൊരു തോട്ട് പ്രോസസ് നമ്മുടെ ബോഡിയിൽ അറിയാതെ വരുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ടി എഫേർട്ട് ഇടാൻ നമ്മൾ അറിയാതെ മറന്നു പോകുന്നത് വല്ലാത്ത സയൻസ് അല്ലേ. വല്ലവരോടൊന്ന് പറഞ്ഞു പോയാൽ പോലും, കഷ്ടപ്പെട്ട് നമുക്ക് ആ എഫേർട്സ് എടുക്കാന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ബോഡി അത് സമ്മതിക്കില്ല എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമായിപ്പോയി. അതുകൊണ്ട് തന്നെ അടുത്ത തവണ കിടിലനൊരു പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ കപ്പ് വാടച്ചു വെക്കുക. ജസ്റ്റ് കീപ് ഇറ്റ് ക്വയറ്റ് അണ്ടിൽ ഇറ്റ്സ് ഡൺ.
2: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂളില് ഡെഫിനറ്റ്ലി എല്ലാരും പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ തന്നെ ചില അസോസിയേഷൻസ് ഓണം ഒക്കെ വരുമ്പോ ഓട്ട മത്സരമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ വടംവലി മത്സരങ്ങൾ, അങ്ങനെ കൊച്ചു കൊച്ചു മത്സരങ്ങളിലൂടെ നമ്മള് സ്കൂൾ കാലം മുതലേ ചില നാടൻ ഗെയിംസുകളിലൂടെ നമ്മൾ പഠിച്ച് ശീലിച്ചിട്ടുണ്ട് അല്ലെ. പലപ്പോഴും ഇപ്പോ നമ്മളിപ്പോ ഫിഫ കാണുന്നുണ്ട്, പലപ്പോഴും ക്രിക്കറ്റ് കാണുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ അതിന്റെ സ്റ്റാർട്ട് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റാർട്ട് കൊടുക്കുന്നത് 1, 2, 3, go എന്നാണോ? അല്ല, 3, 2, 1, go. നമ്പർ നേരെ റിവേഴ്സിൽ പിടിക്കണം. അതെന്താ കാര്യം? അതെ, ആ ഗോ കേൾക്കുന്ന സമയത്ത് ഒരു വെടിപൊട്ടുക. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു സൈക്കോളജിക്കലി അനലൈസ് ചെയ്തൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് 1, 2, 3 എന്ന് പറയുന്നതിന് പകരം 3, 2, 1 എന്ന് പറയുന്ന ഒരു കൗണ്ട് ഡൌൺ ഈ കായിക മത്സരങ്ങളായാലും, എന്തിന് റോക്കറ്റ് വിക്ഷേപണത്തിൽ പോലും ആ റിവേഴ്സ് ഓർഡർ ആണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? 3, 2, 1 ആണ് പറയുന്നത്. അതുപോലെ സ്റ്റേജ് ഷോസ് ആരംഭിക്കുമ്പോൾ, പിന്നെ ഇതുപോലെ വലിയ ഗെയിംസ് ആരംഭിക്കുമ്പോൾ, ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന കൗണ്ട്ഡൗണിന്റെ റിവേഴ്സ് മെത്തേഡിനെ കുറിച്ചുള്ളൊരു സ്റ്റഡി വായിക്കാനിടയായി. അതായത് 3 കൂടുതൽ നീളുന്ന കൗണ്ട്ഡൗൺ പലപ്പോഴും അമിതമായ ഒരു ചിന്തയ്ക്ക് വഴിയൊരുക്കിയേക്കാം. അതായത് 1 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്പർ ഇല്ലല്ലോ, അതല്ലാതെ 1, 2, 3 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4, 5, 6 ഇനി വരുമായിരിക്കും എന്ന് ചിന്തിച്ചു പോയാലോ, നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ? അത് ഇല്ലാതാക്കാനുള്ള ഒരു സൂത്രപ്പണിയാണിത്. തിരിച്ച് നമ്പർ പറയുക, 3, 2, 1 കഴിഞ്ഞാൽ പിന്നെ 0 ഉള്ളൂ, അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത, ഒരു കിക്ക് ഉണ്ടല്ലോ, ആ കിക്ക് സ്റ്റാർട്ട് അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. ആ ഒരു ചിന്തയിൽ നിന്നും പ്രവൃത്തിയിലേക്ക് നമ്മളെ ഫോക്കസ് ചെയ്യാനുള്ള ആഴമേറിയ വേഗത്തിലുള്ള ഒരു ഫോഴ്സ് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് അവിടെ സംഭവിക്കുന്നു ഉള്ളതാണ് ഈ റിവേഴ്സ് കൗണ്ട് ഡൌണിന്റെ ഒരു സൈക്കോളജി പറയുന്നത്. ശരിക്കും അല്ലേ? അങ്ങനെ വിചാരിച്ചപ്പോ എനിക്ക് തോന്നി ശരിയാണല്ലോ. 1 കഴിഞ്ഞ പിന്നെ ഓക്കെ, വി ഹാവ് ടു സ്റ്റാർട്ട്, ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു സ്റ്റാർട്ട്. ഓർമ്മിക്കൂ, ജീവിതത്തിൽ പലപ്പോഴും വിജയിക്കുന്നവർ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, ടക്ക് ടപ്പേന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നവരായിരിക്കണം. ശരിയായ സമയത്ത് 3, 2, 1, go എന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ, അറിയാതെ തന്നെ നമ്മൾ മുന്നോട്ട് ഓടിപ്പോവും. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ്

0: റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പുതു ചരിത്രമെഴുതി യുഎഇ. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് ആവേശത്തുടക്കം. ഇറാൻ യുഎസ് ധാരണ, ഖത്തറിൽ ചർച്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് തുടക്കമായി. ഫുജൈറയിലെ സഖംകം സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലെ മുഹമ്മദ് ബിൻ സയദ് സിറ്റി സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യ സർവീസ്. ആദ്യ സർവീസിന് ഗംഭീര സ്വീകരണമായിരുന്നു. ഫുജൈറയിലും അബുദാബിയിലുമായി ട്രെയിന് ഗംഭീര വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. ടാക്സ് ഡ്രൈവുമായി കേരള സർക്കാർ. സംസ്ഥാനത്ത് ടാക്സ് ഡ്രൈവ് നടത്തും. ജനങ്ങളുടെ മേൽ നികുതി ഭാരം വർദ്ധിപ്പിക്കാതെയും ജി എസ് ടി സംവിധാനം പുനഃസംഘടിപ്പിച്ചും നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി വെട്ടിപ്പുകാരോട് നോ കോംപ്രമൈസ്. നിയമാനുസൃതം നികുതി അടയ്ക്കുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിൽ വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 227 പേർ അറസ്റ്റിൽ. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മീഡിയം ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 8 കേസുകളും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 2 കേസുകളും കൂടാതെ കോപ്റ്റ പ്രകാരം 66 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ കേരളത്തിൽ 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതോടെ 95% കുട്ടികൾക്കും വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്കു കൂടി ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മുൻകൂർ ജാമ്യം തേടി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ. വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി ജൂലൈ 3 പരിഗണിക്കും. പ്രതി ചേർക്കുമെന്ന വിലയിരുത്തലിലാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ് അതുൽ എന്നിവരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി എസ്ഐടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് എസ്ഐടിയുടെ കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് എസ്ഐടിയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിചേർത്തതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, പ്രതിചേർത്തതിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയമപരമായി ആലോചിച്ച് മുന്നോട്ടു പോകും. കേസിൽ പ്രതിചേർത്തെന്ന് പുറത്തുവന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് പി എസ് പ്രശാന്ത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഉന്നതതല ഗൂഢാലോചനയെന്ന് ഇഡി കോടതിയിൽ. പ്രകോപന പ്രസംഗം ആക്രമണത്തിന് ഇടയാക്കി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9-ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9-ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമാധാനപരമായ സമരം തുടരുന്നതിൽ സിജെപിയെ അഭിനന്ദിച്ച് സോനം വാങ്ചുക്. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ അധികാരത്തിലിരിക്കാൻ യോഗ്യരല്ല. ഇത് വെറുമൊരു ഓൺലൈൻ പ്രതിഷേധമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: വെരി ഗുഡ് മോർണിംഗ് ദുബായിൽ. ഇപ്പൊ സമയം 7:00 കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.

ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. അങ്ങനെ ജൂൺ മാസത്തിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ജൂൺ 30, 2026 നമ്മൾ നിൽക്കുന്നത്. ആറ് മാസം ഇതാ 2026 ആറ് മാസം കഴിയാനായിട്ട് പോകുന്നു. ഇത്ര പെട്ടെന്നാണോ ഈ ആറ് മാസം പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നേക്കുന്ന ഒരു ആറ് മാസമായിരുന്നു. ഒരു പക്ഷേ ഞാനൊക്കെ കഴിഞ്ഞ 32 വർഷം ജീവിച്ചതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു 6 മന്ത്സ് ആയിരുന്നു. ഒരു പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിലും ഒരു നമ്മൾ പല വിഷയങ്ങളും പലവിധ കാര്യങ്ങളിലൂടെയും പോയേക്കുന്ന ഒരു 6 മാസം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വർഷം 2026 തുടങ്ങിയതിന് ശേഷമുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, എന്തായാലും നെക്സ്റ്റ് ഒരു 6 മാസം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിധേനയുള്ള ഒരു കുതിപ്പായിരിക്കട്ടെ, ഒരു ടേക്ക് ഓഫ് ആവട്ടെ എന്നുകൂടെ നമുക്ക് ആശംസിക്കാം. എന്താണേലും ഒരു അടിപൊളി മോർണിംഗ്. നാളെ 1 സാലറി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരിലും. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും ഇപ്പം ഭയങ്കര എന്താ പറയുന്നത്, ഗ്യാരണ്ടീഡ് സ്പെൻഡിങ് ആണ്. അത് കാരണം 1 സാലറി വരുമല്ലോ. അപ്പം എന്താണേലും നമ്മുടെ നിയമം വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു 2 സാലറി കൂടെയാണെന്ന് തോന്നുന്നു. യു എയിൽ എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലുമാണ്. ഈ രാജ്യത്തെ ഒരു ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ എത്രമാത്രം പുഞ്ചിരി പലരുടെ മുഖത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതിൻ്റെ കാര്യമൊക്കെ തന്നെയാണ് നമ്മളത് കാണിക്കുന്നത് കേട്ടോ. എന്താണേലും ഇന്ന് എന്നോട് മിനി പത്മ ഇല്ല. ഇന്ന് പ്രസ് ക്ലബിൽ ആക്ച്വലി മിനി പത്മ ലൈവ് ഫ്രം ഫുജേറയാണ്. ഫുജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് നമ്മുടെ എത്തിഹാദ് റെയിലിൻ്റെ ആദ്യ യാത്രയിൽ മിനി പത്മ ഇതാ കുതിച്ച് കുതിച്ച് കുതിച്ച് പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിനി പത്മ എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ അടുത്ത് ഇവിടെ ലൈനിൽ ജോയിൻ ചെയ്യുന്നതാണ്. രാവിലെ ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എത്ര മനോഹരമായിട്ട് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ എത്തിഹാദ് റെയിൽവേ ഇന്ന് തുടക്കം കുറിക്കുന്നത്. എന്തായാലും നമുക്ക് ആ പത്രങ്ങളിലേക്ക് തന്നെ പോകാം. ഞാൻ കലീസ് ടൈംസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഏറ്റവും മേലത്തെ വാർത്തയാണ് ഹിസ്റ്റോറിക് ഡേ ഫോർ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു റെയിൽവേ നെറ്റ്വർക്ക് ഇന്ന് തുടക്കം കുറിക്കുമെന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ചെറിയൊരു വാർത്തയായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ട്രെയിനിൻ്റെ ഇമേജ് പോലും, അയ്യോ ഇത് പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പോലും നമ്മളൊരു പക്ഷേ ചോദിച്ചേക്കാം. പക്ഷേ ഇത് ഒരു ചരിത്രത്തിൻ്റെ ഒരു നിമിഷം തന്നെയാണ്. ഈ രാജ്യത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗൾഫ് മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, എന്തിൻ്റെയൊക്കെ വലിയ ഒരു തുടക്കം പോലെയാണ് ഇന്നത്തെ ഒരു ദിവസം കാണുന്നത്. അപ്പം കലിസ്റ്റംസിൽ ഏറ്റവും കൂടുതൽ Awaited since the idea was first announced in 2009, Etihad Railway will have trains serving the length and breadth of the country up to 200 km/h. It will open up a world of possibilities and opportunities for the UAE as well as the region. വളരെ വളരെ ശരിയാണ്. UAE മാത്രമല്ല, അവർ 2009 എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ, 2009 ഈ ഒരു പദ്ധതിക്ക് ഇത് കൊടുത്തത്. നമുക്കറിയാം മെട്രോ വന്നത് 2009. അപ്പം ആ സമയത്ത് തന്നെ ഈ യുഎയുടെ റെയിൽവേക്ക് വേണ്ടി അവർ പദ്ധതി കുറിച്ചു എന്ന് പറയുമ്പോൾ വലിയ അതിശയമില്ല. കാരണം ഈ സമയത്ത് അത് പൂർത്തി, അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്ത്, എത്ര ട്രയൽ റണ്ണുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ തന്നെ എത്രയോ വട്ടം ഈ അലൈൻ റോഡിലൊക്കെ പോകുന്ന സമയത്തും അല്ലെ ഫുജേറയ്ക്ക് പോകുന്ന സമയത്തും നമ്മൾ ഈ ട്രെയിൻ കണ്ടിട്ടുണ്ട്. ട്രെയിനിൻ്റെ സ്റ്റേഷൻസ് ഈ നമ്മുടെ അബുദാബിക്ക് പോകുന്ന സമയത്ത് എത്രയോ മനോഹരമായിട്ടുള്ള സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ജൂലൈ 1 റെഗുലർ ട്രെയിൻ സർവീസ് ആരംഭിക്കും എന്നുള്ള ഒരു കാര്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഓഫ് ട്രിപ്സ് ആണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. 105 ഡ്യൂറേഷൻ ആയിരിക്കും റൈഡിനുണ്ടാകുന്നത്. കംഫർട്ട് വിഭാഗത്തിൽ 55 dirhams, പ്രീമിയം വിഭാഗത്തിൽ 120 dirhamsുമാണ്. കറൻറ്റ് പ്രൈസാണ് അത്. ഒരു പക്ഷേ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈസ് ആവാം, അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ തന്നെ വരാം. 400 ഒരു ട്രെയിനിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 9 കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. 200 km/h ആയിരിക്കും ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. മുഴുവൻ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 900 km ആയിരിക്കും. 40 ഹയസ്റ്റ് സ്ട്രക്ചറുള്ള ബ്രിഡ്ജുകളിലൂടെ ആയിരിക്കും ഇത് പോകുന്നത്. 6.9 ലോങ്സ്റ്റ് ടണൽ ഓഫ് ദ നെറ്റ്വർക്ക് എന്നും പറയുന്നുണ്ട്. ഒരു സൗദി ഒരു ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ജനിച്ച് വീണ രാജ്യം നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ സുലഭമായിട്ട് നമുക്ക് ട്രെയിൻ സർവീസും എല്ലാ സർവീസും നമുക്ക് നമ്മൾ കണ്ടാണ് വളർന്നത്. പക്ഷേ ഈ ഒരു രാജ്യം അവർ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ട്രെയിൻ സർവീസ് അത് എല്ലാ മികവോടെയാണ് വരാനായിട്ട് പോകുന്നത്. അത് തന്നെയാണ് കലീസ് ടൈംസിൻ്റെ ആദ്യത്തെ പേജിലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെ എന്താണേലും എന്താണ് അവിടുത്തെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മിനി പത്മ വരുമ്പോൾ തന്നെ മിനി പത്മയോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. എന്തായാലും മിനി പത്മ ഞാൻ ലൈനിൽ ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് മലയാളം പത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യ വാർത്ത, ബ്രസീൽ കടന്നു, ജപ്പാനെതിരെ ജയം 2-1. കഴിഞ്ഞ ദിവസത്തെ കളി, എൻ്റെ ദൈവമേ, ആ കളി ഇരിക്കുന്നത് ലോകം മുഴുവൻ ഇത്രയും അധികം ആളുകൾ ടി വിയിലേക്ക് കാണുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഇന്നലത്തെ ഒരു മത്സരമുണ്ടല്ലോ,
ഈ എന്താ പറയണേ, ഇത് ഇത് ഡൂ ഡൈ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജപ്പാനെ ഭയങ്കരമായിട്ട് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരെ സമ്മതിച്ചു കൊടുക്കണം, കാരണം അവർ അതുപോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ആരോടാണ് കളിക്കുന്നത്, ആർക്കെതിരെയാണ് കളിക്കുന്നത് എന്നുള്ളൊരു കാര്യം ജപ്പാൻ ഇപ്പോഴും ഓർക്കേണ്ടതാണ്. ആർക്കെങ്കിലുമൊക്കെ കഴിഞ്ഞ ദിവസത്തെ കളിയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും പറയട്ടെ. 0585829220 നമ്മുടെ ലാൻഡ് ലൈൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഞാൻ നല്ല മെസ്സേജ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കളക്ട് ചെയ്യാം. കാരണം ഒരുപാട് പേര് കീറി മുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ജപ്പാന്റെ കോച്ച്, അദ്ദേഹത്തിന്റെ നമുക്ക് എപ്പോഴും അറിയാം, അദ്ദേഹത്തിന്റെ ഓരോ മൂമെന്റ് കഴിയുമ്പോൾ ഒരു പേപ്പർ കഷ്ണത്തിൽ നമുക്ക് അളന്ന് കുറിക്കുന്ന കാര്യങ്ങൾ കാണാം. കുറെ സമയങ്ങൾ കഴിയുന്ന ഘട്ടത്തിൽ ആളെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാറ്റി മറിക്കുന്ന കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഓരോ കളിയിലും അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ കളിക്കുന്ന ഒരു ടീമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പുറത്ത് ആരോടാണ് കളിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഷൈജു ദാമോദരൻ്റെ ഒരു ഇത് കമൻട്രിയിൽ പറഞ്ഞതുപോലെ, ആരോടാണ് നീ എവിടെയാണ് കളിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം. അത് ബ്രസീലാണ്. ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ബ്രസീൽ ഫാൻ അല്ലാത്തവർ പോലും കഴിഞ്ഞ ദിവസം ബ്രസീലിൻ്റെ കളിയുടെ മികവ്, അതാണ് ക്ലാസിക് കളി എന്നൊക്കെ പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മളെ രസിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റും പാസുകളും ഒക്കെ ആയിട്ട്. പക്ഷേ വെൽ പ്ലേഡ് ജപ്പാൻ. എനിക്ക് അവരുടെ ലാസ്റ്റ് ഒരു ശരിക്കും അവർ ആ ഒരു നമ്മളെന്താ ഒത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമുക്കൊരു തോൽവി സംഭവിക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടല്ലോ. ആ കളിക്കാർ ആ ഗ്രൗണ്ടിൽ കിടന്ന് കരയുന്ന ആ കാഴ്ചകളൊക്കെ തന്നെ ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യെങ്കിലും, പക്ഷെ മഞ്ഞയാണ് ഞാൻ ആ സ്റ്റേഡിയം ഒരിക്കലും കരയാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയോടെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അത്രയധികം കാണികളാണ് ബ്രസീലിന് വേണ്ടിയിരുന്നത്. ഞാൻ എൻ്റെ ഹീറോ എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ കോച്ച് തന്നെയാണ്. 2-1 എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കണ്ടില്ലേ ഒരു റിക്കൂസലും ഇല്ലാതെ കളി ജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നേരെ പോയി അപ്പുറത്തെ ആളുടെ കൈ കൊടുത്തു. അദ്ദേഹത്തെ അതൊരു ഡോണാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം അങ്ങനത്തെയൊക്കെ ഒരു കോച്ച് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അദ്ദേഹം എന്തായിരിക്കും അപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്തേക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്താണേലും ഗംഭീര മാച്ചായിരുന്നു, അതുപോലെ തന്നെ ജർമ്മനിയുടെ അവസ്ഥ നമുക്കറിയാം. എന്താണേലും കളി ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്ക് നമ്മൾ വളരെ വളരെ വളരെ എന്താ പറയണേ അത്രയും ടഫായിട്ടാണ് ഇപ്പോൾ കളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണേലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ എനിക്കൊന്ന് എല്ലാ കളികളും കാണേണ്ട ഒരു കളികൾ തന്നെയാണ്. നാട്ടിലെ സെലിബ്രേഷൻസ് നിങ്ങൾ കണ്ടിരുന്നോ? കോഴിക്കോട് ഇറ്റ്സ് നോട്ട് ബ്രസീൽ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് ബ്രസീൽ ഇറ്റ്സ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള റീലുകൾ കോഴിക്കോട് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മലപ്പുറമായിരിക്കും ഒരു പക്ഷെ ഉണ്ടാവും, പക്ഷെ റീൽസിലൊക്കെ വന്നത് കോഴിക്കോടിലെ സെലിബ്രേഷൻ ആയിരുന്നു. ഗംഭീരമായിരുന്നു, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ആ ഒരു ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ യു എയിൽ ഉണ്ടായിരുന്നു, പലയിടങ്ങളിലും യു എയിലെ ആഹ്ലാദ പ്രകടനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഏതോ ഒരു സ്ഥലത്ത് അവർ ഒരു ഒരു വലിയ മറ്റേ ടാർപ്പയൊക്കെ കെട്ടി ടെൻറ്റിനകത്ത് എന്താ പറയണേ അവർ ആളുകൾ കൂടി വന്നിട്ടുള്ള അവരുടെ ആ ഒരു സന്തോഷ പ്രകടനവും കാര്യങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം സത്യം അത് കാണുമ്പോൾ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ എണ്ണീറ്റ് എൻ്റെ ഫീഡ് നോക്കുമ്പോഴത്തേക്ക് മുഴുവൻ മഞ്ഞമയമാണ്, ബ്രസീലിൻ്റെ മയമാണ്. എന്താണേലും ഈ വട്ടത്തെ ഫുട്ബോൾ ഒട്ടും തന്നെ ഏത് ടീമായിക്കോട്ടെ ആരെയും തന്നെ നിരാശപ്പെടുത്താതെ തന്നെയാണ് ഫ്രണ്ടിലോട്ട് പൊക്കോണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്താണേലും അതൊക്കെ തന്നെയാണ് വരുന്ന മണിക്കുള്ള കൂടുതലായിട്ട് നമ്മൾ ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ ബാക്കി പറയുന്നത്. വൈ നോ ഫുട്ബോൾ ന്യൂസ് എന്ന് ആദ്യം ചോദിച്ചല്ലേ, നമ്മൾ ഇത്തിഹാദ് റിയലിൻ്റെ കാര്യമായതുകൊണ്ടാണ് നമ്മൾ രാജ്യത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇത്തിഹാദ് റിയലിന്റെ കാര്യം ആദ്യം പറഞ്ഞത്. ഷാമേ, ഞാനുള്ള ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും നിങ്ങൾക്കും ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ഇനി കളികളെ വ്യക്തമായിട്ട് കളിക്കാരുടെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാനാണ് കേട്ടോ. ബാക്കി ന്യൂസിലേക്ക് തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ചമ്പക്കുളം വള്ളംകളി സംബന്ധിച്ച് ഒരുപാട് ട്രോളുകൾ എനിക്ക് തോന്നുന്നു സർക്കാരിന് ഏറ്റെടുത്ത ഒരു ദിവസം കൂടെയായിരുന്നു. കാരണം ലീവ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസം കൂടെ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് സംബന്ധിച്ച് തന്നെ ഒരുപാട് ട്രോളുകൾ നമ്മുടെ സർക്കാരിന് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളിൽ സോഷ്യൽ മീഡിയ ഉപയോഗം പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ വരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഓൾറെഡി യു എയിൽ പല പല രീതിയിലുള്ള എന്താ പറയുന്നത് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പം എന്താണെങ്കിലും അത് കലീസ് ടൈംസിന് വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ബാൻ ഷിഫ്റ്റ് ലയബിലിറ്റി ടു പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞ് ന്യൂ ലോ ഫോഴ്സസ് ടെക് പ്ലാറ്റ്ഫോംസ് ടു ഇംപ്ലിമെന്റ് സ്ട്രിക്ട് ഏജ് വെരിഫിക്കേഷൻ ഓർ റിസ്ക് റെഗുലേറ്ററി ആക്ഷൻ ആൻഡ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞേക്കുന്ന ഒരു വാർത്ത. അത് വലിയൊരു രീതി തന്നെയാണ് എന്താ പറയുന്നത് ഈ രാജ്യം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വരുന്ന രീതി വരും ദിവസങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫൈൻ റിഡക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഷാർജ പോലീസ് ടു ലോവർ ഫീസ് ഫൈൻ
ബൈ 50% ടു ബൂസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞൊരു കാര്യം. ഇങ്ങനെയാണ് ഷാർജ പോലീസ് ഓൺ മൺഡേ അനൗൺസ്ഡ് എ പാക്കേജ് ഓഫ് ഇൻസെൻറ്റീവ് ആൻഡ് ഫീ റിഡക്ഷൻ ടു സപ്പോർട്ട് ബിസിനസ് ആൻഡ് സ്ട്രെങ്തൻ ദ എമിറേറ്റ്സ് എക്കോണമിക് എൻവയോൺമെന്റ് ഇൻ ലൈൻ വിത്ത് എ ഡിസിഷൻ ബൈ ദ ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ. എനിക്ക് തോന്നുന്നു ഷാർജയിൽ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഒരുപക്ഷെ ലൈസൻസ് റിന്യൂവലിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിഡക്ഷൻ ഫീസിലോ മറ്റോ കാണാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതും നമ്മുടെ കലി സ്റ്റെംസിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബായ് പ്രോഗ്രാം ഗീവിംഗ് സ്റ്റുഡൻസ് എ ഹെഡ് സ്റ്റാർട്ട് ഇൻ എ ഐ എന്ന്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നൊരു 6-7 ക്ലാസ്സിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഏതോ ആരോടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇവിടെ സ്കൂളിൽ അവരുടെ മക്കൾക്ക് ഇത് എ ഐ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം സിമ്പിളാണ്, ഇപ്പം ആദ്യത്തെ സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ സിമ്പിളാണ്, പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒറ്റ കോഴ്സ് മാത്രമല്ല, അല്ല ഒരു പീരീഡ് മാത്രമേ സബ്ജക്റ്റ് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് പല രീതിയിലേക്ക് സബ്ജക്ട്സുകൾ മാറുന്നു എന്നുള്ളൊരു കാഴ്ചയും കൂടെ കാണാറുണ്ട്. മാഗ്നറ്റിക് ടോയ്സ് ക്യാൻ കോസ് സീരിയസ് ഹാം ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് കലിസ്റ്റൻസിൽ ഒരു വലിയൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഇവിടുത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞതാണ്, ഇവിടുത്തെ പാരൻസ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു വാർത്തയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ഹൈലൈറ്റ് ചെയ്തത്. ഒരു കുട്ടി 15 മാഗ്നറ്റിക് ബീഡ്സ് സ്വാലോ ചെയ്തു. ഇത് 15 മാഗ്നറ്റിക് ബീൻസ് 15 തോന്നുന്നു കേട്ടോ കണക്ക് പറഞ്ഞു, എന്തായാലും കുറേ ഉണ്ട്. അപ്പോൾ ഇത് സ്വാലോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരാരും അറിഞ്ഞില്ല. അതിനുശേഷം ഒരു എക്സ്റേയിലാണ് ഈ മാഗ്നറ്റ്സ് എല്ലാം കൂടെ ഇൻറ്റസ്റ്റൈനിൽ കിടക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അദ്ദേഹം പറയാം, അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഈ 1-2 മാഗ്നറ്റ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാഗ്നറ്റ്സോ നമ്മുടെ ശരീരത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതറിയില്ല. ഒരു പ്രശ്നങ്ങളൊന്നും ആദ്യത്തെ ഘട്ടത്തിലൊന്നും നമ്മളെ ശരീരത്തിൽ ഒരു ഒന്നും തന്നെ ബാധിക്കാൻ പോകുന്നില്ല. കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ പല രീതിയിലുള്ള സിംറ്റംസ് നമ്മളിലേക്ക് വരും. ആ സിംറ്റംസ് വഴി പിന്നെ ഡോക്ടറിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നതും. അതോടെയാണ് നമുക്ക് ഇങ്ങനെ എൻ്റെ കുട്ടി ഇതുപോലെയുള്ള സംഭവങ്ങൾ മിഴുങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണേലും ഇത്തരത്തിലുള്ള ടോയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഒരുപക്ഷെ എന്തെങ്കിലും നിയമമായിട്ടും തന്നെ ഈ രാജ്യം കൊണ്ടുവരായിരിക്കാം. എന്താണേലും വരും ദിവസങ്ങളിൽ അതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ നമ്മുടെ നാട്ടിൽ ബസ് നമുക്ക് ഫ്രീ യാത്ര കൊടുത്തിരുന്നല്ലോ, സൗജന്യത്തോടെ തിരക്ക് കൂടി ഈ കെ എസ് ആർ ടി സിയിൽ അപകട യാത്ര എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈ 64 പേര് പോകേണ്ട ബസ്സിലൊക്കെ തന്നെ ഇരട്ടിയല്ല, അതിൻ്റെ 3 തന്നെ ആളുകളാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അത് വലിയൊരു സുരക്ഷാ പ്രശ്നം കൂടെയാണ്. സർക്കാർ അതിന് ഈ നമ്മളെന്താ പറയുന്നത് സൗജന്യ യാത്ര കൊടുക്കുന്ന സമയത്ത് ഇല്ല കുത്തി നിറച്ച് പോകാനായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് പണ്ട് അറിയാലോ നമ്മുടെ സ്കൂൾ ബസ്സുകളിലൊക്കെ കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നതിനെതിരെ നമുക്ക് നിയമ നടപടികളൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗവിയിലെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവിയിൽ എന്താ പറയണേ എടുക്കാൻ പറ്റാത്ത അത്രയും ആളുകളാണ് വരുന്നത്. ഫുട്ബോളിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുട്ബോളിൽ വരെ യാത്ര നിന്ന് പോകേണ്ട സ്ഥിതിവിശേഷത്തിലാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പം അവിടെ എഫക്റ്റ് ചെയ്തേക്കുന്നത് നോർമലായിട്ടുള്ള അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളുടെ എന്താ പറയുന്നത് ട്രാൻസ്പോർട്ടേഷനും അതിസ്ഥിരം ജോലിക്ക് പോകേണ്ട ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ ഒരു വിഷയം. അപ്പോൾ അവിടെ സർവീസുകൾ കൂടുതൽ കൊടുക്കുക, അങ്ങനെയാണ് നമുക്കിത് വേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെയാണ് നമുക്ക് ഈ നാട്ടിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് യു എയിൽ ആകാശത്ത് അപൂർവ ദൃശ്യവിരുന്ന് എന്നുള്ളൊരു കാര്യം സ്ട്രോബെറി മൂണിന്ന് കാണാൻ പറ്റും എന്നുള്ളൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണേലും ഏകദേശം പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലെ വാർത്തകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ്. ബാക്കി വാർത്തകൾ നിങ്ങൾക്ക് മിനി പത്മ നേരിട്ട് തന്നെ അറിയിക്കുന്നതാണ് കേട്ടോ. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഞാൻ തെറ്റുകുട്ടികൾ വാർത്തകൾ വന്നിട്ടുള്ള ക്ഷമിക്കണം, കാരണം മിനി പത്മയോട് ഇരുന്നാണ് യൂഷ്വലി ഞാൻ വാർത്ത വായിക്കാറുള്ളത്. അല്ലെങ്കിൽ വായിച്ച് ഓരോന്നോരോന്ന് ഓരോ ഹെഡ്ലൈറ്റ്സും തലക്കെട്ടുകളും നമ്മൾ പറഞ്ഞ് വിശദീകരിച്ച് പോകുന്നുള്ള എന്തായാലും ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്താണേലും വരുന്ന മണിക്കൂറിൽ മിനി പത്മ ബാക്കിയൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്താണ് ഒരു ഗ്രേറ്റ് ഡേ ആവട്ടെ. ഫുട്ബോളിൻ്റെ കാര്യം നമുക്ക് ഞാൻ നോക്കട്ടെ. ആ ഷൈജു ദാമോദരൻ്റെ എന്താ പറയണേ ആ ഒരു ഗ്രേറ്റ് കമൻട്രി ഉണ്ടായി, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നല്ലൊരു പാട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് ഓടി തിരിച്ചു വരാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗംഭീര ദിവസമാകട്ടെ. നമ്മൾക്ക് മിനി പത്മ ഞാൻ ഓൺലൈനിൽ എടുക്കുന്നതാണ്. എന്താണ് എത്തിഹാദ് റെയിൽ, എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ ട്രെയിൻ സർവീസുകളുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കേട്ടറിയണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള. പക്ഷേ നമ്മളിപ്പം മിനി പത്മ എന്ന് തന്നെ പോയേക്കുന്നത് ഇവിടുന്ന് ഡ്രൈവർ നേരെ ഫുജറിൽ കൊണ്ടുവിട്ടു, അവിടുന്ന് ട്രെയിൻ കയറി അബുദാബിയിൽ വരും. അബുദാബി വരുമ്പോഴത്തേക്ക് ഡ്രൈവറിൻ്റെ ഇന്നത്തെ ഒരു മാനസികാവസ്ഥ ഓർത്താണ് അവൻ ചേസ് ചെയ്യേണ്ട സിറ്റുവേഷനാണ് അബുദ. ഇവരവിടെ എത്തുമ്പോഴത്തേക്ക് ഡ്രൈവർ അവിടെ പിക്ക് ചെയ്യാൻ അവിടെ വരണമല്ലോ, എന്നിട്ട് അബുദാബിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ദുബായിലെ സർവീസ് തുടങ്ങി കഴിയുമ്പോൾ പോകാമെന്നാണ്, കാരണം എത്രയും ഓടിയെത്താൻ എനിക്ക് ഡ്രൈവറില്ല. അപ്പോൾ ദുബായിലേക്ക് എത്തുക, എനിക്ക് ഒരുപാട് ആളുകൾ ദുബായിലേക്ക് എത്തി ദുബായിയുടെ സർവീസ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടായിരിക്കും ഒരു പക്ഷേ പോകാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഒരു ഗ്രേറ്റ് മോർണിംഗ്, ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്ന സിറ്റ് ബാക്ക് എൻജോയ് ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയ ഉണ്ടാവും. ആൻറ്റിൽ 11 o'clock ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്ലേ ചെയ്യുന്നു ഇൻ ഹോം 92.2 എഫ്. നല്ല ഒരു ചായ, നല്ലൊരു കോഫി കൂടെ ഹോം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടുത്ത
അടിപൊളി ദിവസം തന്നെയായിരിക്കും ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നത്.

0: ഓൾറൈറ്റ്, എന്നോട് ഇവിടെ കോളിൽ ഒരു വ്യക്തി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ദേവദാസ്, നമസ്കാരം.
1: നമസ്കാരം.
0: പക്ഷേ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ഇൻട്രോ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഫുട്ബോളിനെ പറ്റി പലരും ഇവിടെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും അവരുടെ രീതിയിലുള്ള പല കാൽക്കുലേഷൻസും ഒക്കെ പറയുമ്പോൾ ഇദ്ദേഹം വളരെ പ്രിസൈസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും ഇവിടെ പറയാറുണ്ട്. ഓരോ പ്ലെയേഴ്സിനെ വെച്ചും ഇദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ കളി ബ്രസീൽ തോക്കുമെന്നൊരു പ്രെഡിക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു ദേവദാസ്.
1: അതെ അതെ അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞത് ജപ്പാൻ എന്തായാലും ജയിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ ജയിക്കുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് അത് അവരുടെ ആ കളി ആ ലെവലിലേക്ക് വന്നില്ല. കാരണം ബ്രസീലിന്റെ ഒരു ഒരു അവരുടെ ഒരു ലീഗസി ഉണ്ടല്ലോ.
0: അതെ അതെ
1: അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന, നമ്മൾ മലയാളികളൊക്കെ കേട്ടിരിക്കുന്നത് പെലെയാണ് ആദ്യം. ഫുട്ബോൾ എന്ന് പറഞ്ഞ പെലെ എന്നുള്ള ആ ഒരു ഇതായിരുന്നല്ലോ, ഒരു ഒരു മറുവാക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് മുതല് അവര് അവരുടെ ലെഗസി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അപ്പോ അത് നമുക്ക് ഒരിക്കലും നമുക്കത് ഒഴിവാക്കാനും ഡിനൈ ചെയ്യാനും പറ്റില്ലല്ലോ. അതായിരിക്കാം ഒരു പക്ഷേ. കാരണം അവര് പന്തടക്കത്തിലും അവരുടെ ആ കളിയുടെ സ്റ്റൈലും എല്ലാം അവര് റീഗെയിൻ ചെയ്തു ഇന്നലെ. അതിന്റെ ഒരു റിസൾട്ടാണ് ഇന്നലെ കണ്ടത്. ആദ്യം അവരൊരു ഗോള് വീണപ്പോൾ പോലും അവർ പതറിയില്ല. അവര് ശരിക്ക് അവര് വിനീഷ്യസ് ജൂനിയറും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പാസുകളും ക്രോസുകളും എല്ലാം കൊടുത്ത് വളരെ ശക്തമായിട്ട് നിന്നു അവര്. പിന്നെ കളിയുടെ ഡോമിനേഷൻ ത്രൂ ഔട്ട് 90 മിനിറ്റ്സും അവരുടെ കയ്യിലായിരുന്നു. ബ്രസീലിന്റെ കയ്യിൽ തന്നെയായിരുന്നു. എന്താ ബോൾ പൊസിഷൻ എന്ന് പറയുന്നത് അവർക്ക് ഏകദേശം ഒരു 75% അവരുടെ കയ്യിൽ തന്നെയായിരുന്നു.
0: അതെ, തീർച്ചയായിട്ടും. ബ്രസീൽ ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കോച്ചുമാര് തമ്മിൽ ഉള്ളൊരു മത്സരമായിട്ട് തോന്നിയായിരുന്നു. കാരണം ഹജിമി മൊറിയാസ് എന്ന് പറയുന്ന ജപ്പാന്റെ ഒരു കോച്ച് അളന്ന് മുറിച്ച് ആളുകളെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു വശത്ത് എന്ത് വന്നാലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് പാറ പോലെ നിൽക്കുന്ന മറുവശത്ത് ബ്രസീലിന്റെ കോച്ചിനെ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ ഇന്നലെ ശ്രദ്ധിച്ചു കാണില്ലേ?
1: അതെ, തീർച്ചയായിട്ടും ആ കോച്ചുകൾ തമ്മിൽ തീർച്ചയായിട്ടും. കാരണം അത് ഇവരുടെ ജപ്പാന്റെ കോച്ച് വളരെ കൃത്യമായിട്ട് ഓരോ ആളുകളുടെ മൂവ്മെന്റ് വരെ അദ്ദേഹം കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ട് അത് നോട്ടായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തിരുത്തുന്നുണ്ട്. എന്ത് വേണമെങ്കിലും അപ്പം തന്നെ അതിനുള്ള എന്താണ് റെക്ടിഫൈ ചെയ്യേണ്ടത് അത് ഓൺ ദി സ്പോട്ട് പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇതോടുകൂടിയാണ് ഇറങ്ങിയത്. പക്ഷെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് അവര് ചാൻസേ കൊടുത്തില്ല ആ ഗോൾ അടിച്ചതിന് ശേഷം. ഇല്ലെങ്കിൽ അവരൊരു ഒരു ഗോളും കൂടെ അടിച്ചേനെ. പക്ഷെ ബ്രസീലിന് ഒരു 3 ഗോള് കൊടുക്കാ അടിക്കാമായിരുന്നു. 3 ഗോള് വീണതാണ് അത് ശരിക്ക്. അത് ശരിക്കും നെറ്റിൽ ആയതാണ്. ബട്ട് എന്തോ ഒരു അവർക്ക് അവരെ
0: ഏതോ ഒരു ഒരു ഗോള് പോസ്റ്റില് അടിച്ച് എവിടെയോ മാറിപ്പോയില്ലായിരുന്നോ?
1: അതെ, പോസ്റ്റിൽ അടിച്ചിട്ട് ഉള്ളിലേക്ക് പോയതാണ്. പക്ഷെ അപ്പോഴേക്കും പക്ഷെ അവര് 3 പേര് അവര് ജാപ്പനീസ് പ്ലെയേഴ്സ് അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ ലൈനപ്പ് ചെയ്തിരുന്നു അവിടെ പോസ്റ്റില്. അതുകൊണ്ടാണ് പിന്നെ ഗോളിയും ഗ്രേറ്റ് ജോബ്. അപ്പൊ എന്തായാലും നല്ലൊരു ശരിക്കും പറയുകയാണെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഫുട്ബോളിന്റെ ഒരു വിരുന്നായിരുന്നു.
0: മലയാളികളെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു സമയത്താണ് കളി വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കളി കാണാനും പറ്റി. അപ്പൊ അതൊക്കെ എല്ലാവരും ഒരു എന്താണ് ഒരു ഉത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം.
1: അതെ അതെ, ശരിക്കും ഫേവറബിൾ ആയിരുന്നു. ഉള്ളിലൊരു ഇൻഡോറിലായതുകൊണ്ട് ഫേവറബിൾ ആയിരുന്നു കാണാൻ. ടൈമും എല്ലാം കൊണ്ടും പിന്നെ നല്ലൊരു കളിയായിരുന്നു, നല്ലൊരു കളിയായിരുന്നു. അപ്പൊ ഇനി വരുന്ന ആളുകൾ നമുക്ക് ബ്രസീലിന്റെ ആ കവിത എഴുത്ത് വീണ്ടും ഷെല്ലിഡൻ ഗേറ്റ്സിന്റെ ഒക്കെ കവിത പോലെയുള്ള മാച്ച് നമുക്ക് ഇനിയും കാണാം.
0: ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ ദേവദാസ് ആയിരുന്നു ഇപ്പൊ നമ്മുടെ ലൈനിൽ ജോയിൻ ചെയ്തിരുന്നത്. എന്താണെങ്കിലും കളിയുടെ എത്ര പറഞ്ഞാലും ഇന്നലത്തെ കളി വർണ്ണിക്കാൻ, അത് പക്ഷെ കവിതയായിട്ടോ ഗാനമായിട്ടോ ഒക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ ഒരു കോളറോട് വരുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, ആരാണ്?
2: ഹലോ,
0: നമസ്കാരം.
2: എന്റെ പേര് സിവിൻ.
0: സിവിൻ
2: സിവിൻ സിവിൻ
0: കെവിൻ കെവിൻ കഴിഞ്ഞ ദിവസത്തെ കളി എങ്ങനെയായിരുന്നു താങ്കളുടെ ഭാഗത്തു നിന്നുള്ള നോക്കിക്കാണുന്നത്?
2: ആ അതെ അതെ, അതായത് കഴിഞ്ഞ ദിവസത്തെ കളിയിൽ ഇപ്പം ജപ്പാന്റെ ആദ്യത്തെ പകുതി ജപ്പാൻ തന്നെയാണ് കുറച്ചുകൂടെ നല്ലൊരു ഫുട്ബോൾ കളിച്ചതെന്നാണ് ഞാൻ കണ്ടത്. രീതി വെച്ച് നോക്കുമ്പോ അതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ അവർ ചെയ്തെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറയാം വിനീഷ്യസിന് അധികം സ്പേസ് അവർ കൊടുത്തില്ല. കാരണം അവിടെ അവരൊരു ഒരു നാല് ഡിഫൻഡേഴ്സും പിന്നെ സൈഡിലുള്ള ആ ഒരു മിഡ്ഫീൽഡറും റൈറ്റ് സൈഡിലുള്ള മിഡ്ഫീൽഡറും വിനീഷ്യസിനെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് അവർക്ക് സ്പേസ് കിട്ടുന്നില്ല. അപ്പൊ അത് ബ്രസീലിന്റെ കളിയെ മൊത്തത്തിൽ ബാധിച്ചായിരുന്നു. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ടാണ് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് അവരുടെ ശരിക്കും ബ്രസീലിന്റെ ത്രീമൻ ഡിഫൻസ് വന്ന്, അതായത് ബോള് കയ്യിലിരിക്കുമ്പോൾ ത്രീമൻ ഡിഫൻസ് വന്നിട്ട് ബാക്കിയുള്ള പ്ലെയേഴ്സിനെ അവർ ഫോർവേഡിലോട്ട് വിട്ടു, പ്രത്യേകിച്ച് കാശ്മീർ അവർ നടുക്കോട്ട് വിട്ടു. അപ്പം സത്യം പറഞ്ഞാൽ നടുക്ക്, അതായത് ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ ആ നാല് ജപ്പാൻ കളിക്കാരനെ ഓവർ ക്രൗഡ് ചെയ്ത് ഒരു അഞ്ചോ ആറോ ബ്രസീൽ പ്ലെയേഴ്സ് വരാൻ തുടങ്ങി. അപ്പൊ വിനീഷ്യസ് ഫ്രീ ആവാൻ തുടങ്ങി. അതുകൂടാതെ തന്നെ നടുക്കോട്ട് പന്ത് വരുമ്പോഴത്തേക്ക് ജപ്പാനിൽ ആരെ എങ്ങനെ മാർക്കണമെന്ന് പറ്റാത്ത ഒരു അവസ്ഥ വന്നു. പിന്നെ അത് കൂടാതെ എനിക്ക് വേറെ കാര്യം തോന്നുന്നു പറഞ്ഞാൽ ഒരു 60 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ജപ്പാന്റെ ഒരു സ്റ്റാമിന ആണോ ഫിസിക്കൽ ആയിട്ടുള്ള ഇതാണോ അവര് പ്രസ് ചെയ്യുന്നത് കുറച്ച്.
0: ശരിയാണ് ശരിയാണ് ശരിയാണ്. കാരണം
2: അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഡിഫൻസിൽ മാത്രം വന്ന് കളിക്കേണ്ട ഒരു ഇതിലോട്ട് വന്നു. അപ്പൊ പ്രസിംഗ് കുറച്ചപ്പോഴത്തേക്കും പിന്നെ പിന്നെ ബ്രസീലിൽ പിന്നെ ബ്രസീലിന്റേതായിട്ടുള്ള കോൺഫറൻസ് പിന്നെ നല്ല സപ്പോർട്ട്
0: ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു.
2: അതെ, അതെല്ലാം കൂടി ആയപ്പോഴത്തേക്കാണ് ബ്രസീലിന്റെ തനി ആ ഒരു ബ്രസീലിന്റെ ഒരു ഇതിലോട്ട് വന്നത്.
0: അല്ല അത് കറക്റ്റാണ്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു ഫസ്റ്റ് ഹാഫില് അവർ ബ്രേക്ക് ടൈമിന് പോയ സമയത്ത് ചില ചാനലുകളൊക്കെ കാണിച്ചൊരു ദൃശ്യം ഉണ്ടായിരുന്നു. അതായത് ഈ ബ്രസീലിലെ കളിക്കാർ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവരെ മോണിറ്ററിൽ കാണിച്ചു കൊടുത്ത് അവരോട് പറഞ്ഞു കൊടുക്കുന്ന രീതി. പിന്നെ നമുക്കറിയാലോ ഓൾറെഡി ബ്രസീലിന്റെ ഒരു സ്റ്റാമിന ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഇതാ അതാണ് ഇപ്പൊ ഇറങ്ങിയതുപോലെയാണ് എല്ലാവരും അവിടെ
2: കളിച്ചുകൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ
2: ഇല്ലായിരുന്നു അവരുടെ ആ കളിയുടെ ഒരു ഇത് അവരെ ബാധിക്കാത്ത രീതിയിൽ തന്നെ അവർ കളിച്ചോണ്ടിരുന്നു.
0: അതെ അതെ അതെ, കറക്റ്റ്, വളരെ ശരിയാണ്. അതുപോലെ തന്നെ കേട്ടോ, കഴിഞ്ഞ ദിവസത്തെ ഗാലറിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധയപ്പെട്ട ഒരു ബോർഡ് ഉണ്ടായിരുന്നെ, ഹ്യൂസ്റ്റൺ ജപ്പാൻ ഹാസ് എ പ്രോബ്ലം ബിക്കോസ് എന്താണ് ബ്രസീൽ ആണ് ഇന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള അത്രമാത്രം ആരാധകരുടെ ഒരു എരുമലായിരുന്നു നമുക്ക് അവിടെ ആ സ്റ്റേഡിയത്തിൽ തന്നെ കാണാനും സാധിച്ചത് കഴിഞ്ഞ ദിവസത്തെ കളി എന്താണേലും. താങ്ക് യു സോ മച്ച് സിവിൻ. ഇനി ഞാൻ പേര് മറക്കില്ല. സിവിൻ, നാട് എവിടെയാണ് സിവിനെ? അടൂര്. ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നേ?
2: ഇവിടെ ദുബായിലെ.
0: തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്, രാവിലെ തന്നെ കോൾ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എന്താണേലും സിവിൻ ആണ് ദുബായിൽ നിന്ന് ഇപ്പോ നമ്മളെ വിളിച്ചത്. അപ്പൊ എന്തായാലും ഈ ഫുട്ബോളിന്റെ കളി ഇപ്പൊ ഞാൻ എന്തായാലും രണ്ട് കോളിൽ ഇവിടെ ഒന്ന് ഷോർട്ട് ഔട്ടോട്ടിയാണ്. നമുക്കൊരു നല്ലൊരു തമിഴ് സോങ്ങിലേക്ക് പോകാണ്ട് തമിഴ് സോങ് ഒക്കെ കേട്ടിട്ട് ഓടി നമുക്ക് തിരിച്ചു വരാന്നാണ്.
3: ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, നമ്മുടെ റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ട്രാഫിക് സ്ട്രെച്ച് തന്നെ കാണുന്നുണ്ട്. എന്താണ് അൽഖേൽ റോഡിൽ ഇന്നത്തെ പ്രശ്നം? നല്ല ട്രാഫിക് ആട്ടോ അവിടെ. ഇരു ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണോ അൽഖേൽ റോഡിലെ ഇരു അൽക്കൂസ് ഭാഗങ്ങളിലാണ് ആ ഒരു ലോങ് സ്ട്രെച്ച് ബമ്പർ ടു ബമ്പർ ട്രാഫിക് എന്ന് തന്നെ പറയാം. അൽഖേൽ റോഡിൽ ഈ സമയത്ത് അങ്ങനെ വലിയ വിഷയമൊന്നും ഉണ്ടാക്കാത്ത നല്ല കുട്ടിയാണ് എപ്പോഴും അൽഖേൽ റോഡിൽ കൂടെ പോകുന്ന എല്ലാവരും. പക്ഷെ ഇന്ന് എന്തോ അവിടെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ലോങ് സ്ട്രെച്ച് കഞ്ചഷനും കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം അല്ലിത്തേറ്റ് ഓൾ റോഡ് ഒരു ആക്സിഡന്റ് കാണുന്നുണ്ട്. നമ്മുടെ അൽമക്തം ബ്രിഡ്ജ് കയറി ഇറങ്ങി വരുന്നിടത്തൊരു ആക്സിഡന്റ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അവിടെ ഒരു ചെറിയൊരു കൺജഷൻ കാണുന്നുണ്ട് ദുബായ് ക്രീക്കിന്റെ സൈഡിൽ. എമിറേറ്റ്സ് റോഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാ ദിവസവും കാണുന്ന പോലെ തന്നെ ആ ചെറിയൊരു കൺജഷൻ ആ ഒരു ഏരിയയിലും കണ്ട്. ജെ വി സി ഡൗട്ടർ സർക്കിളിന്റെ രണ്ട് ആക്സിഡന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ ആ ഒരു സ്ട്രെച്ച് എനിക്കൊന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിന്റെ ആ കണക്ടീവ് ഏരിയയിലാണെന്ന് തോന്നുന്നു. ജെ വി സി അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുള്ളൂ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലേക്ക്. അവിടെയാണ് തോന്നുന്നു ഈ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലെ പ്രധാനപ്പെട്ട സിറ്റുവേഷൻ, ട്രാഫിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇച്ചിരി ട്രാഫിക് ഉണ്ട് ഈ ഒരു മണിക്കൂറിൽ കേട്ടോ. എന്താണെങ്കിലും വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാന്നാണ്. അൽഖേൽ റോഡിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് എന്നാൽ ആരെങ്കിലും അതൊരു പോകുന്നവരാണെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യണേ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം അയച്ചാൽ മതി.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പുതു ചരിത്രമെഴുതി യുഎഇ. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് ആവേശത്തുടക്കം. ഇറാൻ യുഎസ് ധാരണ, ഖത്തറിൽ ചർച്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് തുടക്കമായി. ഫുജൈറയിലെ സഖംകം സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലെ മുഹമ്മദ് ബിൻ സയദ് സിറ്റി സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യ സർവീസ്. ആദ്യ സർവീസിന് ഗംഭീര സ്വീകരണമായിരുന്നു. ഫിജേറയിലും അബുദാബിയിലുമായി ട്രെയിന് ഗംഭീര വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. ടാക്സ് ഡ്രൈവുമായി കേരള സർക്കാർ. സംസ്ഥാനത്ത് ടാക്സ് ഡ്രൈവ് നടത്തും. ജനങ്ങളുടെ മേൽ നികുതി ഭാരം വർദ്ധിപ്പിക്കാതെയും ജി എസ് ടി സംവിധാനം പുനഃസംഘടിപ്പിച്ചും നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി വെട്ടിപ്പുകാരോട് നോ കോംപ്രമൈസ്. നിയമാനുസൃതം നികുതി അടയ്ക്കുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിൽ വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 227 പേർ അറസ്റ്റിൽ. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മീഡിയം ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 8 കേസുകളും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 2 കേസുകളും കൂടാതെ കോപ്റ്റ പ്രകാരം 66 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ കേരളത്തിൽ 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതോടെ 95% കുട്ടികൾക്കും വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മുൻകൂർ ജാമ്യം തേടി ഡിവൈഎഫ്ഐ നേതാവ് റിവേഷ് രാമകൃഷ്ണൻ. വടകര 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി ജൂലൈ 3 പരിഗണിക്കും. പ്രതി ചേർക്കുമെന്ന വിലയിരുത്തലിലാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിവേഷ് രാമകൃഷ്ണൻ, മനീഷ് അതുൽ എന്നിവരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി എസ്ഐടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് എസ്ഐടിയുടെ കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് എസ്ഐടിയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർത്തതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, പ്രതി ചേർത്തതിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയമപരമായി ആലോചിച്ച് മുന്നോട്ടു പോകും. കേസിൽ പ്രതി ചേർത്തെന്ന് പുറത്തുവന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് പി എസ് പ്രശാന്ത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഉന്നതതല ഗൂഢാലോചനയെന്ന് ഇഡി കോടതിയിൽ. പ്രകോപന പ്രസംഗം ആക്രമണത്തിന് ഇടയാക്കി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9-ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9-ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമാധാനപരമായ സമരം തുടരുന്നതിൽ സിജെപിയെ അഭിനന്ദിച്ച് സോനം വാങ്ചുക്. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ അധികാരത്തിലിരിക്കാൻ യോഗ്യരല്ല. ഇത് വെറുമൊരു ഓൺലൈൻ പ്രതിഷേധമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM News.
2: was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: Very good morning. Dubai ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: So, excessive heat in the warning in the under 42 degrees Celsius on feels like ee samayathu regapadithiyekkunnathu ee adayide 8 manikku 42 degree aanu feels like aanu 33 aanu actual temperature but feels like it's 42.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

Good morning once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു മാസത്തിന്റെ അവസാന ദിവസം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ജൂൺ 30ലാണ് നമ്മൾ നിൽക്കുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല മഴക്കാലം ഇങ്ങനെ പെരുകാൻ പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ആ ഒരു കാല വർഷമൊക്കെ വരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് പണ്ട് ഈ ജൂൺ മാസം തുടങ്ങുമ്പോഴാണ് നമ്മൾ സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞ് നമുക്കറിയാം ഈ മഴയും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗൾഫിലുള്ള ആരെങ്കിലും ഒക്കെ നാട്ടിലേക്ക് വരും. അപ്പം നല്ല സ്നിക്കേഴ്സും നല്ല മറ്റേ ക്വാളിറ്റി സീൽസും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു സംഭവമാണത്. അപ്പോൾ നമ്മൾക്ക് ഈ സ്നിക്കേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഭയങ്കര അമൃത് പോലെയാണ് നമുക്ക് ഇങ്ങനെ വെച്ചിരുന്ന് നമ്മൾ കഴിക്കും. അപ്പോൾ എന്താണേലും ആ ഈ ജൂൺ മാസം കഴിഞ്ഞ് പിന്നെ ജൂലൈ, അത് നോർമലി NRI സീസൺ എന്ന് പറയുന്നത് അതാണല്ലോ, അതിനുശേഷം ഓണം. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ മാസം നമുക്ക് പിന്നെ പ്രതീക്ഷയാണ്. ഒരു വർഷത്തെ ഫസ്റ്റ് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നാണ് ആ ഒരു വർഷം പോകുന്നത്. അല്ലേ തന്നെ സമയം പെട്ടെന്നാണ് പോകുന്നത്. പക്ഷേ യൂഷ്വലി അങ്ങനെയാണ്. സിക്സ് മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫെസ്റ്റിവ് സീസണിൻ്റെ ഒരു വലിയൊരു തുടക്കമാണ്. പിന്നെ അങ്ങനെ കയറി അങ്ങനെ കൂടി പോകും. അപ്പോൾ എന്താണേലും ഇന്നത്തെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ലോകം മുഴുവൻ ഉറ്റു നോക്കിയേക്കുന്നത് നമ്മുടെ വാട്സാപ്പിൻ്റെ ഫോൺ നമ്പർ റീപ്ലേസ്മെൻ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം അവർ വലിയൊരു പ്രസ്താവനയായിരുന്നു നടത്തിയത്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, സത്യം പറഞ്ഞാൽ അത് വേണം. എന്തിനാണ് നമ്മുടെ പ്രൈവസി കളഞ്ഞിട്ടുള്ള ഇത്തരത്തിൽ ഒരു ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നതെന്നുള്ളത്? ആക്ച്വലി രജിസ്റ്റർ ചെയ്യാൻ ഫോൺ നമ്പർ വായിക്കോട്ടെ, പക്ഷേ മറ്റൊരാളിലേക്ക്, എനിക്കിപ്പോൾ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യണം. എസ് ഒരു ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ വേണ്ടാത്ത സമയത്ത് നമുക്ക് വരുന്ന ഒരു കോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും അൺഎക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന ചെറിയ പ്രതീതി ഉണ്ടാവും, ചിലവരുണ്ടാവാം. അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം ഈ നമ്മൾ ഈ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് യൂസർ നെയിം. ഇനിയിപ്പം എന്നാലും ഇപ്പം നാളെ എൻ്റെ യൂസർ നെയിം ഞാൻ ഇടുക, അക്ഷയ് ഹോം 92.2 FM എന്ന് എൻ്റെ യൂസർ നെയിം ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ യൂസർ നെയിം സെർച്ച് ചെയ്തിട്ട് എന്നെ കണക്ട് ചെയ്യാം. അത് ചെയ്യാം, അത് എൻ്റെ കൂടെ പെർമിഷൻ വേണം കേട്ടോ കണക്ട് ചെയ്യാനായിട്ട്. അല്ല ചുമ്മാ അതെല്ലാവർക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ യൂസർ നെയിം എന്താണെന്ന് അറിയണം. ഇനി ഇപ്പോൾ അത്ര ട്രിക്കി ആയിട്ടുള്ള യൂസർ നെയിമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അക്ഷയ് XYZ എന്നൊക്കെ എനിക്ക് ഇടാം. എങ്ങനെ വേണമല്ലോ, ഇനി അക്ഷയ് എന്ന് വേണ്ട, എന്തല്ലേ XYZ123LMNOPO അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചുമ്മാ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ യൂസർ നെയിം ഇനി സെറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ യൂസർ നെയിം വെച്ച് നമുക്ക് ഇനി ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് വാട്സാപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ യൂസർ നെയിം ഷെയർ ചെയ്താൽ മതി ഇൻസ്റ്റെഡ് ഓഫ് മൊബൈൽ നമ്പർ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ഞാനിത് എത്ര നാളായിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ റേഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ യൂസർ നെയിം സിസ്റ്റം വരണം, ഈ ഫോൺ നമ്പർ വരെ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ മെൻഷൻ ചെയ്യുമല്ലോ, നമ്മൾ പലപ്പോഴും നമ്മളെ പല ഗ്രൂപ്പുകളിലും നമ്മളെ മെൻഷൻ ചെയ്യും. ഈ മെൻഷൻ ചെയ്യുന്നത് നമ്മൾ ആ ഗ്രൂപ്പിൽ കയറി നോക്കാതെ നമുക്ക് ഒരു വിധേയനെ നമുക്ക് അറിയാനായിട്ടുള്ള യാതൊരു മാർഗ്ഗവും ഇല്ല. കാരണം ഒരു ചിലപ്പോൾ ആ ഗ്രൂപ്പിന് താഴേക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ മറിയുന്നുണ്ടാവും. ആ സമയത്ത് നമ്മളെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫൈഡ് കാറ്റഗറി ആക്കി, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു സ്പെഷ്യൽ ഒരു അലേർട്ട് തരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പോപ്പപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ആ മെൻഷനിലേക്ക് കയറി ചെന്ന് നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കുക. ആ സംഭവം വാട്സാപ്പ് എത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞാൽ കൊണ്ടുവരേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ വാട്സാപ്പിൽ നമുക്ക് എൻ്റെ സൈസ് നമുക്ക് അതായത് സെൻഡ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ സൈസിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലാണെങ്കിലും എല്ലാത്തിലും ഒരു അപ്ഡേഷൻ വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നാണേലും ഈ ഇപ്പോൾ മെറ്റ അറിയിച്ചേക്കുന്ന ഒരു കാര്യമാണ് ഈ യൂസർ നെയിം വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താണേലും വരുന്ന മാസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ അറിയിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകത്രയും കോടിക്കണക്കിന് ജനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ട ഒരു പേര് ആദ്യം കിട്ടണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഫസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഒരു യൂസർ നെയിം നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പോൾ എന്താണേലും മറ്റേ ഒരുപാട് ചേഞ്ചസ്, സത്യം പറഞ്ഞാൽ വാട്സാപ്പ് ബിസിനസ്സൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ശരിക്കും മനസ്സിലാവും ഒരുപാട് ചേഞ്ചസ് ഇപ്പം ബ്രോഡ്കാസ്റ്റിംഗിൽ പോലും വാട്സാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഇനിയും വരാൻ പോകുന്ന നമുക്ക് കാലങ്ങളിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാതെ നമ്മുടെ യൂസർ നെയിം കൊടുത്ത് നമുക്ക് വാട്സാപ്പിൽ അന്യോന്യം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഫീച്ചറാണ് മെറ്റ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is the feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: എന്റെ വണ്ടിയുടെ കാര്യം.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
12: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
13: Akbar Travels UAE presents Predict Champion 2026. Akbar Travels app download ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
14: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: സംഭവം ഇന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇറ്റ്സ് ഫ്രം ലൈവ് ഫ്രം അബുദാബിയിൽ നിന്ന് ദാ മിനി പത്മ. ആ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഫുജേറിൽ നിന്ന് എത്തിഹാദ് റെയിലിന്റെ ആദ്യ ചരിത്ര യാത്ര തുടർന്നതിന് ശേഷമുള്ള ആ അബുദാബിയിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്
0: തീർച്ചയായിട്ടും. അല്ല, ആ ഒരു ഇന്ന് മിനി പത്മയുടെ നിങ്ങൾ ഹോം 92.2 എഫ്എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലേക്കും പോസ്റ്റിലേക്കും വന്ന് ഒരു തനി മലയാളി ആയിട്ട് ഒരു പക്ഷെ ആദ്യം എത്തിഹാദ് റെയിലിൽ കയറുന്ന മറ്റ് ഒരു വ്യക്തി ഉണ്ടാവില്ല, അത് മിനി പത്മ തന്നെയാണ്. അല്ലേ മിനി പത്മ?
1: ശരിക്കും ശരിക്കും അങ്ങനെ തോന്നാൻ എന്താന്ന് പറയുക, കാരണം അക്ഷയ് അത് ശരിക്കും നമ്മള് നമ്മുടെ ഒരു സെക്കൻഡ് ഹോമാണ് യു എ. അപ്പൊ ഈ യു എക്ക് റെയിൽ അത്ര പരിചയമില്ല. അപ്പൊ ആദ്യമായിട്ടൊരു റെയിൽ വരുന്നു. അപ്പൊ നമ്മള് നമ്മുടെ മലയാളികൾ നമ്മുടെ റെസ്പെക്ട് നമ്മുടെ സ്നേഹം ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ആ വേഷത്തിന് നമ്മുടെ കേരളീയ വേഷത്തിൽ കണ്ടപ്പോ ഇവിടുത്തെ അറബ്സും അവരെല്ലാവരും അടുത്ത് വന്ന് കുറെ വർത്താനം പറഞ്ഞു, സ്നേഹത്തോട് നമ്മളോട് പെരുമാറി, ഇന്ത്യൻ കേരള എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്ന ആ ഒരു റെസ്പെക്ടും. പിന്നെ ട്രെയിൻ എന്ന് പറഞ്ഞ 5:34 കൃത്യസമയത്ത് എടുത്തു, അതായത് ഫ്ലൈറ്റിന്റെ സമയം പോലെ തന്നെ വൈകിയ നമുക്ക് ട്രെയിൻ കിട്ടൂല. കറക്റ്റ് ആ സമയത്ത് നമ്മളെ കയറ്റി, ഗേറ്റ് ഒക്കെ പിന്നെ അടയും, ഡോറൊക്കെ ക്ലോസ് ചെയ്യും. ഫ്ലൈറ്റ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ
0: ഇതിന് ഈ ട്രെയിൻ ഇപ്പൊ എല്ലാവരുടെ ഒരു ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ലോക്കോ പൈലറ്റ് ഉണ്ടോ?
1: ഉണ്ട് ലോക്കോ. ഇതിന് പറയുന്നത് പിന്നെ ട്രെയിൻ ഡ്രൈവർ എന്നാണ്. നമ്മൾ ലോക്കോ പൈലറ്റ് എന്ന് വിചാരിക്കില്ല, അങ്ങനെയല്ല, ട്രെയിൻ ഡ്രൈവർ എന്ന് തന്നെയാണ് അവരെ വിശേഷിപ്പിക്കുക. പിന്നെ സേഫ്റ്റി ഓഫീസർ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം ഉണ്ടോ, എമർജൻസി ഉണ്ടോ, അതിനൊക്കെ ഓടി വരാൻ സേഫ്റ്റി ഓഫീസർ ഉണ്ട്. അങ്ങനെ എല്ലാവരും. പിന്നെ ഫുഡ് ഉണ്ട് ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട്. കുറച്ച് ദിവസത്തേക്ക് എന്തായാലും അതങ്ങനെയാണ്. ഇഷ്ടംപോലെ ചായ, കാപ്പി, നമ്മുടെ ഓംലെറ്റ്, പൊറോട്ട തുടങ്ങി എല്ലാം ഉണ്ട്.
0: അങ്ങനെ
1: ചായ അത് മാത്രം ഇല്ലാതെയും ശാന്തമായിട്ട് സമാധാനമായിട്ട് നല്ല രസത്തില്. ആ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ 1:45 ഇവിടെ 7:17 ഞങ്ങൾ എത്തി അബുദാബിയിൽ.
0: ഒരുപക്ഷെ നമ്മൾക്ക് ഒരിക്കലും ഇത്രയും സ്പീഡിൽ എത്താനായിട്ട് ഒരു മാർഗവും ഇല്ല അല്ലേ?
1: ഒരിക്കലും. അതെ, അതിൽ കയറി കുട്ടികളൊക്കെ ഇന്ന് സ്കൂള് ക്യാൻസൽ ചെയ്തിട്ട് വന്ന കുട്ടികളുണ്ട് കേട്ടോ, മാതാപിതാക്കളോടൊപ്പം. അങ്ങനെ ഒരുപാട് മലയാളി കുടുംബങ്ങൾ ഫിജേറിയുന്നു. അവര് പറയുന്ന വെച്ചാല് ഫിജേറിയിൽ ഒന്ന് അബുദാബി പോയി വരണം എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഒരു ഡേ അല്ല, 2 ആണ് പോവാ. പക്ഷെ ഇത് 1:45 കൊണ്ട് നമ്മള് അബുദാബിയിൽ എത്തുന്നു. തിരിച്ച് അടുത്ത ഫ്ലൈറ്റിന് അടുത്ത ട്രെയിനിൽ നമ്മൾ ഇതേപോലെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 3-4 അപ്പ് ആൻഡ് ഡൗൺ യാത്രയായി നമുക്ക്.
0: ശരിയാണ്.
1: പിന്നെ അതിന്റെ വേഗത, പിന്നെ ഓരോ ടെറൈൻ ഉണ്ടല്ലോ അക്ഷയ, അത് പോകുന്ന ആദ്യം മലകള്, കുന്നുകള്, പിന്നെ സമതലങ്ങള്, പിന്നെ ടൗണിലേക്ക് കയറുന്നു, പിന്നെ അബുദാബിയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ഒരു പിന്നെ സൺറൈസ് കേട്ടോ, സൂപ്പർ സൺറൈസ് ആയിരുന്നു.
0: ശരി. അല്ല, ഈ
1: ട്രെയിനകത്ത് തന്നെ ഒരു സൺറൈസ്.
0: ഈ പൊതുവെ നമ്മുടെ കാഴ്ചകൾ കാരണം നമുക്ക് നമ്മുടെ നാടിന്റെ റെയിൽവേയിലൂടെ പോകുമ്പോ തന്നെ അറിയാം, രാവിലെ പോകുന്നവരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തിലേക്കും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്കും പോകുന്നവരുണ്ട്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കാറിൽ പോകുന്നതിനെക്കാട്ടിലുപരി മറ്റ് ഏതൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ മനോഹരമായിട്ട്, എന്തൊക്കെയാണ്? വില്ലേജ് യുഎയുടെ പല വില്ലേജുകളിലൂടെ പോകുന്നുണ്ടാവാം, ഡെസേർട്ടിലൂടെ പോകുന്നുണ്ടാവും അല്ലേ?
1: അത് ആ റൂറൽ ഏരിയാസിന്റെ കാഴ്ചകളില്ലേ, നമുക്ക് അതിരാവിലെ നമ്മള് അതിരാവിലെ മുന്തിരിക്കോപ്പിലേക്ക് പോവാം, മാതളനാരങ്ങൾ പൂത്ത് തളിർത്തോ നോക്കാന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് വളരെയധികം ഫിജേറയുടെ ആ ഒരു ഗ്രാമ ഭംഗി, മലകളും ഒക്കെ ആസ്വദിച്ച് നമ്മള് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും.
0: ശരി ശരി.
1: പിന്നെ അകത്തെ സൗകര്യങ്ങൾ, സീറ്റിംഗ് ആണെങ്കിലും വൈഫൈ ആണെങ്കിലും നമ്മുടെ ബാഗ് വെക്കാനുള്ള മുകളിലുള്ള ക്യാബിൻ ബാഗേജ് സൗകര്യം ആണെങ്കിലും എല്ലാം ഓരോന്നും എടുത്ത് പറയേണ്ടതാണ്.
0: ശരി. ഇതിനകത്ത് ഇപ്പം ഈ ചായ ഭക്ഷണം ഒക്കെ കൊണ്ടുതരുന്ന ആളുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഈ എമിറേറ്റ്സിലും എത്തിഹാദിലും ഒക്കെ കാണുന്ന ഹോസ്റ്റസ്മാരുടെ കൂട്ട് തന്നെയാണോ ഇവർ സെർവ് ചെയ്യുന്നത്?
1: ഏതാണ്ട് അതിന് സമാനമായിട്ട് തന്നെയാണ്. വന്നിട്ട് ആദ്യം ചോദിക്കുക എന്താണ് വേണ്ടതെന്ന്, പിന്നെ അത് തരും. വളരെ മോഡസ്റ്റ് ആയിട്ട്, വളരെ ജനറൽ ആയിട്ട്, വളരെ നല്ല രീതിയിൽ റെസ്പെക്ടോട് കൂടിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് നല്ല രീതിയിലാണ് ചെയ്യുന്നത്.
0: ശരി ശരി. ഈ പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, നമ്മളിപ്പോ ഫുജേറയിൽ നിന്ന് കയറിയിട്ട് നമ്മൾ അബുദാബിയിൽ വന്നു, അവിടെ വന്നിട്ട് ഈ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, എത്രത്തോളം അവർ സജീവം?
1: ഷട്ടിൽ ബസ് ഇതേ ഇവിടെ ഇറങ്ങിയ ഉടനെ ഷട്ടിൽ ബസ്സുകൾ നിരന്ന് കിടക്കുന്നുണ്ട്. എവിടേക്കാണ് പോകേണ്ടത്? ഷട്ടിൽ ബസ്സുകളുണ്ട്.
0: ഓ ശരി. അപ്പം അവിടുന്ന്
1: അതൊന്നും പേടിക്കണ്ട.
0: ഓ ശരി.
1: കണക്ട് ചെയ്തിട്ട് പോവാം. നമുക്ക് ഇറങ്ങുന്നു, നമ്മൾ കണക്ട് ചെയ്യുന്നു, നമുക്ക് എവിടെയാണ് പോകേണ്ടത്. തിരിച്ച് അതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു, അടുത്ത ട്രെയിൻ നമ്മൾ കയറുന്നു, ഫിജേറയിലേക്ക് ഇറങ്ങുന്നു. ഫിജേറയിൽ ഇതേപോലെ ഷട്ടിൽ ബസ് സർവീസ്.
0: ശരി. ഒറ്റ ചോദ്യം കൂടെ, നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണെന്ന് വർണ്ണിക്കുന്ന, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഈ എത്തിഹാദ് റെയിൽവേയുടെ സ്റ്റേഷനുകൾക്ക്? ഇപ്പൊ ഫുജേറയും കണ്ടു, അബുദാബിയും കണ്ടു, എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ?
1: നമ്മുടെ നാട്ടില് നമ്മുടെ അല്ലെങ്കിൽ മെട്രോ, ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഇല്ലേ, അതിന് സമാനമായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ കൗണ്ടറും കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ഇല്ല. ടിക്കറ്റ് എടുക്കുന്ന ഒരു ചെറിയ മെഷീൻസ് ഉണ്ട്, ഒരു രണ്ട് മൂന്ന് വെൻഡിങ് മെഷീൻസ് ഉണ്ട്, കുറച്ച് ഒരു രണ്ട് മൂന്ന് ചായ ടീ ഷോപ്പ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഒരു ടിപ്പിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുന്ന ഒരു കുഞ്ഞനുഭവം. പിന്നെ മുകളിൽ ഒരു ചെറിയ സീറ്റിംഗ് ഏരിയ ഉണ്ട് അബുദാബിയില്, നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ബിസിനസ് മീറ്റ് പോലെ ആരെയും കാണാനുണ്ടെങ്കിൽ കണ്ടിട്ട് പോവാം.
0: ശരി, അങ്ങനത്തെ ഒരു ലോഞ്ച് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് വന്ന് ട്രാവൽ ചെയ്യത്തക്ക രീതിയിലാണ് അവരിതിനെ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഈ പെട്ടെന്ന് ട്രെയിൻ വരെ പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓടി വരുന്നു. ഈ പോകുന്ന സമയത്ത് നിരപ്പിലൂടെയാണോ പോകുന്നത് അതോ എലിവേറ്റഡ് ആയിട്ടുള്ള ബ്രിഡ്ജോ പാലങ്ങളോ?
1: നിരപ്പാണ്, കൂടുതലും കൂടുതലും നിരപ്പാണ്. ഇടയ്ക്ക് ടണല് വരുന്നുണ്ട്, വളരെ കുറവാണ് ടണല്. കൂടുതലും നിരപ്പ്, കുറച്ച് എലിവേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 200 km/h പോകുന്ന ഒരു ട്രെയിനിന്റെ ഒരു ഒരു കുഞ്ഞു ചലനം പോലും അറിയുന്നില്ല. ഇടയ്ക്ക് നമ്മൾ ഒന്ന് കൊതിപ്പിക്കാൻ ഒന്നിറങ്ങും, അത്രയേ.
0: ശരി, അപ്പൊ എന്താണേലും ചരിത്രത്തിന്റെ ആ യാത്രയിൽ ആദ്യം ഇന്ന് യാത്ര ചെയ്തേക്കാണ് മിനി പത്മ. ഫ്രം ഫുജിയറ ടു അബുദാബിയിലേക്കാണ് ഇപ്പൊ അതാ പോയിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന്
1: ആഘോഷത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ.
0: ആക്ച്വലി ഒരുപാട് ആക്ച്വലി സ്റ്റോറീസിലൊക്കെ ഞാൻ കാണുന്നുണ്ട് അവിടുത്തെ പല രീതിയിലുള്ള തനതായ അറബിക് തനതായ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്താണേലും നടക്കട്ടെ. എന്തായാലും ഓഫീസിൽ വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഞങ്ങൾ എല്ലാവരും അറിയിക്കാം
1: കേട്ടോ.
0: അപ്പൊ എന്താണേലും മിനി പത്മയായിരുന്നു നമുക്ക് അബുദാബിൽ നിന്ന് നമ്മുടെ ലൈനിൽ ജോയിൻ ചെയ്തിരുന്നത്. ഒരുപാട് വിശേഷങ്ങൾ അല്ലെ ട്രെയിൻ യാത്ര എന്ന് ഇന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കാൻ 100 കൂട്ടം കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്താണേലും ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അതിനകത്ത് മറ്റേ പുതിയ പാട്ടുണ്ടല്ലോ വാലിനകത്ത് കാറ്റ് പോലെ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ അവിടെ കാണാവുന്നതാണ്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, അൺയൂഷ്വൽ കാർ ട്രാഫിക് ഇൻ ടുവേർഡ്സ് അബുദാബി സ്പോർട്സ് സിറ്റിയുടെ അടുത്താണ് എന്നുള്ളൊരു കാര്യം എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് രാഹുൽ. രാഹുലാണ് ഈ ഒരു മെസ്സേജ് അയച്ച. നാല് കാറുകൾ ഒരുമിച്ചാണ് അവിടെ ആക്സിഡന്റിൽ പെട്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാപ്പിലും ആ ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, അവിടുത്തെ ട്രാഫിക് സിറ്റുവേഷൻ. എനിക്ക് ആക്ച്വലി ടുവേർഡ്സ് ഇന്ന് നമ്മുടെ അർജാൻ ഏരിയ ഒക്കെ ഇല്ലേ, അവിടെ ആ ഏരിയയിലാണെന്ന് തോന്നുന്നു ഈ ഒരു ആക്സിഡന്റ് സ്പോട്ട് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് നിങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് എടുത്താണ്, മൽക്കൽ റോഡ് എടുത്താണേലും നമ്മുടെ ജെ വി സിയുടെ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു കൺജഷൻ കാണാൻ സാധ്യതയുണ്ട് അവിടെ എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അൽക്കേൽ റോഡ് ഇന്ന് നല്ല രീതിയിൽ ബിസി ആണ്. ഇത്രയും ദിവസം കാണാത്തൊരു ബിസി സിറ്റുവേഷനാണ് അൽക്കേൽ റോഡ് വന്നിരിക്കുന്നത്. അലി തിയേറ്റർ ഹോൾ റോഡും നല്ല രീതിയിൽ ഹെവി പാക്ഡാണ്. അത് നിങ്ങൾ കയറി വന്ന് ദുബായ് ക്രീക്കിൻ്റെ സൈഡിൽ അൽമക്തം ബ്രിഡ്ജും അതുവഴി വന്നു കഴിഞ്ഞാലും നിങ്ങൾ നല്ല ട്രാഫിക്കിൽ ഏർപ്പെടാം. എനിക്ക് തോന്നുന്നു ബെറ്റർ നിങ്ങൾ ഇൻഫിനിറ്റി റോഡ് എടുത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ബ്രിഡ്ജ് മാൻ ആ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ബർദുബായ് ഏരിയയിലേക്ക് പോകാനായിട്ട് ബെറ്റർ ആണെന്നുള്ളൊരു കാര്യം തോന്നുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നല്ല ലോങ് സ്ട്രെച്ച് ട്രാഫിക് കൺജഷൻ അവിടെ കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ആകെ ഫ്രീ ആയിട്ട് ഞാൻ കാണുന്നത് ഷെയ്ഖ് സയ്യിദ് റോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഷെയ്ഖ് സയ്യിദ് റോഡ് ദുബായിലാണല്ലോ, നമ്മുടെ ഷാർജ ദുബായ് ട്രാഫിക്കാണ് ഏറ്റവും ഗുരുതരമായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 052-284-6969. Tricks Mania 2.0, powered by Home 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ്

0: വണ്ടി
1: നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
0: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
2: അണ്ണ ശ്രദ്ധിക്ക,
3: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
4: ായിട്ട് അങ്ങനെ ഫുട്ബോൾ വാശിയേറി മത്സരത്തിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്കിവിടെ ഒരുപാട് മെസ്സേജുകൾ രാവിലെ തൊട്ടേ പലരുടെയും. എലിസബു മനാമൽ എന്ന് പറയുന്ന ആള് എനിക്കിവിടെ വളരെ വ്യക്തമായിട്ട്, എനിക്ക് ഒരു എന്താ പറയുക, ഒരു പെൺകുട്ടിയൊക്കെ ഇത്രയും കാര്യമായിട്ട് ഫുട്ബോൾ അതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത്രയും എന്താ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത്രയും എനിക്കറിയാവുന്നവരില്ല കേട്ടോ, അല്ലാതെ ഒരുപാടുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. എന്താണെങ്കിലും എലിസബ, ഞാൻ താങ്കളെ വിളിക്കുന്നതാണ്, എനിക്ക് താങ്കളുടെ ലൈവായിട്ട് താങ്കളുടെ ആ ഒരു പ്രതികരണം കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വിളിക്കാം. പക്ഷേ ഫിഫയുടെ ഈ കോണ്ടസ്റ്റ് ഹോം 92.2 FM നിങ്ങൾക്ക് നേടാൻ പോകുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഈ വേൾഡ് കപ്പിൽ ആരായിരിക്കും ഫൈനലിൽ വരാൻ പോകുന്ന രണ്ട് ടീം, അവരിൽ ആരൊക്കെയാണ് എത്ര വീതം വെച്ചായിരിക്കും ഗോളുകൾ നേടാൻ പോകുന്നത്, ഞാൻ ഓഫ്കോഴ്സ് ആ ഗോളുകളിൽ അറിയാമല്ലോ ആരാണ് വിൻ ചെയ്യാനും പോകുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. സോ ഫിഫ 2026 ഫൈനലിലേക്ക് വരുന്നത് ആരൊക്കെ, ആ ഇരു ടീമുകളിൽ ആരായിരിക്കും ജയിക്കുന്നത്, ആൻഡ് ഇരു ടീമുകളുടെ എത്രയാണ് ഗോൾ എന്ന് മാത്രമാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ എയർ ടിക്കറ്റ് ആണ്. കേരളത്തിലേക്ക് അക്ബർ ട്രാവൽസ് നൽകുന്ന എയർ ടിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നമ്മുടെ ഗൾഫ് ഗോൾസ് ആൻഡ് ഡയമണ്ട്സ് തരുന്ന ഗോൾഡ് വോച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ആരോ ആയുർവേദ സെന്റേഴ്സ് നൽകുന്ന ഒരു റെജുവിനേഷൻ പാക്കേജും ഉണ്ടാവും. ഒരുപാട് വിന്നേഴ്സിന് ഇത് പല പലതായിട്ടൊക്കെ കിട്ടും. പക്ഷേ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്കും ഈ മൂന്ന് ഒരുമിച്ച് കിട്ടാൻ പോകുന്നത്, സ്പെഷ്യലി എയർ ടിക്കറ്റ് ഫോസ് ഫസ്റ്റ് വിന്നറിന് മാത്രമായിരിക്കും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. അപ്പോൾ എന്താണേലും വളരെ വളരെ എന്താ പറയുന്നത്, എല്ലാവരും രാവിലെ നമ്മുടെ വാട്സാപ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് പലരും പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്, പല പ്രെഡിക്ഷൻസ് തെറ്റിപ്പോകാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫിഫ സ്പേസ് നിങ്ങൾ രണ്ട് ടീം ഏതാണ് ഫൈനലിൽ വരുന്ന രണ്ട് ടീം, അവരുടെ ഗോൾ എത്രയാണ്, ആരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മാത്രം പ്രെഡിക്റ്റ് ചെയ്താൽ മാത്രം മതി. എന്താണേലും ആ ഒരു ഭാഗ്യശാലി നിങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ഈ വട്ടത്തെ വെക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോയി തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ് നമ്മുടെ ഭാഗത്തു നിന്ന് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണേലും വേഗം പ്രെഡിക്റ്റ് ചെയ്തു, ഇതിന് അവസാനം വരെ ഇരിക്കേണ്ട, നിങ്ങൾക്ക് മാക്സിമം മെസ്സേജസും കാര്യങ്ങളും ഒക്കെ അയക്കാം. എന്താണേലും കീപ് ഓൺ ട്രൈ യുവർ ലക്ക് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പുതുചരിത്രമെഴുതി യുഎഇ. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് ആവേശത്തുടക്കം. ഇറാൻ യുഎസ് ധാരണ, ഖത്തറിൽ ചർച്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് തുടക്കമായി. ഫുജൈറയിലെ സഖംകം സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലെ മുഹമ്മദ് ബിൻ സയദ് സിറ്റി സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യ സർവീസ്. ആദ്യ സർവീസിന് ഗംഭീര സ്വീകരണമായിരുന്നു. ഫുജൈറയിലും അബുദാബിയിലുമായി ട്രെയിന് ഗംഭീര വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. ടാക്സ് ഡ്രൈവുമായി കേരള സർക്കാർ. സംസ്ഥാനത്ത് ടാക്സ് ഡ്രൈവ് നടത്തും. ജനങ്ങളുടെ മേൽ നികുതി ഭാരം വർദ്ധിപ്പിക്കാതെയും ജി എസ് ടി സംവിധാനം പുനഃസംഘടിപ്പിച്ചും നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി വെട്ടിപ്പുകാരോട് നോ കോംപ്രമൈസ്. നിയമാനുസൃതം നികുതി അടയ്ക്കുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിൽ വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 227 പേർ അറസ്റ്റിൽ. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മീഡിയം ക്വാണ്ടിറ്റി കൈവശം വച്ചതിന് 8 കേസുകളും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വച്ചതിന് 2 കേസുകളും കൂടാതെ കോപ്റ്റ പ്രകാരം 66 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ കേരളത്തിൽ 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതോടെ 95% കുട്ടികൾക്കും വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്കു കൂടി ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മുൻകൂർ ജാമ്യം തേടി ഡിവൈഎഫ്ഐ നേതാവ് റിവേഷ് രാമകൃഷ്ണൻ. വടകര 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി ജൂലൈ 3 പരിഗണിക്കും. പ്രതി ചേർക്കുമെന്ന വിലയിരുത്തലിലാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിവേഷ് രാമകൃഷ്ണൻ, മനീഷ് അതുൽ എന്നിവരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി എസ്ഐടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെയ്ക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് എസ്ഐടിയുടെ കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് എസ്ഐടിയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിചേർത്തതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, പ്രതിചേർത്തതിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയമപരമായി ആലോചിച്ച് മുന്നോട്ടു പോകും. കേസിൽ പ്രതിചേർത്തെന്ന് പുറത്തുവന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് പി എസ് പ്രശാന്ത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഉന്നതതല ഗൂഢാലോചനയെന്ന് ഇഡി കോടതിയിൽ. പ്രകോപന പ്രസംഗം ആക്രമണത്തിന് ഇടയാക്കി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9-ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9-ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമാധാനപരമായ സമരം തുടരുന്നതിൽ സിജെപിയെ അഭിനന്ദിച്ച് സോനം വാങ്ചുക്. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ അധികാരത്തിലിരിക്കാൻ യോഗ്യരല്ല. ഇത് വെറുമൊരു ഓൺലൈൻ പ്രതിഷേധമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കും വരെ സമരം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico! United States! Canada!
6: Loham Muluvan, Oru Pandinu Pinnale Payunu.
5: Germany! Netherlands! Argentina! Portugal!
6: Loga Football Inde Mahamelam.
5: Africa! Bosnia and Herzegovina! Morocco! Algeria!
7: 48 Rajyangal, Oree Oru Swapnam. ലോക കിരീടം.
5: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
6: ഫിഫ വേൾഡ് കപ്പ് 2026.
5: സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
5: കൊളംബിയ, പനാമ.
8: We are ready too.
6: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
4: Brought to you by Ozone Cargo.
10: വെരി ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
10: Excessive heat warning veendum thannittunde. Temperature is 34 degrees Celsius, but feels like 43 degrees Celsius aanu feels like temperature rekhapadithirikkunnathu.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: Good morning once again. Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെയുള്ള ജൂൺ 30 ചൊവ്വാഴ്ചയിൽ നിൽക്കുന്നു. നമ്മൾ കഴിഞ്ഞ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഈ ഷാർജ ഗവൺമെന്റ് പറഞ്ഞേക്ക് ഷാർജ പോലീസാണ് അനൗൺസ് ചെയ്തേക്കുന്നത് 50% റിഡക്ഷൻ ഇൻ ഫൈൻസ് ഫോർ 3 months എന്നുള്ളൊരു കാര്യം. ആക്ച്വലി ഇതിന്റെ ന്യൂ പാക്കേജ് ബൈ ഷാർജ പോലീസ് ഇൻക്ലൂഡ് ഡിസ്കൗണ്ട്സ് ഓൺ പെർമിറ്റ് റിന്യൂവൽ ഫൈൻ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം ഫീ ആസ് പാർട്ട് ഓഫ് എഫേർട്ട് ടു സ്ട്രെങ്തൻ ദ എമിറേറ്റ്സ് ബിസിനസ് എൻവയോൺമെന്റ് എന്നാണ് കൊടുത്തിരിക്കുക. അപ്പൊ എന്റെ അടുത്ത് ഈ ഒരു വാർത്ത ഞാൻ രാവിലെ പ്രസ് ക്ലബിൽ പറയുന്ന സമയത്ത് നമ്മുടെ ലിസണർ ചോദിച്ചിരുന്നു, ഇത് ഫൈൻ മോട്ടോർ വെഹിക്കിൾ ഫൈനിന്റെ കാര്യമല്ലേ അക്ഷയ് പറയുന്നത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മോട്ടോർ വെഹിക്കിളുടെ ഫൈൻ മാത്രമല്ല, അതും മേ ബി ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ചാർജ് പോലീസ് ഇൻക്ലൂഡ് ഡിസ്കൗണ്ട്സ് ഓൺ പെർമിറ്റ് റിന്യൂവൽസ് ഫൈൻസ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് ഇസ് ഫീ എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ പല എന്താ പറയുന്നത് ബിസിനസ് മേഖലയെയൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫൈൻ്റെ റിഡക്ഷൻ 50% ആണ് സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്തും അതുപോലെ തന്നെ ഫൈൻ റിഡക്ഷനകത്തും എല്ലാ മേഖലയിലും ഇപ്പോൾ 50% റിഡക്ഷൻ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ബിസിനസ് വിൽ ഓൾസോ ബെനിഫിറ്റ് ഫ്രം എ 20% റിഡക്ഷൻ ഇൻ മാൻഡേറ്ററി ട്രെയിനിങ് പ്രോഗ്രാം ഫീസ് എന്ന് പറഞ്ഞ് കുറേ ലിസ്റ്റ് കുറേ കൊടുത്തിട്ടുണ്ട് ഷാർജക്കാർ. ഇപ്പോൾ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഷാർജയിൽ ഓഫീസുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെയൊക്കെ റിന്യൂ ചെയ്യാനായിട്ടുള്ള വകുപ്പ് ഇനി ഒന്നോ രണ്ടോ മാസം കൂടെ ഉണ്ട്. പക്ഷേ എന്നാൽ നേരത്തെ റിന്യൂവലിന് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എസ് എം ഐ വിഭാഗത്തിനൊക്കെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാർജ മാത്രമല്ല ദുബായിൽ ഒരുപാട് പ്രൊവിഷൻസ് ഒക്കെ അവർ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫൈൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് നേരത്തെ അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 50% റിഡക്ഷനിൽ കിട്ടുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഒരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആണ് ഷാർജയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ് ഏത് വിഭാഗത്തിലാണ് എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ന്യൂസുകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയേക്കാം. അപ്പോൾ എന്താണേലും എനിക്ക് തോന്നുന്നു മോട്ടോർ വെഹിക്കിളിൻ്റെ ഫൈനിലും ഇത് റിഡക്ഷൻ ബാധകമാണെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്ട് അപ്ഡേറ്റ് വരട്ടെ, ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്.

0: You're listening to Home 92.2 FM. Home is a feeling. അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
1: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
0: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
2: അത് സ്വർണ താമരയല്ല.
0: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
3: ബ്രഹ്മകമലം,
0: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: നാഗബന്ധം, ദ സീക്രട്ട് ട്രഷർ, GCC ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫിലിം മാസ്റ്റർ LLC.
0: ഗെറ്റ് റെഡി ഫോർ ആൻ എപ്പിക് ബിഗ് സ്ക്രീൻ അഡ്വഞ്ചർ. Stay tuned to Home 92.2 FM to win invites.
5: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
14: എടാ മോനെ, പോടാ, പോയി വണ്ടിയുടെ AC അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ട,
16: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
13: അമ്മാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
17: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

10 മില്യൺ കഴിഞ്ഞ ഒരു മൂവി ട്രെയിലറാണ് ദാഗബന്ധത്തിന്റെ എന്ന് പറയുന്നത്. അത് ആക്ച്വലി 3rd of July ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഫിലിം മാസ്റ്റർ LLC എന്ന് പറയുന്ന കമ്പനിയാണ് UAE-യിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരുന്നത്. ദാഗബന്ധം എന്ന് പറയുന്ന ഈ ഒരു സിനിമ ആക്ച്വലി ഒരു പക്ഷേ ഒരു പാനിന്റെ രീതിയിൽ തന്നെയാണ് അവർ ഈ സിനിമയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ ടിക്കറ്റ്സ് ആണ് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് വന്നത്. പക്ഷെ 10 മില്യൺ വ്യൂസ് ഞാൻ പറഞ്ഞില്ല, പല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാഹുബലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മഗധീര ആയിക്കോട്ടെ, ഇത് ഏതിൻ്റെയൊക്കെയോ പല സാമ്യങ്ങളും നമുക്ക് ഒരു സിനിമയിൽ തോന്നിയേക്കാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സിനിമ. കാരണം അതുപോലെ അവർ പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പല കാര്യങ്ങളിലും. അപ്പോൾ എന്താണേലും ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കേൾപ്പിക്കാൻ വന്ന നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ടാണ്, ആ പാട്ട് കേൾപ്പിക്കാം. ആൻഡ് ആദ്യ പാട്ട് കേൾക്ക്, എന്നിട്ട് ഞാൻ എൻ്റെ ചോദ്യം പറയാം.

0: യെസ് ഏതാണ് സിനിമ എന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം. വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ആണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. സോ നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. ഹോം സ്പേസ് ഈ സിനിമയുടെ പേര്, സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് വേഗം അയക്കാന്നുണ്ടെങ്കിൽ കപ്പൽ പാസ് ആണ്. നമുക്ക് ഒരുമിച്ച് ഈ വീക്കെൻഡിൽ ഇരുന്ന് നാഗബന്ധൻ സിനിമ കാണാനായിട്ടുള്ളൊരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ വെച്ചു ഏതാണ് ഇപ്പൊ കേട്ട സിനിമ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി, ടിക്കറ്റ്സ് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുന്നതാണ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number 1 in GCC.
0: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഇന്ന് പതിവില്ലാത്ത ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം അത്രയധികം ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ ഉൾപ്പെടെ, അൽഖേൽ റോഡിൽ ഉൾപ്പെടെ കഴിഞ്ഞ മണിക്കൂറുകൾ കണ്ട്. പക്ഷേ ഈ സമയത്ത് അൽഖേൽ റോഡ് കുറച്ചുകൂടെ ശാന്തമായിട്ടുണ്ട്. മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ടുവേർഡ്സ് അബുദാബിയിലേക്കുള്ള ഡയറക്ഷനിൽ മൂന്ന് ആക്സിഡൻസ് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കൊന്ന് ആ കാര്യങ്ങളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ആ ഗ്ലോബൽ വില്ലേജിന്റെ അറേബ്യൻ രാജ്യത്തിന്റെ ഒക്കെ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടെ ശാന്തമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അലിത്തേറ്റ് ഓൾ റോഡ് ഇപ്പോഴും അത് നമുക്കറിയാം, ആസ് യൂഷ്വൽ ഈ ഒരു മോർണിംഗ് ഓഫീസ് അവേഴ്സ് അതൊരു 10 മണി കഴിഞ്ഞാൽ മാത്രമേ അത് ഒന്ന് ശാന്തമാവുള്ളൂ. പക്ഷേ ബാക്കിയുള്ള റോഡുകളും എന്താണേലും ഈ സമയത്ത് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ് അത്യാവശ്യം നാദൽ ശിവ കഴിയുന്നിടം വരെയുള്ള ഒരു സ്ലോ മൂവിങ് ട്രാഫിക് കാണുന്നുണ്ട്. രാവിലെ നമ്മുടെ ക്രീക്കിൻ്റെ അവിടെയൊക്കെ, അതായത് നമ്മുടെ ബുർജ്മാൻ ഏരിയയിലേക്ക് ബർദുബായിലേക്ക് വരേണ്ടടുത്തൊക്കെ നല്ല രീതിയിലുള്ള കൺജഷൻ ആയിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രേഡ് സെൻറ്ററിൻ്റെ അവിടെ റൗണ്ട് ബോട്ടിൻ്റെ അവിടെ കുറച്ചൊരു സ്ലോ മൂവിങ് ട്രാഫിക് കാണുക, സാരിയില്ല, അത് വലിയ കൺജഷനോ കാര്യങ്ങളായിട്ടൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിവേസ് എന്തായാലും ഒരു ശാന്തമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ, എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മുന്നെയൊക്കെ എനിക്ക് അറിയിച്ചതുപോലെ തന്നെ നിങ്ങൾ അറിയിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പരലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. 0585829220 വാട്സ്ആപ്പ് നമ്പർ, വണ്ടി ഓടിക്കാത്ത സമയത്ത് അയക്കാന്നാണ്.
2: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
0: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
3: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചു കാണിരാജ്.
0: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
4: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
4: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: ഈ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് നിരോധന കേരളം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വന്നാൽ എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം ആയിട്ട് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നേച്ചർ, ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ചില വീട്ടുവിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമ കാണുകയായിരുന്നു. അപ്പം അതിനകത്ത് ചില സ്ഥലങ്ങളുണ്ടല്ലോ, അതായത് ഒരുപാട് പുഴ പോലെ ഒഴുകുന്ന വെള്ളമല്ല, എന്നാൽ വളരെ ഷാലോ ആയിട്ട് പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ ആ സിനിമയ്ക്കകത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. പലപ്പോഴും നമ്മൾ ലാൻഡ് ഫിൽസ് എന്ന് പറയുന്ന ഏരിയ ഒരുപാട്, നമ്മുടെ വേസ്റ്റ് ഡംപ് ചെയ്യാനും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ മാറിപ്പോട്ടുണ്ട് കേരളത്തിൽ. ഒരുപാട് ഒരുപാട് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന കുറേ മരങ്ങളുണ്ടെന്നല്ലാതെ കേരളത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ വാട്ടർ ആയിക്കോട്ടെ, നമ്മുടെ സോയിൽ ആയിക്കോട്ടെ, നമ്മുടെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, നമുക്ക് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ഒരു സംഭവമായിട്ട് നമുക്ക് അതിനെ ശരിക്കും നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് അതൊരു വലിയൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഞാനിത് പറയാനായിട്ടുള്ളൊരു കാര്യം, ഒന്ന്, ഞാൻ ഇന്നലെ സിനിമ കണ്ടപ്പോൾ അത് എൻ്റെ മൈൻഡിൽ പെട്ടെന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മറ്റൊരു വാർത്ത, മൂന്നാറിൽ പ്ലാസ്റ്റിക്കിന് നിരോധനം കൊണ്ടുവരികയാണ്. നാളെ മുതലാണ് 10 വരെ, അതായത് നാളെ മുതൽ 10 ദിവസത്തേക്ക് വരെ ആയിരിക്കും ചെക്കിംഗ് ഉണ്ടാവുക. അതായത് 10 ദിവസത്തെ സമയമുണ്ട് ആക്ച്വലി പ്ലാസ്റ്റിക് നിരോധിക്കാനായിട്ട്, കംപ്ലീറ്റ്ലി ആൾക്കാർക്ക് കടയിൽ നിന്ന് കൊടുക്കാതെ ഇരിക്കാനായിട്ട്. അങ്ങനെ കുറേ ഒരു ഒരു ടൈം ബാൻഡ് ഇവർ തരുന്നുണ്ട്. അപ്പോൾ നാളെ മുതൽ 10 ദിവസത്തേക്ക് വരെ പ്ലാസ്റ്റിക്കുകൾ പോലീസ് കയറി പരിശോധിക്കും. കണ്ടു കഴിഞ്ഞാൽ താക്കീതായിരിക്കും വരുന്നത്. എന്നാൽ 10 ദിവസത്തിന് ശേഷം പ്ലാസ്റ്റിക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഫൈനായിരിക്കും വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് മൂന്നാറിലെ എന്താ പറയുന്നത്, പല മേഖലകളിലായിട്ടാണ് ഈ നിരോധനം കാര്യങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത്. ഇപ്പം വിദേശ സഞ്ചാരികളൊക്കെ തന്നെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ടൂറിസത്തിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും, പ്രത്യേകിച്ച് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടുമാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പല രീതിയിലാണ് ഇതിൻ്റെ എന്താ പറയുന്നത് ഫൈൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിരോധിതമായിട്ടുള്ള ക്യാരി ബാഗുകൾ, 1.5 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ, പേപ്പർ പ്ലേറ്റുകൾ, അതുപോലെ തന്നെ സോറി പ്ലാസ്റ്റിക് പ്ലേറ്റുകളും കാര്യങ്ങൾ, സ്ട്രോ എന്നിവ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ 10,000 രൂപയാണ് നിയമലംഘനത്തിന് ഫൈൻ വരാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ രണ്ടാമത് പിടികൂടി കഴിഞ്ഞാൽ 25,000 രൂപയും, അതിന് മേലെയാണ് മൂന്നാമത്തെ തവണയാണ് 2.5 ലക്ഷം രൂപ വരെയാണ് ഇതിന് ഫൈൻ വരുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫൈൻ തുക നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഫൈൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പലർക്കും ഒരു പേടിയുണ്ട് ആവാം. അപ്പോൾ അത് ഒരു വലിയ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നി യൂസ് ചെയ്യേണ്ടത് നമുക്ക്. അതുപോലെ തന്നെ വിൽക്കാൻ വേണ്ടാന്നേ, വിൽക്കുമ്പോഴല്ലേ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വിൽക്കുന്നത് ആദ്യം സർക്കാർ നിർത്തിയാൽ മതി, പിന്നെ ആരും യൂസ് ചെയ്യത്തില്ല. അതാണ് ബേസിക് അജണ്ട എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും മാലിന്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് കൂമ്പാരമായിട്ട് ഇടുന്നതും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇത് യൂസ് ചെയ്യുന്നതും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മൂന്നാർ പഞ്ചായത്തിൻ്റെ വാട്സാപ്പിലേക്ക് നമുക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അവരിൽ നിന്ന് എത്രയാണോ ഫൈൻ ഈടാക്കുന്നത് അതിൻ്റെ 25% ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണേലും ഈ 2.5 ലക്ഷം രൂപയുടെ അവൻ്റെ പുറകിൽ നടന്ന 2.5 ലക്ഷം രൂപ ഫൈൻ അടിപ്പിക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ആരും ദ്രോഹിക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ അത് നോക്കണ്ട സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള ഒരു അറ്റ്ലീസ്റ്റ് മൂന്നാറെങ്കിലും സ്റ്റാർട്ട് ചെയ്യട്ടെ. അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, എനിക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ബാംഗ്ലൂരിലും അല്ലെങ്കിൽ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോകുമ്പോൾ, ഊട്ടിയിലും കൊടൈക്കനാലിലും എനിക്കൊന്നും എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 2012 പോകുന്ന സമയത്തു കൂടെ പ്ലാസ്റ്റിക് ഇല്ല അവിടെ, പേപ്പർ ബാഗ്സ് ആണ്, ഫുള്ള് പേപ്പറാണ് ഊട്ടിയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊരു ഭംഗി വേറെയാണ് നീ, കാരണം നമ്മൾ നിലത്ത് ഒന്നും പ്ലാസ്റ്റിക് കവറുകളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സി പല നമ്മൾ ഈ ഒരു ഒരു ടോഫി മേടിച്ച് കഴിഞ്ഞാൽ പോലും അതിൻ്റെ കവർ പോലും നമ്മളെവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സിറ്റിസൺ അല്ലേ സത്യം പറഞ്ഞാൽ. നമ്മളല്ലേ ഇതിനെല്ലാം കാരണമാകുന്നത്. നമ്മുടെ വീട് മാത്രം നന്നായിപ്പോട്ടെ, ചുറ്റുവട്ടം എല്ലാം നന്നാണ്. അതിപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൃഷിക്കാരൻ പറഞ്ഞ പോലെ, ഞാനും നശിച്ചു, എൻ്റെ അയൽക്കാരനും നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അദ്ദേഹം ഒരു വാഴക്കൃഷിയുടെ കാര്യമായിരുന്നു പറഞ്ഞത്. ഞാൻ സ്റ്റോറി ഞാൻ പിന്നെ പറയാം. എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നത്, ഞാൻ കേരളത്തിൽ പാലക്കാടാണ് എന്ന് വെച്ച് ഞാനിവിടെ എന്തെങ്കിലും വിഷയം വന്നാൽ എനിക്ക് തമിഴ്നാട്ടിലെ എൻ്റെ കൃഷിക്കാരും നശിച്ചു പോകണമെന്നല്ല ഞാൻ പറയുന്നതെന്നുള്ളൊരു ഉദാഹരണത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ബി റെസ്പോൺസിബിൾ. എന്തായാലും മൂന്നാറിലെ ഇനിഷ്യേറ്റീവ് എനിക്ക് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്താണേലും ഇത് എൻ്റെ അഭിപ്രായത്തിൽ കേരളം മുഴുവൻ ഇതുപോലത്തെയുള്ളൊരു ഇനിഷ്യേറ്റീവ് വരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണ് നിങ്ങളുടെ, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, അതിനകത്ത് പല സ്റ്റഡി ചെയ്തിട്ടുള്ള പല ആളുകളുണ്ടായിരിക്കാം. പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നല്ല ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. പേട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗംഭീര സോങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പുതു ചരിത്രമെഴുതി യുഎഇ. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് ആവേശത്തുടക്കം. ഇറാൻ യുഎസ് ധാരണ, ഖത്തറിൽ ചർച്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇയുടെ അഭിമാനം, ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് തുടക്കമായി. ഫുജൈറയിലെ സഖംകം സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലെ മുഹമ്മദ് ബിൻ സയദ് സിറ്റി സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യ സർവീസ്. ആദ്യ സർവീസിന് ഗംഭീര സ്വീകരണമായിരുന്നു. ഫുജൈറയിലും അബുദാബിയിലുമായി ട്രെയിന് ഗംഭീര വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. ടാക്സ് ഡ്രൈവുമായി കേരള സർക്കാർ. സംസ്ഥാനത്ത് ടാക്സ് ഡ്രൈവ് നടത്തും. ജനങ്ങളുടെ മേൽ നികുതി ഭാരം വർദ്ധിപ്പിക്കാതെയും ജി എസ് ടി സംവിധാനം പുനഃസംഘടിപ്പിച്ചും നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി വെട്ടിപ്പുകാരോട് നോ കോംപ്രമൈസ്. നിയമാനുസൃതം നികുതി അടയ്ക്കുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിൽ വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 227 പേർ അറസ്റ്റിൽ. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മീഡിയം ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 8 കേസുകളും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 2 കേസുകളും കൂടാതെ കോപ്റ്റ പ്രകാരം 66 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ കേരളത്തിൽ 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതോടെ 95% കുട്ടികൾക്കും വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്കു കൂടി ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മുൻകൂർ ജാമ്യം തേടി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ. വടകര 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി ജൂലൈ 3 പരിഗണിക്കും. പ്രതി ചേർക്കുമെന്ന വിലയിരുത്തലിലാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി എസ്ഐടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് എസ്ഐടിയുടെ കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് എസ്ഐടിയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിചേർത്തതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, പ്രതിചേർത്തതിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയമപരമായി ആലോചിച്ച് മുന്നോട്ടു പോകും. കേസിൽ പ്രതിചേർത്തെന്ന് പുറത്തുവന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് പി എസ് പ്രശാന്ത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഉന്നതതല ഗൂഢാലോചനയെന്ന് ഇഡി കോടതിയിൽ. പ്രകോപന പ്രസംഗം ആക്രമണത്തിന് ഇടയാക്കി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9-ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9-ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമാധാനപരമായ സമരം തുടരുന്നതിൽ സിജെപിയെ അഭിനന്ദിച്ച് സോനം വാങ്ചുക്. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ അധികാരത്തിലിരിക്കാൻ യോഗ്യരല്ല. ഇത് വെറുമൊരു ഓൺലൈൻ പ്രതിഷേധമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: ഹോം FM News.
2: was brought to you by Danya Group of Companies since 1982.
4: Mexico! United States! Canada!
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്ലി ഓൺ ഹോം 92.2 എഫ്എം.
2: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
1: Time check.
2: Brought to you by Ozone Cargo.
8: വെരി ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പം സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
8: Very good morning. Dubai le ipothe temperature feels like 44 degrees Celsius aanu ee samayathe rekhapadithekkana. Actual temperature 35 aanu, feels like 44.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം നൈറ്റ് പോയിന്റ് ടു ഫാമിലിക്ക് സ്വാഗതം. ഫിഫ ഫീവർ ആണല്ലോ നമുക്ക് എല്ലായിടത്തും. അപ്പൊ ഈ ജേഴ്സീസിന്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജേഴ്സി കിട്ടാനില്ല. സ്പെഷ്യലി ബ്രസീലിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അർജന്റീനയുടെ ആയിക്കോട്ടെ, ഈ ജേഴ്സിക്ക് വേണ്ടി നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് പല കടകളിലും നമുക്ക് ഒരുപക്ഷെ സൈസുകൾ വേണ്ടത്രയില്ല. അപ്പൊ ആദ്യത്തെ ഒരു നേരെ നോക്കാൻ ബ്രസീലും അർജന്റീന ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കി നടന്നേക്കുന്ന ഒരു ജേഴ്സി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നേക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജേഴ്സികൾ വിൽക്കുന്നത് എവിടെയാണ്, ദുബായിലെ വേൾഡ് കപ്പിൻ്റെ ഫീവർ ആക്ച്വലി സർപ്രൈസ് ചെയ്തേക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീ ഷർട്ട്സിൻ്റെ സെയിലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫിഫയുടെ ഏത് രാജ്യത്തിൻ്റെ ടീ ഷർട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം, അത് ഞാൻ പറയാം. പക്ഷേ നമ്മൾ ദുബായിലേക്ക് പോവാം. അർജൻറ്റീന അല്ലെ ബ്രസീൽ ഏതാണ് ഏറ്റവും കൂടുതൽ? ഇവരെ രണ്ടും മറികടന്നുകൊണ്ടാണ് പോർച്ചുഗലിൻ്റെ ജേഴ്സിയാണ് യു എയിൽ നോക്കിക്കഴിഞ്ഞാൽ, ദുബായിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ജേഴ്സികളുടെ കണക്കിൽ ഒന്നാം നമ്പർ വന്ന് നിൽക്കുന്നത് കേട്ടോ. 2026 ഈ ഒരു വേൾഡ് കപ്പ് എനിക്ക് ഒരു പക്ഷേ ഖത്തറിലെ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ CR7നോടുള്ള ആ പ്രേമം തന്നെയാണ് ഒരു പക്ഷെ ആ ഒരു ചുവപ്പ് കളറിൽ അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലെ ആ ഒരു ജേഴ്സിയോട് ജനങ്ങൾക്ക് തോന്നാലും ഇത്രയും ആരാധന എന്ന് പറയുന്നത്. ഒരുപക്ഷെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് CR7 തന്നെയാണ്. സി അതിനകത്ത് ഒരുപാട് കാര്യം, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ റുട്ടീൻസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ മാറ്റേഴ്സാണ്. സോ ദുബായിലെ കണക്കനുസരിച്ച് കലീസ് ടൈംസിൽ പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഏറ്റവും കൂടുതൽ ജേഴ്സീസ് വിറ്റഴിക്കുന്നത് ഇതാ പോർച്ചുഗലിൻ്റെ ആണ് എന്നുള്ളൊരു കാര്യം. ഇനി നമുക്ക് ലോകത്തിൽ റിപ്പോർട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഫുള്ളി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പല രീതിയിലുണ്ട്. പല ഷോപ്പിംഗ് സൈറ്റ്സുകളും അതുപോലെ തന്നെ ഫിഫയുടെ ഒഫീഷ്യൽ സ്റ്റോഴ്സുകളും ചാത്തൻ്റെ കാര്യം എല്ലാവരും പറയുന്നത് കേട്ടോ. ഇത് ഒഫീഷ്യലി പോകുന്ന ജേഴ്സീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹ്യൂജ് ഗ്ലോബൽ ഫാൻ ബേസ് ഉള്ള ഇത് ഐ മീൻ ടീ ഷർട്ട് ഫിഫയുടെ ടീ ഷർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അർജന്റീനയാണ് റാങ്കിംഗ് നമ്പർ 1. ടോപ്പ് സെല്ലിംഗ് ആണ് വേൾഡ് വൈഡ് ജേഴ്സിയിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ബ്രസീലാണ്. എന്നാൽ അവിടെ എങ്ങും തന്നെ പോർച്ചുഗൽ കാണാനില്ല, ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്തുകളിൽ പോർച്ചുഗൽ കാണാനില്ല. മൂന്നാം സ്ഥാനം വന്നിരിക്കുന്നത് മെക്സിക്കോ ആണ്. നാലാം സ്ഥാനം വന്നിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അഞ്ചാം സ്ഥാനമാണ് സ്പെയിൻ. ആറാം സ്ഥാനം മാത്രമേ ഉള്ളൂ നമ്മുടെ പോർച്ചുഗൽ. 7 ഫ്രാൻസ്, 8 ജർമ്മനി, 9 ജപ്പാൻ ആൻഡ് 10 കൊളംബിയ എന്നുള്ള നിരയിലാണ്. സത്യം പറഞ്ഞാൽ ഇത് എനിക്കൊന്നും വളരെ കറക്റ്റാണെന്ന് തോന്നുന്നു. കാരണം മെക്സിക്കോയുടെയൊക്കെ കളി വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സ്പിരിറ്റാണ്. അതുമാത്രമല്ല ഈ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും കൂടെയാണ് ഈ വട്ടം കളികൾ നടക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടുത്തെ ടീഷർട്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കാണ്. പക്ഷേ എന്തുകൊണ്ട് കാനഡ വന്നില്ല എന്നുള്ളതാണ്. കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, കാനഡ കൂടെ വരേണ്ടതായിരുന്നു. പക്ഷേ ആദ്യ 10 പോലും അത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്തായിരുന്നാലും അർജന്റീന ജേഴ്സി തന്നെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ജേഴ്സികളിൽ ഒന്നാമനായി നിൽക്കുന്ന എന്നുള്ളൊരു വാർത്ത വരുന്നു. ആൻഡ് ദുബായിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നൻ അദർ ദാൻ പോർച്ചുഗൽ. CR7നോടുള്ള പ്രേമം തന്നെയാണ് ഒരു പക്ഷേ UAE കംപ്ലീറ്റ്ലി, ദുബായിൽ കംപ്ലീറ്റ്ലി ആ ഒരു ടീഷർട്ടിന് അല്ലെങ്കിൽ ഫിഫയുടെ നമ്മുടെ ജേഴ്സിക്ക് പോർച്ചുഗലിൽ നിന്ന് രാജ്യത്തിന് ഒന്നാമതായി നിർത്തിയേക്കുന്നത്.
1: You are listening to Sand Tunes with Akshay and Vidya.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അല്ല നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
2: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
2: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
3: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: ആൻഡ് ദാറ്റ് വെയിറ്റ് ഈസ് ഓവർ. മെന്റലിസം ഷോയിലേക്കാണ് നമ്മൾ പോകുന്നത്. മെന്റലിസം എന്ന് പറയുന്ന ഈ ഒരു ഷോ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പല ഷോസും ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ തന്നെ ഷോ കാണുമ്പോൾ നമ്മളൊക്കെ ആശ്ചര്യിച്ചു പോയി, എങ്ങനെയാണ് ഈ ഷോ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇതിന്റെ ടിക്കറ്റ് റേറ്റ്സും കാര്യങ്ങളും ഒക്കെ പല രാജ്യങ്ങളിൽ പല രീതികളിൽ പല റേറ്റുകളിൽ പോകുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും ഇത് അഫോർഡ് ചെയ്യാനും, പക്ഷേ എന്നാൽ ഈ ഒരു ഷോ ലൈഫിൽ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മെന്റലിസം ഷോ ആണ്. ഇപ്പോൾ ദുബായിലേക്ക് വരാനായിട്ട് പോകുന്നത് രണ്ടിടങ്ങളിലായിട്ടാണ് നടക്കാൻ പോകുന്നത്. 1 ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലും അതുപോലെ തന്നെ നമ്മൾ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മോളിലുമാണ് ഈ ഒരു ഷോ നടക്കാനായിട്ട് പോകുന്നത്. മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിൻ്റെയാണ്. ഫാസിൽ ബഷീറിൻ്റെ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തോരം റിവ്യൂസ് ആണെന്നറിയോ. അത് കാണുന്നവരും സെലിബ്രിറ്റീസും ഒക്കെ തന്നെ ഇത് ഫാസിൽ ബഷീറിൻ്റെ ഷോയ്ക്ക് അത്ര മാത്രം ആരാധകരാണുള്ളത്. അപ്പോൾ ഫാസിൽ ബഷീറിൻ്റെ ഷോ ആണ് ഇവരെന്നും പോകുന്ന ജൂലൈ 4 ഷാർജ സഫാരി മോളിലും അതുപോലെ തന്നെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് നടക്കാൻ പോകുന്നത്. സഫാരി മോളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലല്ല, അവരുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗംഭീര ഷോ ആയിരിക്കും. ഫുൾ ബ്ലാക്ക് തീംഡ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഒരു മെന്റലിസം ഷോ നടക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ുള്ളൂ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആദ്യം ചെന്ന് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. 6 ലൊക്കേഷൻസിൽ നമുക്ക് ലിസണേഴ്സിനുള്ള ഞാൻ തരാം. നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് 6 സ്ഥലത്തുനിന്ന് മേടിക്കാം. 1 തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ ടിസൈസിൽ, നെക്സ്റ്റ് നമ്മുടെ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ അടുത്തുള്ള റെഡ് പെപ്പർ കരാമ ക്യുസൈസിലും ഉള്ള അവിടെ ഈ ഔട്ട്ലെറ്റിലും കിട്ടുന്നതാണ്. ചിമ്നി റെസ്റ്റോറൻറ്റ് ക്യുസൈസിലുണ്ട്. ദേപുട്ട് ഷാർജ സഫാരി മോൾ, വജ്ര ജുവൽസ് സഫാരി മോൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ബോട്ടിക് അജ്മാൻ, ഇത്രയിടങ്ങളിലാണ് നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള അവസരങ്ങളുള്ളൂ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം പെട്ടെന്ന് തന്നെ 4 എന്ന് പറയുന്നത് വളരെ അടുത്തു, 4 അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവിടുന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 12 നമുക്ക് ഫോക്ലോർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗംഭീര തിയേറ്ററൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം, ഞാൻ വലിയ ടഫ് ക്വസ്റ്റ്യൻ, നാളെ എന്താണേലും ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇന്ന് ഞാൻ ഓപ്പണാണ്, നിങ്ങൾക്ക് ലക്കുള്ളവർക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് താല്പര്യമുള്ളത് അവർക്കൊക്കെ അയക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. സോ മെന്റലിസം സ്പേസ് നിങ്ങളുടെ പേര് മാത്രം ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് അയക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ മെന്റലിസം എന്നും തന്നെ അടിക്കുക, വേറെ കീബോർഡ്സ് കാര്യങ്ങളൊന്നും അടിക്കരുത്. മെന്റലിസം സ്പേസ് നിങ്ങളുടെ പേര് മാത്രം മതി. ഇന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെ താല്പര്യമുണ്ടോ എല്ലാവർക്കും അയക്കാം. ഞാനൊരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങൾക്ക് പാസ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എന്താണേലും കപ്പിൾ പാസ്സാണ് കരുതരുത് കേട്ടോ. നിങ്ങൾക്കൊരു ഒരാളെ കൂടെ കൊണ്ടുവരാം. ഒരു ഗ്രേറ്റ് ഷോ ആണ്. അപ്പോൾ എന്താണേലും ഫാസിൽ ബഷീറിൻ്റെ ഈ ഒരു ഷോ കാണാനായിട്ട് ഇപ്പോൾ സഫാരി മോളിൽ വെച്ചുള്ള അതിൻ്റെ ടിക്കറ്റ്സ് ആണ് ഞങ്ങൾ തരാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ലെറ്റ്സ് സീ റാൻഡമൈസർ ആരെയാണ് പിക്ക് ചെയ്യുന്നത് നോക്കാം. ആ ഒരു പിക്ക് ചെയ്യുന്ന ആളുടെ ഞാൻ പേരും അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ വേഗം തന്നെ അയച്ചോളൂ കേട്ടോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ട്രാഫിക് കുറയുന്നുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞു. രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ കുറഞ്ഞിട്ടുണ്ട്. ഷാർജയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അൽ വാസിത് റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, അല്ല കൾച്ചർ സ്ക്വയറിൻ്റെ ആ വാസിത് റൗണ്ട് ഔബോട്ടിൻ്റെ അവിടെ നിന്ന് കയറി കൾച്ചർ സ്ക്വയറിലേക്ക് വരുന്ന ആ ഏരിയയിൽ നല്ല രീതിയിൽ കഞ്ചഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലിത്തിയ ടോൾ റോഡ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡും അൽക്കേൽ റോഡും എല്ലാം, അലൈൻ റോഡും എല്ലാം കംപ്ലീറ്റ്ലി ട്രാഫിക് സിറ്റുവേഷൻ മാറിയതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അലൈൻ റോഡൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. അവിടുന്ന് റാസൽകൂർ കയറുവാനും അല്ലെങ്കിൽ നമുക്ക് എമിറേറ്റ്സ് റോഡിലേക്ക് ഒക്കെ പോകാനും എല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് കാണുന്നത്. എനിവേസ് ട്രാഫിക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഈ മണിക്കൂർ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: 102.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: അങ്ങനെ നമ്മുടെ പെട്രോളിന്റെ വില ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ 4 മാസത്തിന് ശേഷം കുറവിലേക്ക് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണുന്നത്. 95 സ്പെഷ്യലിന് 3.29 ദിർഹംസ് ആണ്, 3.83 ആയിരുന്നു ജൂണിലെ പ്രൈസ്. ജൂലൈയിലേക്ക് വരുമ്പോൾ 3.29, ഡീസലിൽ വരികയാണെങ്കിൽ 4.33 ആയിരുന്നു, അത് 3.60 കുറഞ്ഞിട്ടുണ്ട്. 98 സൂപ്പറിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.95 ആയിരുന്നു, 3.40 വന്നിട്ടുണ്ട്. ഇ പ്ലസ് 91 നോക്കുകയാണെങ്കിൽ 3.76 ആയിരുന്നു, 3.21 വന്നിട്ടുണ്ട്. ഒരു പക്ഷേ വലിയൊരു ആശ്വാസം തന്നെയാണ് എൻ്റെ വണ്ടിയുടെയൊക്കെ ഫുൾ ടാങ്ക്. ഇപ്പം ഞാൻ ഈ വില കൂടിയതോടെ കൂടുതൽ വണ്ടി ഫ്യൂൽ എടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കാരണം അമ്മാതിരി ഇപ്പോൾ 2-3 ഒക്കെ ഫുൾ ടാങ്ക് അടിക്കേണ്ട സിറ്റുവേഷൻ ആണ് വരുന്നത്. അത് മാത്രമല്ല, ഡ്രാസ്റ്റിക് ചേഞ്ച്. എനിക്ക് എന്താ പറയണേ, എവിടെ കിടന്ന റേറ്റ് എവിടെ വരെ പോയെന്ന് അറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് ആളുടെ വണ്ടിയിൽ ആൾ പറയാം, എടാ ഇപ്പം 500 ദിർഹംസിനൊക്കെയാണ് എനിക്ക് ഫുള്ള് വരേണ്ടതെന്ന്. 2-3 വണ്ടിയുള്ള ആളാണ് അദ്ദേഹത്തെ. ഏത് വണ്ടിക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ലാൻഡ് ക്രൂസറാണോ ഏതോ എൽ സി ഒക്കെ ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതിൽ എനിക്കൊന്ന് അതിന് ഹ്യൂജ് ടാങ്കാണ്. പിന്നെ വേണ്ട രീതി എൽ സിക്കും പെട്രോളിനും ഒക്കെ തന്നെ വേണ്ട രീതിയിലുള്ള വലിയ ഇപ്പം V8 എഞ്ചിനോ അല്ലെ അതിന് മേലോട്ടുള്ളവരാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഈ റേറ്റ് കൂടുന്ന സമയത്ത്. ഇപ്പം എന്താണേലും അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഹ്യൂജ് ആണ്. പക്ഷെ എന്നാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫ്, ഇപ്പം നിസാൻ സണ്ണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അട്രോജ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമുക്കൊരു നോർമൽ RAV4 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോർച്യൂണർ, ഈ മേഖലയിലൊക്കെ തന്നെ വരുന്നവർക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ. ഇപ്പം ഒരു എക്സാമ്പിൾ 120-130 ദിറത്തിനൊക്കെ നിങ്ങൾ നേരത്തെ ഫ്യൂൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു 190-200 എന്താണേലും എത്തിക്കാണില്ലേ അല്ലേ. ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത്. എന്താണേലും പക്ഷേ ഈ പ്രൈസും ഞാൻ കുറവെന്നല്ല, യു എ സംബന്ധിച്ച് ഈ പ്രൈസും ഇച്ചിരി മേലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു ബിലോ 3 അല്ലെങ്കിൽ ഒരു 2.95 ആ റേറ്റിലാണ് നമുക്ക് ഇഷ്ടം കാണാൻ. ഇനി 2 താഴെ പോയാലും നമുക്ക് വിരോധമൊന്നുമില്ല, നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ എന്താണേലും, പക്ഷെ എന്താണേലും ഈ കുറവുണ്ടല്ലോ. നമ്മൾ പറയും ചെറിയ 15 ഫിൽസോ 10 ഫിൽസോ 5 ഫിൽസോ അല്ലെ കുറേ, പക്ഷേ 4 മാസമായിട്ട് നമ്മൾ ഒരുപാട് രീതിയിൽ മേലേക്ക് പ്രൈസ് പോയിട്ട്. എന്നാൽ ഈ രാജ്യം നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുന്നു പറയുന്ന പോലെ ഒരു അവർക്ക് തന്നെ അറിയാം, കാരണം എല്ലാവരുടെയും ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു കുറവാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. എൻജോയ് ദാറ്റ് എന്നുള്ളൊരു കാര്യം. ഇന്ന് എന്താണേലും ഒരു ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് പെട്രോൾ പമ്പിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും കാണില്ല. കഴിഞ്ഞ മാസം എന്ത് തിരക്കായിരുന്നറിയോ, ലാസ്റ്റ് ഡേയിൽ എന്താണേലും ഇന്ന് നല്ല ഫ്രീ ആയിട്ട് ഞാൻ ഇന്നലെ പോയി ഫുൾ ടൈം അടിച്ചു. ഈ നമുക്ക് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഇന്നലെ ഓടേണ്ടത് ഇന്നലെ ഓടണം, ഇന്ന് ഓടേണ്ടത് നമുക്ക് ഇന്ന് ഓടിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ നോക്കിയിരുന്നിട്ട് വലിയ ഹ്യൂജ് ഡിഫറൻസ് ഇന്ന് ഒന്നും 1 ദിർഹംസ് ഒക്കെയാണ് താഴേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് പറയാം. ഒരു 50 ലിറ്റർ ടാങ്ക് ഉള്ള വണ്ടിക്കൊക്കെ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 50 or 45 ഒക്കെ വില വരുമെന്ന്. പക്ഷേ ഈ ഫിൽസിൽ അത്ര വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും വരാനായിട്ട് പോകുന്നില്ലല്ലോ. അപ്പം എന്താണേലും നിങ്ങൾ ആൾക്ക് നിങ്ങളുടെ ഇഷ്ടം, എന്തായാലും വില കുറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Friday morning 6 to 7 a.m. Wake up call with Jaya only on Home 92.2 FM.
1: Wake up call with Jaya brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പുതുചരിത്രമെഴുതി യുഎഇ. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് ആവേശത്തുടക്കം. ഇറാൻ യുഎസ് ധാരണ, ഖത്തറിൽ ചർച്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന് തുടക്കമായി. ഫുജൈറയിലെ സഖംകം സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലെ മുഹമ്മദ് ബിൻ സയദ് സിറ്റി സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യ സർവീസ്. ആദ്യ സർവീസിന് ഗംഭീര സ്വീകരണമായിരുന്നു. ഫുജൈറയിലും അബുദാബിയിലുമായി ട്രെയിന് ഗംഭീര വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. ടാക്സ് ഡ്രൈവുമായി കേരള സർക്കാർ. സംസ്ഥാനത്ത് ടാക്സ് ഡ്രൈവ് നടത്തും. ജനങ്ങളുടെ മേൽ നികുതി ഭാരം വർദ്ധിപ്പിക്കാതെയും ജി എസ് ടി സംവിധാനം പുനഃസംഘടിപ്പിച്ചും നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി വെട്ടിപ്പുകാരോട് നോ കോംപ്രമൈസ്. നിയമാനുസൃതം നികുതി അടയ്ക്കുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിൽ വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 227 പേർ അറസ്റ്റിൽ. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മീഡിയം ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 8 കേസുകളും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 2 കേസുകളും കൂടാതെ കോപ്റ്റ പ്രകാരം 66 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ കേരളത്തിൽ 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതോടെ 95% കുട്ടികൾക്കും വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മുൻകൂർ ജാമ്യം തേടി ഡിവൈഎഫ്ഐ നേതാവ് റിവേഷ് രാമകൃഷ്ണൻ. വടകര 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി ജൂലൈ 3-ന് പരിഗണിക്കും. പ്രതി ചേർക്കുമെന്ന വിലയിരുത്തലിലാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിവേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി എസ്ഐടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെയ്ക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് എസ്ഐടിയുടെ കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് എസ്ഐടിയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർത്തതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, പ്രതി ചേർത്തതിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയമപരമായി ആലോചിച്ച് മുന്നോട്ട് പോകും. കേസിൽ പ്രതി ചേർത്തെന്ന് പുറത്തുവന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് പി എസ് പ്രശാന്ത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഉന്നതതല ഗൂഢാലോചനയെന്ന് ഇഡി കോടതിയിൽ. പ്രകോപന പ്രസംഗം ആക്രമണത്തിന് ഇടയാക്കി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9-ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9-ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമാധാനപരമായ സമരം തുടരുന്നതിൽ സിജെപിയെ അഭിനന്ദിച്ച് സോനം വാങ്ചുക്. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ അധികാരത്തിലിരിക്കാൻ യോഗ്യരല്ല. ഇത് വെറുമൊരു ഓൺലൈൻ പ്രതിഷേധമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News
2: was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
1: Time check.
2: Brought to you by Ozone Cargo.
9: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 65%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം. മിഡ് മോർണിംഗ് നിത്യയുടെ ഇന്നത്തെ ഒരു ഈ മന്ത് എൻഡിലെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദ്യമായി സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഹാർദവമായി അല്ല ഹാർദമായി എന്നാണ്. അതുകൊണ്ട് തന്നെ അത്രയും എനർജറ്റീവോടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ്. യെസ്, ഇന്ന് ഒരിക്കലും ഇല്ലാത്ത പോലത്തെ മന്ത് എൻഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, ഒരാളോടും യുവയിലെ എസ്പെഷ്യലി യുവയിലെ ഒരു കുട്ടികളോട് പോലും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. അത്രയ്ക്കും ഹാപ്പിയാണ്, ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മളെപ്പോഴും വരാറില്ലേ, 90s കിഡ്സിനെ സംബന്ധിച്ച് അവർക്ക് പുതിയ പുതിയ മാറ്റങ്ങളോടൊപ്പം ജീവിക്കാൻ, അല്ലെങ്കിൽ പുതിയ ഇപ്പം ജെൻസി ആണെങ്കിലും ജെൻസി ആൽഫയോടൊപ്പം ആണെങ്കിലും ലോകത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും കണ്ട് ജീവിച്ചു പോകാനുള്ള ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് യുവയിലുള്ള നമ്മളെല്ലാവരും അത്രയധികം ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസമാണ്, അത്രയ്ക്കും പ്രൗഡ് മൊമെന്റ് ആണ്. പ്രത്യേകിച്ച് ഹോം 90.2 FM ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളുടെ ടീം, മിനി പത്മ ഉൾപ്പെടെ എല്ലാവരും ഇന്ന് ഇത്തിഹാദ് റെയിലിന്റെ ഫസ്റ്റ് പാസഞ്ചർ, അല്ലെങ്കിൽ ആ ഫസ്റ്റ് റെയിൽ ട്രെയിനിന്റെ സ്റ്റാർട്ടിംഗിൽ ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്ക് ട്രാവൽ ചെയ്തിരുന്നു. എന്നാലും മിനി പത്മ ഇന്ന് എന്റെ കൂടെ ഉണ്ട്. ഞാനൊന്ന് വെൽക്കം ചെയ്യണം, കാരണം എനിക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. ആളൊന്ന് കൂടെ ഉണ്ട്, ആള് ഭയങ്കര ബിസിയാണ്. യെസ്, അതൊരു വലിയ ഭാഗ്യമല്ലേ. മിനി പത്മയെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ എൻ്റെ ഈ ലൈവിൽ ഫസ്റ്റിൽ തന്നെ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആള് ടൂ മച്ച് ഹാപ്പി ആൻഡ് ഞങ്ങളും ഭയങ്കര പ്രൗഡ് മൊമെന്റിലാണ്. സെക്കൻഡ് മൈക്ക് അല്ലേ? യെസ്. അപ്പൊ ഇനി ഞാനൊന്നും പറയുന്നില്ല, ആളങ്ങോട്ട് സംസാരിച്ചോളും. വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഭയങ്കര പ്രൗഡ് മൊമെന്റ്, ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ പറയാനുള്ളത്? ഫസ്റ്റ് യാത്ര.
2: ശരിക്കും ഫസ്റ്റ് യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു യാത്രയുടെ ആ ഒരു സുഖവും സന്തോഷവും, ഞാനും നമ്മുടെ ക്യാമറ കം എഡിറ്ററും എല്ലാം ആയിരുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ നോക്കുന്ന സഹലവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനോഹരമായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 3 മണിക്കാണ്, അതായത് ബ്രസീൽ മത്സരം, ജപ്പാൻ മത്സരം കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഉറങ്ങി പോയാലോ എന്ന് വിചാരിച്ചിട്ട് 3 മണിക്ക് നമുക്ക് ഇവിടുന്ന് പുറപ്പെട്ടാലേ നമ്മൾ ഫിജേറയിൽ 5 മണിക്ക് എത്തുള്ളൂ.
1: ഇന്നലെ
2: ഉറങ്ങിയില്ല, ഇന്നലെ ഈ നേരം വരെയും മര്യാദക്കൊന്നും ഉറങ്ങിയിട്ടില്ല എന്നാ സത്യം. പക്ഷെ ആ ഉറങ്ങാത്തതിന്റെ വിഷമങ്ങളൊന്നുമില്ല, കാരണം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അപൂർവമായിട്ടേ സംഭവിക്കുള്ളൂ. ഒരു രാജ്യത്തിന്റെ അത് ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ചില പദ്ധതികളുടെ കൂടെ ചില ഒരു കണ്ടെത്തലുകൾക്ക് പിന്നാലെ, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം ഓടുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന ഒരു അപൂർവ ഭാഗ്യമാണ്. യുഎയെ സംബന്ധിച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ഹോമാണ്, നമ്മുടെ പോറ്റമ്മ രാജ്യമാണ്. ഈ രാജ്യത്ത് ഇതുവരെ ഒരു റെയിൽ ഉണ്ടായിരുന്നില്ല, നമുക്ക് മെട്രോ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സാധാരണ പാസഞ്ചർ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ട്രെയിൻ വരുമ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലെ കണ്ട് പരിചയിച്ചതാണ് ഈ ട്രെയിനും കാര്യങ്ങളും. പക്ഷെ അങ്ങനെ ഒന്ന് നമ്മുടെ യുഎയിലെ മണ്ണിൽ വരുമ്പോൾ, അതിൻ്റെ കൂടെ അതിൽ ആദ്യ യാത്രക്കാരിൽ ഒരാളായിട്ട് നമ്മൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, ശരിക്കും അത് എല്ലാ മലയാളികളെ പോലെ നമ്മൾ പ്രൗഡാണ്. ആ ട്രെയിനിലുണ്ടായിരുന്ന മലയാളി കുടുംബങ്ങൾ, കുട്ടികൾ സ്കൂളിൽ പോവാതെ ഇന്ന് ആ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെയും കൊണ്ട് അച്ഛനമ്മമാർ വന്നിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു സീറ്റുണ്ട്, അതിലായിരുന്നു ആദ്യ യാത്രക്കാരൻ വന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ട്രെയിൻ, ലക്ഷറി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ലക്ഷറി. നമ്മൾ വന്ദേ ഭാരത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, അതിനെയും കവച്ചു വെക്കുന്ന, അതിന് മുകളിൽ നിൽക്കുന്ന സൗകര്യങ്ങളുള്ള വൈഫൈ ഉണ്ട്,
1: പനോറമിക് വിൻഡോസ് ആണ്.
2: പനോറമിക് വിൻഡോ ആണ്, നമ്മളൊരു പിന്നെ ട്രാൻസ് സെർബിയൻ അല്ലെങ്കിൽ സൈബീരിയൻ യാത്രയൊക്കെ നടത്തുന്ന ആ ഒരു ഫീൽ, റഷ്യൻ ഒരു ഫീൽ ഒക്കെ ആയിരുന്നു നമുക്ക്. കാരണം ഒന്ന് ഫിജേറയുടെ ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് നല്ല രസമാണ്, ഒരു സൺറൈസോട് കൂടിയാണ് നമ്മളിത് കാണുന്നത്. ഒരു സൂര്യോദയം കണ്ടിട്ട് മലനിരകളിലൂടെ ഇങ്ങനെ ട്രെയിൻ പതുക്കെ പതുക്കെ വരികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ കുറച്ചൊന്ന് മാറും, കുറച്ചൊരു മരുഭൂമിയിലേക്ക് നമ്മൾ പോകും, കുറച്ചതായിട്ട് എലിവേഷൻ വരും, അങ്ങനെ കുറെ ചാഞ്ഞും ചെരിഞ്ഞും അങ്ങനെയൊക്കെ
1: രസകരമാണ്.
2: ശരിക്കും 200 കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന ഒരു ട്രെയിൻ ആയിട്ട് പോലും അതിന്റെ ഒരു വലിയ കുലുക്കമ്പോ ഒരു ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു വീട്ടിലിരുന്നിട്ട് ഒരു ഉല്ലാസയാത്രയിൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് വർത്തമാനം പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുന്ന ഒരു ഒരു രസകരമായിട്ട് ആ ഒരു ചലിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ നല്ല രസത്തിൽ ഇരിക്കുന്ന ഒരു ട്രെയിൻ. അതുപോലെ ഫുഡ്, ഫുഡായിരുന്നു, പൊറോട്ട വേണോ ഓംലെറ്റ് വേണോ, പിന്നെ ഫലാഫൽ, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, കാപ്പി ചായ. ഫസ്റ്റ് ട്രെയിനിലെ എല്ലാ ഇതും, അവരുടെ നമ്മളോടുള്ള പെരുമാറ്റവും, നമുക്ക് തരുന്ന ഒരു ആതിഥേയ മര്യാദയും എല്ലാം കൂടി നല്ല ഒരു അനുഭവമായിരുന്നു ആദ്യത്തെ ഒരു യാത്രയിൽ. 5:43 ട്രെയിൻ അവിടുന്ന് എടുത്തു. 7:17 മുമ്പ് അത് അബുദാബിയിൽ എത്തുകയും ചെയ്തു. നിശ്ചയിച്ചതിന് 10 മിനിറ്റ് നേരത്തെ എത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്ലൈറ്റിൽ യാത്രയില്ല, അതേപോലെ തന്നെയാണ്. ബോർഡിംഗ് ടൈം ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല. 5:34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:34 മുമ്പ്, 3 മിനിറ്റ് മുമ്പ് നമ്മൾ ബോർഡ് ചെയ്യിക്കും, അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. കയറുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, സ്മോക്ക് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പൊതുസ്ഥലങ്ങളിൽ കാല് കയറ്റി വെച്ച് വൃത്തി, എല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും. അതുപോലെ അടുത്ത സ്റ്റേഷൻ എത്താറാവുമ്പോൾ ഉള്ള ചില മുന്നറിയിപ്പ് നൽകും. അബുദാബി ആണല്ലോ ലാസ്റ്റ് സ്റ്റേഷൻ, അപ്പൊ അബുദാബി എത്താറ് തയ്യാറായി. എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സീറ്റിൽ നിന്ന് എണീക്കാൻ വേണ്ടി പാടുള്ളൂ. നമ്മൾ തിക്കും തിരക്കും കൂട്ടിയിട്ട് നമ്മുടെ മലയാളികളുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ചെയ്യരുത്. ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങളായിട്ട് നമുക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ സെർവ് ചെയ്യാനൊക്കെ ആയിട്ടും എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഒരു യാത്രാനുഭവമായിരുന്നു. ഒന്ന് ആലോചിച്ചോക്കൂ, ഒരു കിഴക്കൻ എമിറേറ്റ് ഓഫ് ജേറ, അധികം ഒന്നും ആരും പോവാതെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം, ഇനി വലിയ വിനോദസഞ്ചാര ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അതിലുപരി ഒരു സാമ്പത്തിക സാധ്യതയുണ്ട്. ബിസിനസ് കാര്യങ്ങൾക്ക് അവിടെ നിന്ന് ആൾക്കാർക്ക് അബുദാബിയിലേക്കും, അബുദാബിയിൽ നിന്ന് ആളുകൾക്ക് ഫിജേറയിലേക്കും വന്നിട്ട് ബിസിനസ് മീറ്റ് 1.5 മണിക്കൂറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ, ഒരു ഭാഗത്തേക്കും 1.5 മണിക്കൂർ, തിരിച്ചങ്ങോട്ട് 5-6 മണിക്കൂർ എടുത്തിട്ടാണ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് ഫിജേറായിട്ടും അബുദാബി ഒരാൾ പോകുന്നത്. അപ്പൊ ആ ട്രെയിനിലിരുന്ന് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്നെ പറയുന്നുണ്ട്, പെരുന്നാളിന് പോകാൻ പറ്റിയില്ല കസിൻസിനെ കാണാൻ വേണ്ടി, കാരണം ഒരു ദിവസം മുഴുവനായിട്ട് പോകുകയാണ്. ഇതൊന്ന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആദ്യത്തെ യാത്രയിൽ അദ്ദേഹം പോയിരിക്കുകയാണ്. ഇന്ന് പോക്കു രാവിലെ 7:30 അദ്ദേഹം 7:30 അവിടെ എത്തി, പിന്നെ ഹോൾ ഡേ അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുകയാണ്. ഇനി പിന്നെ നാളെയോ മറ്റോ അടുത്ത ട്രെയിൻ വന്നാൽ മതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ സമയത്തിന് വലിയ മൂല്യം, അതുപോലെ സ്പീഡിന് വലിയ മൂല്യം കൊടുക്കുന്ന ഒരു രാജ്യം, ഒരു പുതിയൊരു സംഭവം നമുക്ക്
3: തെളിയിച്ചിരിക്കുകയാണല്ലേ.
2: ശരിക്കും അത് പറയുന്നു, ഇന്ന ഡേറ്റിന് വരുന്നു പറയുന്നു, ഫസ്റ്റ് ഫേസ് ആയിട്ട് ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നു, ഇനി അടുത്ത ഫേസിൽ ദുബായ് വരുന്നു, പിന്നെ ഷാർജയില് ഷാർജ യൂണിവേഴ്സിറ്റി ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ട്രെയിന്, അതായത് യുഎയുടെ ഒരു ഹൃദയ നാടി അല്ലെങ്കിൽ ഹൃദയ മിടിപ്പ് പോലെ ഈ ഇതിഹാദ് പാസഞ്ചർ ട്രെയിൻ
3: പോകുന്നു.
2: മിനിമത്മ
3: പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ടൂറിസ്റ്റുകൾ വന്നാൽ ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഫുജേറയുടെ സൗന്ദര്യം എപ്പോഴും അവിടെ തന്നെ നിൽക്കണം. അബുദാബി ദുബായ് കറങ്ങിയിട്ട് അവർ തിരിച്ചു പോവാ ചെയ്യുന്നത്. ഇനി ഇത്തിഹാദ് റെയിൽ വന്നതിന് ശേഷം ഇവിടുന്ന് ഒറ്റ ഇത്രയും ചെറിയ 50 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടോ ഇത്രയും ദൂരെ എത്താൻ കഴിയാന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ യുഎ തെളിയിച്ചിരിക്കുന്നു. ഗായ്സ്,
2: യുഎയുടെ ചരിത്രത്തില് നമ്മൾ മെട്രോ വന്ന 9/9/2009 ഉണ്ടായിരുന്നു. ആ ദിവസം പോലും നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ദിവസമാണ് 30/6/2026 എന്ന് പറയുന്ന അത്രയും പിന്നെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ഈ അത്ര പുലർച്ചെ ഒരുപാട് മനുഷ്യര്, കുട്ടികള്, അവരുടെ സന്തോഷങ്ങൾ എല്ലാം കാണുമ്പോൾ ഇത്രമാത്രം മനുഷ്യര് ഈ ട്രെയിനിനെ സ്നേഹിച്ചിരുന്നു, ഇങ്ങനൊരു ട്രെയിൻ യാത്ര ആഗ്രഹിച്ചിരുന്നു, ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് പെട്ടെന്ന് പോയി വരാൻ എല്ലാവരും കൊതിച്ചിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും ഒരു അതിവേഗ ട്രെയിൻ വന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം. എത്രയോ സർക്കാരുകൾ മാറി മാറി വന്നു, അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കേരളത്തിന്റെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കാസർഗോഡ് ഉള്ളവരാണ്, നമുക്കൊന്ന് തിരുവനന്തപുരം പോയി വരാൻ എത്ര സമയം വേണം.
3: ഒരു ദിവസം പോയി കിട്ടും,
2: പോയി കിട്ടി. ഒരു ആശുപത്രി കേസായാലും അല്ലെങ്കിൽ ഒരു ബന്ധുക്കളൊക്കെ ആണെങ്കിൽ സെക്രട്ടേറിയറ്റിലൊരു ആവശ്യത്തിനാണെങ്കിൽ ഒക്കെ നമുക്ക് ആവശ്യമാണ് അതിവേഗ റെയിൽപാത. പക്ഷെ അതെന്തോ പലപ്പോഴും പൊളിറ്റിക്കൽ റീസൺ, പ്രകൃതി സംരക്ഷണത്തിന്റെ പേരിൽ പലതും പറയുന്നു. ഇതൊക്കെയുള്ള രാജ്യം തന്നെയല്ലേ യുഎഇ, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോകുന്നു, ആളുകളുടെ സമയത്തിന് വില കൊടുക്കുന്നു. ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങളില്ല, രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല, അതിൽ കൊടി അടയാളങ്ങളില്ല, ഒന്നുമില്ല. പദ്ധതി പ്രഖ്യാപിക്കുന്നു, 2026 അത് പൂർത്തീകരിക്കുമെന്ന് പറയുന്നു. പൂർത്തീകരിക്കുന്ന ആ ദിവസം ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലാതെ ഒരു ഉദ്ഘാടനമാണ്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഗൾഫ് മേഖലയിൽ ഒരു വലിയ ട്രെയിൻ പദ്ധതി ഇങ്ങനെ വരുമ്പോൾ സാധാരണ കുറച്ച് നമ്മുടെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള നൃത്തവും അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഡാൻസ് രൂപങ്ങളും കുറച്ച് സ്നേഹ സമ്മാനങ്ങളും മധുരവും അല്ലാതെ ഒരു തിക്കി തിരക്കോ ഒരു ബഹളോ, കുറെ മന്ത്രിമാർ വന്നു, ബഹളോ ഒന്നുമില്ല.
3: ഹൈലി പ്രൊഫഷണലായിട്ട്,
2: ശാന്തമായി, സുന്ദരമായിട്ട്, ഹൈലി പ്രൊഫഷണലായിട്ട് ഒരു സ്റ്റേഷൻ നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യുന്നു, നമ്മളിങ്ങനെ ഇറക്കുന്നു, എല്ലാം സാധാരണഗതിയിൽ വർഷങ്ങളായിട്ട് ട്രെയിൻ സർവീസ് നടത്തിയതുപോലെയാണ് ഇന്ന് കേരളത്തിൽ. ഒരു ആശയക്കുഴപ്പം അവർക്കില്ല, എന്ത് ചെയ്യണം നെക്സ്റ്റ് എന്നുള്ളത് ഒന്നുമില്ല. ഒരാളുകളുടെ തള്ളിക്കയറ്റില്ല, എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ കൊണ്ടുപോകണം, എല്ലാം കൊണ്ടും എന്താ പറയുക, നമുക്ക് എപ്പോഴും നമ്മുടെ രണ്ടാമത്തെ രാജ്യം എന്ന രീതിയിൽ നമുക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നാറുണ്ട് യുഎനെ പല കാര്യത്തിലും. പക്ഷേ ഒരു ട്രെയിൻ പദ്ധതി അല്ലെങ്കിൽ ഒരു റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുക, അത് സമയബന്ധിതമായിട്ട് നടപ്പാക്കുക, അത് വലിയ ജനങ്ങളെ ആരും അലോസരപ്പെടുത്താതെ അത് ഒരു രസകരമായിട്ട് നല്ല രീതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ അതിന്റെ ഉദ്ഘാടനം ചെയ്യുക, നമ്മൾ ആ യാത്രയുടെ ഭാഗമാകുക എന്ന് പറയുമ്പം യുഎയിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് തുടർച്ചയായിട്ട് ജീവിച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇത് എല്ലാ ഭാഗ്യങ്ങളും, ഇവിടുത്തെ മെട്രോ ഓടുന്നത് നമ്മൾ കണ്ടു, ഇവിടെ ബുർജ് ഖലീഫ വരുന്നത് നമ്മൾ കണ്ടു, ഇവിടെ മോണോ റെയിലും അതുപോലെ ട്രാമും വരുന്നത് നമ്മൾ കണ്ടു, ഇപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ ഇത്തിഹാദ് റെയിലും വരുന്നു. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ, ബ്ലൂ റെയിൽ വരാൻ വേണ്ടിയിട്ട് പോകാം, അതോടൊപ്പം ഗോൾഡ് മെട്രോ കൂടി വരാൻ വേണ്ടി, അങ്ങനെ പല മെട്രോ ഇത് വരുമ്പോൾ. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷമാണ്, പ്രശ്നങ്ങളാണ്, ഇതിൻ്റെ ഇടയിലാണ് ഒരു രാജ്യം അതിൻ്റെ റെയിൽ പദ്ധതി വളരെ സ്വാഭാവികമായിട്ട് വളരെ നല്ല രീതിയിൽ വലിയ ആഘോഷങ്ങളില്ലാതെ നടത്തി കാണിക്കുന്നത്. മാതൃകയാണ് ലോകങ്ങൾക്ക്, ലോകരാജ്യങ്ങൾക്ക് യു എ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യം. കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഇതൊന്നും വകവയ്ക്കില്ല. ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ പ്രവാസി സമൂഹത്തിന് വേണ്ടിയിട്ട് മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുമെന്ന് ഒരിക്കൽ കൂടി യു എ തെളിയിച്ചിരിക്കുന്നു. സല്യൂട്ടാണ് യു എ.
3: സല്യൂട്ട് യു എ. ഭയക്കാതെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയിട്ട് ഇത്രയും വലിയ സമ്മാനം നമുക്ക് തന്നു. ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു ഫസ്റ്റ് പാസഞ്ചർ ആരാന്നുള്ളത്. നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. അത് പറയുന്നതിന് മുമ്പ് എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം ചില, ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ട്രെയിൻ യാത്രയിൽ നമ്മുടെ മിനി ധരിച്ചിരുന്ന വേഷം, അത് എല്ലാവരും ഓർക്കത്തക്ക വണ്ണമുള്ള ഒരു സംഭവമാണ്. കേരള സാരി ഉടുത്തിട്ടാണ്, എന്തൊരു ഐശ്വര്യമായിരുന്നു. അതെ, ഉടുക്കാൻ തോന്നിയ മനസ്സിന് ആദ്യത്തെ കൈ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതൊരു വലിയ അഭിമാന നിമിഷമല്ലേ. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇന്ത്യക്കാരുടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും.
2: അതിൽ തന്നെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം നമ്മൾ മലയാളികളാണ്. ഇന്ത്യക്കാരിൽ തന്നെ മലയാളികളാണ് യു എയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യക്ക് പുറത്തൊരു ലാർജ് ഡയസ്പോറ ഓഫ് മലയാളീസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് യു എ തന്നെയാണ്. അതിലൊരാളായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിന്റെ കൾച്ചറും നമുക്ക് കേരള ഈ യു എയോടുള്ള സ്നേഹവും കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പരം വേറൊന്നുമില്ല. നമ്മുടെ കേരളത്തിന്റെ വസ്ത്രം തന്നെയാണ്, നമ്മുടെ കേരളത്തനിമ തന്നെയാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്. എന്തായാലും ഇവിടുത്തെ അബായയും ഇവിടുത്തെ കന്തൂരയും അവരുടെ വസ്ത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട്, കാരണം ഒരു രാജ്യം ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആശയങ്ങളും ഭക്ഷണവും എന്താ പറയുക വസ്ത്രധാരണ രീതിയൊക്കെ ഉള്ള ഒരു ഒരു രാജ്യമല്ലേ ഇത്. അപ്പൊ അവിടെ നമ്മളുടെ ആ വേഷം കാണുമ്പോൾ മനസ്സിലാവും, ഓ യുവർ മലയാളി ഫ്രം കേരള ഇന്ത്യ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പ്രൗഡ് മൊമെന്റും നമുക്കുണ്ട്.
3: കേരള തനിമയോട് കൂടെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് മിനി പത്മ. ഓക്കെ, അപ്പൊ അത് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ പോലെ സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ നോമിനേറ്റ് ചെയ്തതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യാത്രക്കാരനായിട്ട് ഒരു ഫസ്റ്റ് പാസഞ്ചർ നമ്മുടെ ഇത്യാത്രയിൽ ജോയിൻ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ. അത് തെറ്റാണെങ്കിൽ ഓഫ്കോഴ്സ് അടുത്ത ലിങ്കിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് എച്ച്, സോറി, ഹോം എഫ് എം എന്നുള്ളതിന്റെ നിങ്ങൾ എച്ച് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം, ഹോം എന്നുള്ളതിന്റെ എച്ച് മാത്രം മതി, അല്ലെങ്കിൽ ഹോം എന്ന് മാത്രം മതി, അദ്ദേഹത്തിന്റെ പേരും ചേർത്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കൂ. 0585829220 എന്ന നമ്പറിലേക്ക് ഒരു സമ്മാനമുണ്ട്, പിന്നെ പറയാം അതിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
3: ഗുരുനാഥ. എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്നെന്തിനാ?
2: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
4: അത് സ്വർണ താമരയല്ല.
2: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
5: ബ്രഹ്മകമലം.
2: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
6: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
2: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
7: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's
15: 055-666-5859.
16: Home 92.2 FM. Home is a feeling. Amma, what's
17: this? This car is going
16: to go. Let's go. Hey, go.
18: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
16: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്,
17: അണ്ണ ശ്രദ്ധിക്ക.
19: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് എം ഇ.
2: അക്ബർ ട്രാവൽസ് UAE presents Predict Champion 2026. അക്ബർ ട്രാവൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
3: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയാണ്. ഞാൻ ഇതുവരെ നാഗബന്ധത്തിന് ടിക്കറ്റിന് വേണ്ടിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് ഇത്തിഹാദ് റെയിലെ ഫസ്റ്റ് പാസഞ്ചർ ആരാണ് അദ്ദേഹത്തിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിരുന്നു. എന്തായാലും ആരും തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം അയച്ചിട്ടില്ല. വേറെ പേരൊക്കെ അയച്ചിട്ടുണ്ട്, ഒരാൾ ശശി എന്നൊക്കെ അയച്ചിട്ടുണ്ട്. എന്തായാലും അതല്ല ശരി, യഥാർത്ഥ ഉത്തരം, കൃത്യമായിട്ടുള്ള ഉത്തരം അത് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലെ തന്നെ കോച്ച് നമ്പർ 1, സീറ്റ് നമ്പർ 1 ഇന്ന് ദ പാസഞ്ചർ റെപ്രസെന്റസ് ഓൾ എന്ന വിഭാഗത്തിൽ ഇത്തിഹാദ് റെയിലിലെ ഫസ്റ്റ് പാസഞ്ചറായിട്ട് എത്തിയത് ഹമ്മദ് മൻസൂർ അൽ ബലൂഷി എന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇത്തിഹാദ് റെയിലിന്റെ ആദ്യത്തെ പാസഞ്ചർ. അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അദ്ദേഹത്തിന് ഹമ്മദിനെ നോമിനേറ്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ നോമിനേറ്റ് ചെയ്തതിൽ നിന്നുമാണ് ഈ ഹമ്മദ് മൻസൂർ അൽ ബലൂഷി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ജൂൺ 30-ാം തീയതിയായിട്ട് ഈ മാസത്തിന്റെ അവസാന ദിവസം, ഇന്ന് ചൊവ്വാഴ്ച, ഇതൊക്കെ ആകുമ്പോൾ ഈ ഒരു മന്ത്രിൽ നമ്മൾ നേരത്തെ ഇയുടെ വലിയൊരു വികസന വാർത്തയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. എല്ലാവരും വളരെ വളരെ പ്രൗഡ് മൊമെന്റിലാണ്. ഇനി നമുക്ക് നേരെ ഒരു സിനിമ വാർത്തയിലേക്കാണ് പോകാനുള്ളത്. പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾക്കും മലയാള സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഒക്കെ എക്സൈറ്റഡ് ആകാൻ പറ്റിയ ഒരു കിടിലൻ മൂവി അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം, ഏത് വേഷവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന സൈജു കുറുപ്പ്. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നല്ലോ മോഹിനിയാട്ടത്തിന്റെ 3rd പാർട്ട് വരുന്നുണ്ട്, പേര് പറഞ്ഞിട്ടില്ല, പോസ്റ്ററിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അതിന്റെ പേര് വന്നിട്ടുണ്ട്, രാസലീല എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത്, ഹൊറർ കോമഡി ആണെന്നുള്ളത് പറഞ്ഞിരുന്നു. എന്നാലും സൈജു കുറുപ്പ് നമ്മുടെയൊക്കെ എന്താ പറയുക, സിനിമയിൽ വളരെയധികം നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കൂടെ തന്നെ പോകുന്ന ഒരാളാണ്. എന്തായാലും ഈ ഒരു സിനിമയോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് വളരെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഈ പറഞ്ഞ പോലെ സാക്ഷികൾ എന്ന സിനിമ. ഈ സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു മിസ്റ്ററി ഡ്രാമ അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും ഇതെന്നാണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നൽകുന്ന ചില സൂചനകൾ. ശരിക്കും ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത്. അതായത് പ്രശസ്ത എഴുത്തുകാരനും നോവലിസ്റ്റുമായ പി എസ് അർജുൻ ആദ്യമായി സംവിധായകന്റെ കുപ്പായി അണിയുന്ന സിനിമ കൂടിയാണ് സാക്ഷികൾ. പിന്നെ സിനിമയുടെ ഡയറക്ഷൻ മാത്രമല്ല ഇതിന്റെ സ്ക്രിപ്റ്റ്, അതായത് തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു എഴുത്തുകാരൻ തന്നെ അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോറിക്ക് ഒരു അത്യാവശ്യം ഒരു ഡെപ്ത് ഉണ്ടാവുമെന്നാണ് നമുക്ക് ഉറപ്പിക്കേണ്ടത് അല്ലേ. ഇപ്പൊ സംവിധായകൻ പി എസ് അർജുൻ ഈ സിനിമയെക്കുറിച്ച് പങ്കുവച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ യഥാർത്ഥ കുറച്ച് കഥാപാത്രങ്ങൾ, അതിൽ നിന്നും നേരിട്ട് അറിഞ്ഞ ചില റിയൽ ഇൻസിഡൻസ് അല്ലെങ്കിൽ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുള്ളി ഈ ഒരു മിസ്റ്ററി ഡ്രാമ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഓരോ സീനുകളും വളരെ റിയലിസ്റ്റിക് ആയിരിക്കും എന്നുള്ളത് നമുക്കും പ്രതീക്ഷിക്കാം അല്ലേ. അപ്പൊ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റയാറ പിക്ചേഴ്സിന്റെ ബാനറിൽ പുനീത് ആണ് സാക്ഷികൾ എന്ന സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമ അടുത്ത വർഷം, അതായത് 2027 തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇനി ഇതിന്റെ കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ മുഖ്യ വേഷത്തിലെത്തുന്ന സൈജു കുറുപ്പിനൊപ്പം വളരെ വലിയൊരു മികച്ച താരനിരയാണ് ഈ സിനിമയിലെ ദുരൂഹതകൾ നിറഞ്ഞ കഥാപാത്രങ്ങളായിട്ട് സ്ക്രീനിലെത്താൻ പോകുന്നത്. മുതിർന്ന നടനും എഴുത്തുകാരനുമായിട്ടുള്ള രഘുനാഥ് പലേരി, നിശാന്ത് സാഗർ, അഭിമന്യു എസ് തിലകൻ, അതുപോലെ ശീതൾ ജോസഫ്, അങ്ങനെ തുടങ്ങി നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു മിസ്റ്ററി സ്റ്റോറിയിൽ കൃത്യമായി പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്നാൽ സാക്ഷികൾക്ക് വേണ്ടി നമ്മൾ ഈ വർഷം കാത്തിരുന്നിട്ട് കാര്യമില്ല, 2027 വരുന്നത് സൈജു കുറുപ്പിന്റെ അടുത്ത ത്രില്ലിംഗ് മൂവി. എന്തായാലും കാത്തിരിക്കാം, അടുത്ത ഒരു തമിഴ് ഹിറ്റിലേക്ക് പോവാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. അപ്പൊ ഇപ്പോൾ പറയാനുള്ള കാര്യം, സിനിമാ വാർത്തയോടനുബന്ധിച്ച് നമ്മുടെ നാഗബന്ധം മൂവി റിലീസ് ചെയ്യുന്നത് ജൂലൈ 3rd അഞ്ച് ഭാഷകളിലായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതിന്റെ മലയാളം പോർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹോം സ്ക്രീനിന്റെ ഭാഗമായിട്ട് നാഗബന്ധം മലയാളം നമ്മൾ കാണാൻ പോകുന്നത് ജൂലൈ 3rd. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ആ സിനിമയുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് മെസ്സേജ് അയക്കുക. ഹോം തിയേറ്റർ എന്നതിന്റെ HT space നാഗബന്ധം സ്പേസ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക്.
2: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോ സമയം 11 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ട്രാവൽ അപ്ഡേറ്റ് സോറി ഒരു ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കിടക്കാറ് ക്വിക്ക് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇത്തിഹാദോട് തന്നെ നോക്കാം. ആദ്യം ഷാർജയിൽ നിന്നും ദുബായ് ഭാഗത്തേക്ക് ഇപ്പോൾ വെഹിക്കിൾസൊക്കെ അത്യാവശ്യം ഫ്ലോയിൽ പോകുന്നുണ്ട്. എങ്കിലും അൽ മുല്ല പ്ലാസ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളിൽ ചെറിയൊരു മോഡറേറ്റ് ട്രാഫിക് കാണാം. പിന്നെ ദുബായിൽ നിന്നും ഷാർജയിലേക്കുള്ള റൂട്ട് കംപ്ലീറ്റ്ലി ക്ലിയർ ആണ്. അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് എടുക്കുമ്പോൾ ദുബായ് ഏരിയയിലേക്ക് ദുബായ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ കഴിഞ്ഞ് അൽ കിസൈസ് മുഹൈസിന ബോർഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. മിർദിഫ് ഇന്റർചേഞ്ചിലേക്ക് അടുക്കുന്ന ഭാഗങ്ങളിലും വാഹനങ്ങൾ വളരെ പതുക്കെയായിട്ടാണ് നീങ്ങുന്നത്. പിന്നെ നമ്മുടെ E611 അതായത് എമിറേറ്റ്സ് റോഡിലേക്ക് പോകുമ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്കും തിരിച്ചുള്ള വാഹനങ്ങൾക്ക് വലിയ തടസ്സങ്ങളൊന്നും കാണിക്കുന്നില്ല. ഈ റൂട്ട് ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആണ്. അതുപോലെ അൽഖേൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ നാദൽ ഷെബ ഭാഗത്തുനിന്നും മെയ്ദാൻ ബിസിനസ് ബേ ഏരിയസിലേക്കൊക്കെ എൻട്രി ചെയ്യുന്ന എക്സിറ്റ്സിൽ ചെറിയ രീതിയിലുള്ള കുരുക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി റൂട്ടുകൾ ഇപ്പോൾ ക്ലിയർ ആണ്. അതുപോലെ ഡൗൺ ടൗൺ ബിസിനസ് ബേ പരിസരങ്ങളിൽ ഇപ്പോൾ ട്രാഫിക് സ്റ്റഡി ആയിട്ട് കാണാം. വലിയ ബ്ലോക്കുകളൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ ഷാർജ റോഡ്സിൻ്റെ കാര്യം ഇന്ന് മുതൽ 2 മാസത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 12 and 13 ഇടയിലുള്ള റോഡിൽ മെയിൻ്റനൻസ് വർക്ക് ഒക്കെ നടക്കുന്നതുകൊണ്ട് ട്രാഫിക് ഡൈവേർഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അൽവാദ സ്ട്രീറ്റിലും കിങ് ഫൈസൽ സ്ട്രീറ്റിലും ഒക്കെ ചെറിയ രീതിയിലുള്ള തിരക്കുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ റോഡിലുള്ള എല്ലാവരും അത്യാവശ്യം സുരക്ഷിതരായിട്ട് വാഹനങ്ങളൊക്കെ ഓടിക്കുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ടുകൊണ്ടേരിക്കുക മിഡ് മോർണിംഗ് നിത്യ ഓൺ ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Mid Mornings with Nitya.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE-യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. Mid morning with Nitya.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഈ മിഡ് മോർണിംഗ് ഷോയിൽ ഇനി പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇതുവരെയും കേൾക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് ചെയ്തോ. നമ്മുടെ ഫിഫ 2026 ഫൈനൽ പ്രഡിക്ഷൻ ഒക്കെ ആയിട്ടുള്ള ടൈം എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യമായതുകൊണ്ടേ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം അവർക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അത് ഒരു 100 ഉണ്ടെങ്കിൽ അത് 99 തെറ്റിപ്പോയാലും ഒരു ദിവസമെങ്കിലും ശരിയാവില്ലേ? ആ ഒരു പ്രെഡിക്ഷൻസിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ജൂലൈ 19 ഫൈനൽ മാച്ച്. അപ്പം നിങ്ങൾക്ക് ആ ലാസ്റ്റ് രണ്ട് ടീം, ഫൈനൽ 2 പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഗോൾ പ്രെഡിക്ഷനും നടത്തുക. എങ്ങനെയാണ് ഗോൾ നില എന്നൊക്കെ നമ്മറിയണ്ടേ? വെറുതെ രണ്ട് പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഗോൾ നില എങ്ങനെയാണെന്നും അതുപോലെ ആ ഫൈനൽ ടീമിൽ എത്തുന്ന രണ്ട് ടീം ആരൊക്കെയാണെന്നും പ്രെഡിക്റ്റ് ചെയ്യുക. ഒപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫിഫ സ്പേസ് ഫൈനൽ 2 ആൻഡ് ഗോൾ പ്രെഡിക്ഷൻ, ദെൻ നിങ്ങളുടെ പേര് സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ സംസാരിക്കേണ്ട, ഞാൻ ഇതിനെ എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ത്രൂ ഔട്ട് നിങ്ങൾക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കാം. വിന്നേഴ്സിന് ലഭിക്കുന്നത് കൈ നിറയെ സമ്മാനങ്ങളാണ്. അക്ബർ ട്രാവൽസ്, അതുപോലെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ആരു ആയുർവേദ RS എന്ന് പറയുന്ന ആയുർവേദ സ്ഥാപനം നൽകുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, അങ്ങനെ കുറേ സമ്മാനങ്ങളാണ്. ഒരു വിന്നറിനെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഫുട്ബോളാണ്, ഫിഫയാണ്, വേൾഡ് മാച്ചസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്, സമ്മാനങ്ങൾ കൈ നിറയുണ്ട്. വേഗം അയക്കുക. ഒരിക്കൽ കൂടി പറയാം, ഫിഫ സ്പേസ് ഫൈനൽ 2 ഗോൾ പ്രെഡിക്ഷൻ, അതോടൊപ്പം നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഇന്നത്തെ ട്രാവൽ എക്സ്പീരിയൻസ്, മിനി പത്മ പറഞ്ഞു കേട്ടിട്ട് സീമ ഷാജി പറഞ്ഞിട്ടുണ്ട് എന്നെ കൊതിപ്പിച്ച് കളഞ്ഞു. അത് ജസ്റ്റ് അങ്ങനെ ഒന്ന് പോവാനായിട്ട് ഏറെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരു ദിവസം പോയിട്ട് ആ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷത്തിലേക്ക് പോകാനുള്ള ടൈം ഉണ്ടോ നമുക്ക്? യെസ്, ഒരു കാര്യം ചെയ്യാം, അടുത്ത വിശേഷം പിന്നെ പറയാം. കാരണം ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്ന നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മിസ്സായിപ്പോവും. ഫിഫയുടെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫിഫ നമ്മളിങ്ങനെ ഒരു ഹാർട്ട് ത്രോബ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറക്കം കളഞ്ഞ് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടെന്ന് പോലും ഓർക്കാതെ മാച്ച് കാണുന്ന ഒരു ആവേശത്തിരയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമുകളൊക്കെ വിജയിക്കാനുള്ള അവസരമാണ് വരുന്നത്. അതുപോലെ ഫൈനൽ 2 നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അവസരമാണ്. അതുപോലെ ആ ഗോൾ നിലയും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതിലൂടെ കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വേഗം മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. ഫിഫ സ്പേസ് ഫൈനൽ 2 and goal prediction, നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇത്തിഹാദ് റെയിലിന് തുടക്കമായി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുവയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശ തുടക്കം. വിജയറയിൽ നിന്ന് രാവിലെ 5:43 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സയ്യിദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. വിജയറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായെത്തി യുവയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസ് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടിക്കൊണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളം. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി രംഗത്ത്. പിണറായി വിജയനെ പോലെ ഒരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചത് ഭരണപക്ഷമാണെന്നും പിണറായി വിജയൻ. നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണം എന്നായിരുന്നു വി മുരളീധരന്റെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നു. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി സി പി ജോൺ. വാഹന മോഡിഫിക്കേഷന്റെ ഭാഗമായി അമിത വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ല എന്ന് മന്ത്രി സി പി ജോൺ. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും നിയമസഭയിൽ മന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എം എസ് എസ് സി ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എം എസ് എസ് സി കമ്പനി ഏറ്റെടുക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ എം എസ് സിയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എം ഡി എം എ കേസിൽ പിടിയിൽ. എഴുമറ്റൂർ സ്വദേശി ഫർഹിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആയിരുന്നു പരിശോധന. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്നാണ് സംഘടനയുടെ പേര്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പട്ടി പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നാട്ടിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത്തരം സംഘടനകളുടെ സംസ്ഥാന നേതാവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളാണ് ഷർഫീൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ യു ഡി എഫിൽ തർക്കം രൂക്ഷം. നിയമനത്തിലെ എതിർപ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിൽ കണ്ടറിയിച്ചു. എൻ ശേഷാദ്രിനാഥിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും പി എം നിയാസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമായിട്ടുണ്ടെന്നും പി എം നിയാസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബി ജെ പി കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. ബി ജെ പി കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, പാപ്പനംകോട് സജ്ജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിന്റെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത അലക്സ് എന്നിവർ പരാതി നൽകിയത്. ചെമ്പഴന്തി ഉദയനാണ് കേസിലെ ഒന്നാം പ്രതി. അതേസമയം യു ഡി എഫ് കൌൺസിലർമാർക്കെതിരെ ബി ജെ പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇ ഡിയെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകുന്നതുകൊണ്ടാണ് പോലീസ് നടപടി നീട്ടിവെക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് പോലീസിന്റെ നീക്കം. വിരമിക്കൽ ദിനത്തിൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ എൻ പ്രശാന്ത് ഐ എ എസ്. താൻ തന്നെയാണ് അധിപൻ എന്ന് അഹങ്കരിക്കുന്നയാളാണ് ജയതിലക് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലർ അന്തസ്സോടെ പടിയിറങ്ങും, മറ്റു ചിലരുടെ പടിയിറക്കത്തെ സമൂഹം വലിയൊരു ആശ്വാസത്തോടെ നോക്കിക്കാണുമെന്ന് പോസ്റ്റിൽ. ചീഫ് സെക്രട്ടറി വിരമിക്കുന്ന ദിവസമാണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ജയതിലകിന്റെ ഫോട്ടോ അടക്കം കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൽ ഏഷ്യൻ വമ്പന്മാരായ ജപ്പാനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് 5 തവണ ലോക കിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29th മിനിറ്റിൽ ജപ്പാന്റെ കൈഷോ സാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി അലിസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. 2nd പകുതിയിൽ കോച്ച് ആൻഷലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലമുണ്ടായി. 56th മിനിറ്റിൽ ഗബ്രിയലിന്റെ മനോഹരമായ ക്രോസിൽ കസിമിറോ തലവെച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിയപ്പോൾ 95th മിനിറ്റിൽ ബ്രസീലിന്റെ വിജയ ഗോൾ. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ കോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വലയിലായി. ലോകകപ്പിൽ നിന്ന് രണ്ട് വമ്പന്മാർ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പാരഗ്വേയോട് തോറ്റ് ജർമ്മന് പുറത്തായപ്പോൾ പെനാൽറ്റി സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലാൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഡച്ച് പടയെ തോൽപ്പിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇത് 4th തവണയാണ് നെതർലാൻഡ്സ് ലോകകപ്പിന്റെ ഷൂട്ടൌട്ടിൽ തോറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത്. 98th ബ്രസീലിനോട് സെമിയിൽ തോറ്റു. 2014 ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വീണു. കഴിഞ്ഞ തവണയും ഡച്ച് പടയുടെ പടയോട്ടം അവസാനിച്ചത് അർജന്റീനയ്ക്ക് മുന്നിലായിരുന്നു. ക്വാർട്ടറിലായിരുന്നു തോൽവി. ഇത്തവണ പ്രീ ക്വാർട്ടർ പോലും എത്താതെയാണ് മടക്കം. മൊറോക്കയോട് തോറ്റു.

0: MFM News was brought to you by Dania Group of Companies since 1982.
1: Mexico! United States! Canada!
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
0: ഓസോൺ കാർഗോ, ദ ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
7: Weather update.
0: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Current temperature in Dubai 36 degree Celsius, humidity 62%.
7: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

അതെ, ഈ ചൂടിൽ അങ്ങനെ ഒരു മധുമഴ പെയ്തിരുന്നെങ്കിലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തായാലും മഴയില്ല, പകരം തണുത്തൊരു വിശേഷത്തോടു കൂടി നമ്മുടെ സെക്കൻഡ് അവർ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യാനു ഹോം 92.2 FM. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവമാണ് ഐസ്ക്രീം. ചില ആൾക്കാർ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാറുണ്ട്, ചില ആൾക്കാർക്ക് ഭയങ്കര സങ്കടം വന്നാൽ ഒരുപാട് ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണ്. ഐസ്ക്രീമിനെ കുറിച്ച് പറയാൻ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഗൈസ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഈ ഐസ്ക്രീം കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ കൊതിക്കുന്ന ഒരു ഫ്രോസൺ ഡെസേർട്ട്. ഇതിന് പിന്നിൽ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള വളരെ രസകരമായിട്ടുള്ളൊരു വലിയ ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരുണ്ടാക്കി എന്നതിനെക്കുറിച്ചുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന രൂപത്തിലുള്ള ആ ഒരു സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ വളരെ അത്ഭുതം തോന്നും. കാരണം ഇതിൻ്റെ തുടക്കം BC 4th century നിന്നാണ്, അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്താണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ ചക്രവർത്തിക്ക് അദ്ദേഹത്തിനൊരു പ്രത്യേകതരം ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അദ്ദേഹം തൻ്റെ വേലക്കാരെയൊക്കെ ദൂരെയുള്ള കുന്നുകളിലേക്ക് അല്ലെങ്കിൽ മലനിരകളിലേക്ക് അയച്ച് അവിടുത്തെ ഫ്രഷ് സ്നോ, മഞ്ഞില്ലേ, അത് മഞ്ഞുകട്ടകൾ ശേഖരിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഈ കൊണ്ടുവരുന്ന മഞ്ഞിലേക്ക് ഹണിയോ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട് ടോപ്പിംഗ്സോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്താണ് പുള്ളി കഴിച്ചിരുന്നത്. ഇത് ഇന്നത്തെ ഐസ്ക്രീമിൻ്റെ വളരെ പ്രാകൃതമായിട്ടുള്ളൊരു രൂപമാണ്, അല്ലെങ്കിൽ ഒരു സ്നോ ഡെസേർട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ചരിത്രത്തിൽ ഇതിനേക്കാളും വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് അങ്ങ് പണ്ട് നമ്മുടെ ഏൻഷ്യൻറ്റ് ചൈന, പുരാതന ചൈനയിലാണ്. എല്ലാം ചൈനയിലാണ് പലപ്പോഴും തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും അന്ന് ചൈനയിലെ ടാങ് ഡൈനാസ്റ്റിയുടെ കാലത്താണ് പാലും മഞ്ഞും ഒക്കെ ചേർത്തുള്ള ഈ പരീക്ഷണങ്ങൾ, ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഈ പശുവിൻ്റെയോ എരുമയുടെയോ പാലിലേക്ക് ക്യാംഫർ, അതായത് കർപ്പൂരവും ഒപ്പം കുറച്ച് ഫ്ലോറും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാവുകളും ചേർത്ത് കുറുക്കി അത് മൺപാത്രങ്ങളിലാക്കി മഞ്ഞിനടിയിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമായിരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മിൽക്ക് ബേസ്ഡ് ഫ്രോസൺ ട്രീറ്റിന്റെ ഫസ്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ആദ്യ രൂപം എന്നൊക്കെ പറയുന്നത്. പിന്നീട് ഈ ഒരു കോൺസെപ്റ്റ് ലോകം മുഴുവനും ഇങ്ങനെ പടർന്നു പന്തലിക്കാൻ തുടങ്ങി. 13th century എത്തിയപ്പോൾ പ്രശസ്ത സഞ്ചാരിയായിട്ടുള്ള മാർക്കോ പോളോ ചൈന വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫ്രോസൺ ഡെസേർട്ട് നിർമ്മാണ രീതി യൂറോപ്പിലേക്ക് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് ഇത് ഇറ്റലിയിലും പിന്നീട് ഫ്രാൻസിലും ഒക്കെ എത്തിപ്പെട്ടു എന്ന് കേൾക്കുന്നു. ആദ്യകാലങ്ങളിൽ രാജകൊട്ടാരങ്ങളിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രം കഴിക്കാൻ പറ്റുന്ന വളരെ ലക്ഷുറി ആയിട്ടുള്ളൊരു വിഭവമായിരുന്നു ഐസ്ക്രീമിന്റെ ആദ്യ രൂപം എന്ന് പറയുന്നത്. പിന്നെ ഇത് കാരണം സാധാരണക്കാർക്ക് അക്കാലത്ത് മഞ്ഞ് ശേഖരിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് സൂക്ഷിച്ചു വെക്കാനുള്ള കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇനി ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് അല്ലെങ്കിൽ നിർമ്മാണ രീതിയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഐസ്ക്രീം മേക്കിങ്ങിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചത് ആ ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. അതായത് മഞ്ഞിലേക്ക് സോൾട്ട് അല്ലെങ്കിൽ സോൾട്ട് ചേർക്കുമ്പോൾ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് വീണ്ടും താഴേക്ക് പോകുന്നു, അത് സാധനങ്ങളെ കൂടുതൽ വേഗത്തിൽ തണുപ്പിക്കാൻ സഹായിക്കുമെന്നും ആൾക്കാർ കണ്ടെത്തി. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് പിന്നെ സ്മൂത്ത് ടെക്സ്റ്ററിലുള്ള ഐസ്ക്രീംസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. 1843 നാൻസി ജോൺസൺ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ആദ്യമായിട്ട് കൈകൊണ്ട് തിരിക്കാവുന്ന ഒരു ഹാൻഡ് ക്രാങ്ക്ഡ് ഐസ്ക്രീം ഫ്രീസർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം നിർമ്മാണം അതോടുകൂടി വളരെ എളുപ്പമായി മാറി എന്നാണ് കേൾക്കുന്നത്. അതിനുശേഷമാണ് ഇത് നമ്മൾ കോമൺ പീപ്പിളിലേക്ക്, സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരു മാസ് മാർക്കറ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ, നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയത് ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇതിൻ്റെ തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ മുഗൾ ഭരണകാലത്താണ് ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 16th century അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന അബൂ ഫസൽ എഴുതിയ ഐൻ-കി അക്ബരി എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അക്കാലത്ത് ഡൽഹിയിലെ കൊട്ടാരത്തിലേക്ക് ഹിമാലയത്തിലെ ഹിന്ദുക്കുഷ് മലനിരകളിൽ നിന്നും യമുന നദി വഴി വലിയ മഞ്ഞുപാളികൾ ബോട്ടുകളിൽ എത്തിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ് ഉപയോഗിച്ച് മുഗൾ രാജാക്കന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേകതരം ഫ്രോസൺ ഡെസേർട്ട് അവരുണ്ടാക്കിയിരുന്നു. അതിൽ പാലും പഞ്ചസാരയും കുറുക്കി അതിലേക്ക് സാഫ്രോൺ, അതായത് നമ്മുടെ കുങ്കുമപ്പൂവ്, പിസ്താഷ്യോ, ഏലക്ക, ഒപ്പം കുറച്ച് റോസ് വാട്ടറൊക്കെ ചേർത്ത് ഈ മഞ്ഞിൻ്റെ സഹായത്തോടെ ലോഹക്കുഴലുകളിൽ അടച്ചു വെച്ച് സാവധാനം അവർ തണുപ്പിച്ചെടുക്കുമായിരുന്നു. ഇങ്ങനെയാണ്, ഇതിനെയാണ് നമ്മൾ ഇന്ന് ലേബൽ ചെയ്യുന്ന കുൽഫി അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ തനത് ഐസ്ക്രീം രൂപം എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇതാണ് കുൽഫിയാണ്. അപ്പോൾ പിന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മോഡേൺ രീതിയിലുള്ള വെസ്റ്റേൺ ഐസ്ക്രീമുകളൊക്കെ ഇന്ത്യയിലേക്ക് വന്നു. 19th century ഏകദേശം ഒരു അവസാന കാലഘട്ടം ആയപ്പോഴേക്കും കൊൽക്കത്തയിലും മുംബൈയിലും ഒക്കെ കൊമേഴ്ഷ്യലായിട്ട് ഐസ്ക്രീമുകൾ വിൽക്കാൻ തുടങ്ങി. ഇന്ന് ദാ 2026 നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഐസ്ക്രീം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന വലിയൊരു മാർക്കറ്റാണ്. എത്രയോ ലേറ്റസ്റ്റ് ഫ്ലേവറുകളും
ബ്രാൻഡുകളും വിദേശ ബ്രാൻഡുകളും ഒക്കെ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അല്ലെ. എങ്കിലും ഇതിന് പിന്നിലുള്ള പഴയ കഠിനാധ്വാനത്തിന്റെ കഥ എന്നൊക്കെ പറയുന്നത് ശരിക്കും കൗതുകം ഉണർത്തുന്ന ഒന്നാണ്. അപ്പൊ അടുത്തവണ നിങ്ങൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കുമ്പോഴേ അത് വെറും ഒരു മധുരമല്ല, റോമൻ ചക്രവർത്തിമാരുടെയും മുഗൾ രാജാക്കന്മാരുടെയും ഒക്കെ വലിയൊരു ചരിത്രം കൂടിയാണ്. അവരൊരുപാട് ആഗ്രഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ടേസ്റ്റ് ചെയ്ത ആദ്യ രൂപം നിങ്ങളൊന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയിലൂടെ നമ്മൾ അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടായത്, ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളതെല്ലാം മനസ്സിലായി കാണും, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഐസ്ക്രീമിന്റെ ടേസ്റ്റോട് കൂടി തന്നെ, ആ തണുപ്പോട് കൂടി തന്നെ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. Trending song of the hour.

0: You are listening to Mid Mornings with Nitya.
1: Nitya.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. യെസ്, ഇന്ന് ജൂൺ 30-ാം തീയതിയാണ്. ഒരു മന്ത് എൻഡ് ആണ്. നമ്മൾ സാധാരണ ഈ എല്ലാ മന്ത് എൻഡിലും യു എയിലെ വാഹനങ്ങൾ ഓടിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവേഴ്സായിട്ടുള്ള ആൾക്കാർ, സ്വന്തം വണ്ടിയുള്ള ആൾക്കാരൊക്കെ, യു എയിലുള്ള എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബിഗ് അപ്ഡേറ്റ് ഇല്ലേ? യെസ്, നമ്മുടെ ഫ്യോ പ്രൈസ് കമ്മിറ്റി അടുത്ത മാസത്തേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ യു എയിൽ വാഹനങ്ങൾ ഓടിക്കുന്ന നമുക്ക് എല്ലാവർക്കും ശരിക്കും ഇരട്ടി മധുരം തരുന്ന, വലിയൊരു ആശ്വാസം തരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്തായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് കേട്ടോളൂ. വരുന്ന ജൂലൈ മാസത്തിലേക്കുള്ള പുതിയ ഇന്ധനവില പ്രഖ്യാപിച്ചപ്പോഴേ, ജൂൺ മാസത്തെ അപേക്ഷിച്ച് പെട്രോളിനും ഡീസലിനും വളരെ വലിയ രീതിയിലുള്ള വിലക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നും ഞെട്ടിയില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് സാധാരണ വില കൂടുമെന്നുള്ള പേടിയിൽ രാത്രി 11:55 ആകുമ്പോൾ വാഹനങ്ങളൊക്കെ എടുത്ത് പാഞ്ഞും പെട്രോൾ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? പക്ഷെ ഇത്തവണ നിങ്ങൾ വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കാൻ ജൂലൈ 1 വരെ, അതായത് നാളെ വരെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലൊരു തുക തന്നെ ലാഭിക്കാൻ പറ്റുമെന്നാണ് അറിയുന്നത്. അപ്പോൾ പുതുക്കിയ കുറഞ്ഞ നിരക്കുകൾ നാളെ ബുധനാഴ്ചയല്ലേ, ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ ഓരോ ഫ്യൂ കാറ്റഗറിയുടെയും കൃത്യമായിട്ടുള്ള പുതിയ നിരക്കുകളും എത്ര രൂപയാണെന്ന് കുറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് സൂപ്പർ 98 പെട്രോളിന്റെ വിലയാണ്. ജൂൺ മാസത്തിൽ ലിറ്ററിന് 3.95 ദിർഹമായിരുന്ന സൂപ്പർ 98 ഇനി അടുത്ത മാസമായിട്ടുള്ള നാളെ മുതൽ ജൂലൈ മാസത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ വില എന്ന് പറയുന്നത് 3.40 ദിർഹമാണ്. 3.40 ദിർഹമാണ് കേട്ടോ. അതായത് ഒറ്റയടിക്ക് ലിറ്ററിന് എത്ര ഫിൽസ് കുറഞ്ഞു നോക്കിയേ, 55 ഫിൽസ് ആണ്. അപ്പോൾ വണ്ടികളിൽ കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ 95 പെട്രോളിൻ്റെ വില നോക്കുകയാണെങ്കിൽ ജൂണിൽ ലിറ്ററിന് 3.83 ദിർഹം ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി ജൂലൈയിൽ 3.29 ദിർഹം ആയിട്ട് കുറഞ്ഞിരിക്കുക. അപ്പോൾ എത്രയായി, ലിറ്ററിന് 54 ഫിൽസിൻ്റെ കുറവാണ് ഇതിൽ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ഇനി കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും മറ്റും ഒരുപാട് ആൾക്കാർ ആശ്രയിക്കുന്നതാണ് E+91 പെട്രോൾ. അതിൻ്റെ നിരക്കിലേക്ക് വന്നാൽ ജൂൺ മാസത്തിൽ ലിറ്ററിന് 3.76 ദിർഹം ആയിരുന്ന സ്ഥാനത്ത് നാളെ മുതൽ വെറും 3.21 ദിർഹം മാത്രമായിരിക്കും വില. ഇതിലും ലിറ്ററിന് 55 ഫിൽസിന്റെ കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാസത്തെ ഏറ്റവും വലിയ സർപ്രൈസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിലക്കുറവ് വന്നിരിക്കുന്ന ഡീസൽ നിരക്കിലാട്ടോ. ജൂൺ മാസത്തിൽ ലിറ്ററിന് 4.33 ദിർഹം വരെ ഉയർന്നു നിന്ന ഡീസൽ വില ജൂലൈ മാസത്തിലേക്ക്, അതായത് നാളെ മുതൽ എത്തുമ്പോൾ, വെറും 3.60 ദിർഹം ആയിട്ട് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് ലിറ്ററിന് 73 ഫിൽസിന്റെ വമ്പൻ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അത്രയും വിലക്കുറവാണ് ഡീസലിന് മാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഡീസൽ വിലയിൽ ഉണ്ടായ ഈ ഒരു വലിയ മാറ്റം നമ്മുടെ യു എയിലെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മേഖലയിലുള്ള കമ്പനികൾക്കും അല്ലെങ്കിൽ ബിസിനസ്സുകൾക്കും ഒക്കെ വലിയൊരു ആശ്വാസം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലേ. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിലുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇതൊക്കെ വളരെയധികം കുറയ്ക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിലെ, അതായത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വ്യതിയാനങ്ങൾക്കനുസരിച്ചാണ് ശരിക്കും യു എയിൽ ഫ്യോ പ്രൈസ് കമ്മിറ്റി ഇത്തരത്തിൽ വില കുറച്ചിരിക്കുന്നത്. 2015 ഓഗസ്റ്റ് മുതലാണ് യു എ ഗവൺമെന്റ് ആഗോള വിപണിയിലെ വില നിലവാരത്തിന് അതുപോലെ അല്ലെങ്കിൽ അനുസൃതമായി ഇതുപോലെ ആഭ്യന്തര വിപണിയിലെയും ഇന്ധനവില എല്ലാ മാസവും പുതുക്കി നിശ്ചയിക്കുന്ന ഒരു ഓപ്പൺ മാർക്കറ്റ് മെക്കാനിസം കൊണ്ടുവന്നത്. അപ്പോൾ ഇത് വിപണിയിലെ സുതാര്യത ഉറപ്പുവരുത്താൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ഒരു വമ്പൻ വിലക്കുറവ് നമ്മൾ പ്രവാസികൾ അടക്കമുള്ള ഓരോ വെഹിക്കിൾ യൂസേഴ്സിനും വാഹന ഉടമകൾക്കും ഒരു മന്ത് എൻഡിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു സമ്മാനമായിരിക്കും ഇത്. അപ്പോൾ വാഹനങ്ങൾ ഫുൾ ടാങ്ക് അടിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ നാളെ രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പോക്കറ്റ് ചോരാതിരിക്കാൻ സഹായിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഹാപ്പി ന്യൂസും കേട്ടുകൊണ്ട് നമുക്ക് നല്ലൊരു തമിഴ് പാട്ടും കേട്ട് വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർഎസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.
3: Hi Malini, I'm Krishnan. Na idu solli aganum nee avlo valaga inge evanum ivlo valaga oru ivlo valaga paathirukka mattaanga. I'm in love with you.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ട്രാഫിക് അപ്ഡേറ്റ്സിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ അൽഗർഹൂദ് ഏരിയയിൽ പ്രത്യേകിച്ച് പ്രധാന ജംഗ്ഷൻസിലും ബ്രിഡ്ജസിലേക്ക് കയറുന്ന ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഹെവി ട്രാഫിക്കാണ് അനുഭവപ്പെടുന്നത്. ഉംറമ്മുവിൽ നോക്കുമ്പോൾ ഇവിടെ ഇൻഡസ്ട്രി ഏരിയയിലെ ഇന്റേണൽ റോഡ്സിലും എക്സിറ്റ്സിലും ഒക്കെ നിലവിൽ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 17th സ്ട്രീറ്റ് മുഹൈസന നോക്കുമ്പോൾ അവിടെ വെഹിക്കിൾസിൻ്റെ വലിയൊരു നിര കാണാം. ഇപ്പോൾ ഇവിടെ ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. അൽ ഖബീസയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രധാന ലിങ്ക് റോഡ്സിലൊക്കെ നിലവിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്, ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ E311 നമ്മുടെ അൽവർകാസ്റ്റ് 2 നോക്കുകയാണെങ്കിൽ അവിടേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്തും അതിനോട് ചേർന്നുള്ള സർവീസ് റോഡുകളിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ട്രാഫിക്കാണ്, ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. റാസൽകോ ഇൻഡസ്ട്രിയൽ ഏരിയ 2 നോക്കുകയാണെങ്കിൽ അവിടെ വാഹനങ്ങൾ ഇപ്പോൾ ഒട്ടും നീങ്ങാത്ത രീതിയിൽ വലിയ തോതിലുള്ള ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടുകളിലേക്കൊക്കെ ഇനി വാഹനങ്ങൾ എടുക്കാൻ, മീൻസ് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ടൈം ട്രാവൽ ടൈം ഒന്ന് കയ്യിൽ കരുതുക. കാരണം അല്ലെങ്കിൽ GPS നോക്കി ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് സ്വീകരിക്കുക ചെയ്യുക. അപ്പോൾ റോഡുള്ള എല്ലാവരും അതീവ ശ്രദ്ധയോടെ സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെയുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കുക. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: നാഗബന്ധം സിനിമയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഫുൾ നെയിം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എപ്പോഴെങ്കിലും? നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ. ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു ദൃശ്യ വിസ്മയം തന്നെയായിട്ട് നമുക്ക് ഒരു അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അഭിഷേക് നാമയാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ശരിക്കും വളരെ സവിശേഷമായിട്ടുള്ള കഥാപശ്ചാത്തലവും ഉയർന്ന ദൃശ്യഭംഗിയും ഒക്കെ സമ്മാനിക്കുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ടീസറും പാട്ടുകളും ഒക്കെ ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ എനിക്കൊന്ന് ഒരു ഭാവനയും യാഥാർത്ഥ്യവും ഒക്കെ ഒത്തുചേരുന്ന ഒരു ബ്രഹ്മാണ്ട സോഷ്യോ ഫാന്റസി അഡ്വഞ്ചർ മൂവി ആയിരിക്കും ഇത്. ജൂലൈ 3rd ലോകമെമ്പാടും സിനിമ 5 റിലീസ് ചെയ്യുന്നത്. അതിന്റെ മലയാളമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ പോസ്റ്റർ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണുന്നു ആ നായകന്റെ തീക്ഷ്ണമായിട്ടുള്ള നോട്ടം പകർത്തിരിക്കുന്ന ഈ പോസ്റ്ററിൽ വളരെ പഴയ കാലത്തെ സന്യാസിമാര്, ഇപ്പൊ എന്നത് കാണിക്കുന്നതെങ്കിലും ഒരു സർപ്പം, ആഞ്ഞടിക്കുന്ന കടൽ തീരങ്ങൾ, അങ്ങനെയുള്ള കൗതുകം ഉണർത്തുന്നതും വളരെ ആകാംക്ഷ നിറയ്ക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പോസ്റ്ററിന്റെ ആ ഒരു രൂപകൽപ്പനയും ദൃശ്യഭംഗിയും ഒരുപാട് താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റർ നിലവിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും എല്ലാ തിയേറ്ററുകളിലും വലിയ സ്റ്റാൻഡീസായിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിരാട് കർണിയാണ് നായകനാകുന്നത്. ഇതിൽ നഭ നടേഷ്, ഐശ്വര്യ മേനോൻ ഇവരൊക്കെയാണ് നായികമാരായിട്ട് എത്തുന്നത്. ഒരുപാട് പ്രഗത്ഭരായ നടീ നടന്മാരുടെ ഒരു വലിയ നിര തന്നെ ഇതിലുണ്ട്. അപ്പൊ ഈ സിനിമ കാണാനായിട്ടുള്ള ടിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ഹോം സ്ക്രീനിന്റെ ഭാഗമാകാൻ ഈ സിനിമ കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. HT നാഗബന്ധം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. അപ്പൊ ഈ വിശേഷങ്ങൾക്കിടയിൽ നമുക്ക് വളരെ കൗതുകം ഉണർത്തുന്ന മറ്റൊരു കാര്യത്തിലേക്ക് പോകും. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു അനിമൽ ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഈ സാധാരണ പെൻഗ്വിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? അന്റാർട്ടിക്കയിലെ ആ ഒരു എന്താ പറയുക, ഹാർഡായിട്ടുള്ള മഞ്ഞില് കറുപ്പും വെളുപ്പും കോട്ടുപോലെയൊക്കെ ഇട്ട് വരിവരിയായിട്ട് നടക്കുന്ന പെൻഗ്വിനുകളെയാണ്. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു പെൻഗ്വിൻ നമ്മുടെയൊക്കെ ഹൃദയം കവർന്നിരുന്നു. ആ കഥയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ലോകത്തില് ഏറ്റവും ചെറിയ, കാണാൻ ശരിക്കും ഒരു കുഞ്ഞു ഡോളിനെ പോലെയുള്ള ഒരു കുട്ടി പെൻഗ്വിൻ വർഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ കാണുകയോ ഫോട്ടോ എങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഇവരുടെ നിറം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന കറുപ്പും വെളുപ്പും, വയറിന്റെ ഭാഗത്ത് വെളുപ്പും ബാക്കി കറുത്ത ചിറകുകൾ പോലെയൊക്കെ ഉള്ളത് തന്നെയല്ലേ കാണുന്നത്. പക്ഷെ ഇതിന്റെ നിറം കറുപ്പല്ല കേട്ടോ, മറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ നിറമാണ്, ബ്ലൂ കളറാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു അത്ഭുത ജീവിയായിട്ടുള്ള ബ്ലൂ ഫെയറി പെൻഗ്വിൻസിനെ കുറിച്ചാണ്. അപ്പൊ ഈ കുട്ടി പെൻഗ്വിൻസിന്റെ വിശേഷത്തിലേക്ക് പോകുമ്പോൾ ഇവരെ ലിറ്റിൽ പെൻഗ്വിൻ എന്നും ലിറ്റിൽ ബ്ലൂ പെൻഗ്വിൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സൈസ് തന്നെ കേട്ടോ. അതായത് കംപ്ലീറ്റ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഫെയറി പെൻഗ്വിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് വെറും 12-13 inches മാത്രമാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു എന്താ പറയുക, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള തവളയെക്കാളും അല്ലെങ്കിൽ ഒരു ചെറിയ പൂച്ചക്കുട്ടിയേക്കാളും ഒക്കെ അല്പം മാത്രം വലിപ്പം. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 to 1.5 kilograms മാത്രമായിരിക്കും. ശരിക്കും ഇങ്ങനെ നമ്മുടെ കുഞ്ഞു കൈവെള്ളയിൽ ഒതുക്കി വെക്കാൻ പറ്റുന്ന കുഞ്ഞൊരു ജീവി. അയ്യോ എന്ത് രസമായിരിക്കും അല്ലേ, അതും ബ്ലൂ കളർ. ഇനി ഇതിന്റെ രൂപഭംഗിയിലേക്ക് വരുമ്പോ ഇതിന്റെ തലയിലും പുറം ഭാഗത്തും ഒക്കെ വളരെ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, സ്ലേറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലുള്ള തൂവലുകളാണുള്ളത്. ഇതിന്റെ അടിവയറിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത നിറമായിരിക്കും, സാധാരണ പെൻഗ്വിനെ പോലെ. അപ്പൊ ഈ ഒരു കളർ കോമ്പിനേഷൻ കാരണം ഇതിനെ വെള്ളത്തിൽ വെച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ ചെറിയ ചിറകുകളും കുഞ്ഞി കണ്ണുകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ജീവനുള്ള ഒരു സോഫ്റ്റ് ടോയ് അല്ലെങ്കിൽ ഒരു ഡോള് മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. ലോകത്തെ എല്ലായിടത്തും ഈ ബ്ലൂ ഫെയറി പെൻഗ്വിൻസിനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ സവിശേഷത. ഇതിന് കൃത്യമായി, വളരെ കൃത്യമായിട്ട് ഒരു ഹാബിറ്റാറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രണ്ട് രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിൽ മാത്രമേ ഈ കുഞ്ഞു പെൻഗ്വിൻസിനെ കാണൂ. ന്യൂസിലൻഡിൽ ഇവരെ മാവോറി ഭാഷയിൽ കൊറോറ എന്നാണ് വിളിക്കുന്നത്. ഇനി ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ഐലൻഡിൽ മാത്രമാണ് ഈ പെൻഗ്വിനുകൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അവരുടെ ലൊക്കേഷനാണ്. അവിടെ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ കുട്ടി പെൻഗ്വിൻസ് ഇങ്ങനെ കൂട്ടത്തോടെ കടലിൽ നിന്ന് തീരത്തേക്ക് നടന്നു വരുന്നൊരു കാഴ്ചയുണ്ട്. അതിന് പെൻഗ്വിൻ പരേഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കാണാൻ വേണ്ടി മാത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് അവിടെ എത്താറുള്ളത്. അപ്പോൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇത് ഇവർ പകൽ സമയം മുഴുവനും കടലിലൊക്കെ ഇങ്ങനെ നീന്തി നടന്ന് ഇര പിടിക്കുന്ന തിരക്കിലായിരിക്കും. ചെറിയ മീനുകളും സ്കിഡുകളും ഒക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. പറയുന്നത്. കടലിലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരുടെ ഈ നീല നിറം വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷികൾക്ക് കടൽ വെള്ളത്തിന്റെ നീല നിറത്തിനിടയിൽ ഈ പെൻഗ്വിൻസിനെ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. അപ്പോൾ വൈകുന്നേരം ഇരുട്ടി തുടങ്ങുന്ന സമയത്താണ് ഇവർ കൂട്ടത്തോടെ ഈ തീരത്തുള്ള തങ്ങളുടെ ചെറിയ ബറോസിലേക്ക് അല്ലെങ്കിൽ മാളങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇവർ ഭയങ്കര സോഷ്യലായിട്ടുള്ള ജീവികളാട്ടോ, വലിയ കോളനികളായിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവർ വളരെ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് കൗതുകം നിറഞ്ഞതാണെങ്കിലും നിലവിൽ കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരുടെ ഇടപെടലും ഒക്കെ കാരണം ഇതിന്റെ നിലനിൽപ്പിന് വലിയൊരു ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ് ഗവൺമെന്റുകൾ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും പ്രൊട്ടക്ഷൻ പ്രോഗ്രാമുകളും ഒക്കെ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രകൃതിയുടെ ഈ ഒരു അപൂർവ നീല വിസ്മയത്തെ നേരിട്ട് കാണാൻ മറക്കരുത്. എവിടെയെങ്കിലും ഫോട്ടോസെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യൂ. അതോടൊപ്പം തന്നെ വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഫിഫയുടെ കാര്യമാണ്. ഫിഫയുടെ കാര്യം ആരും മറക്കണ്ട. ഫിഫയുടെ ഫൈനൽ മാച്ച് എന്ന് പറയുന്നത് 19th ഫിഫയ്ക്ക് ലാസ്റ്റ് എത്തുന്ന ആ രണ്ട് ഫൈനൽ ടീംസ് ആരൊക്കെയാണ്, അവരുടെ ഗോൾ പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാം. ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷനും ഫൈനൽ 2 teams പേരും ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യു ആർ ലിസണിംഗ്

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: ഇത്തിഹാദ് യാത്രാ ട്രെയിന് ആവേശോജ്വല സ്വീകരണം. നീറ്റ് പരീക്ഷാക്രമക്കേട്, നിയമസഭയിൽ പ്രമേയം. ഫിഷറീസ് മന്ത്രിക്കെതിരായ പരാമർശം, പിണറായി വിജയനെതിരെ നിയമസഭയിൽ പ്രതിഷേധം. ജപ്പാനെ തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ, പെനൽറ്റിയിൽ തോറ്റ് പ്രീ ക്വാർട്ടറിൽ കടക്കാതെ ജർമ്മനിയും നെതർലൻഡ്സും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയുടെ സ്വപ്ന പദ്ധതി ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശ തുടക്കം. ഫിജേറയിൽ നിന്ന് രാവിലെ 5:34 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സയ്യിദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. ഫിജേറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായി എത്തി യുഎയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹം, പ്രീമിയം ക്ലാസ്സിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണ രൂപം കൈവരിച്ചുകൊണ്ട് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണം എന്നതായിരുന്നു വി മുരളീധരൻ എംഎൽഎയുടെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രിസഭായോഗത്തിൽ നിർണായക തീരുമാനം. അധിക സീറ്റുകൾ അനുവദിക്കും. സീറ്റുകൾ കുറവുള്ള വടക്കൻ ജില്ലകളിൽ അനുവദിച്ചു. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഈ അധ്യയന വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായി. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്തെത്തി. പിണറായി വിജയനെ പോലെ ഒരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി സി പി ജോൺ. മോഡിഫിക്കേഷന്റെ ഭാഗമായി അമിത വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കില്ല. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും നിയമസഭയിൽ മന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എം എസ് സി ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എം എസ് സി കമ്പനി. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ നിക്ഷേപം. 13,000 കോടി രൂപയാണ് എം എസ് സിയുടേത്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. പത്തനംതിട്ടയിൽ ലഹരിവിരുദ്ധ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എം ഡി എം എ കേസിൽ പിടിയിൽ. എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിരുന്നു പരിശോധന. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്നാണ് സംഘടനയുടെ പേര്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പെട്ടി പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ യു ഡി എഫിൽ തർക്കം രൂക്ഷം. നിയമനത്തിലെ എതിർപ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് അറിയിച്ചു. എൻ ശേഷാദ്രിനാഥിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും പി എം നിയാസ് തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമായിട്ടുണ്ടെന്ന് പി എം നിയാസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബി ജെ പി കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ബി ജെ പി കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസ് വനിതാ കൌൺസിലർമാരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ചെമ്പഴന്തി ഉദയനാണ് കേസിലെ ഒന്നാം പ്രതി. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവയ്ക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് പോലീസിന്റെ നീക്കം. വിരമിക്കൽ ദിനത്തിൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ എൻ പ്രശാന്ത് IAS. താൻ തന്നെയാണ് അധിപൻ എന്ന് അഹങ്കരിക്കുന്ന ആളാണ് ജയതിലകെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലർ അന്തസ്സോടെ പടിയിറങ്ങും, മറ്റു ചിലരുടെ പടിയിറക്കത്തെ സമൂഹം വലിയൊരു ആശ്വാസത്തോടെ നോക്കിക്കാണുമെന്ന് പോസ്റ്റിൽ പറയുന്നു. ജയതിലകിന്റെ ഫോട്ടോ അടക്കം കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. നടിയും അഭിനേതാക്കളുടെ സംഘടനയായ AMMEയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. അൻസിബയുടെ ഹർജിയിൽ എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ നേരത്തെയുള്ള നിലപാട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി DK ശിവകുമാർ. കർണാടകയിൽ ഉടനീളം SIR പ്രക്രിയ ആരംഭിച്ചതോടെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വോട്ടവകാശം നഷ്ടപ്പെടുന്നത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെ ബാധിച്ചേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP കോൺഗ്രസിൽ ലയിച്ചേക്കുമെന്ന് സൂചന. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലായതായി കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ച് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകകപ്പിൽ ഏഷ്യൻ വമ്പന്മാരായ ജപ്പാനെ 1-2 തോൽപ്പിച്ച് 5 ലോകകിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29th ജപ്പാന്റെ കൈഷോ സാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി അലിസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. 2nd കോച്ച് ആഞ്ചലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലം കണ്ടു. 56th ഗബ്രിയലിന്റെ മനോഹരമായ ക്രോസിൽ കാസിമിറോ തലവെച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിയപ്പോൾ 95th ബ്രസീലിന്റെ വിജയ ഗോൾ. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വല. ലോകകപ്പിൽ നിന്ന് 2 പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വയോട് തോറ്റ് ജർമ്മനി പുറത്തായപ്പോൾ പെനാൽറ്റിയുടെ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഡച്ച് പടയെ തോൽപ്പിച്ച മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. 4 ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാഗ്വെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-1 ഷൂട്ടൌട്ടിൽ 4-3 വീഴ്ത്തി. ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി ഈ കളി മാറി. ഇത് 4 നെതർലൻഡ്സ് ലോകകപ്പിന്റെ ഷൂട്ടൌട്ടിൽ തോറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നു. 98th ബ്രസീലിനോട് സെമിയിൽ തോറ്റു. 2014 ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വീണു. കഴിഞ്ഞ തവണയും ഡച്ച് പടയുടെ പടയോട്ടം അവസാനിച്ചത് അർജന്റീനയ്ക്ക് മുന്നിലായിരുന്നു. ക്വാർട്ടറിലായിരുന്നു തോൽവി. ഇത്തവണ പ്രീ ക്വാർട്ടർ പോലും എത്താതെയാണ് മടക്കം. തോൽവിക്ക് പിന്നാലെ ജർമ്മൻ കോട്ടക്കാത്ത ഇതിഹാസ താരം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ നിന്ന് ജർമ്മനിയെ ഞെട്ടിക്കുന്ന പുറത്താകലിന് പിന്നാലെയാണ് മനുൽ നിയോറുടെ വിരമിക്കൽ തീരുമാനം. പരാഗ്വയ്ക്കെതിരെ ഷൂട്ടൌട്ടിൽ തോറ്റാണ് പുറത്തായത്. ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് വിരമിക്കൽ തീരുമാനം അറിയിച്ചുകൊണ്ട് മനുൽ നിയോർ. UAE ഇന്ധനവില കുറഞ്ഞു. July 1 സൂപ്പർ 98 പെട്രോളിന് 3.40 fils. നിലവിലത് 3.95 സ്പെഷ്യൽ 95 പെട്രോളിന് 3.29 fils പുതിയ വില. ഡീസലിന് 4.33 fils ആയിരുന്നത് 3.06 fils ആയി കുറഞ്ഞിട്ടുണ്ട്. അടുത്ത വാർത്ത 2
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar, Dubai.
9: Time check.
10: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ 10 മിനിറ്റ്.
9: Time check.
10: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
10: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Current temperature in Dubai 36 degrees Celsius, humidity 63%.
9: Weather update.
10: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: യെസ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് നമ്മൾ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ മൂന്നാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ബാക്കിയാണ്. ആദ്യം തന്നെ ഫിഫ 2026 പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം. ക്വാർട്ടർ ഫൈനലിലേക്കൊന്നും എത്തുന്നത് വരെ നമ്മുടെ ഈ ഒരു കോൺടെസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമുക്ക് പിന്നെ ഈസി അല്ലേ എല്ലാം. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റ് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് നിങ്ങളുടെ പ്രെഡിക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. സോ ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകളുടെ പേരും ആ ഫൈനൽ ഗോൾ നിലയും എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. സോ ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, ഫൈനലിൽ എത്തുന്ന രണ്ട് ടീംസും ഗോൾ നിലയും പ്രെഡിക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യുക. ദെൻ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് വേഗം അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. വിജയികളാകുന്ന മാക്സിമം ആൾക്കാരിലേക്ക് സമ്മാനങ്ങൾ എത്തിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അക്ബർ ട്രാവൽസ്, അതുപോലെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സ്, അതുപോലെ നമ്മുടെ ആയുർവേദ RS ആരു, ഇതെല്ലാവരും ചേർന്നാണ് കൈ നിറയെ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് July 19 നടക്കുന്ന മാച്ചാണ്. സോ ക്വാർട്ടർ ഫൈനൽ വരെ പോലും നമ്മുടെ ഈ പ്രെഡിക്ഷൻ എത്തില്ല. കാരണം അതിന് മുമ്പ് തന്നെ നിങ്ങൾ SMS അയച്ചുകൊണ്ടിരിക്കും, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എത്ര പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. സോ ഇതിപ്പോൾ നമ്മൾ അവസാനം വരെ കൊണ്ടുപോയിട്ട് പ്രെഡിക്ഷൻ്റെ കാര്യം ആവശ്യമില്ലല്ലോ. സോ ആ റൈറ്റ് ടൈമിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയൂ. ഫുട്ബോളിൻ്റെ ഒരു ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഫിഫ എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ ഒരു എന്താണ് എല്ലാമാണ്. സോ ആ ഒരു നല്ല ടൈം നോക്കി പ്രെഡിക്റ്റ് ചെയ്താൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വിന്നേഴ്സ് ആകാം. ഇത്രയധികം സമ്മാനങ്ങളാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അക്ബർ ട്രാവൽസ്, നിങ്ങൾ കേരളത്തിലേക്ക് എത്താനും തിരിച്ചെത്താനുമുള്ള റിട്ടേൺ എയർ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതൊരു വലിയ സംഭവമല്ലേ. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഫൈനലിലെത്തുന്ന രണ്ട് ടീംസും ഗോൾ നിലയുമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക ആദ്യം, ദെൻ ഗോൾ നിലയും രണ്ട് ടീമും പ്രെഡിക്ട് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ. ഇനി നമ്മൾ പോകുന്ന വിശേഷം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിഗ് ന്യൂസ് പങ്കുവയ്ക്കാൻ പോവാണ് ഞാൻ. മറ്റൊന്നിനെ കുറിച്ച് അല്ല, നമ്മുടെ പ്രിയപ്പെട്ട ദുബായ് നഗരത്തിന്റെ ആ ഒരു മാനസികമായിട്ടുള്ള മുഖം ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു വലിയ നേട്ടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഹാങ് ഔട്ട് സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ ജുമേറ ബീച്ച് രണ്ട് വിപ്ലവകരമായ ഒരു മാറ്റത്തിലൂടെ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഭിന്നശേഷിക്കാർക്ക്, അതായത് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ഉള്ളവർക്ക്, ഇനി ആരുടെയും സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് വന്ന് കടലിൽ ഇറങ്ങി ആസ്വദിക്കാൻ തക്കവണ്ണമുള്ള ലോകോത്തര സൗകര്യങ്ങളാണ് ജുമേറ ബീച്ച് 2 ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിന് ഇപ്പോൾ വലിയൊരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കൂടി ലഭിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, വേൾഡ് ഡിസബിലിറ്റി യൂണിയന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഗോൾഡ് ആക്സസിബിലിറ്റി സർട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ ജുമേറ ബീച്ച് 2 സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ ഒരു വലിയ ഗോൾഡ് പദവി സ്വന്തമാക്കുന്ന ദുബായിലെ ഏറ്റവും ആദ്യത്തെ ബീച്ചാണ് ഇത് എന്നുള്ള കാര്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആക്കുന്ന കാര്യം. ഇന്ന് ഏറ്റവും കൂടുതൽ യുഎസ് സംബന്ധിച്ച് പ്രൗഡ് മൊമെന്റ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന വിഭാഗം നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗമാണ്. അവർക്ക് വേണ്ടിയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ ദുബായ് ഇന്ന് അല്ലെങ്കിൽ UAE ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സി, അവരൊക്കെ ഇപ്പൊ കൂടെ നമ്മൾ അങ്ങനെയുള്ള ഒരു റിലേറ്റീവോ ഫ്രണ്ടോ ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർ വെറുതെ നോക്കി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഇരിക്കേണ്ടി വരും. നമ്മളായിരിക്കും പോയി കടലിൽ ചാടുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് കണ്ടുകൊണ്ട് ആസ്വദിക്കാനേ പറ്റും. ഇനി അവർക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുഞ്ഞു സ്വപ്നങ്ങൾ പോലും വലിയ കാര്യമായിട്ടെടുത്ത് അതിനെ പ്രാവർത്തികമാക്കുകയും സ്വപ്നതുല്യമായിട്ട് നിമിഷത്തിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന UAE ഗവൺമെന്റിന് എത്ര നന്ദി പറഞ്ഞാലും അവരോടുള്ള റെസ്പെക്ട് ഓരോ നിമിഷവും നമുക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ശരിക്കും ഈ ഒരു അഭിമാന നേട്ടത്തിന് പിന്നിൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കഠിനാധ്വാനത്തിന്റെ ഒരു വലിയ കഥ പറയാനുണ്ട്. വെറും 6 കൊണ്ട്, അതായത് വെറും ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് വളരെ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളാണ് ദുബായ് നഗരസഭ ഈ ബീച്ചിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കംഫർട്ടും സുരക്ഷയും ഒക്കെ ഉറപ്പാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സും അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആക്സസിബിലിറ്റി സൊല്യൂഷൻസും കൂടാതെ സ്റ്റാഫുകൾക്കുള്ള പ്രത്യേക ട്രെയിനിങ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അവർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ജുമേറ ബീച്ച് 2 ഒരുക്കിയിരിക്കുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ഉള്ള ആൾക്കാർ ബീച്ചിലേക്ക് വന്ന് ഇറങ്ങുന്നത് പോലെ അവർ തിരിച്ചു പോകുന്നവരെ ഒരു തടസ്സം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് സ്പേസസ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആക്സസിബിൾ പാത്വേസ്, വീൽചെയറുകൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റാമ്പുകൾ, ഇതൊക്കെ ഇവർക്കായിട്ട് പ്രത്യേക രൂപകൽപ്പന ചെയ്ത കാര്യങ്ങളാണ്. അത് മാത്രമല്ല, എസ്പെഷ്യലി ടോയ്ലറ്റ്സ് ആൻഡ് ഷവർ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുമല്ല, ഇലക്ട്രിക് വീൽ ചെയറുകൾ ഉപയോഗിക്കുന്നവർക്ക് അത് ചാർജ് ചെയ്യാനുള്ള വീൽ ചെയർ ചാർജിംഗ് സ്റ്റേഷൻസ്, ബീച്ചിലൂടെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ ഗോൾഫ് കാർട്ട് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കായിട്ട് എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഇൻക്ലൂസീവ് പ്ലേ ഗ്രൗണ്ട് ഫെസിലിറ്റീസ്, കൂടാതെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന കോംപ്ലിമെന്ററി ബീച്ച് ചെയർസ് ആൻഡ് അംബ്രല്ലാസ് എന്നിവയും കിട്ടും. എത്ര വലിയ കാര്യമാണല്ലേ. ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവർക്ക് കടലിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന പ്രത്യേക ഫ്ലോട്ടിംഗ് വീൽ ചെയറും ഡെഡിക്കേറ്റഡ് സ്വിമ്മിംഗ് പ്ലാറ്റ്ഫോമും നീന്തൽ ലെയിനുകൾ അല്ലെങ്കിൽ സ്വിമ്മിംഗ് ലെയിനുകളും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെ കടലിലേക്ക് ഇറങ്ങും എന്നതിനെ കുറിച്ച് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതോടുകൂടി തീർന്നല്ലോ. കാരണം ഫ്ലോട്ടിംഗ് വീൽ ചെയർ ഉണ്ട്, ഡെഡിക്കേറ്റഡ് സ്വിമ്മിംഗ് പ്ലാറ്റ്ഫോംസും അതുപോലെ സ്വിമ്മിംഗ് ലെയിൻസും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും സഹായം തേടാതെ സ്വന്തം താല്പര്യപ്രകാരം സുരക്ഷിതമായിട്ട് ഇവർക്ക് കടലിലേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പ്രോജക്ട് എടുത്തു പറയേണ്ട മറ്റൊരു റെക്കോർഡ് നേട്ടം എന്ന് പറയുന്നത്, മധ്യപൂർവ്വ ദേശത്ത് അതായത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ബീച്ച് സെൻസറി റൂം സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ജുമേറ ബീച്ചിലാണ് കേട്ടോ. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഓട്ടിസം ബാധിച്ചവർക്കും അതുപോലെ മറ്റ് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ഒക്കെ ആയിട്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഈ ഒരു സെൻസറി റൂം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിലെ ആളുകളുടെ വലിയ ബഹളത്തിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലിരുന്ന് അവരെ സംബന്ധിച്ച് സെൻസറി റെഗുലേഷൻ ആൻഡ് കംഫർട്ട് വീണ്ടെടുക്കാൻ ഈ മുറി അവരെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ബീച്ച് വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഒക്കെ അവർക്ക് ഈ ഒരു റൂം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സും വളരെ വളരെ സ്ട്രോങ് ആണ്. പിന്നെ നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം 150 ഫ്രണ്ട് ലൈൻ ആൻഡ് ഓപ്പറേഷണൽ സ്റ്റാഫുകൾക്ക് ഇതിനായിട്ട് പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാം വരെ കൊടുത്തിരുന്നു. അപ്പോൾ അവ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ളവരോടും ഓട്ടിസം ബാധിച്ചവരോടും ഒക്കെ എങ്ങനെ വളരെ വളരെ കെയറിംഗ് ആയിട്ട് പെരുമാറണമെന്നും ഒപ്പം എമർജൻസി സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യണമെന്നും ഒക്കെ സ്റ്റാഫുകൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ദുബായ് നഗരസഭയിലെ പബ്ലിക് ബീച്ചസ് ആൻഡ് വാട്ടർ കനാൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അദ്ദേഹം എന്താ പറയുക, ഇബ്രാഹിം മുഹമ്മദ് ജുമ അദ്ദേഹം ഈ ഒരു നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞു അദ്ദേഹം പറയുന്നത് വെച്ചാൽ ദുബായിലെ പൊതു ബീച്ചുകൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ തക്കവണ്ണം ഇൻക്ലൂസീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഈ പൊതുസൗകര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തുല്യമായിട്ട് കിട്ടുന്നിടത്താണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആക്സസിബിൾ ആൻഡ് ലിവബിൾ സിറ്റികളിൽ ഒന്നായി മാറാനുള്ള നമ്മുടെ ദുബായിയുടെ വലിയൊരു ദീർഘവീക്ഷണത്തിന്റെ തെളിവാണ് ജുമേറ ബീച്ച് 2 കിട്ടിയ ഒരു ഗോൾഡ് മെഡൽ പദവി എന്ന് ഓർക്കുമ്പോൾ എഗെയിൻ അഗെയിൻ പ്രൗഡ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രമോ വേറൊന്നും നോക്കാതെ ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഇത്രയധികം സ്വപ്നതുല്യമായ ഒരു നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ജുമേറ ബീച്ച് 2 ഇത്രയും ഒരു ഗോൾഡൻ പദവിയും ലഭിച്ചിരിക്കുന്നു. ഹാറ്റ്സ് ഓഫ് ദുബായ് അല്ലെങ്കിൽ ഹാറ്റ്സ് ഓഫ് യു എ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് പോകണം. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞല്ലോ, ഒത്തിരി സമയം പോയി. അയ്യോ, ഐ എം റിയലി സോറി. ഓക്കെ, പാട്ടിലേക്ക്.
0: Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
4: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
3: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
5: അത് സ്വർണ താമരയല്ല.
3: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
6: ബ്രഹ്മകമലം.
3: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
2: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
3: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
7: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം താ.
3: Mid morning with Nitya.
8: യെസ്, നാഗബന്ധം സിനിമ കാണണ്ടേ? ഇപ്പൊ ഒരാൾ വിളിച്ചു ചോദിക്കാൻ, നിത്യ ആ പേരൊന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് പറയൂന്ന് ചോദിച്ചു. നാഗബന്ധം എന്നെ ഇപ്പൊ അത് മംഗ്ലീഷിൽ എഴുതാണെങ്കിൽ NAGABANDHAM, നാഗബന്ധം. അപ്പോ ഹോം തിയേറ്റർ എന്നതിന്റെ HT നാഗബന്ധം എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ആഡ് ചെയ്ത് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടുപേർക്ക് ഈ മണിക്കൂറിൽ 2 കപ്ലെൻട്രി പാസ്സാണ് ലഭിക്കുന്നത്. ജൂലൈ 3 5 ഭാഷകളിലായിട്ട് നാഗബന്ധം സിനിമ റിലീസ് ചെയ്യുന്നത്. അതിന്റെ മലയാളം പോർഷൻ കാണാനാണ് നമ്മൾ ഹോം സ്ക്രീനിങ്ങിൽ ഈ ആഴ്ച അവസാനം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ വേഗം അയച്ചോളൂ കേട്ടോ. നമ്മൾ എല്ലാം പറയുമ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ യുഎയിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ജീപ്പ് June 30 അത്യാവശ്യം നല്ല കടുത്ത ചൂടിലാണ്. പക്ഷേ യുഎയെ സംബന്ധിച്ച് തുടങ്ങുന്ന കാലം മുതൽ, ആ ചൂടിന്റെ തുടക്കകാലം മുതൽ തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഈ സമയത്ത് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള റെസ്റ്റും മറ്റു കാര്യങ്ങളും, അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും യുഎഇ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് മഴ വന്നാലും ചൂട് വന്നാലും തണുപ്പും മറ്റെന്ത് മാറിക്കൊണ്ടിരുന്നാലും ശരി, നമുക്ക് കൃത്യമായ ഒരു പാത്ത് വേ, അത് കൃത്യമായ സൗകര്യങ്ങളോടുകൂടി അത് യുഎഇ ഗവൺമെന്റ് ഒരുക്കാറുണ്ട്. ഇപ്പോഴത്തെ ചൂടെന്നൊക്കെ പറയുന്നത് ഇവരിൽ നമുക്ക് പോലും സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ്. പുറത്തിറങ്ങുമ്പോൾ എ സി ഇല്ലാതെ ഒരു പക്ഷെ ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് അല്ലേ. എന്നാൽ ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വീട് അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെ ഏറ്റവും ചൂടുള്ള സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ആളുകൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതൊരിക്കലും നമ്മൾ താമസിക്കുന്ന വീടോ നമ്മുടെ ഈ രാജ്യമോ അല്ല ഈ ചൂടൊന്നും ഒന്നുമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അത് അങ്ങ് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ഡെത്ത് വാലിയാണ്. അവിടെയുള്ള വീടുകളാണ്, അവിടെയുള്ള ആൾക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചൂട് അനുഭവിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാം. അപ്പം നമ്മൾ ഈ അനുഭവിക്കുന്ന ചൂടൊന്നും ഒന്നുമല്ലെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഭയം തോന്നും, ഡെത്ത് വാലി എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഈ കഠിനമായിട്ടുള്ള ചൂടിൽ അവിടെ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വളരെ നല്ല കുറച്ച് രസകരമായ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന അന്തരീക്ഷ താപനില, ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ ഡെത്ത് വാലിയിലാണ്. എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 56.7 degrees Celsius, അതായത് 134 degrees Fahrenheit വരെയാണ് അവിടുത്തെ ചൂട് ഉയർന്നിട്ടുള്ളത്. ശരിക്കും ഒരു എന്താ പറയുക, നമ്മളെന്തെങ്കിലും ഭക്ഷണം ചൂടാക്കാനുണ്ട് അവനകത്ത് വെക്കുന്നത് പോലെ ഒരവസ്ഥയാണ്. നമ്മൾ സാധാരണ വെള്ളം തിളപ്പിക്കുന്ന ചൂടിൻ്റെ പകുതിയിലധികം വരും ഇത്. ഒന്ന് ആലോചിച്ച് നോക്കി, നല്ല തിള ഇപ്പോൾ എല്ലാവരും ചൂട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ ചൂടൊന്നും തണുപ്പെന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക വലിയ സംഭവമല്ല. അത് വർഷം മാറി വരും, നമ്മളതിനെ ഹാൻഡിൽ ചെയ്ത് പോകും. നാട്ടിൽ ഭയങ്കരമായിട്ട് ചൂട് പ്രാവശ്യം കൂടിയ സമയത്ത് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു കാര്യം വെച്ചാൽ, ഒരു പാൻ എടുത്ത് 2 സെക്കൻഡ് 2 മിനിറ്റ് അങ്ങോട്ട് സൂര്യപ്രകാശത്തിലേക്ക് കാണിക്കുക, ഒരു മുട്ട അതിൽ പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ അത്രയ്ക്കും ചൂടാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ്. ഈ ഡെത്ത് വാലിയിലെ കാര്യം അങ്ങനെയൊന്നുമല്ല, മുട്ട തന്നെ കരിഞ്ഞു പോവും പൊട്ടിച്ചൊഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത്രയും വലിയ താപനിലയുള്ള, പേര് പോലെ തന്നെ മരണത്തിൻ്റെ താഴ്വര ആയിട്ടുള്ള ഡെത്ത് വാലിയിൽ എന്നിട്ടും മനുഷ്യർ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്ഭുതമല്ലേ. അവിടെയുള്ള ഫേർണസ് ക്രീക്ക് എന്ന ചെറിയൊരു ജനവാസ മേഖലയുണ്ട് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 100+ ആളുകൾ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. അവിടുത്തെ എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാരല്ല, അവിടെ നാഷണൽ പാർക്ക് ജീവനക്കാരും അതുപോലെ അവിടുത്തെ റിസോർട്ടിലെ തൊഴിലാളികളും, ഒപ്പം അവിടെ ഒരു ഗോത്രവർഗ്ഗക്കാരുണ്ട് ടിംബിഷ ഷോഷോൺ എന്ന് പറയുന്നത്. തദ്ദേശീയരാണ്. അവരും ഒക്കെയാണ് ഈ കഠിന സാഹചര്യങ്ങളിൽ അവിടെ ജീവിക്കുന്നത്. ഇനി ഇവരുടെ ഒരു ഡെയിലി ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചൂടുകാലത്ത് ഈ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ മടിക്കാറുള്ളവരല്ലേ, പക്ഷെ ഡെത്ത് വാലിയിൽ ഉള്ളവർക്ക് ഇത് വെറും ഒരു സാധാരണ കാര്യമാണ്. അവിടുത്തെ വീടുകളിലും ഓഫീസുകളും ഒക്കെ ഈ ഒരു കഠിനമായ ചൂടിനെ എങ്ങനെയാണ് എന്താ പറയുക പ്രതിരോധിക്കുക, ആ രീതിയിലുള്ള അതിന് തക്കവണ്ണമുള്ള പ്രത്യേക ഇൻസുലേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വീടുകൾക്കുള്ളിൽ പവർഫുൾ ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ 24 hours പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇവിടുത്തെ താമസക്കാർ പുറത്തിറങ്ങുമ്പോൾ ചില കടുപ്പമേറിയ റൂളുകൾ പാലിക്കാറുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അവരെപ്പോഴും കയ്യിൽ വെള്ളം കരുതും എന്നുള്ളതാണ്. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത, ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായതുകൊണ്ട് അവർ ദിവസവും ലിറ്റർ കണക്കിന് വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, പകൽ സമയത്ത് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നത് അവർ പരമാവധി ഒഴിവാക്കും. ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെന്നുണ്ടെങ്കിൽ സൺ സെറ്റിന് ശേഷമൊക്കെ ആയിരിക്കും പുറത്തിറങ്ങി ഭൂരിഭാഗം ആളുകളും ജോലി ചെയ്ത് തീർക്കുന്നത്. ഇനി ഈ ഒരു വാലിയിലെ വാഹനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, സാധാരണ ടയറുകളൊന്നും ഈ ചൂടിൽ അവിടെ അധികം നിൽക്കത്തില്ല. അപ്പോൾ റോഡിലെ കടുത്ത ചൂട് കാരണം ടയറുകൾ ഉരുകിപ്പോവാനോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർ പ്രത്യേകതരം ഹെവി ഡ്യൂട്ടി ടയറുകളും വണ്ടിയുടെ എൻജിൻ തണുപ്പിക്കാൻ പ്രത്യേക കൂളൻറ്റുകളും ഒക്കെ ഉപയോഗിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. എന്തിനായിരിക്കും ഇത്രയും ബുദ്ധിമുട്ടി അവർ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിന് പ്രധാന കാരണം പ്രകൃതിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ. ഈ കടുത്ത ചൂടിലും ഡെത്ത് വാലിയുടെ ഭൂപ്രകൃതി കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വലിയ മണൽക്കുന്നുകളും അല്ലെങ്കിൽ സോൾട്ട് ഫ്ലാറ്റ്സും, അതായത് ഉപ്പുപാടങ്ങൾ, അവിടെയൊക്കെ അവിടുത്തെ പ്രത്യേകതരം ഒരു ഒരു പാറക്കെട്ടുകളൊക്കെ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്താറുള്ളത്. അപ്പോൾ ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ചാണ് അവിടുത്തെ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രകൃതി എത്ര കഠിനമായ വെല്ലുവിളികൾ ഉയർത്തിയാലും മനുഷ്യൻ അതിനെയൊക്കെ അതിജീവിച്ച് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ശരിക്കും ഈ ഡെത്ത് വാലിയിലെ മനുഷ്യ ജീവിതം. ഇത്രയും ചൂടേറിയ വാർത്ത ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തണുപ്പിക്കാൻ ഒരു നല്ല തമിഴ് പാട്ട് കേട്ടാലോ. ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: എസ് ഇപ്പോൾ സമയം 1:38 ആയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ലിങ്ക് റോഡുകൾ ഇൻഡസ്ട്രിയൽ ഏരിയകളിലേക്ക് ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കാം. D92 അൽ ഖലീജ് സ്ട്രീറ്റ് ആൻഡ് അൽ ബറാഹ ഈ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. വാഹനങ്ങളുടെ വലിയൊരു ക്യൂ തന്നെ ഈ റൂട്ടിൽ കാണാം. പിന്നെ ഷാർജയിലെ മലിഹ റോഡിൽ ഈ സമയത്ത് അത്യാവശ്യം ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്ന റോഡുകളുടെ പേരുകളാണ് ഞാൻ പറയുന്നത്. മുംബൈയിലെ കൊമേഴ്ഷ്യൽ ഏരിയയിലെ ഇന്റേണൽ റോഡ്സിലും എക്സിറ്റ്സിലും ഒക്കെ നിലവിൽ വാഹനങ്ങൾ കടുപ്പത്തിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹെവി ട്രാഫിക്കാണ്. 18th Street മുഹൈസന സെക്കൻഡിലെ 18th Street ഇപ്പോൾ അത്യാവശ്യം നല്ല വാഹനങ്ങളുടെ നിര കാണാം. ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. അതുപോലെ പോർട്ട് സയീദ് ഇവിടെയും പ്രധാന ജംഗ്ഷൻസിലും ഡിറക്ഷൻസിലും ഒക്കെ ഇപ്പോൾ ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ അൽഖിസൈസ് 2 മേഖലയിലെ പ്രധാന ലിങ്ക് റോഡുകളിൽ നിലവിൽ നല്ല രീതിയിലുള്ള ട്രാഫിക്കാണ്. അതുപോലെ ഷാർജ റിംഗ് റോഡുകളിലും വാഹനങ്ങൾ ഒട്ടും നീങ്ങാത്ത രീതിയിൽ വലിയ തോതിലുള്ള ഹെവി ട്രാഫിക് നിലവിലുണ്ട്. ഓക്കെ, മോഡറേറ്റ് ട്രാഫിക് ഏരിയാസ് നോക്കുകയാണെങ്കിൽ 28th Street ഹോറൽ ലെൻസ് ഈസ്റ്റ്, ഇവിടെ അത്യാവശ്യം വലിയ കുരുക്കുകളൊന്നും കാണിക്കുന്നില്ല, മോഡറേറ്റ് ട്രാഫിക്കാണ്. 14th Street അൽഖിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3, ഇവിടെയും ഈ പറഞ്ഞപോലെ വാഹനങ്ങൾ കുറച്ച് മോഡറേറ്റായിട്ട്, ട്രാഫിക് മോഡറേറ്റാണ്, വളരെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടുകളിലേക്കൊക്കെ ഇനി ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ കുറച്ച് എക്സ്ട്രാ ടൈം ഒന്ന് കയ്യിൽ കരുതിക്കൊള്ളൂ കേട്ടോ. അല്ലെങ്കിൽ GPS നോക്കി ഓൾട്ടർനേറ്റ് റൂട്ട്സ് സ്വീകരിക്കുകയോ ചെയ്യുക. അപ്പോൾ റോഡിലുള്ള എല്ലാവരും അതീവ ശ്രദ്ധയോടെ സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
1: Traffic update. Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: You are listening to Mid Mornings with Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
2: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. Mid morning with Nitya.
4: യെസ്, ഈ മണിക്കൂറിലെ ഇന്നത്തെ ഈ ഒരു മന്ത് എൻഡിലെ മിഡ് മോർണിംഗ് എന്നെത്തിയുടെ ലാസ്റ്റ് വിശേഷത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. എന്തിനാ ഇത്രയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മണിക്കൂറിലും സോറി കഴിഞ്ഞ ലിങ്കിൽ നമ്മൾ പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് അല്ലേ. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ചൂടുവെള്ളം പുറത്തേക്ക് ഒഴിച്ചാൽ വിദിൻ സെക്കൻഡ് അത് ഐസ് കട്ടിയായിട്ട് മാറുന്ന ഒരവസ്ഥ ആലോചിക്കാൻ പോലും പറ്റുമോ? യെസ്, നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. നമ്മൾ നേരത്തെ ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ ഡെത്ത് വാലിയെ കുറിച്ച് സംസാരിച്ചെങ്കിൽ, ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള രണ്ടാമത്തെ ജനവാസ മേഖലയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. തണുപ്പ് ചൂടിൽ നിന്ന് പെട്ടെന്നൊരു തണുപ്പിലേക്ക് പോകുമ്പോൾ ഒരു സുഖമല്ലേ. യെസ്, അത് മറ്റെവിടെയല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. സ്ഥലം ലഡാക്കിലെ അതിമനോഹരമായിട്ടുള്ള ദ്രാസ് എന്ന ടൗണിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാർഗിൽ ജില്ലയുടെ കവാടം എന്നറിയപ്പെടുന്ന ഈ ദ്രാസ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10,990 ഫീറ്റ് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നല്ല തണുത്ത കാലം, അല്ലെങ്കിൽ തണുപ്പ് കാലം, ശീതകാലത്ത് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് -45 ഡിഗ്രി സെൽഷ്യസ് വരെ താഴേക്ക് പോകാറുണ്ടെന്നാണ്. അപ്പോൾ ചരിത്രത്തിൽ ഒരൊറ്റ ദിവസം ഇവിടെ -60 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി റെക്കോർഡ് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രീസറിലെ തണുപ്പിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കടുപ്പമേറിയുള്ള തണുപ്പാണ് ഈ ദ്രാസിലുള്ള ആൾക്കാർ അനുഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കഠിനമായിട്ടുള്ള തണുപ്പുള്ള ഈ ഒരു അവസ്ഥയിലും ദ്രാസിലെ മനുഷ്യർ എങ്ങനെയാണ് തങ്ങളുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കിയാൽ, സി നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ ആ ചൂടുകാലത്തെ ആൾക്കാർ എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് തണുപ്പിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ വീടുകളെ സംബന്ധിച്ച് അത്ഭുതം തോന്നിപ്പോവും. അവിടുത്തെ വീടുകൾ നിർമ്മിക്കുന്ന തന്നെ പ്രത്യേക രീതിയിലാട്ടോ, കട്ടിയുള്ള മൺചുവരികളും അതായത് മഡ് വോൾസ് ഇല്ലേ, തടി കൊണ്ടുള്ള ഇൻസുലേഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വീടിനുള്ളിൽ തണുപ്പ് കയറാതെ അവർ സൂക്ഷിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ നടുഭാഗത്തായിട്ട് ബുഖാരി എന്ന് വിളിക്കുന്ന പ്രത്യേകതരം ഈ എന്താ പറയുക, മണ്ണെണ്ണയോ അല്ലെങ്കിൽ വിറകോ ഒക്കെ ഉപയോഗിച്ച് കത്തിക്കുന്ന പരമ്പരാഗത ഹീറ്ററുകൾ, ട്രഡീഷണൽ ഹീറ്റേഴ്സ് 24 hours പ്രവർത്തിപ്പിച്ചിട്ടാണ് ഇവർ വീടൊന്ന് ചൂടാക്കി നിലനിർത്തുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ശീതകാലത്തെ അതിജീവന രീതികൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വളരെ കടുപ്പമേറിയിട്ടുള്ള സംഭവമാണ്. തണുപ്പ് കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് സമ്മർ സീസണിൽ തന്നെ, അവർ അടുത്ത 6 ആവശ്യമുള്ള വിറക്, കൽക്കരി, അതുമാത്രമല്ല കേടാകാത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ വലിയ തോതിൽ ശേഖരിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നുള്ളതാണ്. കാരണം കനത്ത മഞ്ഞുവീഴ്ച, ഹെവി സ്നോഫോൾ ഉണ്ടാകുമ്പോൾ മാസങ്ങളോളം ഈ ടൗൺ ബാക്കി ലോകങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോകാറുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് കടകളോ മാർക്കറ്റോ ഒന്നും പ്രവർത്തിക്കില്ല. ശരീരത്തിൽ തണുപ്പടിക്കാതിരിക്കാൻ ഫെരൻ എന്ന് വിളിക്കുന്ന കട്ടിയുള്ള ഒരു ആട്ടിൻഡോമം കൊണ്ടുണ്ടാക്കിയ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇവർ ആ സമയത്തൊക്കെ ധരിക്കാറുള്ളത്. ഇനി കുടിക്കാൻ സാധാരണ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് അവിടെ വലിയൊരു ലക്ഷറിയാണ് കേട്ടോ. കാരണം പൈപ്പിലെ വെള്ളമൊക്കെ ഐസായിട്ട് പോകും, ഉറഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയ പാത്രങ്ങളിൽ മഞ്ഞ് ശേഖരിച്ച് അത് അടുപ്പത്ത് വെച്ച് ഉരുക്കിയാണ് ഇവർ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള വെള്ളം കണ്ടെത്തുന്നത്. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഒന്നും ആ സമയത്ത് അവിടെ കിട്ടാത്തതുകൊണ്ട് ഇറച്ചിയും പരിപ്പ് വർഗ്ഗങ്ങളും പയറുകളും ഒക്കെയാണ് അവർ പ്രധാനമായിട്ട് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ വാഹനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ എഞ്ചിൻ ഓയിലോ ഇന്ധനമോ ഒക്കെ ഒരു -degree കട്ട പിടിച്ചു പോകുമല്ലോ. അതുകൊണ്ട് വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് താഴെ ചെറിയ തീയിട്ട് എഞ്ചിൻ വരെ ചൂടാക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഹാ, ഇത്രയും വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ദ്രാസിലെ ജനങ്ങൾ തങ്ങളുടെ ജന്മനാടിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ വളരെ ഹാപ്പിയാണ്. മാത്രമല്ല വേനൽക്കാലമായാൽ ദ്രാസിന്റെ മനോഹാരിത കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് സഞ്ചാരികൾ എത്താറുണ്ട്. അപ്പം നമ്മൾ രണ്ട് വ്യത്യസ്ത ലോകങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഏറ്റവും ചൂട് കൂടിയ സ്ഥലത്ത് ആൾക്കാർ എങ്ങനെ താമസിക്കുന്നു, ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു, ഡെത്ത് വാലിയെക്കുറിച്ച് സംസാരിച്ചു, പിന്നീട് നമ്മൾ ഇന്ത്യയിലെ ലഡാക്കിലെ ദ്രാസിനെ കുറിച്ച് സംസാരിച്ചു. ഏറ്റവും ചൂട് കൂടിയ സ്ഥലവും ഏറ്റവും തണുപ്പുള്ള സ്ഥലത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചിരുന്നത് അല്ലേ. എന്നാലും നമ്മൾ ഇപ്പൊ ഈ ചൂട് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ഭയങ്കര സന്തോഷം തോന്നും. ഒരു കാര്യം ചെയ്യാം, എവർഗ്രീൻ പാട്ടോ കേട്ട് അടുത്ത മണിക്കൂറിൽ ഇനി നമ്മുടെ ഷീബ എത്തും. ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളെ കേൾപ്പിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എവർഗ്രീൻ ഹിറ്റോ കേട്ടിട്ട് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്നു മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നിന്നും. ഇനി അടുത്ത ദിവസം നമുക്ക് ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് കേൾക്കാം. ഓക്കെ, ബൈ ബൈ.
5: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: Ashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: By Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
1: ഇത്തിഹാദ് യാത്ര ട്രെയിന് ആവേശോജ്വല സ്വീകരണം. നീറ്റ് പരീക്ഷാക്രമക്കേട്, നിയമസഭയിൽ പ്രമേയം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുവയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശ തുടക്കം. ഫിജറിൽ നിന്ന് രാവിലെ 5:34 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. ഫിജേറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായി എത്തി യുവയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനത്തിനായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം കൈവരിച്ച് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരൻ എംഎൽഎയുടെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നു. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രിസഭായോഗത്തിന്റെ നിർണായക തീരുമാനം. അധിക സീറ്റുകൾ അനുവദിക്കും. സീറ്റുകൾ കുറവുള്ള വടക്കൻ ജില്ലകളിലാണ് സീറ്റുകൾ അനുവദിച്ചത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഈ അധ്യയന വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായി. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത്. പിണറായി വിജയനെ പോലെയൊരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചത് ഭരണപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ട്രോളിംഗ് നിരോധനം വന്നതുമുതൽ വറുതിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംഎൽഎമാരായ സജി ചെറിയാൻ, കെ രാജൻ, പി കെ പ്രവീൺ എന്നിവർ നൽകിയ നോട്ടീസ് പരിഗണിക്കവെയായിരുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേർക്കുനേർ തിരിഞ്ഞത്. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി സി പി ജോൺ. മോഡിഫിക്കേഷന്റെ ഭാഗമായി അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി സി പി ജോൺ. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എംഎസ്സി ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എംഎസ്സി കമ്പനി ഏറ്റെടുക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ എംഎസ്സിയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ യുഡിഎഫിൽ തർക്കം രൂക്ഷം. നിയമനത്തിലെ എതിർപ്പ് കെപിസിസി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിൽ കണ്ട് അറിയിച്ചു. എൻ ശേഷാദ്രിനാഥിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും പി എം നിയാസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനമായിട്ടുണ്ടെന്നും നിയാസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബിജെപി കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. ബിജെപി കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിന്റെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത, അലക്സ് എന്നിവർ പരാതി നൽകിയത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവയ്ക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിനുശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. നടിയും അഭിനേതാക്കളുടെ സംഘടനയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. അൻസിബയുടെ ഹർജിയിൽ എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ടിനി ടോം വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് അൻസിബ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഡിജിപിക്കും കൈമാറിയിരുന്നു. ലോകകപ്പിൽ ഏഷ്യൻ മമ്പന്മാരായ ജപ്പാനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് അഞ്ച് തവണ ലോക കിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29-ാം മിനിറ്റിൽ ജപ്പാന്റെ കെയ്ഷോ സാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി എലീസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. രണ്ടാം പകുതിയിൽ കോച്ച് ആഞ്ചലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലം കണ്ടു. 56-ാം മിനിറ്റിൽ ഗബ്രിയലിന്റെ മനോഹരമായ ക്രോസിൽ കാസിമെറോ തലവെച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിയപ്പോഴാണ് 95-ാം മിനിറ്റിൽ ബ്രസീലിന്റെ വിജയ ഗോൾ പിറന്നത്. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വലയിലായി. ലോകകപ്പിൽ നിന്ന് രണ്ട് വമ്പന്മാർ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വയോട് തോറ്റ് ജർമ്മനി പുറത്തായപ്പോൾ പെനാൽറ്റി സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഡച്ച് പടയെ തോൽപ്പിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാഗ്വേ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-1, ഷൂട്ടൌട്ടിൽ 4-3 വീഴ്ത്തി. ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി കളി മാറി. ഇത് 4-ാം തവണയാണ് നെതർലൻഡ്സ് ലോകകപ്പിൽ ഷൂട്ടൌട്ടിൽ തോറ്റ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത്. 98-ൽ ബ്രസീലിനോട് സെമിയിൽ തോറ്റു. 2014-ൽ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വീണു. കഴിഞ്ഞ തവണയും ഡച്ച് പടയുടെ പടയോട്ടം അവസാനിച്ചത് അർജന്റീനയ്ക്ക് മുന്നിലായിരുന്നു. ക്വാർട്ടറിലായിരുന്നു തോൽവി. ഇത്തവണ പ്രീ ക്വാർട്ടർ പോലും എത്താതെയാണ് മടക്കം. മൊറോക്കോയോട് തോറ്റു. തോൽവിക്ക് പിന്നാലെ ജർമ്മൻ കോട്ടകാത്ത ഇതിഹാസ താരം മാനുവൽ ന്യൂയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ നിന്ന് ജർമ്മനിയുടെ ഞെട്ടിപ്പിക്കുന്ന പുറത്താകലിന് പിന്നാലെയാണ് വിരമിക്കൽ തീരുമാനം. പരാഗ്വയ്ക്കെതിരായ ഷൂട്ടൌട്ടിൽ തോറ്റാണ് പുറത്തായത്. ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് വിരമിക്കൽ തീരുമാനം അറിയിച്ചുകൊണ്ട് മാനുവൽ ന്യൂയർ. ഇവയിൽ ഇന്ധനവില കുറഞ്ഞു. ജൂലൈ 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് 3.40 ഫിൽസാണ് വില. നിലവിലത് 3.95 ഫിൽസാണ്. സ്പെഷ്യൽ 95 പെട്രോളിന് 3.29 ഫിൽസ് പുതിയ വില. ഡീസലിന് 4.33 ഫിൽസായിരുന്നത് 3.06 ഫിൽസായി കുറഞ്ഞിട്ടുണ്ട്. അടുത്ത വാർത്ത 3 മണിക്ക്.
2: Home FM News was brought to you by Danya Group of Companies since 1982.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
5: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: FIFA World Cup 2026.
3: Switzerland, Scotland, Turkey.
4: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.
7: Time check. Time check.
2: Brought to you by Ozone Cargo.
8: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update. Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
8: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 49%.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

എനിക്കറിയാം പുറത്ത് നല്ല ചൂടാണ്, പക്ഷേ നമ്മുടെ മനസ്സൊന്ന് തണുക്കട്ടെ, ഒരു ചെറിയ കുളിര് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് തുടക്കത്തിൽ മലയാളി ഡയലി പാട്ട് പ്ലേ ചെയ്തത്. എനിക്കൊരുപാട് ഇഷ്ടമാണ്, ഭയങ്കര ഒരു സമാധാനം നമുക്ക് തരുന്ന ഒരു പാട്ടാണ് കൂടെ എന്ന ചിത്രത്തിലെ പാട്ട്. കൂടെ ഞാനുണ്ട്, കയറി വാട മക്കളെ കയറി വാ. ഇത് മലയാളി ഡായാണ്, ഇത് ഹോമേഡാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഷീവ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങൾ പുറത്ത് നല്ല ചൂടാണ് ഷീബ എന്ന് പറയുമെന്ന് അറിയാം, നല്ല ചൂടാണ് അറിയാം കേട്ടോ. നമ്മുടെ ഇവിടെ മാത്രമല്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇപ്പം ഭയങ്കര ചൂടാണ്, എല്ലായിടത്തും ചൂട് ചൂട്. ഇപ്പൊ കുറച്ച് തണുപ്പ് കിട്ടണമെങ്കിൽ, ഇത്തിരി മഴ നനയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പോണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വീക്കെൻഡിൽ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാ സ്കൂളുകളും അടയ്ക്കും, നമ്മുടെ കുട്ടികൾക്ക് ഇനി വെക്കേഷൻ സമയമാണ്, അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് ആശംസകളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അതെല്ലാം പറയാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ, നിങ്ങളുടെ ആരുടെയൊക്കെയോ ബർത്ത്ഡേ ആണെന്ന് പറയാൻ മടിക്കണ്ട, ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ആശംസ സ്നേഹത്തോടെ നമ്മുടെ ഹോം 92.2 FM നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും തികച്ചും സൗജന്യമായിട്ട്. ആ, അങ്ങനെ നിങ്ങളുടെ സൗജന്യത്തിലുള്ള ആശംസയൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിണങ്ങിയൊന്നും ഇരിക്കല്ലേ. എനിക്കറിയാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മെസ്സേജ് അയക്കും എന്നുള്ള കാര്യം. അപ്പോൾ മെസ്സേജ് അയക്കാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട്, പിന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും വലിയ വലിയ വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് നല്ല സന്തോഷമായിട്ട് പോവാം. 2 മണിവരെയാണ് മലയാളി ഡായുടെ സമയം. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയാണ് ഞാനിതിൽ പ്ലേ ചെയ്യുന്നത്. ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് വരുമ്പോഴേക്കും ഞാനത് പറയുകയും ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്ത പാട്ടാണ് കേട്ടോ. എന്ന് ഇനി നമുക്ക് ട്രെൻഡിങ് സോങ്ങിൻ്റെ സമയമാണ്. ട്രെൻഡിങ് സോങ്ങിൻ്റെ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാവരും, മിക്കവാറും എല്ലാവരും സംസാരിക്കുന്ന വിഷയത്തിൽ ഈ ഒരു സിനിമ കടന്നു വരുന്നു. കാരണം ഈ സിനിമ കണ്ടവരുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളും. ബാലൻ എന്നുള്ള സിനിമ, അപ്പോൾ ബാലനിലെ എങ്ങോട്ടാ എന്നുള്ള പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു പാട്ടാണ് ഇത്, ബാലനിലെ എങ്ങോട്ടാ എന്നുള്ള പാട്ട്. അപ്പോൾ ഞാൻ ട്രെൻഡിങ് സോങ്ങിലെ ഈ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. റെഡിയല്ലേ? നിങ്ങളുടെ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ നോക്കി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനിയും സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. പാട്ട് കേട്ടിട്ട് വന്നാലോ എങ്ങോട്ടാ, ബാലനിലെ പാട്ട് കേൾക്കാം. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: യുഎയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിന് തുടക്കം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം. ഫിജേറ അബുദാബി 1.5 മണിക്കൂർ. നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayali da!
6: Kerala, Kerala.

0: നോബഡി എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇന്ന് റിജിനാണ് ഐ നോബഡിയിലെ ആ പൊളപ്പം പാട്ടൊന്ന് പ്ലേ ചെയ്തേ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഐ നോബഡിയിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ ഹോം 92.2 FM-ൽ മലയാളിടാ മലയാളിടായിലാണ് ഇന്ന് നമ്മൾ നോബഡിയിലെ ഹിന്ദി പാട്ട് കേട്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളിടായിൽ തമിഴ് പാട്ടും കേൾക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് വിശാലമായ മനസ്സുള്ളവരാണ്. നമ്മൾ ഏത് ഭാഷയെയും ഭാഷക്കാരെയും ഒക്കെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇല്ലേ. ആ, എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരി വന്നല്ലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ അമൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമൽ പറഞ്ഞിരിക്കുന്നത് അമൽ നാട്ടിൽ കൊല്ലത്താണ്. അമലിൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, അച്ഛന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടും വേണം, പിന്നെ ഹോം എഫ് എം ഫാമിലിയുടെ വക ഒരു വിഷും കൂടെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി സന്തോഷം അമൽ മെസ്സേജ് അയച്ചതിനും ഫാമിലി ഫോട്ടോ ഒക്കെ അയച്ചതിനും ഒക്കെ. അപ്പോൾ അച്ഛന് എന്തായാലും ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെ വകയായിട്ട് നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടുള്ള ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ അമലിൻ്റെയും വകയായിട്ടുള്ള ആശംസകളും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. അച്ഛനോട് നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അന്വേഷണമൊക്കെ പറയണം. ഇനി ഒരു പാട്ടല്ല, ഇനി വരുന്ന പാട്ടുകളെല്ലാം അച്ഛനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ നിർമ്മലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് നിർമ്മൽ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ സീമ ഷാജിയുടെ മെസ്സേജ്, ഞങ്ങൾ കൂടെ ഇവിടെയുണ്ട്, നല്ല ചൂടുണ്ട്. ഓക്കെ, നല്ല തണുപ്പുള്ള പാട്ടൊക്കെ പോന്നോട്ടെ. ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ തണുപ്പ് തരാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ് എന്ന്. അപ്പം അമ്പടി, തണുപ്പിക്കാൻ പോവാണോ പ്ലാൻ? അങ്ങനെയാണോ പ്ലാൻ എങ്കിൽ പിന്നെ തണുക്കുന്ന പാട്ടൊക്കെ പോരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ആശ്വാസമാണ് അല്ലേ. നമുക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴാണ് എപ്പോഴും മനസ്സിന് തണുപ്പ് വരുന്നത്. ചിലർക്ക് കുറച്ച് കൂടുതൽ എനർജി വരുന്നത്. എന്തുതന്നെയാണെങ്കിലും നല്ല കാര്യമാണ്, മനസ്സ് തണുത്തോട്ടെ, നല്ല എനർജറ്റിക് ആയിട്ട് എപ്പോഴും എല്ലാവരും ഇരിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഹലോ ഷീബ, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചുകൊണ്ട് ജോണിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുഖമാണ് ജോണെ, അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു. സന്തോഷ് കുമാർ പച്ചാട്ടെ, ഷീബേച്ചി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഒത്തിരി സന്തോഷം. ഹലോ, സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് നമ്മുടെ വിഷ്ണു അല്ലേ മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിഷ്ണു, ഹോയ്, പേര് കണ്ടില്ല. നീലത്താമരയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്, പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം. മെഹബൂബയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് മെഹബൂബ, എന്തൊക്കെയാണ് വിശേഷം? എന്തായാലും നമ്മളിങ്ങനെ തണുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ചൂടത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? പറന്നു പോകുമ്പോണ ഇല്ല, നല്ലൊരു തമിഴ് പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. തിരുചിത്രാമ്പലം എന്ന ചിത്രത്തിലെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഈ സമയവും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling.
1: യുഎയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിന് തുടക്കം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം. ഫിജേറ അബുദാബി 1.5 മണിക്കൂർ. നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: നീലത്താമരയിലെ പാട്ട് എന്ന് കേൾക്കാനായിട്ട് നമ്മുടെ വിഷ്ണുവാണ് മെസ്സേജ് അയച്ചത്. പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ ഇഷ്ടമായി, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും വിഷ്ണുവിനും പിന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് ഇത്. ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. ഈ വീക്കെൻഡിൽ നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന മൂവി നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ എന്നുള്ള മൂവിയാണ്. നമ്മൾ ഈ സിനിമ കാണുന്നത് July 4th വൈകുന്നേരം 7 PM അൽ ഗുറൈൽ സെന്ററിൽ സ്റ്റാർ സിനിമാസിലാണ് മൂവി കാണാനായിട്ട് പോകുന്നത്. 3rd സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. നല്ല കിടിലം പടമായിരിക്കും കേട്ടോ. ഈ നാഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പഴയ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും സിനിമ. പണ്ട് ഈ നാഗിനി സിനിമയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ചില ദിവസമൊക്കെ അമ്മ അങ്ങനെ ഇരുന്ന് ഈ ഒരു സീരിയലിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഒരു ഇതുപോലെ നാഗബന്ധം പോലെയുള്ള കഥ, നാഗിനിയുടെ കഥ പറയുന്ന ഒരു സീരിയലൊക്കെ ഉണ്ട്. ഇപ്പോഴും ഭയങ്കര രസമായിട്ട് അമ്മ ഇരുന്ന് കാണുന്നതാണ്, ആ കാണാം. അപ്പോൾ അങ്ങനത്തെ സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഈ സിനിമ തെലുങ്ക്, ഹിന്ദി, മലയാളം ഭാഷയിലൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാളത്തിലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നാഗബന്ധം മൂവി കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ ഒരു മെസ്സേജ് അയയ്ക്കുക. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്ത ശേഷം പിന്നെ നാഗബന്ധം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനി നമുക്ക് എവർഗ്രീൻ പാട്ട് കേൾക്കേണ്ട സമയമാണ്. അതിനു മുമ്പ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ കാര്യം പറയണ്ടേ? നിങ്ങൾക്ക് സമ്മാനം വേണ്ടേ? എല്ലാവരും ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. ഓരോരോ കളികൾ കഴിയും തോറും, ഇല്ലേ, ഓരോ മാച്ച് കഴിയും തോറും ഇങ്ങനെ ആവേശവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ കൂടി വരികയാണ്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ ബ്രസീൽ ജയിച്ചതിൻ്റെ ആവേശത്തിലാണ് ഇവിടെയുള്ള ബ്രസീൽ ആരാധകർ ഒക്കെ. അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, ആവേശത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹോം 92.2 FM നിങ്ങൾക്കായിട്ട് സമ്മാനം തരുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരായിരിക്കും ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകൾ, ഏതൊക്കെ ടീമുകളായിരിക്കും ഫൈനലിൽ എത്തുന്നത്, നിങ്ങളുടെ മനസ്സിൽ നല്ലപോലെ അറിയാവും, അല്ലെങ്കിൽ നല്ലപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന ടീമുകളായിരിക്കും വരിക. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്തൊക്കെയാണെന്ന് പറയുക. ആരൊക്കെ ഫൈനലിൽ വരും, എത്ര എത്ര ഗോൾ വീതം നേടും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ വിശദമായിട്ട് തന്നെ അറിയിക്കുക. ആദ്യം ഫിഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തിട്ട് വേണം മെസ്സേജ് അയക്കേണ്ടത്. ഫിഫ എന്ന് എഴുതിയിട്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയണം കേട്ടോ. ഇന്ന ടീമുകളായിരിക്കും വരുന്ന, എത്ര എത്ര ഗോളൊക്കെ കിട്ടും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറയുക, എന്നിട്ട് മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ശരിയായിട്ട് കൃത്യമായിട്ട് പ്രവചിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് സമ്മാനമുണ്ട്. ഒന്ന് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന സമ്മാനമാണ്. ഇത് ഒരു ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ട് നാട്ടിൽ പോയിട്ട് വരാനുള്ള. അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി നൽകുന്ന ഗോൾഡ് വാങ്ങാനുള്ള വൗച്ചറും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബർദുബായി മൻകൂളിലെ അഗതീർ ബിൽഡിങ്ങിനുള്ള ആയുർവേദ RS നൽകുന്ന റിജുവിനേഷൻ പാക്കേജുകളൊക്കെ നേടാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ അവസരം ഒന്നും പാഴാക്കാതിരിക്കുക. നിങ്ങളുടെ പ്രവചനങ്ങൾ വേഗം തന്നെ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് അയ്യോ, ഇന്ന് എവർഗ്രീൻ സോങ് ചോദിച്ചിരിക്കുന്ന ആരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സെക്കൻഡ്, ഞാൻ പേരിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റിജിൻ്റെ പാട്ട് നമ്മൾ കേട്ടതാണ്. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു പഴയ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന ചിത്രത്തിലെ യെസ് രാധാകൃഷ്ണനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉണ്ണികളെ ഒരു കഥ പറയാം, നല്ല പാട്ട്, ഞാനിപ്പോൾ പ്ലേ ചെയ്യാം.
1: ബിരിയാണി ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: യുഎയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിന് തുടക്കം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം. ഫിജേറ അബുദാബി 1.25 മണിക്കൂർ. നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ.
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
5: മലയാളിട്ടാ

0: ഇഷ്ടം എന്ന ചിത്രത്തിലേക്ക് കാണും. സിദ്ധാർത്ഥാണ് ഇന്ന് കാണുമ്പോൾ പറയാം മോഹു എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് കൂട്ടുകാരുടെ മെസ്സേജുണ്ട്, ഒത്തിരി പേരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതലായിട്ട് അടുത്ത മണിക്കൂറിൽ പ്ലേ ചെയ്യാം. ദേവൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മകൻ ആര്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 26th. മോൻ 10th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ മോന് എല്ലാവിധ ആശംസകളും പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈകിട്ടാണെങ്കിലും നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ട് എല്ലാവിധ ജന്മദിന ആശംസകളും ആര്യൻ മോന് അറിയിക്കുകയാണ് കേട്ടോ. ദേവൻ ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചത്. അപ്പോൾ പാട്ട് ഞാൻ അടുത്ത മണിക്കൂറിൽ പ്ലേ ചെയ്യാൻ ശ്രമിക്കാം.
1: I really love her.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: നീറ്റ് പരീക്ഷാക്രമക്കേട്, നിയമസഭയിൽ പ്രമേയം. ഫിഷറീസ് മന്ത്രിക്കെതിരായ പരാമർശം, പിണറായി വിജയനെതിരെ നിയമസഭയിൽ പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുവയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശത്തുടക്കം. ഫിജറിൽ നിന്ന് രാവിലെ 5:34 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. ഫിജേറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്.

0: ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായി എത്തി യുവയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനത്തിനായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം കൈവരിച്ച് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരൻ എംഎൽഎയുടെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നു. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രിസഭായോഗത്തിന്റെ നിർണായക തീരുമാനം. അധിക സീറ്റുകൾ അനുവദിക്കും. സീറ്റുകൾ കുറവുള്ള വടക്കൻ ജില്ലകളിലാണ് സീറ്റുകൾ അനുവദിച്ചത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഈ അധ്യയന വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായി. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത്. പിണറായി വിജയനെ പോലെ ഒരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചത് ഭരണപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി സി പി ജോൺ. മോഡിഫിക്കേഷന്റെ ഭാഗമായി അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി സി പി ജോൺ. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എം എസ് സി ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എം എസ് സി കമ്പനി ഏറ്റെടുക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ എം എസ് സിയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബിജെപി കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. ബിജെപി കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിന്റെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത, അലക്സ് എന്നിവർ പരാതി നൽകിയത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവയ്ക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. നടിയും അഭിനേതാക്കളുടെ സംഘടനയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. അൻസിബയുടെ ഹർജിയിൽ എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ടിനി ടോം വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് അൻസിബ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഡിജിപിക്കും കൈമാറിയിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ചൊവ്വാഴ്ച കർണാടകയിലുടനീളം SIR പ്രക്രിയ ആരംഭിച്ചതോടെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വോട്ടവകാശം നഷ്ടപ്പെടുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെ ബാധിച്ചേക്കാമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ലോകകപ്പിൽ ഏഷ്യൻ വമ്പന്മാരായ ജപ്പാനെ 1-2 തോൽപ്പിച്ച് 5 തവണ ലോക കിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29th ജപ്പാന്റെ കെയ്ഷുസാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി എലീസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. 2nd കോച്ച് ആഞ്ചലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലം കണ്ടു. 56th ഗബ്രിയലിന്റെ മനോഹരമായ ക്രോസിൽ കാസിമെറോ തലവച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിയപ്പോഴാണ് 95th ബ്രസീലിന്റെ വിജയ ഗോൾ പിറന്നത്. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വലയിലായി. ലോകകപ്പിൽ നിന്ന് 2 വമ്പന്മാർ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വേയുടെ തോറ്റ് ജർമ്മനി പുറത്തായപ്പോൾ പെനാൽറ്റി സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഡച്ച് പടയെ തോൽപ്പിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാഗ്വേ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-1, ഷൂട്ടൌട്ടിൽ 4-3 വീഴ്ത്തി. ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി കളിമാറി. ഇത് നാലാം തവണയാണ് നെതർലൻഡ്സ് ലോകകപ്പിൽ ഷൂട്ടൌട്ടിൽ തോറ്റ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത്. 98 ബ്രസീലിനോട് സെമിയിൽ തോറ്റു. 2014 ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വീണു. കഴിഞ്ഞ തവണയും ഡച്ച് പടയുടെ പടയോട്ടം അവസാനിച്ചത് അർജന്റീനയ്ക്ക് മുന്നിലായിരുന്നു. ക്വാർട്ടറിലായിരുന്നു തോൽവി. ഇത്തവണ പ്രീ ക്വാർട്ടർ പോലും എത്താതെയാണ് മടക്കം. മൊറോക്കോയോട് തോറ്റു. തോൽവിക്ക് പിന്നാലെ ജർമ്മൻ കോട്ടകാത്ത ഇതിഹാസ താരം മാനുവൽ നിയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ നിന്ന് ജർമ്മനിയുടെ ഞെട്ടിപ്പിക്കുന്ന പുറത്താകലിന് പിന്നാലെയാണ് വിരമിക്കൽ തീരുമാനം. പരഗ്വയ്ക്കെതിരായ ഷൂട്ടൌട്ടിൽ തോറ്റാണ് പുറത്തായത്. ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് വിരമിക്കൽ തീരുമാനം അറിയിച്ചുകൊണ്ട് മാനുവൽ നിയർ. ഇവയിൽ ഇന്ധനവില കുറഞ്ഞു. ജൂലൈ 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് 3.40 ഫിൽസാണ് വില. നിലവിലത് 3.95 ഫിൽസാണ്. സ്പെഷ്യൽ 95 പെട്രോളിന് 3.29 ഫിൽസ് പുതിയ വില. ഡീസലിന് 4.33 ഫിൽസ് ആയിരുന്നത് 3.06 ഫിൽസായി കുറഞ്ഞിട്ടുണ്ട്. അടുത്ത വാർത്ത 4 മണിക്ക്.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
1: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 49%.
5: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

തൂക്കി ചുവന്ന കരങ്ങളോടെ വാഴാറ്റൂവിലെ ഈ പാട്ട് ഇന്ന് നമ്മുടെ മലയാളി ഡായിലൂടെ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷാണ് മെസ്സേജ് അയച്ചത്. ഹായ് അഭിലാഷ്, അഭിലാഷിന് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ മണിക്കൂറാണ് മലയാളി ഡായുടെ. അപ്പൊ കയറി പോരെ, എല്ലാവരും കയറി വാടാ, മക്കളെ കയറി വാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ വന്ന നിറയെ നിറയെ പാട്ടുകൾ ഇനിയും പ്ലേ ചെയ്യാനുണ്ട്, കുറച്ച് മെസ്സേജ് ഒക്കെ പറയാനുണ്ട്. ശ്യാമിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയാസിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, നിതിൻ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, ജിത്തുവിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, റഹീം ഈസ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ വലിയ വലിയ നീളത്തിലുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇനി മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പടപടയെ എന്ന് പേര് പറഞ്ഞതാണ്. രേഖയുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിഷ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത്. ഇത്തിരി നേരം എന്ന സിനിമയിലെ പാട്ട്, നല്ല രസമുള്ള ഒരു ഒരു പാട്ടാണ്. കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തണുപ്പ് തരുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു നല്ലൊരു ഷോയെ കുറിച്ച് കൂടി പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രിക്സോ മാനിയ എന്ന് പറയുന്ന ഷോ. ജൂലൈ 4-ാം തീയതിയും അതുപോലെ തന്നെ ജൂലൈ 12-ാം തീയതിയും ഈ ഒരു ഷോ നടക്കുന്നുണ്ട്. ട്രിക്സോ മാനിയ 2.0 എന്നാണ്. മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിന്റെ ഒരു കിടിലൻ ഷോയാണിത്. ഈ വരുന്ന ജൂലൈ 4-ന് ഷാർജ സഫാരി മോളിലാണ്, അതുപോലെ തന്നെ ജൂലൈ 12-ന് ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ വെച്ചിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് തരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കപ്പിൾ ടിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ടിക്കറ്റ് എപ്പോഴാണ് നിങ്ങൾക്ക് നൽകുക എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങി ഈ ഷോ കാണാനുള്ള അവസരവുമുണ്ട്. തലാൽ മാർക്കറ്റ്, അതുപോലെ തന്നെ തലാൽ ഗ്രിൽ ഗിസൈസ്, നെക്സ്റ്റ് ദുബായ് ഗ്രാൻഡ് ഹോട്ടൽ ഗിസൈസ്, റെഡ് പെപ്പർ കരാമ ഗിസൈസ്, ചിമ്നി റെസ്റ്റോറൻറ്റ് ഗിസൈസ്, അതുപോലെ ദേപുട്ട സഫാരി മോൾ, വജ്ര ജ്വൽ സഫാരി മോൾ, ഫാസ് ബൊട്ടീക് അജ്മാൻ എന്നിവിടങ്ങളിലും നിങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നിഷയുടെ ഇഷ്ടപ്പെട്ട പാട്ട്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം, ചില ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പാട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തിരി നേരം എന്ന ചിത്രത്തിലെ പാട്ടാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ പാട്ടിനോടൊരു ഇഷ്ടം തോന്നും. അപ്പോൾ ഇഷ്ടം ഇതുവരെ ശ്രദ്ധിക്കാത്തവർക്കും ഈ പാട്ട് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് കേട്ടിട്ട് വരാം. Trending song of the hour.

0: are listening to Malayalita with Shiba.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
7: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
6: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
7: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578741.
2: Allur Polyclinic, caring for you and your family.
8: യുവയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിന് തുടക്കം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം. ഫിജേറ അബുദാബി 1.25 മണിക്കൂർ. നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ?
9: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. Akbar Travels UAE presents Predict Champion 2026. Akbar Travels app download ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 dirhams വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
8: Predict and Win 2026. Akbar Travels UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
10: മലയാളിട്ടാ.

0: ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോഡ് എന്ന പാട്ട്, മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഗോഡ് സോങ് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ചത് സുജിനാണ്. അപ്പോൾ സുജിൻ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായി, നല്ല കിടിലൻ സിനിമയായിരുന്നു ഷീബ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് സത്യത്തിൽ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്, നോക്കണം കാണാൻ നോക്കണം. പിന്നെ എന്തായാലും പാട്ട് കേട്ടതിൽ കേട്ടു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നമ്മുടെ അടുത്ത് നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്. അപ്പോൾ ഞാൻ കുറച്ച് മെസ്സേജിലേക്ക് പോവാം. നമ്മുടെ രമ്യക്കുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ചേച്ചി, സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ അമ്മമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ പേരാണ് മെഡ്ലിൻ എന്ന്. ഓക്കെ, അമ്മയുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം, അമ്മമ്മയ്ക്ക് ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാത്യു ചായൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മാത്യു ചായ ഈ ചൂടത്ത് എന്തിനാണ് ഈ സങ്കടമുള്ള പാട്ടൊക്കെ ചോദിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത്. റിസൻ സൈമൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുഖമാണ് റിസൻ, ഇവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ ഷിബി ഒരു സന്തോഷ വർത്തമാനം അറിയിച്ചിട്ടുണ്ട്. ഷിബിക്ക് ഇന്നലെ ഒരു കുഞ്ഞുവാവ ജനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുവാവ മോള് വാവയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് പേരിട്ടിട്ടുണ്ട് ജെനിലിയ. അപ്പോൾ ജെനിലിയ മോൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പാട്ടുകളെല്ലാം തന്നെ മോൾക്കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ് ഷിബി. എന്തായാലും ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. സന്തോഷ് കുമാർ പച്ചാട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സന്തോഷ്. പിന്നെ നമ്മുടെ വി ജി എസ് നായർ, നമ്മുടെ ജർമ്മനി സ്റ്റേഷൻ വിട്ടു, സന്തോഷമായില്ലേ ബ്രസീലിനും അർജൻറ്റീനയ്ക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ്, സന്തോഷമായില്ലേ ബ്രസീലിനും അർജൻറ്റീനയ്ക്കും? ഓക്കെ. പിന്നെ ഹരീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഹരീഷ്, അടുത്ത പാട്ട് വരുമ്പോൾ ഹരീഷിനും കൂടെ വേണ്ടിയിട്ടാണ്. നെൽസൺ പോൾ, ലിയ സിൻറ്റോ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹായ് ഹലോ. പിന്നെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ ആവേശത്തിൽ, ആഘോഷത്തിൽ, സന്തോഷത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ആഹ്ലാദിക്കാനൊരു അവസരം ഹോം 92.2 FM തരുന്നുണ്ട്. അതായത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ആരായിരിക്കും ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകൾ, എത്രയൊക്കെ ആയിരിക്കും അവർ നേടുന്ന ഗോളുകൾ എന്നൊക്കെയുള്ള കാര്യം വിശദമായിട്ട് തന്നെ അങ്ങോട്ട് പറയാവുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിറയെ കൈ നിറയെ സമ്മാനങ്ങളാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിറയെ നിറയെ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. അതിൽ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ട് നാട്ടിൽ പോയിട്ട് വരാനുള്ള. അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട് ജുവല്ലറി, ഷാർജ ആൻഡ് റാസൽ ഖൈമ നൽകുന്ന ഗോൾഡ് വൗച്ചർ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ബർദുബായ് മൻകൂളിലെ അഗതീർ ബിൽഡിങ്ങിലുള്ള ആയുർവേദ RS നൽകുന്ന റെജുവിനേഷൻ പാക്കേജുകൾ നേടാനുമൊക്കെയുള്ള അവസരമുണ്ട്. അപ്പോൾ ആദ്യം ഫിഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകളും എത്ര എത്ര ഗോളുകൾ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പ്രവചിച്ച് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആയുർവേദ RS, അഗതീർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 86 ഫസ്റ്റ് അൽഖയിൽ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്ത് ബമ്പ ടു ബമ്പ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡി 78 അബൂബക്കർ അൽ സിദ്ദിഖി സ്ട്രീറ്റ് ഇൻ പോർട്ട് സായിദ് അവിടെയും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൺ 19th സ്ട്രീറ്റ് ഇൻ ഉംഖുറൈർ സെക്കൻഡ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രം മുഹൈസിന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC supply.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവാ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: യുവയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിന് തുടക്കം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം. ഫിജേറ അബുദാബി 1.25 മണിക്കൂർ. നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
5: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
6: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
5: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0, powered by Home 92.2 FM.

0: ചലോത്സവം എന്ന ചിത്രത്തിലെ പാട്ടൊന്നും കേൾക്കാനായിട്ട് നമ്മുടെ രേഖയാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ രേഖയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നളിനിയമ്മയ്ക്കും ഈ പാട്ട് ഇഷ്ടമാവുമായിരിക്കും. കാരണം കഴിഞ്ഞ മണിക്കൂറില് ഇഷ്ടത്തിലെ പാട്ട് കാണുമ്പോൾ പറയാമോ എന്നുള്ള പാട്ട് കേട്ടോണ്ട് ഇന്നിപ്പോ അമ്മ മെസ്സേജ് എഴുതിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. ഇനി അടുത്ത് വരുന്ന പാട്ടും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ജാതകത്തിലെ പാട്ടാണ്, എവർഗ്രീൻ സോങ് ആയിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ആ പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് അശോക്കാണ്. അപ്പൊ അശോകിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ പാട്ടുകൾ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റൂല. ചില സമയങ്ങളിൽ ഞാൻ ഓടിയാലും എത്തൂല. എത്ര ഞാൻ വിചാരിക്കും ആ ഇനിയിപ്പോ കുറച്ചൊന്ന് വർത്തമാനം പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എത്തില്ല. ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നമുക്ക് ഈ വീക്കെൻഡിൽ നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന മൂവി നാഗബന്ധമാണ്. ജൂലൈ 3rd മൂവി റിലീസ് ആവുന്നത്. അപ്പൊ നല്ല കിടിലം പടമായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ സിനിമ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നാഗബന്ധം പോലെയുള്ള സിനിമകളൊക്കെ. അപ്പോൾ ജൂലൈ 3 സിനിമ റിലീസ് ആവുന്നു. നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിംഗ് എന്ന് പറയുന്നത് ജൂലൈ 4 അൽ ഗുറായൽ സെന്ററിലെ സ്റ്റാർ സിനിമാസിൽ വൈകുന്നേരം 7 സ്പെഷ്യൽ സ്ക്രീനിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നാഗബന്ധത്തിന്റെ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം Home 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മൂവിയുടെ പേര് നാഗബന്ധം എന്ന് ടൈപ്പ് ചെയ്തിട്ട് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പൊ ഞാൻ അടുത്ത പാട്ട് പെട്ടെന്ന് പ്ലേ ചെയ്യുന്നു, കേട്ടിട്ട് വരാം.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Vossal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. You are listening to Malayalida with Sheba.
1: യുവയുടെ അഭിമാനം ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിന് തുടക്കം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം. ഫിജേറ അബുദാബി 1.5 മണിക്കൂർ. നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇത്തിഹാദ് യാത്ര ട്രെയിന് ആവേശോജ്വല സ്വീകരണം. ജപ്പാനെ തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ. പെനൽറ്റിയിൽ തോറ്റ്. പ്രീ ക്വാർട്ടറിൽ കടക്കാതെ ജർമ്മനിയും നെതർലൻഡ്സും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായി. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത്. പിണറായി വിജയനെ പോലെയൊരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചത് ഭരണപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ട്രോളിംഗ് നിരോധനം വന്നതുമുതൽ വറുതിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംഎൽഎമാരായ സജി ചെറിയാൻ, കെ രാജൻ, പി കെ പ്രവീൺ എന്നിവർ നൽകിയ നോട്ടീസ് പരിഗണിക്കവെയായിരുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേർക്കുനേർ തിരിഞ്ഞത്. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി സി പി ജോൺ. മോഡിഫിക്കേഷന്റെ ഭാഗമായി

0: അമിതമായി വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി സി പി ജോൺ. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എം എസ് സി ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എം എസ് സി കമ്പനി ഏറ്റെടുക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ എം എസ് സിയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ഡി എം എ കേസിൽ അറസ്റ്റിൽ. എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായായിരുന്നു പരിശോധന. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്നാണ് സംഘടനയുടെ പേര്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ യു ഡി എഫിൽ തർക്കം രൂക്ഷം. നിയമനത്തിലെ എതിർപ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിൽ കണ്ട് അറിയിച്ചു. എൻ ശേഷാദ്രിനാഥിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും പി എം നിയാസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനമായിട്ടുണ്ടെന്നും നിയാസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബി ജെ പി കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. ബി ജെ പി കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിന്റെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത, അലക്സ് എന്നിവർ പരാതി നൽകിയത്. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവയ്ക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. വിരമിക്കൽ ദിനത്തിൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ എൻ പ്രശാന്ത് ഐ എ എസ്. താൻ തന്നെയാണ് അധിപൻ എന്ന് അഹങ്കരിക്കുന്ന ആളാണ് ജയതിലക്കെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലർ അന്തസ്സോടെ പടിയിറങ്ങും, മറ്റു ചിലരുടെ പടിയിറക്കത്തെ സമൂഹം വലിയൊരു ആശ്വാസത്തോടെ നോക്കിക്കാണുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ജയതിലകിന്റെ ഫോട്ടോ അടക്കം കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. നടിയും അഭിനേതാക്കളുടെ സംഘടനയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. അൻസിബയുടെ ഹർജിയിൽ എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ടിനി ടോം വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് അൻസിബ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഡിജിപിക്കും കൈമാറിയിരുന്നു. യുവയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശത്തുടക്കം. ഫിജേറിയിൽ നിന്ന് രാവിലെ 5:34 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. ഫിജേറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായി എത്തി യുവയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനത്തിനായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം കൈവരിച്ച് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരൻ എംഎൽഎയുടെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നു. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രിസഭായോഗത്തിന്റെ നിർണായക തീരുമാനം. അധിക സീറ്റുകൾ അനുവദിക്കും. സീറ്റുകൾ കുറവുള്ള വടക്കൻ ജില്ലകളിലാണ് സീറ്റുകൾ അനുവദിച്ചത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഈ അധ്യയന വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരുന്നു. ലോകകപ്പിൽ ഏഷ്യൻ വമ്പന്മാരായ ജപ്പാനെ 1-2 തോൽപ്പിച്ച് 5 തവണ ലോക കിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29th ജപ്പാന്റെ കേഷുസാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി എലീസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. 2nd കോച്ച് ആഞ്ചലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലം കണ്ടു. 56th ഗബ്രിയലിന്റെ മനോഹരമായ ക്രോസിൽ കാസിമെറോ തലവച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളം കൊള്ളുമെന്ന് തോന്നിയപ്പോഴാണ് 95-ാം മിനിറ്റിൽ ബ്രസീലിന്റെ വിജയഗോൾ പിറന്നത്. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വലയിലായി. ലോകകപ്പിൽ നിന്ന് രണ്ട് വമ്പന്മാർ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വയോട് തോറ്റ് ജർമ്മനി പുറത്തായപ്പോൾ പെനാൽറ്റി സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഡച്ച് പടയെ തോൽപ്പിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎയിൽ ഇന്ധനവില കുറഞ്ഞു. ജൂലൈ 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് 3.40 ദിർഹം വില. നിലവിലിത് 3.95 ദിർഹം. സ്പെഷ്യൽ 95 പെട്രോളിന് 3.29 ദിർഹം പുതിയ വില. ഡീസലിന് 4.33 ദിർഹം ആയിരുന്നത് 3.06 ദിർഹം കുറഞ്ഞിട്ടുണ്ട്. അടുത്ത വാർത്ത 5 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Russell Khaima, education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
7: You're tuned into Home 92.2 FM. Home is a feeling.

0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുറച്ച് വൈകിയല്ലോ എന്ന ചോദ്യത്തിന് ഇന്ന് നിങ്ങൾക്ക് എന്നോട് ഒരു എക്സ്ക്യൂസ് ഒക്കെ നൽകാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇത്തിഹാദ് ട്രെയിനിൻ്റെ ആ ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു ദിവസമായിരുന്നു. അതിലൊക്കെ പങ്കെടുത്തിട്ട് എത്താൻ കുറച്ച് വൈകിയിരുന്നു. അതിനിടയിൽ വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മൾ ചർച്ച സംഘടിപ്പിച്ചത്. ഇന്ന് കുറച്ചൊരു അല്പം വൈകിയല്ലേ, എങ്കിലും ഇവയുടെ അഭിമാനമായിട്ടുള്ള ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിന് തുടക്കം കുറിച്ച ഒരു ദിവസത്തിൽ അതിനൊക്കെ പങ്കാളിയാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം വിജയർ അബുദാബി 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്നു. നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ എന്നതാണ് വിഷയം. രാഷ്ട്രീയമില്ലാത്ത ഈ വിഷയത്തിൽ സംസാരിച്ചാൽ കുറച്ച് നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായത്തോടുകൂടി നമുക്ക് ഈ ചർച്ച തുടങ്ങിയാലോ. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമ്മുടെ UAE നമുക്ക് ഇന്ന് തന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിഹാദ് ട്രെയിൻ തന്നെയാണ്. വിജയറിൽ നിന്ന് അബുദാബിയിലേക്ക്, ഇനി ദുബായ്, ഷാർജയൊക്കെ വഴി 2027 ആകുമ്പോഴത്തേക്കും അത് ഷാർജയൊക്കെ കേന്ദ്രീകരിച്ച് വരുന്നു. കംപ്ലീറ്റ് ആ ഒരു പ്രോജക്റ്റ് പൂർത്തിയാകുന്നു. നമുക്ക് കൂടുതൽ യാത്രയോടുകൂടി, യാത്ര തെളിവോടുകൂടി, മികവോടുകൂടി ആസ്വദിക്കാൻ പറ്റുന്നു എന്നതാണ് ഇന്ന് അങ്ങനെ ഒരു യാത്ര ആസ്വദിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോഴൊക്കെ മനസ്സിൽ വന്ന ഒരു കാര്യം ഇതായിരുന്നു, നമുക്ക് നമ്മുടെ കേരളത്തിലും ഇങ്ങനെ പെട്ടെന്ന് കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് വടക്കേറ്റത്ത് നിന്ന് തെക്കേറ്റത്തേക്ക് എത്താൻ വേണ്ടി ഒരു ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അതിലെന്തിനാണ് രാഷ്ട്രീയം കാണുന്നത്? പരിസ്ഥിതി നമുക്ക് വലിയ വിഷയം തന്നെയാണ്, പക്ഷേ പരിസ്ഥിതിയെ ബാധിക്കാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ അങ്ങനെ ഒരു യാത്രാ സൗകര്യം നമ്മുടെ കേരളത്തിന് വേണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിളിച്ചാലോ 800-9220. ഒപ്പം ഇന്ന് നമുക്ക് UAE വലിയ അഭിവാദ്യവും അർപ്പിക്കാം. ഇങ്ങനൊരു ട്രെയിൻ പദ്ധതി നമുക്ക് സമ്മാനിച്ചതിന് നമ്മൾ പ്രവാസികൾ, മലയാളികൾ ഉൾപ്പെടെ ഇന്ന് വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കോൾ എടുത്താലോ? വിളിക്കാം 800-9220. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ബ്രസീൽ ജയിച്ച ദിവസമാണ്. കഴിഞ്ഞ ദിവസം 2-1 ജയിക്കുമെന്ന് പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിച്ചു പോയതാണ്. എന്തായാലും അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ബ്രസീൽ ജയിച്ച് കയറിയിട്ടുണ്ട്. അടുത്ത മത്സരമൊക്കെ ടഫ് മത്സരങ്ങളാണ്. എങ്കിലും ജപ്പാനെ, കരുത്തരായിട്ടുള്ള ജപ്പാനെ അവർ പൊട്ടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വിഷയം ഇന്ന് അതല്ല. നമുക്കും വേണ്ടി അതിവേഗ ട്രെയിൻ. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ആദ്യത്തെ കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: നമസ്കാരം, ഗുഡ് ഈവനിങ്.
0: യെസ്, നിതിൻ സുഖായിരിക്കുന്നോ?
1: എന്റെ പ്രവചനം ഇന്നലെ പാടിപ്പോയി.
0: അതാണ് അതാണ്, ഇടയ്ക്കിടയ്ക്ക് പാടണം, അതല്ലേ പ്രവചനം? നമ്മൾ എനിക്ക് നിതിൻ പറയുമ്പോ ഇടയ്ക്ക് സംഭവിക്കോ സംഭവിക്കോ ഇനി പറഞ്ഞോളൂ ധൈര്യത്തില്. ഇനി ഇത്രയും ഒരു ആശ്വാസമുണ്ട്.
1: അപ്പം ഫസ്റ്റ് കൺഗ്രാറ്റ്സ് ടു യു.
0: താങ്ക് യു. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ രാജ്യത്തിന് നമ്മള് വലിയ അഭിവാദ്യം.
1: ഫുൾ ഫേസ് ഓപ്പൺ ആവട്ടെ.
0: അതെ
1: അതെ, ഇതിപ്പോ ഈ വിഷയം വരുമ്പോ നമ്മുടെ കേരളത്തിൽ ഇത് വേണ്ടതാണ് മിനി പത്മയുടെ ചോദ്യം.
0: അതെ, എന്റെ ചോദ്യം മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ഇന്ന് നമ്മള് അവിടെ ഇരിക്കുമ്പോഴൊക്കെ ചോദിക്കാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ. മിനി പത്മയിൽ മാത്രം അത് ആരോപിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോണ്ട, നമ്മുടെ ഉള്ളിലെല്ലാം നമുക്ക് എല്ലാവർക്കും സ്പീഡ് അല്ലെങ്കിൽ വേഗതയിൽ സമയം ഒരു വലിയ ഘടകം തന്നെയാണ് പുതിയ കാലത്ത്.
1: പക്ഷെ നമ്മള് ഈ പദ്ധതി ആദ്യം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ നല്ലൊരു റോഡ് പോലും ഇല്ലാത്തിരുന്ന ഒരു സമയത്താണ്.
0: അതെ,
1: അപ്പം ആദ്യം വേണ്ടത് നല്ല റോഡാണ്. ഇതൊക്കെ ശരിക്കും അതിന് അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്, ഹൈസ്പീഡ് റെയിലൊക്കെ.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ നമ്മള് ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ പോയിട്ട് ഒരു ഷോപ്പിംഗ് മാൾ ആദ്യം തുടങ്ങി എങ്ങനെ ഇരിക്കും? ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇല്ലാതെ ഹൈ എൻഡ് സാധനങ്ങൾ ആവശ്യമില്ല.
0: പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര മോശം റോഡുകളാണ്. ഇപ്പോഴത്തെ നമ്മുടെ പാതകളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റോഡുകളല്ലേ.
1: ഇപ്പം ഒരു നമുക്കൊരു എക്സ്പ്രസ് ഹൈവേ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, അതിന്റെ പണിയും കഴിഞ്ഞിട്ടില്ല.
0: എല്ലാം ഒരുപാട് ഒരുപാട് പിന്നിലോട്ടാണ്. നമ്മൾ ഒരുപാട് വർഷം, ഒരുപാട് പതിറ്റാണ്ട് പിന്നിലോട്ടാണ്.
1: ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, ഇപ്പൊ ദുബായ് മെട്രോ ഉണ്ട് ഇവിടെ.
0: അതെ,
1: അബുദാബിയിൽ മെട്രോ ഇല്ല, അജ്മാനിലില്ല. അതേപോലെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ വലിയ വലിയ സിറ്റീസ് ഉണ്ട്. ഓരോ സിറ്റിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റിനും അതിന്റേതായ ഡെവലപ്മെന്റ് അനുസരിച്ചേ കാര്യങ്ങൾ വരുള്ളൂ. ഇപ്പൊ അജ്മാനിലാണ് ആദ്യം മെട്രോ വരുന്നത്, അപ്പോഴും ദുബായിൽ ഇല്ലെങ്കിൽ അത് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ ഈ ഹൈസ്പീഡ് റെയിൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒഫീഷ്യൽസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് വർക്കിംഗ് ക്ലാസ് വേണം അവിടെ. അതിന്റെ റിക്വയർമെന്റ് വേണം. വെറുതെ ഒരു ഉദ്ഘാടനത്തിന് നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ കുറെ പേര് അവിടെ സെൽഫി എടുക്കാൻ പോയിട്ട് കാര്യമില്ല.
0: നിതിൻ കരുതുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കുറച്ച് സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം ഒരു ആവശ്യത്തിനാണ് ആ ട്രെയിൻ? ശരിക്കും കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് പല പല ആവശ്യങ്ങൾക്കായിട്ട് ഇല്ല, അത് കഷ്ടത്തിലാവുന്നത് എങ്ങനെയാണ്? അത് കഷ്ടത്തിലാവുന്നത് എങ്ങനെയാണ്?
1: വർക്കിംഗ് ക്ലാസ് വേണം. സീ, നമുക്ക് ഹൈസ്പീഡ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തേണ്ടത് എന്തിനാ? ഹെൽത്തോ മെഡിക്കൽ ബെനിഫിറ്റ്സിനോ അല്ല, എസ്പെഷ്യലി അത് വർക്കിംഗ് ക്ലാസിനും കോർപ്പറേറ്റ് കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ്, ജോലിക്ക് പോകുന്നവർക്കാണ്. ആരാണ് തിരുവനന്തപുരത്ത് ജീവിച്ചിട്ട് കാസർഗോഡ് ജോലി ചെയ്യുന്നത്? അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ഇതിലെ കൾച്ചറിലേക്ക് കേരളം വരട്ടെ.
0: താങ്കളെ ഞാൻ കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് രാവിലെ വരുന്ന പരശുറാം എക്സ്പ്രസ് ഒക്കെ ഉണ്ട്, അതിലേക്ക് ക്ഷണിക്കുന്നു കേട്ടോ.
1: ആരാണ് പോകുന്നത്? കിട്ടുന്ന ശമ്പളവും
0: അതിനോട് അതിനോട് യോജിക്കണ്ട നീതിൻ. പക്ഷെ ആർക്കാണ് ഇത്? കോർപ്പറേറ്റുകൾക്ക് മാത്രമാണോ വേഗത്തിൽ എത്തേണ്ടത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്.
1: അതിന്റെ ടിക്കറ്റ് റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക്, ഈ സാധാരണ ജനങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും.
0: ഇല്ലായിരിക്കും, പക്ഷെ ചില സമയത്ത് ചില ചികിത്സയുടെയോ
1: ഒരു സിറ്റിയിൽ വരെ ആ സാധാരണ ലോക്കൽ ട്രെയിൻ ഇത്ര ഇടിച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ
0: എവിടെയും
1: ക്രൗഡ് വന്നു തുടങ്ങിയിട്ടില്ല. എസ്പെഷ്യലി അങ്ങനെ എത്രയോ മേജർ സിറ്റീസ് ഇന്ത്യയിലുള്ളപ്പോ ഒരിക്കലും കേരളത്തിൽ അത് ഇപ്പൊ ഒട്ടും അത്യാവശ്യ ഘട്ട സംഭവമല്ല.
0: തീർച്ചയായിട്ടും
1: അതിനനുസരിച്ച് ഉയരുന്ന സമയത്ത് അത് വേണം. ഇപ്പൊ ഒരാവശ്യമില്ല,
0: ഇപ്പൊ ആവശ്യമില്ല എന്നാണ് നിതിൻ പറയുന്നത്. എന്തായാലും സന്തോഷം. നിതിന്റെ അഭിപ്രായമാണല്ലോ അദ്ദേഹം പറയുന്നത്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു വേദി തന്നെയല്ലേ ഇത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് കരുൺ ആണ്.
0: കരുൺ?
2: അതെ.
0: എവിടെയാണ് കരുൺ? നാട് എവിടെയാണ്? വീട് എവിടെയാണ്?
2: നാട് തിരുവല്ല.
0: തിരുവല്ലക്കാരനാണ്? ആദ്യമായിട്ടാണോ വിളിക്കുന്നത് കരുൺ?
2: ഞാൻ പഴയ എഫ്എമ്മിലായിരുന്നു.
0: പഴയ എഫ്എമ്മിൽ അല്ലേ? ആ, അതാണ് എനിക്ക് ഓർമ്മയില്ലാത്തത്. കുറച്ച് നാളായല്ലോ അല്ലേ. തിരുവല്ല കരുൺ അല്ലേ? ഇവിടെ എവിടെ? ദുബായിലാണോ?
2: അതെ, ദുബായിലാണ്.
0: എന്താണ് കരുണിന്റെ ഒരു അഭിപ്രായം? ഇന്ന് ആ ഇത്തിഹാദ് റെയിലിന്റെ ഒക്കെ ഒരുപാട് വാർത്തകളും ചിത്രങ്ങളും ആളുകളുടെ സന്തോഷവും ഈ രാജ്യത്തിന്റെ അഭിമാനവും ഒക്കെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ, ഇപ്പൊ നേരത്തെ നിതിൻ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിന് അത് അത്ര അത്യാവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്.
2: ഞാൻ മറ്റേ ഇതിന് മുന്നേ വിളിച്ചാൽ പറഞ്ഞ കേൾക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇനി വരുന്ന തലമുറയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്ര പെട്ടെന്ന് എത്താൻ സാധിക്കുന്നു അത്ര നല്ലതെന്നാണ് പറയുന്നത്.
0: അതെ, ഇനി വരുന്ന തലമുറയ്ക്ക് മാത്രമല്ല അവിടെ ഒരു തിരുത്തുണ്ട് കരുൺ. ഞാൻ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ നമ്മുടെ തലമുറയും ആഗ്രഹിക്കുന്ന എന്താണ്, എത്ര പെട്ടെന്നാണ് നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ പറ്റുന്നത്? കാരണം ഞാൻ വടക്കേ അറ്റത്തുള്ള ഒരാളാണ്, എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം.
2: അതെ, അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കാരണം ഇപ്പൊ വന്ദേ ഭാരത് വന്നു, ആദ്യം വന്നപ്പോ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഇത്ര ഉപകാരം ഉണ്ടെന്ന്. ഇന്ന് അതിന്റെ ഒരു ടിക്കറ്റ് ഇപ്പൊ നാട്ടിൽ പോയാൽ നമുക്ക് കിട്ടാനില്ല.
0: അതാണ് ചോദ്യം അല്ലേ?
2: അതെ അതെ, ഇപ്പം തന്നെ ഇപ്പം മിനിപത്മ മുമ്പേ പറഞ്ഞു, നാട്ടിൽ എത്ര ആൾക്കാരാണ് എനിക്ക് തന്നെ അറിയാം. എന്റെ സ്ഥലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അവിടുന്ന് കോഴിക്കോടിന് പോകുന്ന ആൾക്കാരുണ്ട്, ഡെയിലി പോകുന്ന ആൾക്കാരുണ്ട്, മറ്റേ ട്രെയിൻ. അതെ, അപ്പൊ അതിനകത്ത് പോകുന്നവർക്ക് ഇപ്പൊ ഒരു അതിവേഗ റെയിൽ വരികയാണെങ്കിൽ അതുകൊണ്ട് ഒരു നല്ല കാര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്.
0: അത് അഫോർഡ് ചെയ്യാൻ ഒരു വർക്കിംഗ് ക്ലാസ് ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് കോർപ്പറേറ്റുകൾക്ക് മാത്രം സഹായമാവുന്ന രീതിയിൽ പോവില്ലേ ടിക്കറ്റ് റേറ്റ് എന്നൊക്കെ?
2: അല്ല, ടിക്കറ്റ് റേറ്റ് ഇപ്പൊ ഒരു സീസൺ പാസ് എടുക്കുക അങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേറ്റിലേക്ക് എത്താനാണ് സാധ്യത. പിന്നെ അത് മാത്രമല്ല, അത് തന്നെ നമുക്ക് ഓരോ ക്ലാസ് വെക്കാമല്ലോ, പ്രീമിയം ക്ലാസ്സിൽ വെക്കാൻ സാധ്യതയുണ്ട്.
0: കറക്റ്റ്. ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മൾ കയറിയ ഇത്തിഹാദ് ട്രെയിനിലും അത് തന്നെയാണ്. 55 ദിർഹത്തിന്റെ ഉണ്ട്, 120 ഉണ്ട്. നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് അത് ചൂസ് ചെയ്യാലോ.
2: അതെ അതെ, നമുക്കാണെങ്കിൽ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള ക്ലാസ് ഗവൺമെന്റ് അതിൽ വരുത്തണം. ഓരോരുത്തർക്ക് ഇന്ന് റിസർവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് പ്രിവിലേജസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ മാറ്റി കൊടുക്കാനുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റും.
0: എന്തായാലും നമുക്ക് ഒരു അതിവേഗ ട്രെയിൻ വേണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ആരും ഉപയോഗിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ.
2: അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പം മുന്നേ വിളിച്ച ആള് പറഞ്ഞു റോഡ് ആദ്യം റെഡി ആവട്ടെ എന്നിട്ട് ട്രെയിൻ വരട്ടെ എന്ന്. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പാരലലി നമുക്ക് കൊണ്ടുപോയി ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി തന്നെ നോക്കണം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ഒരേ സമയത്ത് തന്നെ എന്തുമാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു അത് നമ്മുടെ നാടിന് നല്ലതാണ്. അങ്ങനെയാണോ അതിന് പറ്റി ആലോചിക്കാൻ വേണ്ടിട്ട്?
0: തീർച്ചയായിട്ടും. അങ്ങനെ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാട് എത്ര വേഗത്തിൽ ഒരു 50 മുന്നിൽ കണ്ടിട്ട് ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഒരു 10, 30, 40 വർഷം പിന്നോട്ടേക്ക് പോകുന്നു പറയുമ്പോഴാണ് വിഷമം വരുന്നത്.
2: അതെ അതെ അതെ, അതാണ് പ്രശ്നം വരുന്നത്.
0: എന്തായാലും മെച്ചപ്പെട്ട
2: അല്ല, നമുക്കൊരു എത്ര നല്ലൊരു ഡെവലപ്മെന്റ് നമുക്ക് വരുത്താൻ പറ്റുമോ അത്ര വേഗത്തിൽ നമ്മളൊരു ഒരു ഒരു ടൈം ഫ്രെയിമിന് മുന്നിൽ നമ്മൾ എത്തത്തുള്ളൂ. ഒരു മറ്റൊരു രാജ്യത്തിനെക്കാട്ടിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനെക്കാട്ടിലോ മുന്നിലേ എത്തുള്ളൂ, ഒരിക്കലും പിന്നിലേക്ക് പോകില്ല.
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു കരുൺ. ഒരുപാട് സന്തോഷം, ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, മറക്കരുത്.
2: തീർച്ചയായിട്ടും.
0: താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം ശ്രീ ഷാജി, എവിടെയായിരുന്നു? 2-3 ദിവസം കേട്ടില്ലല്ലോ. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് അങ്ങനെ നമ്മുടെ യുഎയെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ചരിത്ര ദിവസമായിരുന്നു.
3: അതെ, ചരിത്ര ദിവസം തന്നെ. അത് ഓരോ ദിവസം ചരിത്രങ്ങൾ കുറിക്കുകയാണല്ലോ യു എ എന്ന് പറയുന്ന ഈ ചെറിയ നാട്. അതില് താങ്കൾക്കൊക്കെ, താങ്കളെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കൊക്കെ അത് സ്ഥാനം പിടിച്ചു എന്ന് പറയുന്നത്
0: ചരിത്ര
3: സംഭവത്തില് വലിയൊരു, അതൊരു വലിയൊരു സന്തോഷമാണ്.
0: അതെ അതെ, ശരിക്കും ഒരുപാട് അഭിമാനം തോന്നി അവിടെ അങ്ങനെ നിൽക്കും.
3: തീർച്ചയായിട്ടും, ഞാൻ താങ്കളുടെ ഇത് കണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നു. വളരെ സന്തോഷം. അത് നിങ്ങൾക്ക് കഥ ഒരു ചരിത്ര നിമിഷമല്ലേ? കാരണം ഇത് പലപ്പോഴും യു എ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യം പലപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് അല്ലെ. ആ അത്ഭുതത്തിന്റെ ഭാഗമായിട്ട് ഇത്തിഹാദ് റെയിൽ എന്ന് അവർ പറയുന്ന ആ ദിവസം അത് പോയി എന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനം തോന്നുന്നു. പക്ഷെ ഇനി നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് വരാം. ഈ കേരളത്തില് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ആര് ജോലിക്ക് പോകുന്ന നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചു, അദ്ദേഹം താങ്കൾ പറഞ്ഞ പോലെ ഒരു ട്രെയിനിൽ കയറി നോക്കണം ആരൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോണതെന്നും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതെന്നും അപ്പോഴദ്ദേഹത്തിന് മനസ്സിലാകും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ട്രെയിൻ മതി എന്ന് പറയുന്നിടത്താണ് നമുക്ക് പ്രശ്നം എന്ന് പറയുന്നത്.
0: നമ്മൾ കാലത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ് അതിലൂടെ.
3: നമ്മള് ഇപ്പം മിനിമം പറയുന്നത് 40 കൊല്ലം പറയലോട്ട്, 40 കൊല്ലം നമ്മൾ 500 കൊല്ലം പറയലോട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊക്കെ പ്രശ്നം എന്തെന്നറിയാം, ആർക്കാണ് പേരും പ്രശസ്തിയും വേണ്ട എന്നുള്ളതാണ്. ഞാൻ വരുമ്പോഴത്തേക്കും ഇത് കൊണ്ടുവന്നാൽ എനിക്ക് പ്രശസ്തി കിട്ടുമോ പേര് കിട്ടുമോ, പക്ഷെ പണമെല്ലാം ജനങ്ങളുടേതാണ്. പറഞ്ഞു മനസ്സിലായി? ജനങ്ങൾക്ക് ഇത് ആവശ്യമാണിത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് അല്ലെങ്കിൽ വരും തലമുറ ഉണ്ടല്ലേ, ഈ കഴിഞ്ഞു പോയ ഭരണാധികാരികളെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയും.
0: അതെ, അതിൽ രാഷ്ട്രീയമൊന്നും അവർ നോക്കില്ല, ഇടത് വലത്
3: രാഷ്ട്രീയമൊന്നും നോക്കില്ല. കാരണം നിങ്ങൾ എന്താ പറയുക, ഈ ഒരു അതിവേഗ ട്രെയിൻ വന്നു കഴിഞ്ഞാല് കേരളത്തിനുണ്ടാകുന്ന വികസനം മറ്റൊന്നാണ്. നമ്മൾ കോർപ്പറേറ്റ് അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ആ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കാതെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ചിന്തിക്കേണ്ടത്. എല്ലാം നടക്കും കേരളത്തിൽ. എന്തുകൊണ്ട് നമ്മൾ 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ആ ഇന്ത്യ രാജ്യത്ത് ഒരു കേരളത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ നടത്തിക്കൂടാ? നമ്മുടെ എഞ്ചിനീയേഴ്സൊക്കെ അല്ലേ വിദേശത്ത് പോയിട്ട് ഇതൊക്കെ ചെയ്തത്?
0: അവരുടെ ഇന്ന് തന്നെ ആലോചിച്ച് നോക്കൂ, ഇന്ന് തന്നെ ആ ഇത്തിഹാദ് റെയിലില് 7 പേരില് 5 മലയാളികള്, ആ 7
3: അഭിമാനമാണ്.
0: അതിലെ ക്യാപ്റ്റൻ ആലപ്പുഴക്കാരൻ മലയാളി.
3: അതെ അതെ, സന്തോഷം, വളരെ സന്തോഷം തോന്നുന്നതൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പോഴും ഇതൊക്കെ നമുക്കിത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ വിദേശത്ത് പോകണം. നമ്മളെ സ്വന്തം നാട്ടിൽ നിന്നും അനുഭവിക്കാനായിട്ടുള്ള യോഗം കാണുന്നില്ല. എന്നാൽ നമുക്കാണ് ഇതിനെല്ലാത്തിനും പ്രാധാന്യം ഉള്ളത് താനും. അതുകൊണ്ട് നമ്മൾ ഈ കോർപ്പറേറ്റും അതും ഇതൊന്നും പറയാതെ യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ എത്രയും വേഗം നമ്മുടെ നാട്ടിലൊക്കെ വരണമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. അതുപോലെ ഒരിക്കൽ കൂടി മിനി ബട്ട നിങ്ങളൊക്കെ ആ ചരിത്രത്തിന്റെ ഭാഗമായതിൽ വളരെ സന്തോഷം. താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു സോ മച്ച് ശ്രീ ഷാജി. അടുത്ത കോളിൽ നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഹലോ,
0: ആരാണ്?
4: ആരാണ്? നമ്മളെ മനസ്സിലായില്ല.
0: അയ്യോ, ഹലോ ഒന്നും പറഞ്ഞു കേട്ടില്ല ശ്രീ ജ്യോതി, അതുകൊണ്ടാണ്.
4: നമസ്കാരം,
0: ആയിക്കോട്ടെ, പറയൂ. സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു.
4: എന്തായാലും അബുദാബി ഒക്കെ കണ്ടിട്ട് വന്നില്ലേ?
0: അബുദാബി കണ്ടു, ഫിജേറയിൽ നിന്ന് അബുദാബി വരെ പോയി, അബുദാബിയിൽ നിന്ന്
4: പിന്നെ
0: നല്ല യാത്രയായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരം. നമ്മുടെ ഫിജേറയിലെ ആ മലനിരകളിൽ നമ്മളൊരു സൂര്യോദയമൊക്കെ കണ്ടിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റാതും നല്ല സുഖമായിട്ടുള്ള ഒരു പാനോറമിക് വ്യൂവിലൊക്കെ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാലേ, 200 കിലോമീറ്റർ പെർ അവറിലുള്ള വേഗതയുണ്ട്, ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തി. എന്താണ് 55 ആണ് നമുക്ക് ഏറ്റവും സാധാരണ റേറ്റ് ഒരു ഭാഗത്തേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൂടി ആവുമ്പോൾ 120 ആവും.
4: അല്ല, ഞാൻ സമയമാണ് ചോദിച്ചത്.
0: സമയം 1.5 മണിക്കൂറാണ് ഒരു ഡയറക്ഷനിൽ വരുന്നത്.
4: ഓക്കെ, അപ്പോൾ മാക്സിമം 4 അവറിൽ വരാം.
0: അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ
4: വരാം. വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ ഓക്കെ, ഞാൻ ഇനി വിഷയത്തേക്ക് വരാം, സമയം കളയുന്നില്ല.
0: ആയിക്കോട്ടെ.
4: നമ്മള് ഇപ്പൊ ആദ്യം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ ആളെന്ന് വെച്ചാൽ നമുക്ക് ഡെവലപ്മെന്റ് വേണം എന്നുള്ള ആഗ്രഹക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇതിൽ ഒരു സജഷൻ കൂടി പറയാനുള്ള എന്താ
0: അറിയോ,
4: ഞാൻ അനുഭവം കൊണ്ട് കൂട്ടി സൂചിപ്പിക്കുന്നതാണ്. കാരണം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലിന് പോകുന്ന 2 സെക്ടറുകളാണ് ഒന്ന് ബാംഗ്ലൂരും ഒന്ന് 2 വന്നിട്ട് ചെന്നൈയും. നിങ്ങൾക്ക് ഒരു ട്രെയിനും, എന്റെ മകൻ അടക്കം അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരു ട്രെയിൻ ടിക്കറ്റും കിട്ടുന്നില്ല, ഒരു ബസ്സിന് ടിക്കറ്റ് വന്നിട്ട് 2,000-3,000 രൂപ വരെയാണ് ഓണം അങ്ങനെയുള്ള സീസൺ സമയത്ത് വാങ്ങിക്കുന്നത്. നല്ല ഈ നമുക്ക് സ്പീഡ് ട്രെയിനുകൾ വേണം, എക്സ്പ്രസ്സുകൾ വേണം. അത് എന്താണ്, ഇന്നറിനേക്കാളും അത് ഇന്റർസ്റ്റേറ്റ് കൂടിയായിട്ട് കണക്റ്റഡ് കൂടി ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റുകൾക്ക് വരുന്നത്.
0: അല്ല, അതുകൊണ്ടാണ് ഈ ശ്രീധരൻ പലപ്പോഴും പറഞ്ഞത് ഇങ്ങനെയുള്ള ട്രെയിനുകളെ ബാംഗ്ലൂർക്ക് നീട്ടാനും അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പോകാനുള്ള വഴി.
4: വന്ദേഭാരത് വന്നു, ഞാൻ അടുത്ത മാസം നാട്ടിൽ പോവാൻ ഞാനിപ്പോ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല,
0: പറ്റുന്നില്ല. അപ്പൊ അത് ആദ്യം വന്നപ്പോ എന്താണ് പറഞ്ഞത്, ഇതിൽ ആര് കയറും, ഇതൊരു സ്വീകാര്യമാണ്, ഇതിന് പൈസ കൂടുതലല്ലേ?
4: അല്ല, ഈ വന്ദേഭാരത് വ്യക്തമായിട്ട് ഞാൻ അതിനൊരു ഉദാഹരണം കൂടി പറയാം. അപ്പോ ദുബായിൽ മെട്രോ വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ട്. മെട്രോ വരുമ്പോ ചോദിച്ചു ഇപ്പൊ ആര് മെട്രോ കയറുന്ന ചോദിച്ചാൽ ഇന്ന് മെട്രോയില് ബോംബെയിലെ ട്രെയിനുകളേക്കാൾ തിരക്കാം. വളരെ തിരക്ക് കൂടുതലാണ്.
0: അത്ര ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പൊതുഗതാഗതം?
4: ഉപയോഗിക്കും, എല്ലാതും ഉപയോഗം വരും, എല്ലാറ്റിനും വരും. പക്ഷേ നമ്മളെ ആവശ്യങ്ങളും ഇതും അതനുസരിച്ചിട്ട് വരണം. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അപ്പൊ ഹൈവേയുടെ കാര്യം തന്നെ, ഞാൻ പാലക്കാട്ടുകാരനാണ്. ഇപ്പോ അവിടെ 6 ലൈനും വെച്ച് ഇത് ആക്കുന്ന തിരക്കിലാണ്. ഇത് 25 കൊല്ലം മുമ്പ് അന്ന് 2000 സന്തോഷ് കുളങ്ങര പറഞ്ഞ പോലെ തന്നെ എന്താണ് രാഷ്ട്രീയമല്ല പറയുന്നത്, മൻമോഹൻ സിംഗ് ആദ്യമായി തിരിച്ചു പറഞ്ഞ പോലെ അന്ന് ഇത് ദീർഘവീക്ഷിയോടുകൂടി നമ്മൾ 6 ലൈൻ ആക്കിയിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ മെയിൻ എന്താണ് ട്രാക്കുകളിലെല്ലാം ട്രക്കാണ് ഓടുന്നത്. കോയമ്പത്തൂർ പാലക്കാട് പ്രത്യേകിച്ച് പോലെ എന്താണ് കണ്ടെയ്നറുകളാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. അപ്പൊ നമ്മൾക്ക് വ്യക്തമായ ഒരു റോഡ് ഉണ്ടെങ്കിൽ പോലും പോകാൻ പറ്റുന്നില്ല, കാരണം 2 വരികളായതുകൊണ്ട്. അത് 6 വരി പാതകളായിരുന്നുവെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് കുറച്ചുകൂടി ഗുണങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ദീർഘവീക്ഷണം തന്നെയാണ് വേണ്ടത്. ഞാൻ അവിടെ അതിലാണ് ഇത് പറഞ്ഞത് കേട്ടോളൂ. ദീർഘവീക്ഷണത്തിന്റെ കാര്യം എന്നാണ് ഉദാഹരണമായി പറഞ്ഞത്, അതിന്റെ രാഷ്ട്രീയം എടുക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത 2 തലമുറയ്ക്ക് കാണണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ ഇതന്നെ എല്ലാം ഇൻഫ്രാസ്ട്രക്ചറിൽ കാണണം. കോയമ്പത്തൂർക്ക് ഒരു ട്രെയിനിലും നമുക്ക് സീറ്റ് കിട്ടത്തില്ല. എക്സ്പ്രസ് ട്രെയിനുകൾ വരണം, അത് ഇന്റർസ്റ്റേറ്റ് ആദ്യം വേണം. വെറും നമ്മൾ ലോക്കൽ ഒരു വെറും കേരളത്തിനെ മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് സങ്കുചിതമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് മറ്റു സംസ്ഥാനങ്ങളെ കൂടി കണക്ട് ചെയ്യുമ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ആണ്. ബോംബെ ട്രെയിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബുക്കിംഗ് കിട്ടില്ല. നിങ്ങൾ ഡൽഹിക്ക് നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടില്ല. അതെല്ലാം പോട്ടെ, നമ്മുടെ തൊട്ടടുത്തുള്ള ബാംഗ്ലൂരിലേക്ക് കർണാടകത്തിലേക്ക് കാസർഗോഡ് വഴിയും കോയമ്പത്തൂർ വഴിക്കും പോകുന്ന ബസ്സുകളുടെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയത്തില്ല. അതിന് ഇത്രയും ചാർജുമാണ്. അപ്പൊ അതിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരണം. എക്സ്പ്രസ്സുകൾ വേണം, സ്പീഡ് ട്രെയിനുകൾ ആവശ്യമാണ്. പിന്നെ രണ്ടാമത് ഇന്നറിൽ നമ്മൾ വാങ്ങുമ്പോൾ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂടി വരണം. ഇപ്പൊ നല്ല എക്സ്പ്രസ് ട്രെയിനിൽ പോയിട്ട് തിരുവനന്തപുരം ടൗണിൽ ഇറങ്ങിയതിനു ശേഷം ജോലി സ്ഥലത്തേക്കോ അവിടുത്തെ കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ പോകാൻ നമ്മൾ അവിടുന്ന് 2 മണിക്കൂർ എടുക്കും. പാലക്കാട് നിന്ന് തിരുവനന്തപുരം എത്താൻ 3 മണിക്കൂറും അവിടുന്ന് ഹോസ്പിറ്റലിൽ എത്താൻ 2 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഈ എക്സ്പ്രസ് ട്രെയിനിന്റെ യൂസ് നമുക്ക് വ്യക്തമാവില്ല. അപ്പം ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി ഡെവലപ്മെന്റ് ആവുമ്പോൾ മാത്രമേ അത് ജനോപകാരപ്രദമാവുള്ളൂ.
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു ശ്രീ ജ്യോതി. ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ, അടുത്ത കോളും കൂടി എടുത്തോട്ടെ. നമ്മുടെ സംസാരം കുറച്ച് അധികം നീണ്ടു, പക്ഷെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംസാരം തന്നെയായിരുന്നു. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
5: നമസ്കാരം
0: ശ്രീധർ. കുറെ നാളായിട്ട് അല്ലേ കേട്ടു? പറയൂ, എന്താണ് വലിയൊരു അതിവേഗ പാത നമുക്കും വേണ്ടേ, ട്രെയിൻ നമുക്ക് വേണ്ടേ, എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം?
5: തീർച്ചയായിട്ടും, ഞാനൊക്കെ 20 കൊല്ലം മുന്നേ വന്നതാ യുഎയിൽ. അപ്പോ ആ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നത്, ചിലപ്പോ നമ്മൾ അബുദാബിയൊക്കെ പോകുന്ന ഇവിടെ എന്തുകൊണ്ട് റെയിൽ വരുന്നില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മെട്രോ ആദ്യം വന്നു, ഇപ്പതാ റെയിലും യാഥാർത്ഥ്യമായിരിക്കും. നല്ലൊരു ഇതാണ്, കാരണം യുഎഇ ഗവൺമെന്റ് എന്ന് പറഞ്ഞു ഡെവലപ്മെന്റ് എല്ലാ വേൾഡിലെ നമ്പർ 1 ഡെവലപ്പേഴ്സ് ആണ്. അപ്പോ അത് കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ആളുകൾ, രാഷ്ട്രീയക്കാരല്ല. പിന്നെ നേരത്തെ ഒരു ശ്രോതാവ് ഷാജി പറഞ്ഞ പോലെ രാഷ്ട്രീയമാണ് ഇവിടെ വിഷയം. നമ്മളെ ഇന്ത്യയെ പറകോട്ടടിച്ചത് എത്ര കാലം, നമ്മൾ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനം, നമ്മളൊരു ഇന്ത്യൻ ഒരു ട്രെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ ബോഗിയുടെ ഒരു മുന്നത്തെ ചിത്രം ഇപ്പോഴത്തെ ചിത്രം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ഭരണാധികാരിയുടെ ഡെവലപ്മെന്റ്. 2014 ശേഷമാണ് ഈ വന്ദേഭാരത് വന്നപ്പോ എന്തൊക്കെ ആളുകൾ പറഞ്ഞു, മെട്രോ വരുമ്പോ പലതും കിട്ടും പറയുന്നു. അതേപോലെ തന്നെ പക്ഷേ ജനങ്ങളുടെ നെഞ്ഞത്തും മഞ്ഞപ്പെട്ടി കുത്തിയിട്ടല്ല ട്രെയിൻ വരേണ്ടത്. അത് അതിൻ്റെതായ അത് പഠിച്ച് ഇപ്പൊ ഹൈവേ എങ്ങനെ വന്നു, ഹൈവേ വരുന്ന ഹൈവേ സ്ഥലം ഏറ്റെടുക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇത് നമ്മുടെ കേരളത്തിലാണ്. ആ ഹൈവേ സർവേ വരുന്ന സമയത്ത് ഞാനൊക്കെ നാട്ടിൽ, ആ സമയത്ത് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലെ പ്രതിഷേധം.
0: കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കേരളത്തിലാണ്, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിന് അദ്ദേഹം എപ്പോഴും കേരള സർക്കാരിനോട് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം എടുത്തു പറയാറുണ്ട് കേരളം കാണിച്ച.
5: അതിന് മുന്നേ സർവേ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് മലപ്പുറം ജില്ലയിലാണ്. നിങ്ങൾ കണ്ടിട്ടാണ് എത്ര സമരങ്ങൾ നടന്നത്, കീഴാറ്റൂർ സമരം അങ്ങനെ. അപ്പൊ അതൊക്കെ ബോധവൽക്കരിച്ചും ഡെവലപ്മെന്റ് ഇപ്പൊ നോക്കും, 6 വരി പാത എല്ലാവരും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഹൈവേകൾ വന്നു, വന്ദേഭാരത് വന്നു, ട്രെയിൻ എത്ര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പായി, ട്രെയിൻ സ്പീഡിനനുസരിച്ചുള്ള ഇത് നമ്മുടെ റെയിൽ പാളങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും. വരണം, വന്നു കഴിഞ്ഞാലല്ലേ ജനങ്ങൾക്ക് അത് ഇപ്പൊ കാസർഗോഡ് മാറാൾ തിരുവനന്തപുരത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ആവശ്യം, മെഡിക്കൽ ആവശ്യമായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ജോലിപരമായ ആവശ്യങ്ങളായിക്കോട്ടെ, പെട്ടെന്ന് ഒരാൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവണ്ടേ? തീർച്ചയായും നമ്മളെ നാടും വളരണം. നമ്മളെ നാട് 40 വർഷമല്ല 60 വർഷം പിറകോട്ട് പോയി. അറോ എന്നോ ഡെവലപ്പ് ആവേണ്ട ഇന്ത്യ രാജ്യം ഈ 14 വർഷം ഡെവലപ്പ് ആയിരുന്നു. നമ്മൾ എന്നോ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ഭാരതം എവിടെ എത്തിയിരുന്നു? വേൾഡ് നമ്പർ 1 ആയിരുന്നു. അന്ന് ആ ഭരണാധികാരികൾ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു സാജി പറഞ്ഞില്ലേ, ആ ഭരണാധികാരി പുച്ഛിക്ക് ഇന്ന് ആ ഭരണാധികാരി മുൻകാലത്ത് ഭരിച്ച ഭരണാധികാരികളെ നമ്മൾ പുച്ഛിക്കാൻ കാരണം ഇതാണ്. എന്തുകൊണ്ട് ആ ഭരണാധികൾ അന്ന് ദൈവിക വിഷമത്തോടെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല, ഇതുപോലെ എന്താ പറയുക ഡെവലപ്പ് ചെയ്തില്ല ഇന്ത്യനെ? ഇന്നും ബോംബെയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങിക്കിടന്ന് ട്രെയിനിൽ പോകുന്ന ആളുകളെ നമ്മൾ കണ്ടു. ഇപ്പൊ ബുള്ളറ്റ് ട്രെയിൻ നരേന്ദ്രമോദി ഗവൺമെന്റ് അവതരിപ്പിച്ചു. ബുള്ളറ്റ് ട്രെയിൻ വരുമ്പോ എന്താ പറയുന്നത്? ബുള്ളറ്റ് ട്രെയിൻ ആർക്ക് വേണ്ടി? വലിയ ബിസിനസ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല, അത് സ്പീഡിൽ എത്രയും പെട്ടെന്ന് ഇപ്പോ ബോംബെ അഹമ്മദാബാദ് പൂർത്തീകരിക്കാൻ പോവാണ്. ആ പൂർത്തീകരിച്ച് ബോംബെന്ന് ഒരാൾ അഹമ്മദാബാദിൽ എത്താൻ 2 മണിക്കൂറുണ്ടോ 1 മണിക്കൂറുണ്ടോ എത്താൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ? അതിന് പൈസ അവര് ഇപ്പൊ സാധാരണക്കാര് പൈസ കൊടുത്തിട്ട് ഫ്ലൈറ്റിന് കൂടുതൽ യാത്ര ചെയ്യുമ്പോ അതേപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിനിന് യാത്ര ചെയ്യാൻ അവർ
0: തയ്യാറായിരിക്കും. നമുക്കും എത്രയും പെട്ടെന്ന് അതിവേഗ ട്രെയിനുകളൊക്കെ വരട്ടെ എന്ന് വിചാരിക്കാം. ശ്രീ ശ്രീധർ, അദ്ദേഹം സംസാരത്തിനിടയിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു. അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട എന്ന് ഞാൻ പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു പ്രത്യേക സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത് എന്നും എനിക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയം ഇപ്പൊ ഇല്ല. ശ്രീധർ നാളെ ഇപ്പൊ എന്നെ കേൾക്കുകയാണെങ്കിൽ നാളത്തെ ചർച്ചയിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നുള്ളതിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു വിശദീകരണം കൂടി കൊടുക്കണമെന്ന് പറയുന്നു. കാരണം എല്ലാ ജില്ലകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതിഷേധം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ചിട്ടില്ല. വയൽക്കിളി സമരം നടന്നത് കണ്ണൂരാണെന്നും കീഴാറ്റൂർ എവിടെയാണെന്നുള്ള കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
6: നമസ്കാരം.
0: നമസ്കാരം. ആ പറയൂ.
6: ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല എന്നല്ലേ പറയാ?
0: അതെ,
6: നമുക്കൊക്കെ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേരളത്തിലെ ആൾക്കാർക്ക്. ഇനി രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ആദ്യത്തെ കേസ്, കേരളവും ദുബായിയോ UAE തമ്മിലൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കേരളം എന്ന് പറയുന്നത് തെക്ക് മുതൽ വടക്ക് വരെ ഒരു പട്ടണമാണ്. ജനസാന്ദ്രത അത്രയുള്ള ഒരു സ്ഥലം വളരെ അപൂർവമായിരിക്കും ഇത്രയും ദൂര സ്ട്രെച്ചിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഏറ്റെടുക്കൽ വലിയൊരു ചലഞ്ചായിട്ട് മാറുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വരാണെന്ന് പറഞ്ഞാല് എല്ലാ 10 കിലോമീറ്ററിലും സ്റ്റേഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്താ പ്രശ്നം എന്താ വെച്ചാല്, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ച് പറയാന്നുണ്ടെങ്കിൽ 21 കിലോമീറ്റർ ആണ് ആവറേജ് പറയാം. അതിലാണ് നമുക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, വെറും ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം. ഇത് നാട്ടിലെ വരുന്ന പൊതുവുള്ള സംസാരമാണ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്.
0: മനസ്സിലായി.
6: അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഒരു 10 കൊല്ലത്തെ മുൻകൂട്ടി കണ്ടിട്ട് 2036 ഒരു പ്ലാന് പോലെ കണ്ടിട്ട്, ഇത് മാത്രമല്ല ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്റ്റോപ്പും ആ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ടച്ച് ചെയ്തിട്ട് മെട്രോ ലൈനുകളും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രൊജക്ട് ആയിട്ട് കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും അത് സ്വീകാര്യമായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇതിനേക്കാളും വലിയ ചലഞ്ച് വരുന്നത്, ഇനി പത്മയ്ക്ക് പത്രം വായിക്കും അറിയായിരിക്കും, മുമ്പ് നമ്മൾ ISRO-യില് സ്ഥാനം ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കൂലി ആവശ്യപ്പെട്ട ഒരു സമൂഹം ഉണ്ട് നമ്മുടെ
0: കേരളത്തിൽ.
6: ഇവർക്കൊക്കെ ഇടയിൽ ഇത്രയും വലിയൊരു പ്രൊജക്ട് കമ്മീഷൻ ചെയ്ത് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാല് അതിന് അതിൻ്റെതായ തടസ്സങ്ങളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്ട് കൊണ്ടുവന്ന ആരെങ്കിലും ഒരാൾ ഒരു എതിർശബ്ദം പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇവിടുത്തെ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണം അവർക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധം പൊതുജനങ്ങൾ പറഞ്ഞാല് അതിന് അതിൻ്റെതായ തടസ്സങ്ങളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്ട് കൊണ്ടുവന്ന ആരെങ്കിലും ഒരാൾ ഒരു എതിർശബ്ദം പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇവിടുത്തെ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണം

0: രാഷ്ട്രീയം നോക്കിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ശ്രീധരൻ കൊണ്ടുവന്ന ഒരു പ്രൊജക്ട് 4 എയർപോർട്ട് കണക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന സെമി ഹൈസ്പീഡ് എന്ന് പറയുന്ന പോലെ സെമി സ്പീഡ് റെയിൽ കോറിഡോർ, അതാണ് കുറച്ചുകൂടെ പ്രാവർത്തികമാവുക. കാരണം അതിലെ നമ്പർ ഓഫ് സ്റ്റേഷൻസ് കൂടുതലാണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമായിട്ട് ഒരു 1,20,000 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് കേരളത്തിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി ഇനിയിപ്പോ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ പോലും സമ്മതിക്കൂല.
1: എസ്, എന്തായാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കും വരട്ടെ അതിവേഗമായിട്ടുള്ളൊരു റെയിൽ പാത എന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ശ്രീ ജോസഫാണ് ഏറ്റവും അവസാനം വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അല്ലേ. എന്തായാലും ഈ ശ്രീധരൻ പോലുള്ള ധിഷണാശക്തികളുടെ അല്ലെങ്കിൽ അവരുടെ ഒരൊക്കെ ബുദ്ധി ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടെ. എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലും അതിവേഗ ട്രെയിൻ ഉണ്ടാവട്ടെ. അതിൽ കയറാൻ ഒരുപാട് ആളുകളുണ്ട്. നിതിൻ കേൾക്കണം കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന. എല്ലാവരോടും സന്തോഷം, സ്നേഹം.
2: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റ് പരീക്ഷാക്രമക്കേട്, നിയമസഭയിൽ പ്രമേയം. ഫിഷറീസ് മന്ത്രിക്കെതിരായ പരാമർശം, പിണറായി വിജയനെതിരെ നിയമസഭയിൽ പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുവയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശത്തുടക്കം. ഫിജറിൽ നിന്ന് രാവിലെ 5:34 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. ഫിജേറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായി എത്തി യുവയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനത്തിനായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം കൈവരിച്ച് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരൻ എംഎൽഎയുടെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നു. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രിസഭായോഗത്തിന്റെ നിർണായക തീരുമാനം. അധിക സീറ്റുകൾ അനുവദിക്കും. സീറ്റുകൾ കുറവുള്ള

0: വടക്കൻ ജില്ലകളിലാണ് സീറ്റുകൾ അനുവദിച്ചത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഈ അധ്യയന വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായി. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത്. പിണറായി വിജയനെ പോലെ ഒരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചത് ഭരണപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ട്രോളിംഗ് നിരോധനം വന്നതുമുതൽ വറുതിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംഎൽഎമാരായ സജി ചെറിയാൻ, കെ രാജൻ, പി കെ പ്രവീൺ എന്നിവർ നൽകിയ നോട്ടീസ് പരിഗണിക്കവെയായിരുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേർക്കുനേർ തിരിഞ്ഞത്. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി സി പി ജോൺ. മോഡിഫിക്കേഷന്റെ ഭാഗമായി അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി സി പി ജോൺ. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എം എസ് സി ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എം എസ് സി കമ്പനി ഏറ്റെടുക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ എം എസ് സിയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ഡി എം എ കേസിൽ അറസ്റ്റിൽ. എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിരുന്നു പരിശോധന. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്നാണ് സംഘടനയുടെ പേര്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ യു ഡി എഫിൽ തർക്കം രൂക്ഷം. നിയമനത്തിലെ എതിർപ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിൽ കണ്ട് അറിയിച്ചു. എൻ ശേഷാദ്രിനാഥിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും പി എം നിയാസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനമായിട്ടുണ്ടെന്നും നിയാസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബി ജെ പി കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. ബി ജെ പി കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിന്റെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത, അലക്സ് എന്നിവർ പരാതി നൽകിയത്. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവയ്ക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ചൊവ്വാഴ്ച കർണാടകയിലുടനീളം എസ് ഐ ആർ പ്രക്രിയ ആരംഭിച്ചതോടെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വോട്ടവകാശം നഷ്ടപ്പെടുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെ ബാധിച്ചേക്കാമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി കോൺഗ്രസിൽ ലയിച്ചേക്കുമെന്ന് സൂചന. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയതായി കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ച് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോകകപ്പിൽ ഏഷ്യൻ മമ്പന്മാരായ ജപ്പാനെ 1-2 തോൽപ്പിച്ച് 5 ലോക കിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29th ജപ്പാന്റെ കെയ്ഷു സാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി എലീസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. 2nd കോച്ച് ആഞ്ചലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലം കണ്ടു. 56th ഗബ്രിയലിന്റെ മനോഹരമായ ക്രോസിൽ കാസിമെറോ തലവച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിയപ്പോഴാണ് 95th ബ്രസീലിന്റെ വിജയ ഗോൾ പിറന്നത്. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വലയിലായി. ലോകകപ്പിൽ നിന്ന് 2 പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വയോട് തോറ്റ് ജർമ്മനി പുറത്തായപ്പോൾ പെനാൽറ്റി സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഡച്ച് പടയെ തോൽപ്പിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎയിൽ ഇന്ധനവില കുറഞ്ഞു. ജൂലൈ 1 സൂപ്പർ 98 പെട്രോളിന് 3.40 വില. നിലവിലിത് 3.95 ആണ്. സ്പെഷ്യൽ 95 പെട്രോളിന് 3.29 പുതിയ വില. ഡീസലിന് 4.33 ആയിരുന്നത് 3.06 ആയി കുറഞ്ഞിട്ടുണ്ട്. വിശദവാർത്ത 6
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. Germany, Netherlands, Argentina, Portugal. Loga footballinte mahamelam.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
2: Time check.
1: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
2: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: Such an energetic track to start this day. Very good evening and welcome back to home 92.2 from either back to home in the സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. എന്ത് പവറുള്ള പാട്ടാണല്ലോ ഇത്. ശരിക്കും നമ്മൾ കുറേ കാലമായിട്ട് ഈ റെട്രോ ക്ലാസിക്കലിന്റെ കൂട്ടിൽ കേൾക്കേണ്ട ഒരു പാട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഒരു സമയത്ത് അത്രയധികം ഹൈപ്പ് കേരളത്തിൽ ജനറേറ്റ് ചെയ്ത് കൊടുത്തൊരു പാട്ടാണ്. മാത്രമല്ല അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു താരത്തെ മലയാള മണ്ണിൽ വേരുറപ്പിച്ച് നിർത്തുന്നതിന് ഏറ്റവും കാരണമായി മാറിയിട്ടുള്ള സിനിമകളിലൊന്നാണ് ഹാപ്പി. ആ ഹാപ്പിയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഹാപ്പി ഇപ്പോൾ റീലീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ റീലെന്ന് എനിക്ക് തോന്നുന്നു. ഇതേ ആവേശം ചോട്ടാ മുമ്പ് റിലീസായ സമയത്ത് ആ ഒരു വാസ്കോടകമ പാട്ട് വരുന്ന സമയത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഇത്രയധികം ആവേശം മലയാളികൾ റീ റിലീസിൽ ഏറ്റെടുക്കുന്നത് ഹാപ്പി തന്നെയാണെന്ന് തോന്നുന്നു. ഹാപ്പിയിലെ ഈ ഒരു ട്രാക്കിനൊത്ത് താളം പിടിച്ചുകൊണ്ട് ചുവട് വെച്ചുകൊണ്ടുള്ള റീലുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ ഈ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നവർ മാത്രം ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക, കാരണം ഈ പാട്ടിൻ്റെ ആവേശം നമ്മുടെ സ്റ്റിയറിംഗിലേക്ക് അല്ലെങ്കിൽ ആക്സിലേറ്ററിലേക്ക് പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിവേ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വെൽക്കം ബാക്ക്. അപ്പോൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ആക്ച്വലി 30th of June 2026 യുഎയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള അപ്ഡേറ്റുകൾ എല്ലായിടത്തു നിന്നും അറിയുന്നുണ്ടായിരിക്കും. റേഡിയോയിലൂടെയും അല്ലെങ്കിൽ വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ മിനി പത്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു റെപ്രസെൻറ്റേഷൻ. യു എ എന്ന് പറയുന്ന രാജ്യം ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ചേർത്ത് നിർത്തുന്ന നമ്മുടെ സ്വന്തം നാട് പോലെ നമ്മളെ സ്നേഹിക്കുന്ന നാടാണ് യു എ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രാതിനിധ്യം നമ്മുടേതായിട്ടുള്ള തനത് വേഷത്തിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിഹാദ് റെയിലിൽ ആ ഒരു ഫസ്റ്റ് യാത്രയിൽ തന്നെ ഒരു പാസഞ്ചറായി ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസും അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ആവേശം അറിയാനായിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഫുഡ് എന്താണ് എന്നുള്ളത് കാര്യത്തിലായിരുന്നു കേട്ടോ. നമ്മുടെ ശ്രദ്ധ അങ്ങനെയാണല്ലോ, കാക്കക്കൂട്ടിൽ അല്ലെങ്ങനല്ലോ, അപ്പോഴും ശ്രദ്ധ എന്തിലേക്കാണ് എന്നുള്ള ഒരു സാധനം പറയുമല്ലോ പഴഞ്ചൊല്ല്. വാട്ടവർ, ആ പഴഞ്ചൊല്ലൊക്കെ മറന്നേക്ക്. എന്തായാലും ഞാൻ ചോദിച്ചറിഞ്ഞതും ഫുഡിനെ കുറിച്ചായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഭയങ്കര ആവേശമാണല്ലോ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി ഇത്തിഹാദ് റെയിൽ നമുക്ക് ഫ്ലൈറ്റിന് സമാനമായിട്ടുള്ള ഫുഡും കാര്യങ്ങളുമാണ്. ഇവർ രാവിലത്തെ ആ ഒരു ടൈമിലായിരുന്നു യാത്ര ചെയ്തത് എന്നുള്ളതുകൊണ്ട് ഇവർക്ക് ഫലാഫൽ റോൾ, പിന്നെ ഓംലെറ്റ് പൊറോട്ട പോലെയുള്ള ഒരു റോള്, പിന്നെ ജ്യൂസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര രസമാണെന്നാണ് കേട്ടോ പറയുന്നത്. ഏറ്റവും വലിയൊരു കാര്യം കാണാനുള്ള കാഴ്ചകളാണ് അത്രയും. നമ്മുടെ യു എയുടെ തന്നെ ഓരോ എമിറേറ്റുകൾക്കും ആ ടെറൈൻ മാറുന്നതനുസരിച്ച് പല വ്യത്യാസങ്ങളും വരാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഹുജൈറയുടേതായിട്ടുള്ള ഒരു ടെറൈൻ ആയിരിക്കില്ല നമ്മൾ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഷാർജയുടെ പോർഷൻസിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഷാർജയിൽ കയറുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും പല ടെറൈനുകളിലൂടെ മരുഭൂമി കണ്ടു, ആൻഡ് കുറേ ഈ പറഞ്ഞ പോലെ കുറച്ചധികം ഫുജൈറയുടേതായിട്ടുള്ള ഒരു മലനിരകൾ പോലെയുള്ള പ്രദേശങ്ങൾ കണ്ടു, ആൻഡ് ദുബായുടേതായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള വില്ലാസും ബിൽഡിങ്ങുകളും നിറഞ്ഞ സ്കൈസ്ക്രാപ്പേഴ്സൊക്കെ നിറയുന്ന ആ കാഴ്ചകൾ കണ്ടു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാണ് മിനിപ്പത്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് എപ്പോഴെങ്കിലും പുള്ളിക്കാരി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ബാക്കി വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിയാം. എനിക്കൊന്ന് രാവിലെ മുതൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേരത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്ക് വെറും 105 മിനിറ്റ് കൊണ്ട് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എത്താൻ സാധിക്കുന്ന എത്തിഹാദ് റെയിൽ അങ്ങനെ ഒഫീഷ്യലി വരുന്നു എന്ന് പറയുകയല്ല, വന്നിരിക്കുകയാണ്. 200 കിലോമീറ്റർ വേഗമാണ് കേട്ടോ. യാത്രയ്ക്ക് മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ട്രെയിൻ എത്തുന്നതിന് മുൻപ് തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കണം, ട്രെയിൻ സീറ്റ് നമ്പറൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള സീറ്റിൽ മാത്രമേ ഇരിക്കാവൂ. നമ്മുടെ നാട്ടിൽ നമ്മൾ യൂഷ്വലി കാണുന്നൊരു പ്രവണത ഉണ്ടല്ലോ, ആ പരിപാടി ഇവിടെ പിടിക്കരുത് എന്നുള്ളൊരു കാര്യം. ആൻഡ് പിന്നെ മെട്രോയിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ലഗേജുകൾ ലഗേജ് റാക്കിൽ വെക്കുക, ചെറിയ ബാഗുകൾ സീറ്റിനടിയിലോ അല്ലെങ്കിൽ മുകളിലുള്ള സ്റ്റോറേജ് സ്പേസുകളിലൊക്കെ വെക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നിയന്ത്രണങ്ങൾ, നമ്മുടേതായിട്ടുള്ള പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാവർക്കും വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് അമിതമായിട്ട് ശബ്ദം ഉണ്ടാക്കുകയോ സഹയാത്രക്കാരെ അല്ല യാത്രികരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയോ മ്യൂസിക്കുകളോ വീഡിയോ ഒക്കെ ലൈവായിട്ട് പ്ലേ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും പാടില്ല എന്നുള്ളത് ഉൾപ്പെടെ ഒരുപാട് ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അനുവാദമില്ലാതെ ആരെയും ഫോട്ടോയിലോ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. യുവയുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ എത്തിഹാദ് റെയിലും ബാധകമാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നവർ ആ കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുമല്ലോ, എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സമ്മാനങ്ങൾ ആൻഡ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാനിങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രഡിക്ഷൻ കോൺടെസ്റ്റ് ഓൺ ആണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് പോകാൻ ഇനി 3-4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ പറ്റിയ നമ്മുടെ ജർമ്മനിക്ക് ഈ കൊല്ലം നമുക്ക് കപ്പില്ല കൺമണി എന്നുള്ള അവസ്ഥയായിപ്പോയി ജർമ്മൻ ഫാൻസ്. ആൻഡ് നെതർലാൻഡ്സിന് എന്താ പറ്റിയത്? നെതർലാൻഡ്സ് മറ്റേ പുള്ളിക്കാരനെടുത്തിട്ടുണ്ടായിരുന്നല്ലോ കംപ്ലീറ്റ്ലി, മറ്റേ കൂട്ടിയും കിടിച്ച് നോക്കിയിട്ട്. ഞാൻ പ്രവചനം നടത്തുന്ന മറ്റേ മന്ത്രവാദിയൊന്നുമല്ല, പക്ഷേ ഞാനൊരു ശാസ്ത്രജ്ഞനാണ്. കൃത്യമായ രീതിയിൽ ഞാൻ ഗണിച്ച് പറയുന്നു, ഇത്തവണ നെതർലാൻഡ്സ് കപ്പ് തൂക്കുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്കൊന്ന് കാണണം. പോയി നെതർലാൻഡ്സും പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം ഇനി എങ്ങനെയൊക്കെ മാറിയും ഇത്തവണത്തെ വേൾഡ് കപ്പ് എന്നുള്ളത്. സോ പ്രഡിക്ഷൻ കോൺടെസ്റ്റ് ഓൺ ആണ്, പ്രഡിക്റ്റ് ചെയ്യാം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ വരുന്ന ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പറഞ്ഞുതരാം. കയ്യിലേക്ക് വരാൻ വേണ്ടി പോകുന്ന നല്ല കിടിലൻ സമ്മാനങ്ങളാണ്, വിട്ട് കളയരുത് കേട്ടോ.
1: ജീവിതയാത്രകളെ സൽക്രിയമാക്കണം. അന്ത്യദിനം വരെ ഓടുക നാം നന്മയിലൊന്നാകെ.
0: I'm sorry guys, ട്രെൻഡിങ് ട്രാക്കാണ് കേട്ടോ കേട്ടോണ്ടിരിക്കുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
6: അക്ബർ ട്രാവൽസ് യു എ പ്രസൻസ് പ്രെഡിക് ചാമ്പ്യൻ 2026. അക്ബർ ട്രാവൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
7: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് യു എ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: കാനറികൾക്ക് എന്ത് സാമുറായി കോട്ട അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു പക്ഷേ ഏറ്റവും ആവേശത്തോടെ ഒരു പറ്റം ഫാൻസുകാർ, ബ്രസീലിന്റെ ഒഴികെയുള്ള മറ്റേതൊരു രാജ്യത്തിന്റെ ആണെങ്കിലും ഏതൊരു ഫുട്ബോൾ രാഷ്ട്രത്തിന്റെ ആണെങ്കിലും ആരാധകർ, പോർച്ചുഗലിന്റെ ആവട്ടെ അർജന്റീന ആവട്ടെ, ഒരു ടേം വരെ വന്നിട്ടുണ്ടല്ലോ, ജപ്പാൻ അല്ല ഇനി മുതൽ എന്തോ ജപ്പാൻ ടീന എന്ന് പറഞ്ഞിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം സപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ജപ്പാന് വേണ്ടിയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാനറികളുടെ മുന്നിൽ സാമുറായി കോട്ടയുടെ യുദ്ധതന്ത്രങ്ങൾ ഒന്നും തന്നെ ഫലിച്ചില്ല. ജപ്പാൻ പൂട്ട് പൊളിച്ചുകൊണ്ട് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് ഇടം നേടിയിരിക്കുകയാണ്. രണ്ട് ഗോളുകളാണ് ബ്രസീൽ നേടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഒരുപക്ഷെ ഞാൻ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് തന്നെ ഒരു ഭയങ്കര ഷോക്കായി പോയി. കാര്യം നമ്മളിങ്ങനെ ബ്രസീലുകാരെ കളിയാക്കുമെങ്കിലും ബ്രസീലിന്റെ ഇടമഞ്ചിലേക്ക് ആ ഒരു ജപ്പാന്റെ ലോങ് റേഞ്ചറിൽ നിന്നും ആദ്യ പകുതിയിൽ തന്നെ ആ ഒരു ഗോള് കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രസീൽ ഫാൻസ് എല്ലാം ഒന്ന് അവരുടെയൊക്കെ നെഞ്ചിടിപ്പിന്റെ താളമൊക്കെ ഒന്ന് തെറ്റിയിട്ടുണ്ടായിരിക്കും. എന്തായാലും തിരിച്ചടിയിലൂടെ തങ്ങൾ എങ്ങും പോകുന്നില്ല, ഇത്തവണ കപ്പ് ഉയർത്തിയിട്ടേ പോകൂ എന്നുള്ള ആ ഒരു പ്രഖ്യാപനമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മത്സര വിജയത്തെ കാണാവുന്നതാണ്. പക്ഷേ ഏറ്റവും വലിയ സർപ്രൈസ് എലമെന്റുകൾ നിറഞ്ഞു നിന്നത് പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള, നിലവിലെ ചാമ്പ്യന്മാരല്ല, കഴിഞ്ഞ അങ്ങേ വർഷത്തെ 2014 ജർമ്മനി വേൾഡ് കപ്പ് നേടിയത്, അതെ, മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ജർമ്മനിയുടെ ജർമ്മൻ വൻമതിൽ തകർന്നു വീണൊരു കാഴ്ച, അതൊരു ഗംഭീര അട്ടിമറി തന്നെയായിരുന്നു കേട്ടോ. പരാഗ്വേ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. 2026 റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അട്ടിമറി നടന്നിരിക്കുന്നത്. 4 ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ജർമ്മനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്തുകൊണ്ട് ലാറ്റിൻ അമേരിക്കയുടെ സ്വന്തം പരാഗ്വേ റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതിനെ തുടർന്നാണ് പിന്നീട് മത്സരം ഷൂട്ടൌട്ടിലേക്ക് മാറിയതും. ആൻഡ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ജർമ്മനി നേരിടുന്ന ആദ്യത്തെ പെനാൽറ്റി ഷൂട്ടൌട്ട് പരാജയമായിട്ട് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മത്സരം മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തോൽവിയോടെ ഇതിഹാസ ഗോൾ കീപ്പറായിരുന്ന മാനുവൽ ന്യൂയറുടെ അന്താരാഷ്ട്ര കരിയറിന് അന്ത്യമായി എന്നുള്ളതാണ്. ഹീ ഡിസേർവ് സംതിങ് ബെസ്റ്റ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ന്യൂയർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഗോൾ കീപ്പേഴ്സിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഇങ്ങനെ ആയിരുന്നില്ല അവസാനിക്കേണ്ടത് എന്നാണ് എനിക്കും തോന്നുന്നത്. ആൻഡ് നെതർലാൻഡ്സിന്റെ കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള, ഒരുപക്ഷെ ഈ കളത്തിൽ അല്ലെങ്കിൽ പേപ്പറിലെ കളികളിൽ പോലും ഒരുപക്ഷെ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ടീമാണ് നെതർലാൻഡ്സ്. നെതർലാൻഡ്സിന്റെ ഇങ്ങനെ ഒരു തിരിച്ചുപോക്ക് ഒട്ടും തന്നെ നമ്മൾ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പുള്ളിക്കാരൻ ഗണിതശാസ്ത്രജ്ഞൻ, ഹരിച്ചും ഗുണിച്ചും കൂട്ടി നോക്കിയിട്ട് ഇത്തവണ നെതർലാൻഡ്സ് കപ്പടിക്കുമെന്ന് അത്രമാത്രം കോൺഫിഡൻസോടെ പറഞ്ഞൊരു പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി നാടുവിട്ടെന്നാണ് ഞാൻ കേട്ടത്. ഇനി എന്തായാലും ഷൂട്ടൌട്ട് ഡ്രാമ കടന്നുകൊണ്ട് മൊറോക്കോ പ്രീ ക്വാർട്ടറിലേക്ക് ഇടം നേടിയിരിക്കുകയാണ്. പിന്നെ ഈ ഷൂട്ടൌട്ടിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഹോളണ്ടിന്റെ ടീമിനും നെതർലാൻഡ്സിന്റെ ടീമിന് ഒരു ഷൂട്ടൌട്ട് രാശി ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് മുൻപ് അവർക്ക് ഷൂട്ടൌട്ടിലാണ് എപ്പോഴും പണി കിട്ടാറുള്ളത്. ആൻഡ് നിശ്ചിത സമയത്ത് 1-1 സമനിലയായിരുന്നു. അതിനുശേഷം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. നാടകം നിറഞ്ഞ ആ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 യെസ് അറ്റ്ലസ് ലയൺസ് ഡച്ചുകാരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ എല്ലാം തന്നെ താറുമാറാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ, ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മത്സരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രഞ്ച് ആരാധകരുടെയൊക്കെ മനസ്സിൽ ചെറിയൊരു ഇടിവെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ അട്ടിമറികളൊക്കെ ഇനിയും കാണേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഇന്നത്തെ മത്സരം ഒഫ്കോഴ്സ് ഫ്രാൻസിന്റെ മത്സരമാണ്. പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നതിന് മുൻപ് അവർക്ക് നേരിടാനുള്ളത് സ്വീഡനെയാണ്. അതുപോലെ ഇന്ന് മെക്സിക്കോ എക്വഡോർ മത്സരമുണ്ട്. പിന്നെ ഐവറി കോസ്റ്റ് നോർവേ മത്സരമുണ്ട്. അപ്പോൾ എന്തായാലും പ്രവചനാതീതമായിട്ടുള്ള കളിഫലങ്ങളാണ് നമുക്കിങ്ങനെ ഓരോ ദിവസവും കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. സോ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന പല കണക്കുകളും ഇങ്ങനെ മാറ്റിയും മറിച്ചും തിരിച്ചും ഒക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലേ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ ഫൈനലിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രഡിക്ഷൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ആ പ്രഡിക്ഷനിലൂടെ വലിയ വലിയ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ളൊരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതായത് നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഉൾപ്പെടെ ഗംഭീരമായിട്ടുള്ള അനവധി നിരവധി സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻസ് ഉൾപ്പെടെ, അതോടൊപ്പം ആയുർവേദ പാക്കേജുകൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് നമുക്കൊരു മെസ്സേജ് അയക്കുക, ഫൈനൽ ലൈനപ്പ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഫൈനലിലെ ഒരു സ്കോർ, ഫൈനലിൽ കളി അവസാനിച്ച് കപ്പ് ഉയർത്തുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അതായത് ഏതൊക്കെ ടീമുകൾ തമ്മിലായിരിക്കും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്, എന്തായിരിക്കും അവരുടെ ഗോൾ മാർജിൻ എന്നുള്ളൊരു കാര്യം നമ്മളെ അറിയിക്കുക. അറിയിക്കുന്നതിനൊരു ഫോർമാറ്റ് കൂടിയുണ്ട്, ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേര്, ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൂടി ഉള്ളൂ, പ്രീ ക്വാർട്ടർ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആവുക, അപ്പം നമ്മൾ ഈ കോൺടസ്റ്റ് അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ ആദ്യം അയക്കുന്നവർക്കായിരിക്കും ഒരുപക്ഷെ വലിയ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ അയക്കുക. ചിലപ്പോൾ പറയാൻ പറ്റില്ല എങ്ങാനും ബിരിയാണി കിട്ടിയാലോ അല്ലേ. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ, ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് അയക്കേ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ സമയത്ത് സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ആ ഒരു ജബലാലി സൈഡിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി വന്നു കഴിഞ്ഞാൽ, ആക്ച്വലി അലിയ സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷേഖ് സായദ് റോഡിൽ ജബലാലി ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. ആൻഡ് ഒരു മേജർ സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യാനുള്ളത് അൽഖേൽ റോഡിൽ JVC ഡിസ്ട്രിക്ട് 15-18 ഒക്കെ വരുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിൽ പാക്ഡ് ആണ് കേട്ടോ. ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മാത്രമല്ല, ആ ഒരു രീതിയിൽ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡും അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ്. വലിയ ആക്സിഡന്റ് മൂലമുള്ള ട്രാഫിക് ഇമ്പാക്ടോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. വെഹിക്കിൾ കൗണ്ട് കുറച്ചധികം കൂടുതലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹെസ സ്ട്രീറ്റ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. കമ്മിങ് ഓൺ ടു അതർ റോഡ്സ്, ഉമ്മുസഖീം സ്ട്രീറ്റിലും ഇന്ന് കുറച്ച് കഞ്ചഷൻസ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആൻഡ് യെസ്, ഷേഖ് സായദ് റോഡിലേക്ക് ഉമ്മുസഖീം സ്ട്രീറ്റ് കണക്ട് ചെയ്ത് കയറുന്ന ആ ഒരു ഏരിയയിലായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അൽഖേൽ റോഡ് കമ്പാരിറ്റീവ്ലി ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. അത് ദാൻ ആൻ ആക്സിഡന്റ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ അൽഖൂസ് ഫോർത്ത് ഭാഗത്തായിട്ട്, അൽഖൂസ് ഫോറിനും ആൻഡ് അൽഖൂസ് ഫസ്റ്റിനും ഇടയിലായിട്ട് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട്, സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ അൽഖേൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ടിൽ റീച്ചിങ് ബുഖുദ്ര ഇന്റർചേഞ്ച്, ബുഖുദ്ര ഇന്റർചേഞ്ചിന്റെ ഭാഗത്തായിട്ട് ദുബായ് അല്ലൈൻ റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദുബായ് ക്രീക്ക് ഭാഗത്തേക്ക് ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിൽ മറ്റൊരു ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റും കുറച്ചധികം കഞ്ചസ്റ്റഡ് ആണ് എന്നാണ് റിപ്പോർട്ടുകൾ. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് ആൻഡ് ഓഫ് കോഴ്സ് ഇത്തിഹാദ് ടോൾ റോഡിലും നല്ല രീതിയിൽ പാക്ഡ് സിറ്റുവേഷൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ. Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
4: ഞാൻ ആക്ച്വലി ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ് ഡോറിലൂടെ എനിക്ക് പുറത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആക്ച്വലി എനിക്കിപ്പോൾ സെക്കൻഡ് ഹവറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടർ അനൂഷ അലി എത്തിയിട്ടുണ്ട്. അപ്പോൾ അനൂഷ ഡോക്ടർ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്, സെറ്റിൽഡ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം ഞാനിങ്ങനെ ഇപ്പോൾ സംസാരിക്കാനുള്ള സംഗതി എടുത്തിങ്ങനെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു കൊറിയർ പോയി കയറി വരുന്നു. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഒരു സാധനം കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കുള്ളതാണ്, വേറൊന്നും അല്ല കേട്ടോ. എനിക്ക് ആക്ച്വലി യൂട്യൂബിൽ 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ കൊണ്ട് വന്നേക്കുന്ന ഓഫീസിലോട്ട്. അയ്യോ, ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, എൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ. അതിനൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, അതിനുള്ള സമയം സാവകാശമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് പുതിയൊരു അനുഭവം സമ്മാനിക്കാൻ വേണ്ടി പോകുന്ന ഒരു മാസ്മരിക ഷോ ഇവിടെ അരങ്ങൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഓഫ് കോഴ്സ് കഴിഞ്ഞ വർഷമൊക്കെ ട്രിക്സ് മാനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം ആ ഒരു വൈബ് എത്രത്തോളമാണ് എന്നുള്ളത്. മനുഷ്യ മനസ്സാണ് ഏറ്റവും വലിയ അത്ഭുത ലോകം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ അത്ഭുതങ്ങൾക്കുള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ വലിയ മാജിക്കുകൾ സൃഷ്ടിക്കുന്ന ഒരു മജീഷ്യനാണ് മെന്റലിസ്റ്റ് ആയിട്ടുള്ള ഫാസിൽ ബഷീർ. അദ്ദേഹത്തിൻ്റെ ഒരു മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0 ഇവിടെ ഒരുങ്ങുകയാണ്. രണ്ട് വേദികളിലാണ് UAE യിൽ ഈ ഒരു പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത്. July 4 നമുക്ക് ഷാർജ സഫാരി മാളിലും, അതുപോലെ തന്നെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ്. അപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ. ടിക്കറ്റ് എവിടെയൊക്കെ കിട്ടുമെന്നുള്ള കാര്യം ഞാൻ പറയാം. തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ, കിസൈസിൽ, നമ്മുടെ ദുബായ് ഗ്രാൻഡ് ഹോട്ടലിന് അടുത്തുള്ള തലാൽ മാർക്കറ്റിലും തലാൽ ഗ്രില്ലിലും ഈ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. കരാമയിലും കിസൈസിലുമുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. കിസൈസിലുള്ള ചിമ്നി റെസ്റ്റോറൻറ്റിലും ഷാർജ സഫാരി മോളിലുള്ള ദേപ്പുട്ടിലും സഫാരി മോളിലുള്ള വജ്ര ജുവൽസിലും നിങ്ങൾക്ക് ഈ ടിക്കറ്റ് അവൈലബിൾ ആണ്. പിന്നെ അജ്മാനിലുള്ളവരാണെങ്കിൽ അജ്മാൻ ലുലുവിൻ്റെ അടുത്തുള്ള, അതായത് എക്സാക്ട്ലി ആ ഒരു ഡ്രീംസി ഡിസ്കൗണ്ട് സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഫാസ്റ്റ് ബുട്ടീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഈ ട്രിക്സ് മാനിയ 2.0 ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഫാമിലിയായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും കൊണ്ടൊരു യാത്ര പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഷോ നിങ്ങൾ അത്രയധികം എക്സൈറ്റ് ചെയ്യിക്കുന്നതായിരിക്കും. കാരണം അത്രമാത്രം ക്രെഡിബിൾ ആയിട്ടുള്ളൊരു പേരാണ് മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിൻ്റെത്. കാത്തിരിക്കാം ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു ഇവന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പിൾ ഇൻവൈറ്റ് കൊടുക്കുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ട്രിക്സ് മാനിയ സ്പേസ് നിങ്ങളുടെ പേര്, അക്ഷരം തെറ്റാതെ ട്രിക്സ് മാനിയ ടൈപ്പ് ചെയ്താൽ തന്നെ ഞാൻ തരും. ട്രിക്സ് മാനിയ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക. ഒരു കപ്പിൾ എൻട്രിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 0585829220 ലേക്ക് പെട്ടെന്ന് അയക്കി മെസ്സേജ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇത്തിഹാദ് യാത്ര ട്രെയിന് ആവേശോജ്വല സ്വീകരണം. നീറ്റ് പരീക്ഷാക്രമക്കേട്, നിയമസഭയിൽ പ്രമേയം. ഫിഷറീസ് മന്ത്രിക്കെതിരായ പരാമർശം, പിണറായി വിജയനെതിരെ നിയമസഭയിൽ പ്രതിഷേധം. ജപ്പാനെ തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ, പെനൽറ്റിയിൽ തോറ്റ്. പ്രീ ക്വാർട്ടറിൽ കടക്കാതെ ജർമ്മനിയും നെതർലൻഡ്സും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശത്തുടക്കം. ഫിജറിൽ നിന്ന് രാവിലെ 5:34 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. ഫിജേറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായി എത്തി യുഎയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനത്തിനായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം കൈവരിച്ച് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരൻ എംഎൽഎയുടെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നു. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രിസഭായോഗത്തിന്റെ നിർണായക തീരുമാനം. അധിക സീറ്റുകൾ അനുവദിക്കും. സീറ്റുകൾ കുറവുള്ള വടക്കൻ ജില്ലകളിലാണ് സീറ്റുകൾ അനുവദിച്ചത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഈ അധ്യയന വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായി. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത്.

0: പിണറായി വിജയനെ പോലെയൊരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചത് ഭരണപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ട്രോളിംഗ് നിരോധനം വന്നതുമുതൽ വറുതിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംഎൽഎമാരായ സജി ചെറിയാൻ, കെ രാജൻ, പി കെ പ്രവീൺ എന്നിവർ നൽകിയ നോട്ടീസ് പരിഗണിക്കവെയായിരുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേർക്കുനേർ തിരിഞ്ഞത്. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി സി പി ജോൺ. മോഡിഫിക്കേഷന്റെ ഭാഗമായി അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി സി പി ജോൺ. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എംഎസ്സി ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എംഎസ്സി കമ്പനി ഏറ്റെടുക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ എംഎസ്സിയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ഡി എം എ കേസിൽ അറസ്റ്റിൽ. എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിരുന്നു പരിശോധന. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്നാണ് സംഘടനയുടെ പേര്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ യുഡിഎഫിൽ തർക്കം രൂക്ഷം. നിയമനത്തിലെ എതിർപ്പ് കെപിസിസി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് അറിയിച്ചു. എൻ ശേഷാദ്രിനാഥിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും പി എം നിയാസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനമായിട്ടുണ്ടെന്നും നിയാസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബിജെപി കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. ബിജെപി കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിന്റെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത, അലക്സ് എന്നിവർ പരാതി നൽകിയത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവയ്ക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. വിരമിക്കൽ ദിനത്തിൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ എൻ പ്രശാന്ത് ഐഎഎസ്. താൻ തന്നെയാണ് അധിപൻ എന്ന് അഹങ്കരിക്കുന്ന ആളാണ് ജയതിലക്കെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലർ അന്തസ്സോടെ പടിയിറങ്ങും, മറ്റു ചിലരുടെ പടിയിറക്കത്തെ സമൂഹം വലിയൊരു ആശ്വാസത്തോടെ നോക്കിക്കാണുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ജയതിലകിന്റെ ഫോട്ടോ അടക്കം കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. നടിയും അഭിനേതാക്കളുടെ സംഘടനയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. അൻസിബയുടെ ഹർജിയിൽ എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ടിനി ടോം വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് അൻസിബ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഡിജിപിക്കും കൈമാറിയിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ചൊവ്വാഴ്ച കർണാടകയിലുടനീളം SIR പ്രക്രിയ ആരംഭിച്ചതോടെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വോട്ടവകാശം നഷ്ടപ്പെടുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെ ബാധിച്ചേക്കാമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP കോൺഗ്രസിൽ ലയിച്ചേക്കുമെന്ന് സൂചന. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയതായി കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ച് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോകകപ്പിൽ ഏഷ്യൻ മമ്പന്മാരായ ജപ്പാനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് 5 തവണ ലോക കിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29th മിനിറ്റിൽ ജപ്പാന്റെ കെയ്ഷുസാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി എലിസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. 2nd പകുതിയിൽ കോച്ച് ആഞ്ചലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലം കണ്ടു. 56th മിനിറ്റിൽ ഗബ്രിയലിന്റെ മനോഹരമായ ക്രോസിൽ കാസിമെറോ തലവച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിയപ്പോഴാണ് 95th മിനിറ്റിൽ ബ്രസീലിന്റെ വിജയ ഗോൾ പിറന്നത്. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വലയിലായി. ലോകകപ്പിൽ നിന്ന് 2 വമ്പന്മാർ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വേയോട് തോറ്റ് ജർമ്മനി പുറത്തായപ്പോൾ പെനാൽറ്റി സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഡച്ച് പടയെ തോൽപ്പിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാഗ്വേ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-1, ഷൂട്ടൌട്ടിൽ 4-3 വീഴ്ത്തി. ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി കളിമാറി. ഇത് നാലാം തവണയാണ് നെതർലൻഡ്സ് ലോകകപ്പിൽ ഷൂട്ടൌട്ടിൽ തോറ്റ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത്. 98 ബ്രസീലിനോട് സെമിയിൽ തോറ്റു. 2014 ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വീണു. കഴിഞ്ഞ തവണയും ഡച്ച് പടയുടെ പടയോട്ടം അവസാനിച്ചത് അർജന്റീനയ്ക്ക് മുന്നിലായിരുന്നു. ക്വാർട്ടറിലായിരുന്നു തോൽവി. ഇത്തവണ പ്രീ ക്വാർട്ടർ പോലും എത്താതെയാണ് മടക്കം. മൊറോക്കോയോട് തോറ്റു. തോൽവിക്ക് പിന്നാലെ ജർമ്മൻ കോട്ടകാത്ത ഇതിഹാസ താരം മാനുവൽ ന്യൂയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ നിന്ന് ജർമ്മനിയുടെ ഞെട്ടിപ്പിക്കുന്ന പുറത്താകലിന് പിന്നാലെയാണ് വിരമിക്കൽ തീരുമാനം. പരഗ്വയ്ക്കെതിരായ ഷൂട്ടൌട്ടിൽ തോറ്റാണ് പുറത്തായത്. ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് വിരമിക്കൽ തീരുമാനം അറിയിച്ചുകൊണ്ട് മാനുവൽ ന്യൂയർ. യുവയിൽ ഇന്ധനവില കുറഞ്ഞു. ജൂലൈ 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് 3.40 ഫിൽസാണ് വില. നിലവിലിത് 3.95 ഫിൽസാണ്. സ്പെഷ്യൽ 95 പെട്രോളിന് 3.29 ഫിൽസ് പുതിയ വില. ഡീസലിന് 4.33 ഫിൽസ് ആയിരുന്നത് 3.06 ഫിൽസായി കുറഞ്ഞിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good evening. Studio clock ഇപ്പോൾ സമയം 6:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.

0: വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 അപ്പം അങ്ങനെ ബാക്ക് ടു ഹോം ആണ് കേട്ടോ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഒരു 6:30 സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ദിവസങ്ങളിലും സംസാരിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ആൻഡ് അത് ഓർമ്മപ്പെടുത്തലിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത തന്നെ നമ്മുടെ പ്രവാസികൾ ഇവിടെ ജീവിക്കുന്ന മെജോറിറ്റി ഓഫ് പ്രവാസികളും ഒരേ ശീലം പിന്തുടരുന്നവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഈ ഒരു നാട്ടിലേക്ക് വന്നിറങ്ങുന്നവരായിരിക്കും മെജോറിറ്റി ഓഫ് പ്രവാസികളും ആൻഡ് ആ ഒരു സ്വപ്നങ്ങളൊക്കെ ഓരോന്നോരോന്നായി നമ്മളിങ്ങനെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ അതിൻ്റെതായിട്ടുള്ള സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങളിലൊന്ന് നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം തന്നെയായിരിക്കും അല്ലേ അതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ MVR ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ചേർന്നുകൊണ്ട് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കുമായിട്ട് ചേർന്നുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഹെൽത്ത് ടിപ്സിലൂടെയും അതുപോലെ തന്നെ ഗിവ് എ വൗച്ചേഴ്സും ഒക്കെ കൊണ്ടെത്തിക്കാറുള്ളത് ആൻഡ് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം ആധികാരികമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഡോക്ടർ സിത്താര ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു മൊമെന്റിൽ പ്രത്യേകിച്ചും പ്രിവെന്റീവ് ഹെൽത്തിൻ്റെ ഇതായിട്ടുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഇതിനെത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ നിന്നും നമ്മളോടൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഡോക്ടർ അനുഷ അനിൽ ജനറൽ പ്രാക്ടീഷണറാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് വെൽക്കം ഡോക്ടർ വെൽക്കം ടു ഹോം 92.2 FM ഡോക്ടർ ഭയങ്കര സൈലന്റ് ആയിട്ട് സംസാരിക്കുന്നു കേട്ടോ ശരിക്കും ഇങ്ങനെയല്ല ഡോക്ടർ നന്നായിട്ട് സംസാരിക്കും ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കും ഞങ്ങൾ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് കടക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പ്രവാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഒരു ഈ അപ്പോസ്ട്രോഫിയിലിട്ട് പറയേണ്ട ഒരു സാധനം അവരുടെ ഒരു ശീലമാണ് സ്വയം മറക്കുക സ്വയം ഉരുകിത്തീരുക സ്വയം എരിഞ്ഞു തീരുക എന്നൊക്കെ നമ്മൾ മറ്റേ കാവ്യാത്മകമായിട്ട് പറയാറുണ്ട് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവരുടെ ശരീരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ
1: ശരിക്കും ശരിക്കും പ്രവാസികൾ എപ്പോഴും അവരുടെ സ്വന്തം ശരീരം മറന്നു പോവുകയും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്
0: തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചയത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകളുടെയൊക്കെ കഥ അനുഭവം ഒരു അഫിഡവിറ്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും അവരുടെ ജീവിതം മുഴുവൻ ഇവിടെ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിട്ട് അവസാന കാലം എത്തുന്ന സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതും ഏറ്റവും അവസാന സ്റ്റേജിലേക്ക് കണ്ടെത്തുകയും അതിനുശേഷം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ജീവിതത്തിൽ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും തങ്ങൾ മുൻപേ നമ്മുടെ ശരീരത്തെ കുറച്ചുകൂടി പരിഗണിക്കണമായിരുന്നു എന്നുള്ളൊരു ചിന്ത തന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ആൻഡ് അവിടെയാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി മാറുന്ന ഒരു കാര്യം പ്രിവെന്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു ടേം ശരിക്കും ഞങ്ങൾക്ക് ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു എന്താണെന്നുള്ളത്
1: ശരിക്കും പ്രിവെന്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് ആസിഫ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരത്തെ ചിന്തിക്കായിരുന്നു എന്ന് തോന്നുന്ന ലെവലിൽ നമ്മൾ ആലോചിക്കേണ്ടത്
0: ഞങ്ങൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ കളിയാക്കുന്ന ഒരു സംഗതിയുണ്ട് അതായത് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ഡയലോഗുകളിലൊന്നും സോറി ഞാൻ ഡോക്ടർ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല എല്ലാ സിനിമകളിലും അങ്ങനെയാണ് കാണിക്കാറുള്ളത് ഒരു 5 മിനിറ്റ് മുന്നേ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ കൊണ്ടുവന്നായിരുന്നെങ്കിൽ അത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുന്ന സംഗതിയാണതല്ലേ കുറച്ച് മുൻപേ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി അവിടെയാണ് സോറി ഡോക്ടർ ഇന്ററപ്റ്റ് ചെയ്തത്
1: അതായത് നമ്മൾ പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സ്ക്രീനിങ് വഴിയാവാം അതേപോലെ നമ്മൾ റെഗുലർലി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിലൂടെ ആവാം അതായത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ സ്കാനിങ്ങുകൾ ഇതെല്ലാം നമ്മൾ റെഗുലർലി ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്
0: പ്രിവെന്റീവ് ഹെൽത്തിന്റെ ഏറ്റവും വലിയ
1: എല്ലാത്തരം രോഗങ്ങൾക്കും അതായത് ആക്സിഡന്റലി വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ആക്സിഡന്റ് ട്രോമ ഇതൊന്നും നമുക്ക് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ പക്ഷേ അതേ സമയത്ത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് മേജർ ആയിട്ട് ഇപ്പൊ എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് നമ്മളെ ഒരു മേജർ ബേർഡൻ ഓഫ് അപ്പൊ അതായത് ഡിസീസിനെ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത പക്ഷെ നമ്മുടെ ആ ഒരാളിന്റെ ജീവിതശൈലി കൊണ്ട് അയാൾക്ക് വരുന്ന അസുഖം അതാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുന്നത് അത് എനിവേ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ
0: മുൻകൂട്ടി കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ കുറച്ച് നാളുകൾക്കിടയിൽ പലപ്പോഴും നമ്മളിപ്പോ പ്രവാസി കോളങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്ന ഒരു കാര്യമാണ് പ്രവാസികൾക്കിടയിൽ പ്രത്യേകിച്ചും ഉണ്ടാവുന്ന യുവാക്കൾക്കിടയിൽ ഉണ്ടാവുന്ന ഈ ഹൃദയാഘാതങ്ങൾ സൈലന്റ് അറ്റാക്കുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ വേണ്ടി സാധിക്കും നമ്മുടേതായിട്ടുള്ള
1: സാധിക്കും അതായത് ഈ ഇപ്പം മെയിൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പ്രിവെന്റ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുക ബ്ലഡ് പ്രഷർ കൂടുക അതേപോലെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഇതൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വളരെയധികം സിംറ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യില്ല നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ബ്ലഡ് ഷുഗർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിംറ്റംസ് വന്നോളണമെന്നില്ല പക്ഷെ നമ്മൾ റെഗുലർ ഇന്റർവെല്ലിൽ പോയിട്ട് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അറിയാൻ പറ്റുള്ളൂ
0: ശരി ശരി. നമുക്ക് സാധാരണ ഇപ്പൊ ഈ പകർച്ചവ്യാധികളുടെ ഒക്കെ ഇൻഫോർമേഷൻസ് പലപ്പോഴും നമ്മൾ വായിച്ചും അല്ലെങ്കിൽ മനസ്സിലാക്കിയും നമുക്കിടയിൽ വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ് ലക്ഷണങ്ങൾ കുറിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഇന്ന ലക്ഷണങ്ങളാണോ എന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഗൂഗിളിലോ ചാറ്റ് ജിപിറ്റിയിലോ പോയി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഒരു പരിധിവരെ നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്രോസസ്സിലേക്ക്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു ഒരു ഇപ്പൊ ശരാശരി മലയാളിയുടെ ഒരു ഹോസ്പിറ്റൽ ശൈലി എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഇതെന്താണ് രോഗം എന്ന് മനസ്സിലാക്കാത്ത സ്വയം ട്രീറ്റ്മെന്റ് ഒരു ഘട്ടം ഉണ്ടായിരിക്കും. അതിനുശേഷം രോഗം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓട്ടം സ്വന്തം സർക്കിളുകളിൽ ഹോസ്പിറ്റലിലേക്കല്ല.
1: ഇപ്പൊ മെയിൻ ആയിട്ട് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ ഗൂഗിളിലും ചാറ്റ് ജിപിടിയിലും നോക്കി നമ്മളെ ഡയഗ്നോസിസ് മനസ്സിലാക്കുന്ന തരത്തിലാണ് നമ്മൾ പേഷ്യൻസിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്.
0: ഈ മിസ്കൺസെപ്ഷൻസ് പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കാറില്ലേ?
1: പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ ഈ ഡയഗ്നോസിസുകൾ വലിയ വലിയ ടേംസ് ഉള്ള ഡയഗ്നോസിസ് ആണ് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ആണെന്ന് വിചാരിച്ച് വരുന്ന പേഷ്യൻസ് ആണ് കൂടുതലും നമ്മൾ.
0: ഓ ശരി ശരി ശരി. അത് ആ ഒരു ഭയം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവരാണ്. പക്ഷേ ഈ ക്യാൻസറിന്റെ കാര്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചവരാണ് ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് കൈമാറി വരുന്ന ചില അസുഖങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസറിന്റെ തന്നെ സാധ്യതകൾ കഴിഞ്ഞ ദിവസം സിത്താര ഡോക്ടർ സംസാരിക്കുന്ന സമയത്താണെങ്കിലും പറഞ്ഞൊരു കാര്യം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒക്കെ സാധ്യതകളെ കുറിച്ചിട്ട് എട്ടിൽ ഒരു സ്ത്രീകൾക്ക് വരുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഇവിടുത്തെ പ്രവാസികളുടെ ജീവിത ശൈലിയുമായിട്ട് നമ്മൾ ടാലി ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയിരിക്കും ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ സ്ട്രെസ്സിനും ഒരു കുറവ് ഉണ്ടായിരിക്കത്തില്ല, ഉറക്കക്കുറവ്, പിന്നെ ഏറ്റവും കൂടുതൽ സമയം ഒരുപോലെ ഡയറ്റിൻ്റെതായിട്ടുള്ള ഹാബിറ്റ്സുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സമയം ഒരേ കസേരയിൽ ഇരുന്ന് ഒരു പക്ഷേ ഡ്രൈവിംഗ് സീറ്റിലായിരിക്കാം.
1: അബ്സല്യൂട്ട്ലി.
0: അതെ അതെ അതെ. എനിക്ക് ആ ടേംസ് അറിയത്തില്ലേ ഉള്ളൂ, പക്ഷേ സംഗതികൾ ഇതൊക്കെ തന്നെയാണ്.
1: എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എല്ലാവരും വളരെ നമ്മൾ ഡെയിലി നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. സെഡൻറി ലൈഫ് സ്റ്റൈൽ, നമ്മൾ മൂവ് ഔട്ട് ചെയ്യുന്നില്ല, നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല, അതേപോലെ നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ്, നമ്മൾ എന്താണ് ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക, വർക്കൗട്ട് ചെയ്യാതിരിക്കുക, അതേപോലെ ഓവറായിട്ട് നമ്മളിപ്പോൾ UAE-നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്വീറ്റ് ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ വൈഡ്ലി അവൈലബിൾ ആണല്ലോ, ചോക്ലേറ്റ്സ് ആയാലും സ്വീറ്റ് ഐറ്റംസ് ആയാലും കേക്സ് ആയാലും നമ്മൾ വല്ലാതെ കൺസ്യൂം ചെയ്യുന്നു. നമ്മളത് എന്ത് ചെയ്യുന്നില്ല, അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ഇത് ഇത്രയും നമുക്ക് കഴിക്കാമോ എന്നുള്ള ഒരു കാര്യം.
0: ശരി ശരി ശരി.
1: അപ്പൊ അങ്ങനെ ഇത് ലോങ് ഡ്യൂറേഷനിലായിട്ട് അതിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ബ്ലഡ് ഷുഗറായിട്ടും പ്രഷറായിട്ടൊക്കെ.
0: ഈ ശീലങ്ങൾ എത്രത്തോളം നമ്മൾ ഈ ഭയപ്പെടുന്ന രോഗങ്ങൾ, ഞാൻ വീണ്ടും മറ്റേ ഇതിനകത്തോട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടുന്ന രോഗങ്ങൾ മീൻസ് ക്യാൻസർ പോലെയുള്ള അത്തരത്തിൽ ആളുകൾ ഭയപ്പെടുന്ന രോഗങ്ങൾക്ക് എത്രത്തോളം ഇത് കാരണങ്ങളായി മാറാറുണ്ട്?
1: ആക്ച്വലി ഇപ്പൊ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, പിസ്സ, ബർഗർ അങ്ങനത്തെ ഇതൊക്കെ കുറെ കഴിക്കുമ്പോൾ നമുക്ക് കൊളോൺ ക്യാൻസറിനുള്ള ചാൻസ്
0: കൂടുതലാണ്.
1: ഇറിറ്റൻസ് ആണ് അതിൽ കൂടുതലും. പിന്നെ ഈ പ്രോസസ്ഡ് ഫുഡ്, നമ്മൾ നാച്ചുറൽ ഫുഡ് കഴിക്കുന്നതിന് പകരം പ്രോസസ്ഡ് ഫുഡിലോട്ട് പോകുമ്പോൾ ഇത് ലോങ് ഡ്യൂറേഷനിൽ കഴിക്കുമ്പോൾ നമ്മള് ചെറുകുടലിലും വൻകുടലിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒബീസിറ്റി, പല ക്യാൻസേഴ്സിന്റെയും റിസ്ക് ഫാക്ടറായിട്ട് ഒബീസിറ്റി പറയുന്നുണ്ട്. പിന്നെ ഈ ക്യാൻസർ എന്നുള്ള ടൈം അവിടെ മാറ്റി വെച്ചാൽ തന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനും കാരണമാവുന്നത്. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ അതിന്റെ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത് കോംപ്ലിക്കേഷൻസിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന അസുഖം വളരെ കോമൺ ആണ്, അപ്പോൾ നമുക്ക് സിമ്പിളായി തോന്നും. പക്ഷേ ലോങ് ഡ്യൂറേഷനിൽ അത് വരുമ്പോൾ അത് നമ്മളെ മേജർ ഓർഗൻസിനെ എല്ലാം ബാധിക്കാൻ തുടങ്ങും. അതായത് അതിന്റെ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് ചെറിയ രക്തക്കുഴലുകൾ ബാധിക്കുന്നതും വലിയ രക്തക്കുഴലുകൾ ബാധിക്കുന്നതും
0: ആയിട്ട്
1: കോംപ്ലിക്കേഷൻസ് വരും. അതിലാണ് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്
0: പോലെയുള്ള
1: അസുഖങ്ങളായിട്ട് അത് മാറുന്നത്. ദ ആർ മോർ പ്രോൺ ഫോർ ദ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഒരു വൂണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങൂല, അതേപോലെ എന്താണ് അവർക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കും.
0: അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം ഈ ഹോൾ ബോഡി ചെക്കപ്പ് ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പല സ്ക്രീനിങ് കാര്യങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പ്രിവെന്റീവ് ഹെൽത്തിന്റെ ഭാഗമായിട്ടുള്ള ഡയഗ്നോസിസിനെ കുറിച്ച് വരുന്ന സമയത്ത്, ഡയഗ്നോസിസിനെ ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് സാധാരണയിൽ വരുന്ന കുറേ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ മെഷീൻസ്
1: കാര്യങ്ങളൊക്കെയുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് വേണ്ടു. എന്താണ് ബ്ലഡ് ഷുഗർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമ്മളൊരു ക്ലിനിക്കിൽ പോയി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ HbA1c കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച ഒരു 1.5 കഴിഞ്ഞിട്ടുള്ള എന്താണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയും. ജസ്റ്റ് നമ്മുടെ ബ്ലഡ് എടുത്ത് ഷുഗർ ലെവൽ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കട്ട് ഓഫ് വാല്യൂസ് ഉണ്ട്. നമുക്കിപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ലെസ് ദാൻ 100 ആണെങ്കിൽ ആ പേഷ്യന്റ് നോർമൽ ആണെന്ന് പറയാം, നോർമൽ ബ്ലഡ് ഷുഗർ. ഈ മോർ ദാൻ 126 ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇത് ഡയഗ്നോസ് ചെയ്തു, ഇതൊരു ബ്ലഡ് ഷുഗർ പേഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാം. ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ വാല്യൂ ഉണ്ടല്ലോ 100 to 125, ഈ പേഷ്യൻസ് ആണ് നമ്മൾ പ്രീ ഡയബറ്റീസ്. എന്ന് പറയും. വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് 126 അപ്പുറത്തേക്ക് പോകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രഗ്സ് മെഡിസിൻസ് കൊടുക്കാതെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ
0: പറ്റും. ഓക്കേ, എനിക്ക് ചോദിക്കാനുള്ളത് അതിനെ കുറിച്ച് തന്നെയായിരുന്നു. കാരണം ഈ പ്രീ ഡയബറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മെജോറിറ്റി ഓഫ് ആളുകളും സ്വന്തം ശരീരം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒന്ന് രണ്ട് സൂചനകളായിരിക്കും കുറച്ചധികം വയറ് ചാടുന്ന ഒരു സംഭവം,
1: പിന്നെ ഈ
0: കഴുത്തിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴുത്തിന്റെ ഭാഗത്ത് കുറച്ച് ഒരു ബ്ലാക്ക് ഇതുപോലെ അപ്പോ ഇത് നമ്മളിപ്പോ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുന്ന സമയത്താണെങ്കിലും യൂഷ്വൽ കോമൺ ടോപ്പിക്കുകൾക്കിടയിൽ വരുന്ന ഒരു ടേം ആണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു ടേം. പക്ഷെ പലപ്പോഴും അവര് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പ്രീ ഡയബറ്റിക് ആണല്ലോ, ഡയബറ്റിക് ആവുന്നതിന് മുൻപുള്ള സ്റ്റേജ് ആണ്, അതിങ്ങനെ അങ്ങ് വിട്ടുകളയാം. ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെയാണെങ്കിലും ഇത് സ്വയം അങ്ങ് ചെയ്താൽ മതി, നമ്മൾ തന്നെ ചികിത്സിച്ച് നമുക്ക് തന്നെ
1: കൂടി വേണം. അതാണ് നമ്മൾ ഒരു 3 മന്ത് ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു 6 മന്ത് അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറിലെങ്കിലും നമ്മൾ ബ്ലഡ് പാക്കേജസ് എടുത്ത് നോക്കുക. എന്റെ ഷുഗർ ലെവൽ എങ്ങനെയാണ്, എന്റെ പിന്നെ തൈറോയിഡ് എങ്ങനെയാണ്, എന്റെ വൈറ്റമിൻ ഡി എങ്ങനെയാണ്. വൈറ്റമിൻ ഡി സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാൻ, കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്ന വെച്ചാൽ നോൺ സ്പെസിഫിക് സിംപ്റ്റംസ് ആയിരിക്കും, ഹെയർ ലോസ് ആയിട്ട് അല്ലെങ്കിൽ ടയർഡ്നെസ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് അത്രയും കോമൺ ആയതുകൊണ്ട് നമ്മൾ അത്
0: ചിന്തിക്കുന്നു. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞതിനോട് ചേർത്ത് പറയാനാണെങ്കിൽ നമുക്ക് ഈ ഇത്തരം ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സെൽഫ് സ്ക്രീനിങ്ങിനേക്കാൾ എന്തുകൊണ്ട് നല്ലൊരു പ്രൊഫഷണൽ പ്രാക്ടീഷണറുമായിട്ട് കണക്ട് ചെയ്യുന്നത് തന്നെയല്ലേ. കാരണം
1: ഒരു ഡോക്ടറെ കാണാൻ സിംപ്റ്റംസ് ഐ മീൻ സിംപ്റ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്തൊക്കെയാണ്, അവർ ഫുൾ നമ്മളെ ഹിസ്റ്ററി കേൾക്കും, പേഴ്സണൽ ഹിസ്റ്ററി ചോദിക്കും, ഫാമിലി ഹിസ്റ്ററി ചോദിക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റ കളക്ട് ചെയ്യാണ്, ഈ പേഷ്യന്റിന് എന്തിനൊക്കെ റിസ്ക് ഉണ്ട് എന്നുള്ളത്. അതനുസരിച്ചാണ്
0: പല മീറ്റേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിങ്ങിന് വേണ്ടി. അതിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആവട്ടെ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കാവട്ടെ ഒക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരൊറ്റ മെഷീനിലോ അല്ലെങ്കിൽ അങ്ങനൊരു യന്ത്ര പരിപാടി മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് കുറേയധികം സ്റ്റെപ്സും കുറേയധികം സ്ക്രീനിങ് പ്രോസസ്സുകളും ഒക്കെ തന്നെ
1: ഡോക്ടേഴ്സ് ആണ് വേണ്ടത്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് പോയി കുറെ ടെസ്റ്റുകൾ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഒരു ടെസ്റ്റിൽ ഒരു വാല്യൂ കൂടി കഴിഞ്ഞുകൊണ്ട് എനിക്ക് അതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു ഒരു കൺസൾട്ടേഷൻ പ്ലസ് അതിന്റെ ടെസ്റ്റുകൾ സ്കാനിങ്ങുകൾ എന്താണോ ആ മെഡിക്കൽ കണ്ടീഷന് നീഡഡ് ആയിട്ടുള്ളത് ആ രീതിയിൽ ചെയ്താലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു.
0: ശരി. ആൻഡ് ഡോക്ടർ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിനാണ്. തീർച്ചയായിട്ടും നമുക്ക് ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് MVRനെ സംബന്ധിച്ച് റെലവന്റ് ആവുന്ന ഒരു ഇടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെക്കപ്പുകളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരിക്കലും നമ്മുടെ പോക്കറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള ആവില്ല എന്ന് കരുതിയിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ് കാണാറുള്ളൊരു ഒരു പ്രവണത. പക്ഷെ ആ ഒരു സെയിം സ്ഥാനത്ത് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പലതരം സ്ക്രീനിങ് പാക്കേജുകൾ, അത് ബേസിക് പാക്കേജ് ആവട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വെവ്വേറെ പാക്കേജുകൾ ആവട്ടെ ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മുടെ പേഴ്സണോട് കൂടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഇടമാണ്.
1: നമ്മുടെ എപ്പോഴും നമ്മൾ പാക്കേജ് ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതല്ല, നമ്മളൊരു കൺസൾട്ടേഷൻ കൊടുത്ത് ആ പേഷ്യന്റിനോട് സംസാരിച്ച് അവർക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ ആ പാക്കേജിൽ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട്, അതേപോലെ സ്കാനിങ്ങുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പാക്കേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്.
0: ഈ പ്രിവന്റീവ് ഹെൽത്ത് കെയറിലേക്ക് വരുന്ന സമയത്താണെങ്കിലും MVR ആ ഒരു രീതിയാണല്ലേ ഫോളോ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി.
1: പിന്നെ നമുക്ക് MRI ഹോൾ ബോഡിയും കൂടെ അവൈലബിൾ ആയതുകൊണ്ട്
0: അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തിന് വരുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും, അത് കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ ആശ്വാസം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഗൂഗിളും ChatGPT നോക്കി വലിയ ആശങ്കയുടെ പുറത്ത് വരികയും അതങ്ങനെയല്ല എന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന റിലാക്സേഷനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉൾട്ടയും സംഭവിക്കാറില്ലേ? അതായത് നമ്മൾ വളരെ വളരെ ലഘൂകരിച്ചെടുക്കുന്ന ചില
1: അതും സത്യമാണ് നമ്മൾ പറഞ്ഞ പോലെ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് നമ്മൾ
0: മറക്കില്ല. ഞങ്ങൾക്കൊരു ഭയമില്ല, ഞങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട് കരുതിയിരുന്നിട്ട് അവസാന നിമിഷത്തിൽ തിരിച്ചറിയുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറല്ലേ?
1: ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ലേറ്റ് സ്റ്റേജസിൽ ഡയഗ്നോസ് ചെയ്യുന്ന സിറ്റുവേഷന്റെ എത്തുമ്പോഴാണല്ലോ നമ്മൾ ഇത് കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ സ്വാഭാവികമായിട്ടും ട്രീറ്റ്മെന്റും അതിനനുസരിച്ച് കോംപ്ലിക്കേറ്റഡും ടൈമും എടുക്കുന്ന രീതിയിലോട്ട് കോസ്റ്റും കൂടുതലായിട്ട് വരും. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ റെഗുലർലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ സ്റ്റാർട്ട് സ്ക്രീനിങ് അറ്റ് യുവർ ഏർലി ഏജസ്. 25 years തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്ലഡ് ഒന്ന് ആനുവൽ ഒരു ബ്ലഡ് പാക്കേജ് എടുത്ത് നോക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നഷ്ടമൊന്നും നമുക്ക് വരുന്നില്ലല്ലോ.
0: അതെ. ക്യാൻസർ ഹെറിഡിറ്ററി ആണോ?
1: ക്യാൻസർ ഹെറിഡിറ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഒറ്റൊരു ആൻസർ അതിന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഹെറിഡിറ്ററി ഉണ്ട്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ക്യാൻസറിന്റെ എപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ള എല്ലാവർക്കും വന്നോളണമെന്നില്ല. പ്ലസ് എൻവയോൺമെന്റൽ
0: ഫാക്ടേഴ്സ്
1: നേരത്തെ മെൻഷൻ ചെയ്ത എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഇതിനും കൂടെ ബാധകമാണ്.
0: പക്ഷേ ഫാമിലി ഹിസ്റ്ററിയിൽ ഇത്തരത്തിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ
1: കുറച്ചുകൂടെ നമ്മൾ ബോധഡ് ആവണം. പ്രത്യേകിച്ച് ഈ പിന്നെ ഫീമെയിൽസിൽ പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് ഒവേറിയൻ ക്യാൻസർ, നമ്മൾ ഈ ബ്രാക്ക 1 ബ്രാക്ക 2 കേട്ടിട്ടുണ്ടോ? ആ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് എന്ത് ചെയ്യും ഈ ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ്. അതായത് ഏർലി ഏജിൽ, ഒരു ബിലോ 40 ഇയേഴ്സ് ഒക്കെ ഒരു പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ചാൻസസ് ഫോർ ദ ഹെറിഡിറ്ററി ടൈപ്പ് ഓഫ് ക്യാൻസർ.
0: ശരി ശരി. നമ്മളിപ്പോ ജീവിതശൈലിയെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അത് ചെറിയ അസുഖങ്ങൾ മുതൽ ചെറുതെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല, എല്ലാ അസുഖങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വലുത് തന്നെയായിരിക്കുമല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒരു പോപ്പ് കൾച്ചർ അനുസരിച്ച് നമ്മൾ നോക്കിക്കാണുന്ന ഇപ്പോൾ ഷുഗറോ പ്രഷറോ ബി പി അല്ലെങ്കിൽ കൊളസ്ട്രോളോ പോലെയുള്ള ഇഷ്യൂസ് മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് നമ്മുടെ ജീവിതശൈലി കാരണമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിനോട് ഒരു എക്സ്ട്രാ ആഡ് ഓൺ എന്ന നിലയിൽ ചിലരുടേതായിട്ടുള്ള ചില ശീലങ്ങൾ, ഇപ്പോൾ സ്മോക്കിംഗ് ആവട്ടെ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉള്ളവരാവട്ടെ, ഇവരുടെ ഒരു ഒരു ശീലം അത് എത്രത്തോളമാണ് ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ളത്?
1: സ്മോക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെർട്ടിക്കുലർലി ലങ് ക്യാൻസർ നമ്മളെ ചിന്ത അങ്ങോട്ട് പോകും. ലങ് ക്യാൻസർ മാത്രമല്ല സ്മോക്കിംഗ് കൊണ്ടുണ്ട്, ഓഫ്കോഴ്സ് ലങ് ക്യാൻസറിന്റെ ഒരു ഫാക്ടറാണ് ഈ സ്മോക്കിംഗ്, അതേപോലെ ഈസോഫേജിയൽ ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, മൗത്ത് ക്യാൻസർ, എല്ലാത്തിനും നമുക്ക് എന്തോ ഈ സ്മോക്കിംഗിന്റെ ഹിസ്റ്ററി ഒരു റിസ്ക് ഫാക്ടറായിട്ട് കാണാറുണ്ട്. അതേപോലെ ഈ പറഞ്ഞതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ മെയിലാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. അതിൽ നമ്മൾ ആനുവൽ സ്ക്രീനിങ് ഓഫ് PSA നോക്കുക എന്ന് പറയും. ബ്ലഡിൽ നമുക്ക് ഒരു ട്യൂമർ മാർക്കർ ടെസ്റ്റ് ചെയ്യാനുണ്ട്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്നാണ് അതിന് പറയുക. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഓരോരോ ഇതിനും ഡിഫറെന്റ് ആണ് മെത്തേഡ്സ്. അപ്പൊ അത് നമ്മൾ ഡോക്ടറെ കണ്ട് ഡിസ്കസ് ചെയ്ത ശേഷം വേണം
0: ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രിങ്കിംഗ് ഹാബിറ്റിന്റെ കാര്യത്തിലേക്ക്
1: വരികയാണെങ്കിൽ അത് ലിവർ ക്യാൻസറിലോട്ടാണ് അതിന് കൂടുതലായിട്ടും ചാൻസസ് വരുന്നത്. അതേപോലെ കൊളോൺ ക്യാൻസർ,
0: ഇതെല്ലാം ഇതിന്റെ.
1: പിന്നെ മെയിൻ ആയിട്ട് നമ്മളിപ്പോ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പറയുകയാണെങ്കിൽ ഫാറ്റി ലിവറിലോട്ടാണ് ലിവർ, ഇത് ആൽക്കഹോൾ ഇൻടേക്ക്. ഈ ഫാറ്റി ലിവറെ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് പറയാം, ഒന്ന് നോൺ ആൽക്കഹോളിക് ഉണ്ട്, ആൽക്കഹോളിക് ഉണ്ട്. ആൽക്കഹോളിക് ആകുമ്പോൾ നമ്മൾ സിറോസിസിലോട്ട് പോകുന്നു, ലിവർ ഫെയിലിയറിലോട്ട് പോകുന്നു എന്നുള്ളതാണ്.
0: നോൺ ആൽക്കഹോളിക് ബേസിക്കലി കൂടുതലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും.
1: അതെ, കൊളസ്ട്രോൾ ലെവൽ കൂടുതലാകുമ്പോൾ, ലിവർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റോറേജ് ഓർഗൻ ആണ് നമ്മുടെ ബോഡിയിൽ. കൂടുതലായിട്ട് എന്തുണ്ടോ അത് ലിവർ ആണ് മാനേജ് ചെയ്യുന്നത്. ഈ ലിവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഫാറ്റി ലിവർ ആയിട്ട് അത് പ്രസന്റ് ചെയ്യുന്നു.
0: അപ്പൊ എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. 800-9220 വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കാം. 0558-9220 നമുക്ക് ഡോക്ടറിന്റേതായിട്ടുള്ള ഒരു സേവനം. ഡോക്ടർ അനൂഷ അലിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിന്റെ ജനറൽ പ്രാക്ടീഷണറാണ്. ആൻഡ് തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും എല്ലാം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പോപ്പ് കൾച്ചറിൽ വളരെ തമാശയായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം നമ്മൾ മുൻകൂട്ടി നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പ്രൊസീജിയേഴ്സ് എടുക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ചില സ്റ്റെപ്സ് നമുക്ക് ഇറങ്ങാനാണെങ്കിലും, ചില ശീലങ്ങളിൽ നിന്ന് ഇറങ്ങാനാണെങ്കിലും ഒക്കെ തന്നെ വളരെ അനുയോജ്യമായിരിക്കും. സോ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ശാരീരിക അവസ്ഥ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആശ്രയിക്കാമെന്ന ഒരു ഇടം തന്നെയാണ് MVR ഡയഗ്നോസ്റ്റിക്സ് ക്ലിനിക്. ആൻഡ് അവിടെ MVR റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ഇവിടെ നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഡോക്ടർ, നമ്മളിപ്പോൾ ആക്ച്വലി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട്, ഏതാണ്ട് 2 ആഴ്ചയോളമായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് പെർട്ടിക്കുലർലി ഹെൽത്ത് ടിപ്സ് കൊടുക്കാറുണ്ട്. അത് MVR ആയിട്ട് ചേർന്നുകൊണ്ട്, ആൻഡ് മാത്രമല്ല അതിന്റെ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു വൗച്ചർ കൂടി കൊടുക്കാറുണ്ട്. ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാനിന് വേണ്ടിയിട്ടുള്ള വൗച്ചർ, 600 ദിർഹംസ് വർത്ത് ആയിട്ടുള്ള വൗച്ചറാണ്. ഇത് ശരിക്കും ആർക്കാണ് ഉപയോഗപ്പെടുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരാമോ?
1: ഈ അൾട്രാസൗണ്ട് അബ്ഡോമൻ എന്ന് പറയുന്ന ഒരു പ്രൈമറി മോഡാലിറ്റി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആക്ച്വലി നമ്മൾ എന്തിനും ഏതിനും നമുക്ക് ചെയ്ത് നോക്കാന്ന് പറയുന്ന പോലെ അബ്ഡോമൻ എന്ന് പറയുമ്പോൾ ഒരു കുറെ ഓർഗൻസ് ഉള്ള ഒരു സ്പേസ് ആണല്ലോ നമ്മുടെ ബോഡിയിൽ. അപ്പൊ ലിവറിന്റേതാവാം, അതേപോലെ സ്റ്റോൺ ഇഷ്യൂസ് ഉള്ളവർക്കാവാം. മെയിൻലി എന്തെങ്കിലും റീസൺസ് ഫോർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ എന്ന് പറയുന്നത്. ആൻഡ് അതിൽ പിന്നെ അതിന്റെ റിസൾട്ട് കണ്ട ശേഷമാണ് നമ്മൾ ഈ ഫെർദർ ടെസ്റ്റുകൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ ഉള്ളവർക്ക് അല്ലെങ്കിൽ ലിവർ പ്രോബ്ലം ഉള്ളവർക്ക്, പിന്നെ എന്താണ് പാൻക്രിയാസ്, അപ്പൻഡിക്സ് പ്രോബ്ലംസ് ഉള്ളവർക്ക്, പിന്നെ ഈ ഫീമെയിൽസിലാണെങ്കിൽ യൂട്രസ്, ഓവറി, എല്ലാ കാര്യങ്ങൾക്കും നോക്കുന്ന ഒരു പ്രൈമറി മോഡാലിറ്റി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ എന്ന് പറയുന്നത്. ഇഡലി ആക്സസിബിളും ആണ്, വൈഡ്ലി യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ
0: രീതിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെയുള്ള സൂചനകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആശങ്കകളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരു വലിയ സഹായമായി മാറുന്ന ഏതാണ്ട് 600 ദിർഹംസോളം വർത്തായിട്ടുള്ള ഒരു വൗച്ചറാണ്. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, MVR സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക 0585829220 ഡോക്ടർ അനൂഷ് അലിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഡോക്ടർ, ആക്ച്വലി നമ്മൾ നേരത്തെ ഈ സ്ക്രീനിങ് പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആളുകൾക്കിടയിലുള്ള ഒരു വലിയ ആശങ്ക, ഒരു പേടി, ഇത് എങ്ങാനും ആണെങ്കിലോ എന്ന് പറയുന്ന ഒരു ആശങ്ക ഉണ്ടല്ലോ നമുക്കിപ്പോ, ഇത് എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചില സൂചനകളൊക്കെ ഉണ്ട്, പക്ഷേ ഇതെങ്ങാനും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വിട്ടുകളയോ, അല്ലെങ്കിൽ അത് പിന്നൊരു പോയിന്റ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം പിന്നെ നോക്കാം എന്ന് പറഞ്ഞ്
1: വൈകി പോവില്ലേ? നമ്മൾ പ്രസന്റ് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ വൈകി പോവില്ലേ? അതെ, നമുക്ക് പിന്നെ അത് അത്രത്തോളം ഈസി ആയിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു സിംപ്റ്റംസ് അത് മറച്ചു വെച്ചതുകൊണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുന്നില്ലല്ലോ.
0: ശരി,
1: എപ്പോഴും നമ്മുടെ ബോഡിയിലുള്ള സാധനം നമ്മൾ തന്നെ എന്ത് ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക. അതേപോലെ അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുമ്പേ തന്നെ എന്റെ ഡോക്ടറെ അടുത്തൊന്ന് പോയിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ
0: അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പ്രിവെന്റീവ് ഹെൽത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നാണോ ഈ സമയം, അല്ലെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി?
1: അറ്റ് ദ ഏർലിയസ്റ്റ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഏർലി ഡയഗ്നോസിസിനാണ് ഈ പ്രിവെന്റീവ് ഹെൽത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോൺഷ്യസ് ആവുകയാണ്. അതേപോലെ ഇയർലി നമ്മളിത് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ഇന്റർവെൽ നമ്മളിപ്പോ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫോളോ അപ്പ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുക, അത് കൂടുതൽ സൈസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ പറ്റും. ആനുവൽ മാമോഗ്രാം എന്ന് പറയുന്നില്ലേ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ, എന്തുകൊണ്ടാണ് ആനുവലി നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്? ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ ഒരു 6 years കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴേക്കും ആ ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ലല്ലോ.
0: ശരി ശരി ശരി. അപ്പോൾ കമ്പൽസറി ആയിട്ട് ഒരാൾ ഒരു ഇപ്പോ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഭയങ്കര ആരോഗ്യ പ്രകാത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെയുള്ള ഒരാൾ പോലും കമ്പൽസറി ആയിട്ടും വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ചെക്കപ്പുകൾ എന്തൊക്കെയാണ്?
1: അത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഒരു ബ്ലഡ് പാക്കേജ് ചെയ്യേണ്ടത് നിർബന്ധമാണ്, കാരണം നമുക്ക് അതിൽ ബ്ലഡ് ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലും ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് അതിൽ കവർ
0: അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ ശരീരത്തിൽ
1: ബേസിക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക് ബ്ലഡ് ആണ് ചെയ്യുന്നത്, പ്ലസ് പിന്നെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് പോലത്തെ കാര്യങ്ങൾ. ഇതെന്താന്ന് വെച്ചാൽ ഇതിനൊരു സൈഡ് എഫക്റ്റ് ഇല്ല, പിന്നെ നമ്മൾ ഡയറക്ട്ലി നമ്മൾ CT പോലെയുള്ള ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകേണ്ട ആവശ്യകതയും ഇല്ല, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് പ്രിവെന്റ് ചെയ്യാവുന്നത് ചെയ്യാന്നുള്ളതാണ്.
0: ശരി ശരി. അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ പരിശോധന നമ്മൾ നടത്തേണ്ടത്,
1: ഡോക്ടറെ കാണുകയും കൂടെ വേണം,
0: ഡോക്ടർ കൺസൾട്ടേഷൻ മസ്റ്റ് ആണ് അല്ലേ? ശരിക്കും എവിടെയെങ്കിലും പോയിട്ട് എന്റെ ഷുഗർ ഒന്ന് നോക്കിയെടുക്കാന്ന് കരുതി പെട്ടെന്ന് ഓടി പോയിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് ഓക്കെ ഇതാണ് അവസ്ഥ, ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ശരാശരി, അങ്ങനെയുള്ളതിനപ്പുറത്തേക്ക്
1: നമ്മൾ കൃത്യമായി ഡോക്ടറോട് സംസാരിക്കുകയും നമുക്ക് ഉണ്ടാകുന്ന സിംപ്റ്റംസ് ഒക്കെ പറയുകയും ചെയ്താൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഡോക്ടർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഡയഗ്നോസിസിലോട്ട് എത്താനും എന്തൊക്കെ പ്രിവെൻഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇൻഫോം ചെയ്യാനും.
0: ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രിവെന്റീവ് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഒരുപക്ഷെ CT സ്കാനോ അല്ലെങ്കിൽ MRI ഒക്കെ എടുത്തിട്ട് അത്തരം മെഷീനറീസ് അല്ലെങ്കിൽ അത്രയും വലിയ ടെസ്റ്റുകളിലെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്, അതല്ല, അതിനപ്പുറത്തേക്ക് കുറേയധികം പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലേ?
1: അതെ അതെ. ഒരിക്കലും വലിയ വലിയ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാനല്ല നമ്മൾ പ്രിവെന്റീവ് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ്.
0: ശരി ശരി.
1: ആക്ച്വലി നമ്മൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റിലോട്ട് പോവാതെ, ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റിലോട്ട് ക്യൂറേറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയും, അതിലോട്ട് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖം ഡെവലപ്പ് ചെയ്ത ശേഷം അത് ട്രീറ്റ് ചെയ്യാം, അത് മെഡിസിൻ ആവാം സർജറി ആവാം, നമ്മൾ നിർബന്ധമായിട്ട് അത് പോകണം, കാരണം വൺസ് ഇറ്റ് ഈസ് ഡയഗ്നോസ്ഡ് വി നീഡ് ടു ട്രീറ്റ്
0: ഇറ്റ്. അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി.
1: ആൻഡ് പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ആൻഡ് ദാറ്റ് വിൽ ബി മോർ സിമ്പിൾ.
0: ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ കൂടി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി ഹെൽത്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു എന്തൊരു ഇലക്ട്രോണിക്സ് ആണെങ്കിലും അതിന്റെ വാറന്റിയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാറുണ്ട്.
1: എന്തുകൊണ്ട്
0: നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒരു വാറന്റി ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു കണ്ടീഷൻ ടെസ്റ്റ് ആണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും, വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി, അതോ 6 months കൂടി?
1: വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി, മിനിമം നമുക്ക് 6 months കൂടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളാണെങ്കിൽ. ഇത് ഡിപ്പെൻസ് ഓൺ പേഷ്യന്റ് ഏത് കണ്ടീഷൻ ഉള്ള ആളാണെന്ന് വെച്ചിട്ടാണ്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ ആനുവലി മതി എന്ന്
0: പറയാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന്റെ കാര്യമാണ്, അതിനകത്തൊട്ടും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി നിൽക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹെറിറ്ററി ആയിട്ട് കുടുംബപരമായിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുടെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ നിലവിലെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ആൻഡ് പ്ലസ് ഈ പറഞ്ഞ പോലെയുള്ള പ്രിവെന്റീവ് ഹെൽത്തിന്റേതായിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും നടത്തേണ്ടത് അത്രമാത്രം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിച്ചെത്താൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് ഡോക്ടർ അനുഷയുടേത്. ഡോക്ടർ തീർച്ചയായിട്ടും MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് മെഡിക്കൽ അവൈലബിൾ ആണ്. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിസണേഴ്സ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കേട്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തേക്കണം
1: കേട്ടോ.
0: എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ഓൾ ദീസ് ഇൻഫർമേഷൻസ്. നമുക്ക് ശരിക്കും അത്രയും വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഇറ്റ്സ് അബ്സല്യൂട്ട് പ്ലഷർ ടു ഹാവ് യു റൈറ്റ് ഹിയർ.
1: താങ്ക് യു ഓൾസോ ഫോർ ഗിവിംഗ് മീ ദിസ് ടൈം ടു ടോക്ക്.
0: പ്ലഷർ ഈസ് അബ്സല്യൂട്ട് ലവേഴ്സ്. ആൻഡ് ദാറ്റ് വാസ് ഡോക്ടർ അനുഷ അനിൽ, ജനറൽ പ്രാക്ടീഷണർ, എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ആണ് നമ്മളോടൊപ്പം ഇത്രയധികം സമയം ഹെൽത്ത് ടിപ്സ് ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നത്.
2: Dubai NVR Diagnostic Clinic Dubai offering whole body MRI diffusion screening. To know more call 050 860 9611.

0: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
1: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
0: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
2: അത് സ്വർണ താമരയല്ല.
0: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
3: ബ്രഹ്മകമലം.
0: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
0: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
3: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്നെനിക്കും മോചനം ദാ.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
4: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
0: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
4: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: ഹാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12-ാം തീയതി ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4-ന് ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12-ന് ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Drake's Mania 2.0 powered by Home 92.2 FM.
2: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട, പാടാ
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग, जेन्युइन पार्ट सेंटर फॉर जापानीज कार्स।
3: ഇത്തിഹാദ് യാത്ര ട്രെയിന് ആവേശോജ്വല സ്വീകരണം. നീറ്റ് പരീക്ഷാക്രമക്കേട്, നിയമസഭയിൽ പ്രമേയം. ഫിഷറീസ് മന്ത്രിക്കെതിരായ പരാമർശം, പിണറായി വിജയനെതിരെ നിയമസഭയിൽ പ്രതിഷേധം. ജപ്പാനെ തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ, പെനൽറ്റിയിൽ തോറ്റ്. പ്രീ ക്വാർട്ടറിൽ കടക്കാതെ ജർമ്മനിയും നെതർലൻഡ്സും. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. യുഎയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശത്തുടക്കം. ഫിജറിൽ നിന്ന് രാവിലെ 5:34 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. ഫിജേറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായി എത്തി യുഎയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽ ദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽ ദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനത്തിനായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം കൈവരിച്ച് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരൻ എംഎൽഎയുടെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നു. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രിസഭായോഗത്തിന്റെ നിർണായക തീരുമാനം. അധിക സീറ്റുകൾ അനുവദിക്കും. സീറ്റുകൾ കുറവുള്ള വടക്കൻ ജില്ലകളിലാണ് സീറ്റുകൾ അനുവദിച്ചത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഈ അധ്യയന വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായി. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത്. പിണറായി വിജയനെ പോലെയൊരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചത് ഭരണപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ട്രോളിംഗ് നിരോധനം വന്നതുമുതൽ വറുതിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംഎൽഎമാരായ സജി ചെറിയാൻ, കെ രാജൻ, പി കെ പ്രവീൺ എന്നിവർ നൽകിയ നോട്ടീസ് പരിഗണിക്കവെയായിരുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേർക്കുനേർ തിരിഞ്ഞത്. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗതമന്ത്രി സി പി ജോൺ.

0: ഇതിന്റെ ഭാഗമായി അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി സി പി ജോൺ. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എംഎസ്സി ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എംഎസ്സി കമ്പനി ഏറ്റെടുക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ എംഎസ്സിയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MDMA കേസിൽ അറസ്റ്റിൽ. എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിരുന്നു പരിശോധന. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്നാണ് സംഘടനയുടെ പേര്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ UDFൽ തർക്കം രൂക്ഷം. നിയമനത്തിലെ എതിർപ്പ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് അറിയിച്ചു. എൻ ശേഷാദ്രിനാഥിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും PM നിയാസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനമായിട്ടുണ്ടെന്നും നിയാസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ BJP കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. BJP കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിന്റെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത, അലക്സ് എന്നിവർ പരാതി നൽകിയത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവയ്ക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. വിരമിക്കൽ ദിനത്തിൽ ചീഫ് സെക്രട്ടറി A.J. തിലകിനെതിരെ N. പ്രശാന്ത് IAS. താൻ തന്നെയാണ് അധിപൻ എന്ന് അഹങ്കരിക്കുന്ന ആളാണ് J. തിലകെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലർ അന്തസ്സോടെ പടിയിറങ്ങും, മറ്റു ചിലരുടെ പടിയിറക്കത്തെ സമൂഹം വലിയൊരു ആശ്വാസത്തോടെ നോക്കിക്കാണുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. J. തിലകിന്റെ ഫോട്ടോ അടക്കം കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. നടിയും അഭിനേതാക്കളുടെ സംഘടനയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. അൻസിബയുടെ ഹർജിയിൽ എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ടിനി ടോം വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് അൻസിബ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്കും കൈമാറിയിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി DK ശിവകുമാർ. ചൊവ്വാഴ്ച കർണാടകയിലുടനീളം SIR പ്രക്രിയ ആരംഭിച്ചതോടെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വോട്ടവകാശം നഷ്ടപ്പെടുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെ ബാധിച്ചേക്കാമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP കോൺഗ്രസിൽ ലയിച്ചേക്കുമെന്ന് സൂചന. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയതായി കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ച് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോകകപ്പിൽ ഏഷ്യൻ മമ്പന്മാരായ ജപ്പാനെ 1-2 തോൽപ്പിച്ച് 5 ലോക കിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29th ജപ്പാന്റെ കെയ്ഷുസാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി എലീസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. രണ്ടാം പകുതിയിൽ കോച്ച് ആഞ്ചലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലം കണ്ടു. 56th ഗബ്രിയേലിന്റെ മനോഹരമായ ക്രോസിൽ കാസിമെറോ തലവച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിയപ്പോഴാണ് 95th ബ്രസീലിന്റെ വിജയ ഗോൾ പിറന്നത്. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വലയിലായി. ലോകകപ്പിൽ നിന്ന് 2 പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വയോട് തോറ്റ് ജർമ്മനി പുറത്തായപ്പോൾ പെനാൽറ്റി സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഡച്ച് പടയെ തോൽപ്പിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. 4 ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാഗ്വയ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-1, ഷൂട്ടൌട്ടിൽ 4-3 വീഴ്ത്തി. ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി കളിമാറി. ഇത് 4 നെതർലൻഡ്സ് ലോകകപ്പിൽ ഷൂട്ടൌട്ടിൽ തോറ്റ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത്. 98th ബ്രസീലിനോട് സെമിയിൽ തോറ്റു. 2014 ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വീണു. കഴിഞ്ഞ തവണയും ഡച്ച് പടയുടെ പടയോട്ടം അവസാനിച്ചത് അർജന്റീനയ്ക്ക് മുന്നിലായിരുന്നു. ക്വാർട്ടറിലായിരുന്നു തോൽവി. ഇത്തവണ പ്രീ ക്വാർട്ടർ പോലും എത്താതെയാണ് മടക്കം. മൊറോക്കോയോട് തോറ്റു. തോൽവിക്ക് പിന്നാലെ ജർമ്മൻ കോട്ടകാത്ത ഇതിഹാസ താരം മാനുവൽ ന്യൂയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ നിന്ന് ജർമ്മനിയുടെ ഞെട്ടിപ്പിക്കുന്ന പുറത്താകലിന് പിന്നാലെയാണ് വിരമിക്കൽ തീരുമാനം. പരഗ്വയ്ക്കെതിരായ ഷൂട്ടൌട്ടിൽ തോറ്റാണ് പുറത്തായത്. ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് വിരമിക്കൽ തീരുമാനം അറിയിച്ചുകൊണ്ട് മാനുവൽ ന്യൂയർ. യുഎയിൽ ഇന്ധനവില കുറഞ്ഞു. ജൂലൈ 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് 3 ദിർഹം 40 ഫിൽസാണ് വില. നിലവിലിത് 3 ദിർഹം 95 ഫിൽസാണ്. സ്പെഷ്യൽ 95 പെട്രോളിന് 3 ദിർഹം 29 ഫിൽസ് പുതിയ വില. ഡീസലിന് 4 ദിർഹം 33 ഫിൽസ് ആയിരുന്നത് 3 ദിർഹം 6 ഫിൽസായി കുറഞ്ഞിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
6: Time check.
1: Brought to you by Ozone Cargo.
7: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 66%.
6: Weather update
1: was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

അപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും വൃത്തിയായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പ്രിവെൻഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രിവെന്റീവ് ഹെൽത്തിന്റെ ഭാഗമായിട്ട് മുൻകൂട്ടി നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് വേണ്ട പ്രിക്വേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാ സമയത്തും എടുത്തിരിക്കുക, വേണ്ട ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും നടത്തുക കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസഫാണ് കൂടെയുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, ഒരു കാലത്ത് ഗൾഫ് ട്രെൻഡ് പോലെ തന്നെയാണ് ഇന്നിപ്പോൾ യൂറോപ്പിലേക്കും അല്ലെങ്കിൽ കാനഡയിലേക്കും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഇങ്ങനെ ചേക്കേറുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു ആഗോള സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയയ്ക്ക് ഇന്നൊരു ആഗോള സ്വഭാവം ഉണ്ടല്ലോ. പലയിടത്തെയും ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് യൂറോപ്പിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉഷ്ണ തരംഗത്തിൻ്റെതായിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ്. കൊടും ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടും ചൂട്, പല രാജ്യങ്ങളിലും ഏതാണ്ട് 47 ഡിഗ്രി സെൽഷ്യസും പിന്നിട്ടിരിക്കുകയാണ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. പല വിഷ്വൽസും കാണുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി പേടി തോന്നുന്ന തരത്തിൽ റോഡ് ഇങ്ങനെ ഉരുകി ഒലിക്കുന്നു, റെയിൽ പാളങ്ങൾ ഉരുകി ഒലിക്കുന്നു. ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, ഇറ്റലി, സ്പെയിൻ, ബെൽജിയം, പോളണ്ട്, ഇത് ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പേരല്ല ഞാനീ പറയുന്നത്, ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ യൂറോപ്പിലെ, ഇത് മാത്രമല്ല ഇത് തുടങ്ങി യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഹൈക്കിലേക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയിച്ചത് പ്രകാരം ഈ ഒരു ഉഷ്ണ തരംഗം കാരണം 1500-ലധികം പേരാണ് യൂറോപ്പിൽ ഇതുവരെയും കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് കേട്ടോ. പല പ്രദേശങ്ങളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ടെമ്പറേച്ചർ പോയിട്ടുണ്ട്. റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, റെയിൽ സർവീസുകൾക്ക് തടസ്സം നേരിടുന്നു, വൈദ്യുതി ഗ്രിഡുകൾക്ക് അമിത സമ്മർദ്ദം നേരിടുന്നു, ട്രാഫിക് ലൈറ്റുകൾ വരെ ഉരുകി ഒലിക്കുന്നു, ആശുപത്രികൾ ചൂട് ബാധിച്ച രോഗികളുടെ വർദ്ധനവെന്നൊക്കെ വിവിധങ്ങളായിട്ടുള്ള കേസുകളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യങ്ങളിലൊന്ന്. പാരീസിൽ ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് മാത്രമല്ല ജർമ്മനിയിൽ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെതർലാൻഡ്സിൽ അതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാനഡയുടെ ചില ഭാഗങ്ങളിലൊക്കെ അസാധാരണമായിട്ടുള്ള റിപ്പോർട്ട് ചൂട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തീവ്രമായിട്ടുള്ള ചൂട് എന്ന് പറയുന്ന ഈ ഒരു ഇമ്പാക്റ്റിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയും യൂറോപ്പ് ഇത്തരത്തിലുള്ള ഒരു ചൂട് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ടെമ്പറേച്ചർ ഹൈക്കിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പല വീട്ടിലും ഈ പറഞ്ഞ പോലെ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു സ്കീമാറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പെയാണ് കേരളത്തിൽ ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിലും എക്സസീവായിട്ടുള്ള ടെമ്പറേച്ചർ ഹൈക്ക് വരികയും എവിടെയും എസിയും കൂളറൊന്നും കിട്ടാതെ വരികയും ആളുകൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആക്ച്വലി യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാലാവസ്ഥാ വിദഗ്ധരൊക്കെ പറയുന്നതനുസരിച്ച് ഈ ഹീറ്റ് ഡോം എന്ന പ്രതിഭാസവും കാലാവസ്ഥാ വ്യതിയാനവും ചേർന്നാണ് ഈ ഒരു അതിരൂക്ഷമായിട്ടുള്ള ചൂടിന് കാരണമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി യൂറോപ്പിൻ്റെ വേനൽക്കാലം പഴയതുപോലെ ആയിരിക്കില്ല എന്നാണ് പല ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേട്ടോ. പലപ്പോഴും പറയാറുള്ളത് യൂറോപ്യൻ കൺട്രീസിൻ്റെ ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് വാഴ്ത്തി പാടാറുണ്ട്. പക്ഷേ ആ ഒരു രീതിയൊക്കെ മാറി മറിയുകയാണ്. ഭൂമിയുടെ ചൂട് ഓരോ വർഷവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പ് പറയുന്നതല്ല, ശരിക്കും ഭൂമി നമുക്ക് മുന്നിലേക്ക് ഭൂമിയുടേതായിട്ടുള്ള യാഥാർത്ഥ്യം കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5-ൽ ആസ്വദിക്കാം.
1: Z5-ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഈ വർഷം ഇതുവരെയും തിയേറ്ററിലേക്ക് എത്തിയ മലയാള സിനിമകളിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറിയ ചിത്രമാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഒന്നാം ഭാഗത്തിൽ ഭരതൻ നായരുടേതായിട്ടുള്ള കുൽസിതങ്ങളുടെ കഥ പറഞ്ഞപ്പോൾ ഭരതനാട്യം അത് ശരിക്കും ഒ ടി ടിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത് വലിയൊരു വിജയമായി മാറി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തിയേറ്ററിൽ അതൊരു വലിയ വിജയമായിരുന്നില്ല. എന്നാൽ പ്രേക്ഷകരുടെ ആ ഒരു ഇഷ്ടം, ആ സിനിമയോടുള്ള സ്നേഹം മനസ്സിലാക്കിയ അതിൻ്റെ നിർമ്മാതാവ്, സംവിധായകൻ, അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സൈജു കുറുപ്പ് ഒരു സഹനിർമ്മാതാവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലുള്ള ഒരാൾ, നമ്മുടെ തോമസ് ഏട്ടൻ, തോമസ് തിരുവല്ലയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഭരതനാട്യത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് സംവിധായകൻ കൃഷ്ണദാസ് മുരളി ആലോചിക്കുന്നതും. ആൻഡ് ഇവഞ്ച്വലി മോഹിനിയാട്ടം എന്ന ഇതുവരെയും മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു സബ്ജക്റ്റുള്ള ഒരു സിനിമ വരുന്നു. അതിൽ മോഹിനി ദേവിയുടേതായിട്ടുള്ള പല കാര്യങ്ങൾ, പ്രത്യേകിച്ചും ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മോഹിനിയാട്ടം സിനിമ വരുന്നു. അതിനുശേഷം അതിനൊരു തേർഡ് പാർട്ട് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. രാസലീല എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. രാസലീല എന്ന പേരിൽ ഓൾറെഡി മലയാളത്തിൽ രണ്ട് സിനിമ വന്നിട്ടുണ്ട്. ഒന്ന് കമൽഹാസൻ്റെതായിരുന്നു, പിന്നെ കമൽഹാസൻ്റെ രാസലീല ആക്ച്വലി ക്വയറ്റ് ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആരോ അത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത് ആരും അറിഞ്ഞിട്ടില്ല റീമേക്ക് ചെയ്ത പോലും, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ എന്തായാലും അതിനുശേഷം പുതിയൊരു സിനിമയായിട്ട് പുതിയൊരു രാസലീല, ഭരതനാട്യത്തിൻ്റെ മൂന്നാം ഭാഗം. ഞാൻ ആക്ച്വലി എവിടെയോ ആരോ ഫാൻ മെയ്ഡ് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഡിസ്കോ ഡാൻസ് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട്. ഞാനും കരുതിയത് ഒറിജിനൽ ആയിരിക്കും, ഇനി ഇവർ മൂന്നാം പാട്ടിന് ഡിസ്കോ ഡാൻസ് എന്നാണ് പേരിടാൻ പോകുന്നത്. പക്ഷേ രാസലീലയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ചോദ്യം ആരാണ് ഈ ലീല എന്നുള്ളതാണ്. കാരണം ഓരോ പടത്തിലും നമുക്കൊരു പേര് കണ്ടെത്താനുണ്ടല്ലോ. ഭരതനാട്യത്തിൽ ഭരതൻ നായരാണെങ്കിൽ, മോഹിനിയാട്ടത്തിൽ മോഹിനി ദേവി, ആൻഡ് ഇപ്പോൾ രാസലീലയിൽ ലീല വരുന്നു. അപ്പോൾ ആരായിരിക്കും ഈ ലീല എന്നാണ് വളരെ കൺഫ്യൂഷനോടുകൂടി നമ്മളിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഏത് ജോണറാണെന്നുള്ള കാര്യം പോലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ. ഇനിയും എന്തായാലും കാത്തിരിക്കാം ഭരതനാട്യത്തിൻ്റെ മൂന്നാം ഭാഗത്തിന് വേണ്ടിയിട്ടും. അറ്റ് ദിസ് ടൈം മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ റിലീസാണ് ആക്ച്വലി നാഗബന്ധം എന്ന സിനിമയുടേത്. കാരണം നാഗബന്ധം എന്ന സിനിമയ്ക്ക് ഇത്രയും വലിയ ഹൈപ്പിന് കാരണം അതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലിയൊരു ഗ്രാൻഡ് സ്കെയിലാണ് ഈ ഒരു സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ജൂലൈ 3 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് നാഗബന്ധം. പല ഭാഷകളിൽ, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഒരു പാൻ ഇന്ത്യൻ മെഗാ റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ KGF ക്രിയേറ്റ് ചെയ്ത, ബാഹുബലി ഉണ്ടാക്കിയ, കാന്താര പോലെയുള്ള പട സിനിമകൾ സൃഷ്ടിച്ച അതേ ഇമ്പാക്ട് ഇന്ത്യൻ സിനിമാ ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും. വിരാട് കർണയാണ് നായകനായി എത്തുന്നത്. നഭ നടേഷ് ഹീറോയിനായിട്ട് എത്തുന്നു. ജഗപതി ബാബുവിനെ പോലെ, മുരളി ശർമ്മയെ പോലെ ഒരുപാട് നമ്മൾ കണ്ടുപരിചയിച്ച ക്യാരക്ടേഴ്സും ഒക്കെ ഈ സിനിമയിലുണ്ട്. നമ്മുടെ തിരുവനന്തപുരവുമായിട്ട്, പ്രത്യേകിച്ചും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിധി പോലെയുള്ള ചില വിഷയങ്ങളൊക്കെ ഇതിലിങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതിലൊരു പാട്ടിന് വേണ്ടിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സെറ്റിട്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട്, 10 crore ആ പാട്ടിന് മാത്രം സെറ്റിട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഗ്രാൻഡ് സ്കെയിൽ ഒരുങ്ങുന്ന ഒരു പടമാണ്. കാണണ്ടേ, എനിക്കറിയാം നിങ്ങൾക്ക് കാണണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഞാൻ ഒരു കപ്പിൾ ഇൻവൈറ്റ് ഇപ്പം അങ്ങോട്ട് കയ്യിലോട്ട് വെച്ച് തരും. NB നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. 0585829220 NB നിങ്ങളുടെ പേര്, 0585829220 പെട്ടെന്ന് അയക്കേ. ഇപ്പം തന്നെ കൈകളിലേക്ക് വെച്ച് തരും നാഗബന്ധം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam. Ini ningalkum swandam.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
3: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
4: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
0: Stay connected with Home 92.2 FM. Home is a feeling.

0: ഫുട്ബോളിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്താണ്? അത് കേവലം ഒരു കായിക വിനോദം മാത്രമായി ഒതുങ്ങുന്നില്ല, അത് പലപ്പോഴും മനുഷ്യരെ ചേർത്ത് നിർത്താനുള്ള, മനുഷ്യർക്കിടയിൽ പരസ്പരം ഒരുമയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് എന്നുള്ളതാണ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളെന്ന്. അത്തരത്തിൽ ഹൃദയഹാരിയായ മനോഹരമായൊരു നിമിഷം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തോറ്റവന്റെ വേദന തോറ്റവന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ അവനെ തോളോട് ചേർത്ത് നിർത്തുന്നവനും ആ ഒരു വേദനയിൽ പങ്കാളിയാകാൻ, ഒരു ആശ്വാസം പകരാൻ വേണ്ടി കഴിയുമെന്ന് ഫുട്ബോൾ തെളിയിച്ച ഒരു നിമിഷം. ഫുട്ബോളിന്റെ യഥാർത്ഥ സൗന്ദര്യം അതായിരുന്നു. എതിരാളിയുടെ വേദന മനസ്സിലാക്കിയ ആ ഒരു ജേതാവ് അത് ആക്ച്വലി കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ താരങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ലോകകപ്പിൽ ഒരു ലോക കിരീടം അല്ലെങ്കിൽ ഒരു ടീം കിരീടം ഉയർത്തുമ്പോൾ മറ്റൊരു ടീമിന്റെ സ്വപ്നങ്ങളാണ് അവസാനിക്കാറുള്ളത് അല്ലെ. ബ്രസീലിനോട് പൊരുതി വീണ ജപ്പാന്റെ കഥയും അങ്ങനെ ഒരു വികാര നിമിഷം തന്നെയായിരുന്നു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ജപ്പാൻ താരങ്ങളുടെ മുഖത്ത് നിറഞ്ഞത് നിരാശ മാത്രമല്ല, രാജ്യത്തിന് വേണ്ടി എല്ലാം നൽകി പോരാടിയിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തതിന്റെ വേദന കൂടിയായിരുന്നു. പ്രത്യേകിച്ചും ആബോ തനാക്കയുടെ കണ്ണുകളിലെ കണ്ണീർ ആ ഒരു തോൽവിയുടെ ആഴം എത്രത്തോളമാണെന്ന് ലോകത്തോട് പറയുകയായിരുന്നു. എന്നാൽ ആ ഒരു നിമിഷത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റിയത് ബ്രസീൽ താരം മത്തേയൂസ് കുഞ്ഞയുടെ പ്രവൃത്തിയായിരുന്നു കേട്ടോ. വിജയാഘോഷങ്ങൾക്കിടയിലും അദ്ദേഹം തനാക്കയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തെ ഹഗ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് വിശേഷങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ആ ഒരു ആലിംഗനം ഒരു വിജയിയുടെ ഔദാര്യം മാത്രമായിരുന്നില്ല, എതിരാളിയുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ കായിക താരത്തിന്റെ മനുഷ്യത്വമായിരുന്നു. അതാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഫുട്ബോൾ പലപ്പോഴും ഇങ്ങനെയാണ്, അത്രമാത്രം സൗന്ദര്യം ഫുട്ബോളിനുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ബ്രസീൽ ജപ്പാൻ മത്സരത്തിനൊടുവിൽ നമ്മൾ കണ്ട മനോഹരമായിട്ടുള്ള ആ ദൃശ്യങ്ങൾ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയങ്ങൾ ഒന്ന് തന്നെയായിരുന്നു നമ്മുടെ ആരോഗ്യത്തിൻ്റെതായിട്ടുള്ള പരിരക്ഷയെ കുറിച്ചിട്ട്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഇനിഷ്യേറ്റീവുകളെ കുറിച്ച്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് മറ്റൊരു വൗച്ചർ കൂടി സമ്മാനമായിട്ട് നൽകുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഷുറൻസിൻ്റെതായിട്ടുള്ള പ്രിവിലേജുകൾ പോലും ഇല്ലാതെ നിൽക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ ശാരീരിക കണ്ടീഷനെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലൂർ പോളിക്ലിനിക്, നമ്മുടെ മുത്തീനയിലുള്ള അല്ലൂർ പോളിക്ലിനിക്കിൻ്റെ ഒരു വൗച്ചറാണ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോകുന്നത്. 1000 ദിർഹംസ് വർത്തായിട്ടുള്ള ഒരു വൗച്ചറാണ്. എന്തൊക്കെ ഉൾപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ കൺസൾട്ടേഷൻ, CBC, യൂറിക് ആസിഡ്, TSH ആൻഡ് വൈറ്റമിൻ ഡി ടെസ്റ്റ്, വൈറ്റമിൻ B12 ടെസ്റ്റ്, CRP, ക്രയാറ്റിൻ, CGPT ടെസ്റ്റ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രീമിയം ഹെൽത്ത് ചെക്കപ്പ് വൗച്ചറാണ് നിങ്ങൾക്ക് വേണ്ടി തരാനുള്ളത്. ഓഫ് കോഴ്സ് അൽനൂർ പോളിക്ലിനിക്കിനെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം പല ഡിപ്പാർട്ട്മെന്റുകളാണ്, ഇന്റേണൽ മെഡിസിൻ ആവട്ടെ, ജനറൽ മെഡിസിൻ ആവട്ടെ, പീഡിയാട്രിക്സ്, ഒഫ്താൽമോളജി, കാർഡിയോളജി, ENT ആൻഡ് ഗൈനക്കോളജി, ഓർത്തോപെഡിക്സ്, ഡെർമാറ്റോളജി, ഗാസ്ട്രോ എൻട്രോളജി, റേഡിയോളജി തുടങ്ങി എല്ലാ മേഖലയിലും ഏറ്റവും മികച്ച ഡോക്ടേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് സേവനം നൽകുന്ന, മലയാളികളായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം നമ്മുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് അൽനൂർ പോളിക്ലിനിക്. സോ അവരുടെ ഒരു വൗച്ചർ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൗച്ചർ, 1000 ദിർഹംസിന്റെ വൗച്ചറാണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഹെൽത്ത് സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ, ഹെൽത്ത് സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ 0585829220 ഒരു മെസ്സേജ് അയച്ചോളൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1000 ദിർഹംസ് വർത്തായിട്ടുള്ള ഇത്രയധികം ചെക്കപ്പുകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രീമിയം ഹെൽത്ത് ചെക്കപ്പ് വൗച്ചറാണ് സമ്മാനമായിട്ട് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോ, ഹെൽത്ത് സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇത്തിഹാദ് യാത്ര ട്രെയിന് ആവേശോജ്വല സ്വീകരണം. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, നിയമസഭയിൽ പ്രമേയം. ഫിഷറീസ് മന്ത്രിക്കെതിരായ പരാമർശം, പിണറായി വിജയനെതിരെ നിയമസഭയിൽ പ്രതിഷേധം. ജപ്പാനെ തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ, പെനൽറ്റിയിൽ തോറ്റ്. പ്രീ ക്വാർട്ടറിൽ കടക്കാതെ ജർമ്മനിയും നെതർലൻഡ്സും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുവയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. പാസഞ്ചർ ട്രെയിന് ആവേശ തുടക്കം. ഫിജോറിയിൽ നിന്ന് രാവിലെ 5:34 ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നിശ്ചയിച്ചതിലും നേരത്തെ ട്രെയിൻ അബുദാബി മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റി സ്റ്റേഷനിൽ എത്തി. ഫിജേറയിലും അബുദാബിയിലും ട്രെയിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ആദ്യ യാത്രക്കാരിലേറെയും മലയാളികളായിരുന്നു. കുട്ടികളും കുടുംബവുമായി എത്തി യുവയുടെ അഭിമാന പദ്ധതിയെ പ്രവാസി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വരവേറ്റു. 3 മാസത്തിനുള്ളിൽ ദുബായ് ഉൾപ്പെടെയുള്ള റൂട്ടിലൂടെ ട്രെയിൻ ഓടും. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനത്തിനായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം കൈവരിച്ച് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരൻ എംഎൽഎയുടെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം പറയുന്നു. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രിസഭായോഗത്തിന്റെ നിർണായക തീരുമാനം. അധിക സീറ്റുകൾ അനുവദിക്കും. സീറ്റുകൾ കുറവുള്ള വടക്കൻ ജില്ലകളിലാണ് സീറ്റുകൾ അനുവദിച്ചത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഈ അധ്യയന വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവ് കേടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായി. മന്ത്രിക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത്. പിണറായി വിജയനെ പോലെയൊരു സീനിയർ അംഗത്തിന്റെ പരാമർശം ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ടതാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മന്ത്രിയെ അപമാനിച്ചത് ഭരണപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ട്രോളിംഗ് നിരോധനം വന്നതുമുതൽ വറുതിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംഎൽഎമാരായ സജി ചെറിയാൻ, കെ രാജൻ, പി കെ പ്രവീൺ എന്നിവർ നൽകിയ നോട്ടീസ് പരിഗണിക്കവെയായിരുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേർക്കുനേർ തിരിഞ്ഞത്. വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി സി പി ജോൺ. മോഡിഫിക്കേഷന്റെ ഭാഗമായി അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി സി പി ജോൺ. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എംഎസ്ഇ ഗ്രൂപ്പും കൈകോർക്കുന്നു. അദാനിയുടെ 49% ഓഹരി എംഎസ്ഇ കമ്പനി ഏറ്റെടുക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ എംഎസ്ഇയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്.

0: വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MDMA കേസിൽ അറസ്റ്റിൽ. എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിരുന്നു പരിശോധന. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്നാണ് സംഘടനയുടെ പേര്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ UDFൽ തർക്കം രൂക്ഷം. നിയമനത്തിലെ എതിർപ്പ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് അറിയിച്ചു. എൻ ശേഷാദ്രിനാഥിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും PM നിയാസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനമായിട്ടുണ്ടെന്നും നിയാസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ BJP കൌൺസിലർമാർക്കെതിരെ കേസ്. കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. BJP കൌൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിന്റെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത, അലക്സ് എന്നിവർ പരാതി നൽകിയത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവയ്ക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പോലീസിനെ ആക്രമിച്ച കേസും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനൊപ്പം ചേർത്ത് ഒറ്റ കുറ്റപത്രമായി നൽകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. വിരമിക്കൽ ദിനത്തിൽ ചീഫ് സെക്രട്ടറി A ജയതിലകിനെതിരെ N പ്രശാന്ത് IAS. താൻ തന്നെയാണ് അധിപൻ എന്ന് അഹങ്കരിക്കുന്ന ആളാണ് ജയതിലകെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലർ അന്തസ്സോടെ പടിയിറങ്ങും, മറ്റു ചിലരുടെ പടിയിറക്കത്തെ സമൂഹം വലിയൊരു ആശ്വാസത്തോടെ നോക്കിക്കാണുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ജയതിലകിന്റെ ഫോട്ടോ അടക്കം കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. നടിയും അഭിനേതാക്കളുടെ സംഘടനയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. അൻസിബയുടെ ഹർജിയിൽ എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ടിനി ടോം വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് അൻസിബ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്കും കൈമാറിയിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി DK ശിവകുമാർ. ചൊവ്വാഴ്ച കർണാടകയിലുടനീളം SIR പ്രക്രിയ ആരംഭിച്ചതോടെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വോട്ടവകാശം നഷ്ടപ്പെടുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെ ബാധിച്ചേക്കാമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP കോൺഗ്രസിൽ ലയിച്ചേക്കുമെന്ന് സൂചന. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയതായി കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ച് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോകകപ്പിൽ ഏഷ്യൻ മമ്പന്മാരായ ജപ്പാനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് 5 തവണ ലോക കിരീടം നേടിയ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ചാണ് ജപ്പാൻ കീഴടങ്ങിയത്. 29th മിനിറ്റിൽ ജപ്പാന്റെ കേഷോ സാനോ അടിച്ച മനോഹരമായ ലോങ് റേഞ്ചർ ഗോളി എലീസിനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ബ്രസീൽ ആരാധകർ നിശ്ചലമായി. 2nd പകുതിയിൽ കോച്ച് ആഞ്ചലോട്ടി കളി മാറ്റിമെനഞ്ഞപ്പോൾ ഫലം കണ്ടു. 56th മിനിറ്റിൽ ഗബ്രിയലിന്റെ മനോഹരമായ ക്രോസിൽ കാസിമെറോ തലവെച്ചപ്പോൾ ബ്രസീലിന് സമനില. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിയപ്പോഴാണ് 95th മിനിറ്റിൽ ബ്രസീലിന്റെ വിജയ ഗോൾ പിറന്നത്. പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ബുള്ളറ്റ് ഷോട്ട് ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയെ മറികടന്ന് വലയിലായി. ലോകകപ്പിൽ നിന്ന് 2 വമ്പന്മാർ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വയോട് തോറ്റ് ജർമ്മനി പുറത്തായപ്പോൾ പെനാൽറ്റി സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ നെതർലൻഡ്സും ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഡച്ച് പടയെ തോൽപ്പിച്ച മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാഗ്വേ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-1, ഷൂട്ടൌട്ടിൽ 4-3 വീഴ്ത്തി. ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി കളി മാറി. ഇത് 4th തവണയാണ് നെതർലൻഡ്സ് ലോകകപ്പിൽ ഷൂട്ടൌട്ടിൽ തോറ്റ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത്. 98th ബ്രസീലിനോട് സെമിയിൽ തോറ്റു. 2014 ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വീണു. കഴിഞ്ഞ തവണയും ഡച്ച് പടയുടെ പടയോട്ടം അവസാനിച്ചത് അർജന്റീനയ്ക്ക് മുന്നിലായിരുന്നു. ക്വാർട്ടറിലായിരുന്നു തോൽവി. ഇത്തവണ പ്രീ ക്വാർട്ടർ പോലും എത്താതെയാണ് മടക്കം. മൊറോക്കോയോട് തോറ്റു. തോൽവിക്ക് പിന്നാലെ ജർമ്മൻ കോട്ടകാത്ത ഇതിഹാസ താരം മാനുവൽ ന്യൂയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ നിന്ന് ജർമ്മനിയുടെ ഞെട്ടിപ്പിക്കുന്ന പുറത്താകലിന് പിന്നാലെയാണ് വിരമിക്കൽ തീരുമാനം. പരഗ്വയ്ക്കെതിരായ ഷൂട്ടൌട്ടിൽ തോറ്റാണ് പുറത്തായത്. ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് വിരമിക്കൽ തീരുമാനം അറിയിച്ചുകൊണ്ട് മാനുവൽ ന്യൂയർ. ഇവയിൽ ഇന്ധനവില കുറഞ്ഞു. July 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് 3.40 ദിർഹം വില. നിലവിലിത് 3.95 ദിർഹം ആണ്. സ്പെഷ്യൽ 95 പെട്രോളിന് 3.29 ദിർഹം പുതിയ വില. ഡീസലിന് 4.33 ദിർഹം ആയിരുന്നത് 3.06 ദിർഹം ആയി കുറഞ്ഞിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: FM News was brought to you by Dhanwar Group of Companies since 1982. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

എല്ലാ മാസവും 30-ാം തീയതി ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ നേരെ പോയി ചേരുന്നത് ഉറപ്പായിട്ടും പെട്രോളിന്റെ വില അല്ലെങ്കിൽ ഇന്ധനവിലയുടെ കാര്യത്തിലേക്കായിരിക്കും. യു എയിൽ എന്തായാലും ഇന്ധനവില കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇങ്ങനെ കൂടിയപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ആശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. യു എയിൽ ഇന്ധനവില കുറഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ നിരക്കുകൾ പ്രകാരം സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.40 ദിർഹംസും സ്പെഷ്യൽ 95 പെട്രോളിന് 3.29 ദിർഹംസ് E+91 പെട്രോളിന് 3.21 ദിർഹംസ് പുതുക്കിയ വില കേട്ടോ. ഡീസലാണെങ്കിൽ ലിറ്ററിന് 3.60 ദിർഹംസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ നിരക്കുകൾ. എനിവേ, എന്തായാലും വേറൊരു പ്രധാനപ്പെട്ട വിഷയം, അതായത് വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. വാട്സാപ്പിൽ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ആരുടെയെങ്കിലൊക്കെ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പിലാണെങ്കിൽ പോലും യൂസർ നെയിമായിട്ട് കാണിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ നമ്മുടേതായിട്ടുള്ള നമ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു നമ്പർ ഒബ്റ്റെയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ പ്രൈവസി പോളിസീസിന്റെ ഭാഗമായിട്ട് വാട്സാപ്പിൽ ഇനി മുതൽ ഫോൺ നമ്പറിന് പകരം ഒരു യൂസർ നെയിം പ്രധാനപ്പെട്ട ഐഡന്റിറ്റി ആയിട്ട് മാറുന്ന ഏറ്റവും പുതിയ സുരക്ഷാ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് മറ്റേ കേട്ടോ. അപ്പോൾ ഇനി മുതൽ വാട്സാപ്പിൽ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കോ ഒക്കെ ചാറ്റ് ചെയ്യാൻ ഫോൺ നമ്പർ പങ്കുവെക്കേണ്ടതില്ല എന്ന് മെറ്റ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് അവരുടെ ഫോൺ നമ്പറുകളുടെ ഒരു പ്രൈവസി പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫോൺ നമ്പറിന് പകരം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള യൂസർ നെയിം തിരഞ്ഞെടുക്കാനുള്ള പുതിയൊരു ഫീച്ചറാണ് ഇപ്പോൾ വാട്സാപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ വലിയ ഗ്രൂപ്പുകളിൽ ചേർക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അപരിചിതർക്കോ അല്ലെങ്കിൽ ബിസിനസിന്റെ ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് ആദ്യം സന്ദേശം അയക്കുമ്പോഴോ ഒക്കെ തന്നെ ഫോൺ നമ്പറുകൾ സ്വയം വെളിപ്പെടുത്തുന്നത് നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വാട്സാപ്പിൽ ആളുകളെ തിരഞ്ഞുപിടിക്കാനുള്ള ഡയറക്ടറിയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള യൂസർ നെയിം അറിയുന്നവർക്ക് മാത്രമേ നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടി ഇപ്പോൾ വാട്സാപ്പിന്റെ മെറ്റയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. ദിസ് ഇസ് ഹോം 92.2 FM. ആസിഫ് ആണ് കൂടെ ഉള്ളത്. Trending song of the hour. Arraqatan

ഇഷ്ടപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണോ

0: You're listening to Home 92.2 FM. Home is a feeling. അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
1: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ്ണത്താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
0: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
2: അത് സ്വർണ്ണത്താമരയല്ല.
0: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
3: ബ്രഹ്മകമലം,
0: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
0: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
3: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
1: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
0: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
1: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
0: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
5: Allur Polyclinic, caring for you and your family.
0: Akbar Travels UAE presents Predict Chandwin 2026. Akbar Travels app download ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
5: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ആദ്യം ഒരു ഗെയിമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തി, പിന്നീട് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലെ സ്ക്രീനുകളിലേക്ക് എത്തി. വലിയൊരു ആരാധക സമ്പത്തിനെ സ്വന്തമാക്കിയെടുത്ത, നമ്മളിൽ പലരുടെയും നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗെയിമാണ് ആംഗ്രി ബേർഡ്സ്. എന്തായാലും നൊസ്റ്റാൾജി ഉണർത്തിക്കൊണ്ട് ആംഗ്രി ബേർഡ്സിന്റെ മൂന്നാം ഭാഗം, അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഡിസംബറിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാനിങ്ങനെ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് കാർട്ടൂൺ സിനിമകൾ കാണുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇതെന്തോ ഇത് ഭയങ്കര രസമാണ്. ഞാൻ ആംഗ്രി ബേർഡ്സിന്റെ ഗെയിം കുറേ കാലം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആൻഡ് അതിനുശേഷം ഇതിന്റെ ഒരു സിനിമയിലേക്ക് അതിന്റെ ക്യാരക്ടേഴ്സിന്റെ ജീവൻ വെച്ച് വരുന്നത് കാണുമ്പോഴത്തേക്കും കുറച്ചധികം എക്സ്ട്രാ ഒരു വൈബ് നമുക്ക് അതിൽ കിട്ടാറുണ്ടല്ലോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എന്നെ പോലെ കുട്ടികളുടെ മനസ്സിലുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്ലോബലി വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആനിമേഷൻ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ആംഗ്രി ബേർഡ്സിന്റെ മൂന്നാമത്തെ ചിത്രമാണ് ഇപ്പോൾ അവരുടെ ഔദ്യോഗിക ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പഴയ ചിത്രങ്ങളെ പോലെ തന്നെ റെഡ് എന്ന പ്രധാന കഥാപാത്രത്തിന് ജേസൺ സ്വഡ്കിസ് ആണ്, അതുപോലെ തന്നെ ചക്കിന് വേണ്ടിയിട്ട് ജോഷ് ഗാഡും ആണ് ശബ്ദം നൽകിയിട്ടുള്ളത്. അവരുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ തന്നെ ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആ ക്യാരക്ടേഴ്സിനൊക്കെ നൽകാറുള്ളത്. റോവിയോ എന്റർടൈൻമെന്റ്സിന്റെ ആ ഒരു ചിത്രം ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ റോവിയോ എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഗെയിമിംഗ് കമ്പനി തന്നെ അവർ ആക്ച്വലി പൂട്ടിപ്പോവാൻ അല്ലെങ്കിൽ പൂട്ടുന്നതിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ആംഗ്രി ബേർഡ്സ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്ന കഥ പറയണ്ടല്ലോ, ചരിത്രമാണ് ചരിത്രം. ആക്ച്വലി അവരൊറ്റ ഗെയിം, അവരൊറ്റ പ്രൊഡക്റ്റ് ആ കമ്പനിയുടെ തന്നെ ഭാവി മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല കമ്പനികളെക്കുറിച്ചും, ഇപ്പോൾ മാർവൽ എന്ന് പറയുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, മാർവൽസ് കോമിക്സ് ആയിട്ട് നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കോമിക്സിന്റെ വായനക്കാർ ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ കമ്പാരിറ്റീവ്ലി അവരോടൊപ്പം ഉണ്ടായിരുന്ന ഡി സിയേക്കാൾ വളരെ വിൽപ്പനയിൽ പുറകിൽ നിൽക്കുന്ന സമയത്താണ് വേണ്ട എന്ന് കരുതി ഒഴിവാക്കി നിർത്തിയിരുന്ന ഒരു കഥാപാത്രത്തെ എടുത്ത് മാർവലിന്റെ അവസാന ലക്കം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു ലക്കത്തിൽ അവർ ആക്ച്വലി ഈ ആ കഥാപാത്രത്തെ ആഡ് ചെയ്ത്. ആൻഡ് ആ ഒറ്റ കഥാപാത്രത്തിന്റെ പേരിൽ മാർവൽ തിരിച്ചു വന്നതും ഇതുപോലെ വലിയ ചരിത്രമാണ്. ആ കഥാപാത്രത്തിന്റെ പേര് സ്പൈഡർമാൻ എന്നായിരുന്നേ. അതുപോലെ തന്നെയായിരുന്നു മാർവൽ ഈ വായന ഏറെക്കുറെ നിന്ന കാലഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ നമുക്കൊരു സിനിമ പിടിച്ചുകളയാന്ന് കരുതി അയൺമാൻ എന്ന് പറയുന്ന അന്ന് അത്രമാത്രം ആരും അറിയാത്ത ഒരു കഥാപാത്രത്തെ എടുത്തൊരു സിനിമ നിർമ്മിച്ചതും പിന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും മറ്റൊരു കഥ. ശരിക്കും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഏറ്റവും വില കുറച്ച് കാണുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും വലിയ ലാഭം കൊണ്ടെത്തി തരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചരിത്രം മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒന്നിനെയും ഒരു സൃഷ്ടിയെയും വില കുറച്ച് കാണരുത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മോട്ടിവേഷൻ കേട്ടോ. അയ്യോ, ഞാനിപ്പോഴും മോട്ടിവേഷൻ ഇറങ്ങി പോകാൻ നേരത്തെ പറയാറുള്ളല്ലോ, വിട്ടേക്ക്. എന്തായാലും ഈ സമയത്ത് വിടാൻ പാടില്ലാത്തൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നന്നായിട്ട് വിശന്നിരിക്കുകയാണോ? ഞാൻ നന്നായിട്ട് വിശന്നിരിക്കുക. വിശന്നിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒത്തന്റിക് ആയിട്ടുള്ള തമിഴ് സാപ്പാട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സർപ്രൈസ് ഒന്നുമല്ല, ഭാഷാഭായ് ബിരിയാണിയിൽ നിന്നും ഏറ്റവും കിടിലമായിട്ടുള്ള തമിഴ്നാടിന്റെ ഒത്തന്റിക് ഫ്ലേവറുകൾ അടങ്ങിയിട്ടുള്ള ദിണ്ടിഗൽ ബിരിയാണി ആവട്ടെ, കൊത്തു പറവട്ടെ ആവട്ടെ, അങ്ങനെ എത്ര വിഭവങ്ങൾ, അത് ഏറ്റവും ഒതന്റിക് ആയിട്ട് യാതൊരുവിധ മായവും ചേർക്കാത്ത ഭക്ഷണങ്ങൾ കഴിഞ്ഞ കുറേയധികം നാളുകളായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ് ഭാഷാഭായ് ബിരിയാണി. ഞാൻ ആക്ച്വലി കരാമയിലെ ഭാഷാഭായ് ബിരിയാണിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എനിക്ക് ക്രേവിങ്സ് വരുന്ന സമയത്തെല്ലാം കഴിക്കാറുണ്ട് കേട്ടോ. ഈ പൊറോട്ടയുടെ കൂടെ സാലിനെ ഒഴിച്ച് മുക്കി കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ തമിഴ് സ്റ്റൈലിൽ എനിക്ക് കിട്ടുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതോടൊപ്പം അവരുടെ ചിക്കൻ ഫ്രൈസ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് ആവട്ടെ, ഈവൻ ദോ വെജിന് വേണ്ടിയിട്ട് അവരുടെ ഒരു വെജ് ക്യുസീൻ ആവട്ടെ, എല്ലാം ഭയങ്കര രസമുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഡിന്നർ കഴിക്കാനായിട്ടുള്ള ഒരു വോച്ചർ ഞാൻ അങ്ങോട്ട് തരട്ടെ. ഒന്നുമില്ല, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രം മതി. കറുത്ത പൊന്ന് എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു സാധനമുണ്ട്, കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗതി ഞാൻ ഈ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ഏലക്ക, ഓപ്ഷൻ ബി കടുക്, ഓപ്ഷൻ സി കുരുമുളക്, ഓപ്ഷൻ ഡി എള്ള്. ഇതിൽ ഏലക്ക ഒഴികെ ബാക്കിയെല്ലാം കറുത്ത നിറത്തിൽ തന്നെയാണല്ലോ. എന്നാലും നിങ്ങൾ പറ, കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ നാല് ഓപ്ഷനുകളിൽ ഏതാണ്? ഏലക്കയാണോ, കടുകാണോ, കുരുമുളകാണോ, എള്ളാണോ, കറുത്ത പൊന്ന്? ഓപ്ഷൻസ് വരെ തന്നിട്ടുണ്ട്, ഞാൻ സാധാരണ ഓപ്ഷൻസ് തരാത്തതാണല്ലോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കി. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്, ഭാഷാഭായ് ബിരിയാണിയുടെ BBB സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ചോദ്യം മനസ്സിലായില്ലേ, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ BBB സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തം ആക്കിക്കോ ഭാഷാഭായ് ബിരിയാണിയുടെ ഒരു ഡിന്നർ വൗച്ചർ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

0: listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
7: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
6: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
9: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: വിവാഹിതരായവരുടെ ശ്രദ്ധയ്ക്ക് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികളാണെങ്കിൽ, ഒരു കാരണവശാലും നമ്മുടെ എക്സിനെ പുകഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്സിന്റെ, അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, നമ്മുടെ മുൻ കാമുകനെയോ കാമുകയോ ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകൾ വർണ്ണിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ പങ്കാളിയുടെ മുന്നിൽ സംസാരിക്കാൻ പാടില്ല. അത് അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് കേട്ടോ. അതിന് ആക്ച്വലി ഒരു സയന്റിഫിക് ടേം തന്നെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഈ അടുത്തിടയ്ക്കാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരാണ് റെബേക്ക സിൻഡ്രോം കേട്ടോ. പങ്കാളിയുടെ എക്സിനോട് ഉണ്ടാവുന്ന ഒരു ഈഗോ അല്ലെങ്കിൽ അസൂയ, ഇതിനെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് റെബേക്ക സിൻഡ്രോം എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ടേം. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പങ്കാളിയുടെ മുൻകാല ബന്ധങ്ങളുടെ അല്ലെങ്കിൽ അതിനോടൊക്കെ തോന്നുന്ന അമിതമായിട്ടുള്ള ഒരു ഒരു ഒരു യുക്തിയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജലസി, ആൻഡ് അതിനെയാണ് ഈ റെബേക്ക എന്ന് പറയുന്ന. ഇത് ആക്ച്വലി ഡാഫ്ന ഡൂമറയുടെ ഒരു നോവലാണ് റെബേക്ക എന്ന് പറയുന്ന, ഒരു പ്രശസ്തമായിട്ടുള്ള നോവലാണ്. ആ നോവലിലെ നായികയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ മരിച്ചുപോയ ആദ്യ ഭാര്യയായ റെബേക്കയോട് തോന്നുന്ന ഒരു വല്ലാത്ത അപകർഷതാബോധവും അസൂയയൊക്കെ കാരണമാണ് ഈ ഒരു പേര് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെബേക്ക സിൻഡ്രോം എന്ന് സൈക്കോളജി ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനിത് പറഞ്ഞു വരുന്നത് കൊണ്ടല്ല, ഇങ്ങനൊരു സംഗതി ഉണ്ട്, ഇതിന് പറയുന്ന പേര് റെബേക്ക സിൻഡ്രോം ആണ് എന്നുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്തു എന്നുള്ളതിനൊപ്പം തന്നെ ഒരു കാരണവശാലും നമ്മുടെ ചുറ്റുമാണ്, ഇപ്പോൾ സുഹൃത്തുക്കൾ സൗഹൃദത്തിലാണെങ്കിൽ പോലും നമ്മളൊരു സുഹൃത്തിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു സുഹൃത്തിനെ നിന്നേക്കാൾ മെച്ചമാണ് അവൻ എന്ന നിലയിൽ സംസാരിക്കരുത്. അത് എല്ലാവർക്കും ഈഗോ ഹർട്ടാവുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്ത് തരത്തിലാണെങ്കിലും കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, ഇത്രയും വൃത്തിയായിട്ടൊരു സ്വഭാവം വേറെ ഇല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ കമ്പാരിസൺസും കാര്യങ്ങളൊക്കെ നടത്തും, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള ന്യൂനതകളും ഉണ്ടായിരിക്കും. അപ്പോൾ സൗഹൃദത്തിലേക്ക് വരുമ്പോഴും ബന്ധങ്ങളിലേക്ക് വരുന്ന സമയത്തും ഈ ചെറിയ ചെറിയ ന്യൂനതകളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തും അവരുടെ സവിശേഷതകളെ ആഘോഷിക്കുന്ന സമയത്തും അതിലേറ്റവും സന്തോഷം കിട്ടുന്ന സമയത്തുമാണല്ലോ എല്ലാ ബന്ധങ്ങളും ഏറ്റവും ഊഷ്മളമായി മാറാറുള്ളത്. അപ്പോൾ അതിനിടയിൽ വെറുതെ അനാവശ്യമായിട്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഏതൊരു മനുഷ്യനാണെങ്കിലും, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും, ഭയങ്കരമായിട്ട് ഈഗോ ഹർട്ടാക്കുന്ന സംഗതികളിലൊന്നാണ്. അതുകൊണ്ട് ആ ഒരു ശീലം ആരും വെച്ച് പുലർത്തരുത്, അതങ്ങ് പാടെ കളഞ്ഞേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തി കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി പോകാൻ വേണ്ടി പോകുന്നു. നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0, powered by Home 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Yeah.

0: होम 92.2 FM, होम इज अ फीलिंग.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.